ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 6, കൊല്ലവർഷം 1201, എടവം 13, 2026 മെയ് 27, ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 44 സെക്കൻഡും. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ഏതൊക്കെയോ ജീവരൂപങ്ങളിലൂടെയും മനുഷ്യ ശരീരങ്ങളിലൂടെയും കയറിയിറങ്ങി വന്ന ജീനുകളുടെ പ്രവാഹം നമ്മുടെ ശരീരത്തിൽ വന്നുകൂടി ബീജമായി മാറി അമ്മയുടെ അണ്ഡവുമായി ചേർന്ന് ഒരു കുഞ്ഞായി രൂപപ്പെടുന്നു. അവർ തിരഞ്ഞെടുത്ത രണ്ട് പാത്രങ്ങൾ മാത്രമാണ് അച്ഛനും അമ്മയും. ജീവൻ തിരഞ്ഞെടുത്ത രണ്ട് പാത്രങ്ങൾ. ആ പാത്രങ്ങളിലൂടെ പുറത്തു വന്നത് ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ സഞ്ചരിച്ചെത്തിയ അനുഭവ സമ്പത്താണ്. നമ്മളൊരു പാത്രത്തിൽ കഞ്ഞി എടുക്കുമ്പോൾ കഞ്ഞി തന്നത് പാത്രമാണെന്നോ പാത്രത്തിൻ്റേതാണ് കഞ്ഞി എന്നോ പറയാറില്ല. കഞ്ഞി തന്നത് പാത്രമല്ല, പാത്രം ഒരു ഉപാധിയായി എന്നു മാത്രമേയുള്ളൂ. കഞ്ഞി നമ്മുടെ മുന്നിലെത്തിയത് എങ്ങനെയാണ്? അടുക്കളയിൽ അടുപ്പിലത് പാചകം ചെയ്ത വ്യക്തിയിൽ നിന്ന് തുടങ്ങി പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ആൾ, കൊണ്ടുവന്ന വാഹനം, അതോടിച്ച ഡ്രൈവർ, ഏതോ ഒരു നാട്ടിലെ ഏതോ ഒരാളുടെ കൃഷിസ്ഥലം, അവിടെ പണിയെടുത്തവർ, ആ സ്ഥലം ഉൾപ്പെടുന്ന ഭൂമി, ഭൂമി ഉൾപ്പെടെ എല്ലാ ഗ്രഹങ്ങളെയും ഉൾവഹിച്ചു നിൽക്കുന്ന ആകാശം, അങ്ങനെ അനേകം ആകാശങ്ങൾ, കോടാനുകോടി നക്ഷത്രങ്ങളെ ഉൾവഹിച്ചു നിൽക്കുന്ന ആകാശഗംഗകൾ, അങ്ങനെ അങ്ങനെ പിന്നിലോട്ട് പോയാലാണ് ആ കഞ്ഞി നമ്മുടെ മുന്നിലെത്തിയതിൻ്റെ യഥാർത്ഥ ചരിത്രം നാം അറിയുക. അത്രയും ആലോചിച്ചാൽ നമുക്ക് പറയാൻ കഴിയുമോ, ഈ കഞ്ഞി എൻ്റെ അധ്വാനത്തിൽ നിന്ന് മാത്രം വന്നതാണ്, അതിനാൽ ഇതിൻ്റെ മാതാവും പിതാവും ഞാനാണ് എന്ന്? ആ പാത്രത്തിൽ നിന്നാണോ കഞ്ഞി ഉണ്ടായത്? അല്ല, ആ പാത്രം അവസാനത്തെ ഒരു ഉപാധി മാത്രമായിരുന്നു. നമ്മൾ കഞ്ഞി വിളമ്പിയ പാത്രം എത്രയോ കാലങ്ങളിലൂടെ എത്രയോ ഉപാധികളിലൂടെ നിരന്തരമായി യാത്ര ചെയ്തു വന്ന് അവസാനം അതിൻ്റെ ഇങ്ങേയറ്റത്ത് നമ്മൾ കഴിക്കുന്ന പാത്രത്തിലേക്ക് കഞ്ഞിയായി വീണു എന്നേയുള്ളൂ. ആ കഞ്ഞിയാണ് നമ്മുടെ മക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മുടെ മുന്നിലിരിക്കുന്ന പാത്രത്തിലെ കഞ്ഞി പാത്രത്തിൻ്റേതല്ല എന്ന് എങ്ങനെ മനസ്സിലാക്കിയോ, അതുപോലെ നമ്മുടെ മക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടേതു മാത്രമല്ല എന്ന് നമ്മളും മനസ്സിലാക്കേണ്ടതുണ്ട്. അത്ര ഉടമസ്ഥാവകാശം മാത്രമേ മക്കൾക്ക് മുകളിൽ നമുക്കുള്ളൂ എന്ന യാഥാർത്ഥ്യബോധത്തിലേക്ക് നമ്മൾ ഉണരേണ്ടതുണ്ട്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജാതിയിൽ, എൻ്റെ മതത്തിൽ, എൻ്റെ ദേശത്തിൽ ജനിച്ചവരാണ് എന്നുള്ള ദുരഭിമാനം നമ്മളിൽ നിന്ന് വലിച്ച് ദൂരെ കളയേണ്ടതുണ്ട്. അതിനുള്ള വിവരവും വിവേകവും നമുക്കുണ്ടാവേണ്ടതുണ്ട്. നാം ഒരേ ഒരു ജാതിയിലുള്ളവരാണ് എന്നറിയാൻ ഇന്ന് ഒരു DNA ടെസ്റ്റ് മാത്രം മതി. ഇന്ന് നമുക്കത് തെളിയിക്കാൻ പറ്റും. ഏതൊക്കെ സംസ്കാരത്തിലൂടെ യാത്ര ചെയ്താണ് വന്നിരിക്കുന്നതെന്ന് അറിയാൻ കഴിയും. ജീവൻ ഉത്ഭവിച്ചതു മുതൽ രൂപപ്പെട്ടുവന്ന ജീവരൂപങ്ങളിലൂടെയും മനുഷ്യനുണ്ടായതു മുതൽ രൂപപ്പെട്ടുവന്ന മനുഷ്യ സംസ്കാരങ്ങളിലൂടെയും കടന്നു വന്നിട്ടുള്ള എല്ലാ യാത്രകളുടെയും സംഘാതമാണ് നാം ഓരോരുത്തരുടെയും ശരീരം. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ കുടുംബം, നമ്മുടെ തറവാട്, ദേശം, ജാതി, മതം എന്നൊക്കെ 4-5% നമ്മിലുള്ളൂ. ബാക്കി 96% ലോകത്തിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ ജീവിച്ച സംസ്കാരങ്ങളുടെ ഓർമ്മകൾ പേറുന്ന ശരീരങ്ങളായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. അതായത്, നാം ആരും പ്രാദേശിക പൗരന്മാരല്ല, മറിച്ച് ലോക പൗരന്മാരാണ് എന്നർത്ഥം. യു ആർ ദ വേൾഡ് എന്ന് ജി കൃഷ്ണമൂർത്തിയും അഹം ബ്രഹ്മാസ്മി എന്ന് ഉപനിഷത്തും പറയുന്നത് വെറുമൊരു തത്വചിന്തയല്ല, പച്ചയായ യാഥാർത്ഥ്യമാണ്. അഹം ബ്രഹ്മാസ്മി എന്നത് കണ്ണു തുറന്ന് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ഞാനും നീയും വ്യക്തികളല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ മിനിയേച്ചർ ഫോമുകളാണ്. ശരീരം ഈ പ്രപഞ്ചം തന്നെയാണ്.
0: സുഭാഷിതം.

0: അവതരിപ്പിച്ചത് ഷൗക്കത്ത് എ.വി.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി.
2: ആകാശവാണി FM വാർത്തകൾ.
1: സംസ്ഥാന

0: സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച് ഇന്ന് ഓൺലൈൻ ഉന്നതതല യോഗം ചേരും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. വേനൽമഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലും പാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. രാജ്യത്ത് നുഴഞ്ഞുകയറ്റം അടക്കം കാരണങ്ങൾ വഴിയുണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവലേക്കർ സമിതിയുടെ അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. ഹരിയാനയിലെ ജിന്ദിനും സോണിപട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് അനുമതി. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷിക ദിനം ഇന്ന്. നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചുവാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ. ലഭ്യമായ വിവരങ്ങൾ തപാലിലോ ഇമെയിലിലോ പരമാവധി നേരത്തെ അയച്ചു കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബെർത്ത് സ്വന്തമാക്കിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞിരാമൻ നായരുടെ ആ ചെന്താമ്പരപ്പൊയ്ക എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, 6:55 FM ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7 മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും. സമകാലികം, ഏകജാലക സംവിധാനം, 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്ത് പഠിക്കണം എന്താകണം, 8 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ, 9 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ, 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.
2: ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ഓർമ്മച്ചിന്ത്. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമ്മഗ്. 12 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴംപച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:40 പ്രകാശധാര, സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അനിതാ മോഹൻ സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 1 KV ശരത്ചന്ദ്രൻ്റെ നാടകങ്ങൾ, നാടകം ശാന്തസമുദ്രം. 2 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക സംരംഭകയായ റസീന എയുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം. ഞാലിപ്പൂവൻ, പാളയം കോടൻ തുടങ്ങിയ വാഴയിനങ്ങൾ ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന പുക്കാട്ടുപടിയിൽ നിന്നുള്ള ലിബിൻ ജോസ് പങ്കുവയ്ക്കുന്നു കാർഷികാനുഭവങ്ങൾ. ചെറിയ മുറ്റത്ത് നിന്ന് വലിയ സ്വപ്നങ്ങളിലേക്ക്, തൃപ്പൂണിത്തുറയിലെ വിമല സുരേന്ദ്രൻ തൻ്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. രാത്രി 9:30 KV ശരത്ചന്ദ്രൻ്റെ നാടകങ്ങൾ, നാടകം ശാന്തസമുദ്രം. 10:30 ചില്ലുജാലകം. ശ്രോതകൾ കേട്ടത് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
4: This is Akashvani, the news read by Tanvi Khurana.

പ്രഭാതഗീതം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ആദ്യഗാനം മധുബാലകൃഷ്ണൻ പാടിയത്, രചന ഡോക്ടർ വിജയചന്ദ്രദാസ്, സംഗീതം എസ് കെ വേണുഗോപാൽ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: അടുത്ത ഗാനം അനൂപ് കുമാർ പാടിയത്, ഗാനരചന ജയൻ പള്ളുരുത്തി, സംഗീതം ജെർസൺ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഗായകർ വിജയ് യേശുദാസ്, വിധു പ്രതാപ് എന്നിവർ. രചനാ സംഗീതം ബി ശശികുമാർ.

പ്രഭാതഗീതം സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 27 സെക്കൻഡും. കാർഷിക വാർത്തകൾ. വെള്ളായണി കാർഷിക കോളേജിൽ ഈ മാസം 30-ന് ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയത്തിൽ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 88 91 54 07 78, 88 91 54 07 78. വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ ഇനി പറയുന്ന ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. നേന്ത്രൻ 30 രൂപ, അമ്പലകദളി 40 രൂപ, റോബസ്റ്റ 25 രൂപ. വിവരങ്ങൾക്ക് വിളിക്കാം ഫോൺ നമ്പർ 04 84 2 80 99 63, 04 84 2 80 99 63. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30-ന് വൈകിട്ട് 4 മണി വരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30-ന് 4 മണി വരെ. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 97 78 43 62 65, 97 78 43 62 65. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെൻ്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 85 47 07 07 73, 85 47 07 07 73. CPCRIയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെല്ലോ ഒഴിവ്. അടുത്ത മാസം 4-ന് എഴുത്തു പരീക്ഷയും അഭിമുഖവും നടക്കും. താൽക്കാലിക നിയമനം അടുത്ത

0: മാർച്ച് വരെ. ഉയർന്ന പ്രായപരിധി ജൂൺ 4 പുരുഷന്മാർ 35 വയസ്സ്, സ്ത്രീകൾ 40 വയസ്സ്. ICAR അംഗീകരിച്ച ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVK യിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്രവാഹന ഡ്രൈവിംഗിൽ ഉള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. വിവരങ്ങൾക്ക് www.cpcri.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cpcri.gov.in. ഫോൺ നമ്പർ 94 47 79 02 68. 94 47 79 02 68. കൃഷിവകുപ്പ് ലോകബാങ്കിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവത്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. കാർഷികേതര കമ്പനികൾക്കും ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് കേരയുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായോ 90 37 82 40 56 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. 90 37 82 40 56. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻറ്റലിന് 24,100 രൂപ, കൊപ്ര 14,300, കുരുമുളക് അൺഗാർബിൾഡ് 70,300, ഗാർബിൾഡ് 72,300, റബ്ബർ RSS 4 25,200, RSS 5 24,900 രൂപ. ഇതുവരെ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: ഇപ്പോൾ സമയം 6:32 42 സെക്കൻഡും.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. സമുദ്രമേഖലയിലെ സഖ്യം ശക്തമാക്കുന്നതിന്റെ സന്ദേശം നൽകി ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങി 4 രാജ്യങ്ങളും ഉൾപ്പെട്ട ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ ഡൽഹിയിൽ നടന്ന യോഗത്തിൽ തന്ത്രപ്രധാന സമുദ്രവ്യാപാര മേഖലയായ ഇന്തോ പസഫിക് മേഖലയിലെ നിരീക്ഷണം ശക്തമാക്കാനും ഫിജിയിൽ സംയുക്തമായി തുറമുഖം നിർമ്മിക്കാനും ധാരണയായി. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ഇന്ന്. ഹജ്ജ് തീർത്ഥാടകർ അറഫയിൽ സംഗമിച്ചതിന് പിന്നാലെ മുസ്ലിം സമൂഹം നാളെ കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിയിൽ 77.97% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% ജയം. 2023 മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച 5 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. രാജ്യത്ത് ആദ്യമായി വൈദ്യുതി ഉപയോഗം 270 GW ആയി ഉയർന്നു. തമിഴ്നാട് മുതൽ രാജസ്ഥാൻ വരെയുള്ള മിക്ക സംസ്ഥാനങ്ങളിലും പകൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നതിന് പുറമെ രാത്രികാല താപനില അസഹ്യമായി ഉയർന്നതിനാലാണ് ഇത്. രാജ്യതലസ്ഥാനത്ത് സി എൻ ജി വിലയിൽ വീണ്ടും വർധന. കിലോയ്ക്ക് 2 രൂപയാണ് ഇന്നലെ കൂടിയത്. രണ്ടാഴ്ചയ്ക്കിടെ 4 തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. കായികം. IPL 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 92 റൺസിന്റെ ജയം നേടി ബംഗളൂരു ഫൈനലിൽ എത്തി. ഇതോടെ തുടർച്ചയായ 2 ഫൈനലിന് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു യോഗ്യത നേടി. സാഫ് കപ്പ് വനിതാ ഫുട്ബോളിൽ വമ്പൻ

0: ജയത്തോടെ ഇന്ത്യ അരങ്ങേറി. മാലദ്വീപിനെ 11-0 തോൽപ്പിച്ചത്. ഇന്ത്യക്ക് വേണ്ടി അവേകാസ് സിംഗ് 4 ഗോൾ നേടി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
2: രാവിലെ 7:15. മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
1: ഫോൺ 94 97 45 79 70.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര.
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: പ്രിയ ശ്രോതാക്കളെ, പി കുഞ്ഞിരാമൻ നായരുടെ ആ ചെന്താമര പൊയ്ക എന്ന കവിതയാണ് ഇന്ന് കാവ്യധാരയിൽ.

0: തിരിച്ചുപോയി.
1: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ ആ ചെന്താമര പൊയ്ക എന്ന കവിത. ആലാപനം മുട്ടറ ബി എൻ രവീന്ദ്രൻ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 7:35 എഫ് എം ഡയറിയിൽ സമകാലികം ഏകജാലക സംവിധാനം. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അനിത മോഹൻ സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 1:00 കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ശാന്തസമുദ്രം. 6:50 കാർഷിക ജീവനം. ഞാലിപ്പൂവൻ, പാളയം കോടൻ തുടങ്ങിയ വാഴയിനങ്ങൾ ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന പുക്കാട്ടുപടിയിൽ നിന്നുള്ള ലിബിൻ ജോസ് പങ്കുവയ്ക്കുന്ന കാർഷികാനുഭവങ്ങൾ. ചെറിയ മുറ്റത്തുനിന്ന് വലിയ സ്വപ്നങ്ങളിലേക്ക്. തൃപ്പൂണിത്തുറയിലെ വിമല സുരേന്ദ്രൻ തന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 6:50 കാർഷിക ജീവനത്തിൽ. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ. മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ജൂലി സി എബ്രഹാമുമായി അഭിമുഖം. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
10: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
11: ദേ സ്കൂള് തുറക്കാറായി.
12: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
11: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
12: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
13: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
14: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഐപിഎൽ ക്രിക്കറ്റ് ക്വാളിഫയർ വൺ മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. കേരളത്തിൽ നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. തുടർന്ന് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്നലെ കൊച്ചി നഗരത്തിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ മന്ത്രി റോജ എം ജോണിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ദേശീയപാതയിൽ മൂന്നിടത്തെ നിർമ്മാണ അവശിഷ്ടങ്ങൾ ജൂൺ ഒന്നിനകം അടിയന്തരമായി നീക്കം ചെയ്യാൻ ദേശീയപാതാ അതോറിറ്റിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണാവശിഷ്ടങ്ങൾ വൻ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. പറവൂർ തെക്കേക്കനാൽ ജൂൺ ഒന്നിന് മുൻപ് വൃത്തിയാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. മെട്രോ നിർമ്മാണ മേഖലയിൽ ഡ്രെയിനേജുകളുടെ ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജില്ലാ താലൂക്ക് തല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്നും ടോൾ ഫ്രീ നമ്പറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു.
0: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനിന് പ്രത്യേക എഞ്ചിൻ ഉണ്ടാവില്ല. ഓരോ കോച്ചിലെയും ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിക്കുന്ന പവർ റോളിംഗ് സ്റ്റോക്ക് സാങ്കേതിക വിദ്യയാണ് ഈ ഡെമോ ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. സിബിഎസ്ഇ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും സിബിഎസ്ഇയെ സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും ഉണ്ടായിട്ടില്ലെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും സിബിഎസ്ഇ അറിയിച്ചു. രാജ്യത്തെ നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴി ഉണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവോലേക്കർ സമിതി അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. സെൻസസ് കമ്മീഷണർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷാമിക രവി തുടങ്ങിയവർ ഉൾപ്പെടെ 5 സമിതിയെയും ഇതിനായി നിയമിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യാപരവും മതപരവും സാമൂഹികവുമായ മാറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ ഉന്നതതല സമിതി നടത്തും. ക്രിമിനൽ കേസിൽ അപ്പീൽ കോടതി ആദ്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിയിൽ നിന്ന് ശിക്ഷയെ സംബന്ധിച്ച വാദം കേൾക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ശിക്ഷാകാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേസ് കീഴ്ക്കോടതിയിലേക്ക് അയക്കുന്ന രീതി അനുചിതമാണെന്ന് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കൊൽക്കത്ത ഹൈക്കോടതി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ ശിക്ഷിച്ച ശേഷം അതേപ്പറ്റി വിചാരണ കോടതിയിൽ വാദം കേൾക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയുടെ പരിഗണനാവേളയിലാണ് കോടതിയുടെ നിർദ്ദേശം. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചലാനുകൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഇ ചലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിനും ഡാറ്റ ചോർച്ചയ്ക്കും കാരണമാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഔദ്യോഗിക പരിവാഹൻ പോർട്ടൽ വഴി മാത്രം ട്രാഫിക് ചലാനുകൾ പരിശോധിക്കാനും ഫാക്ട് ചെക്ക് യൂണിറ്റ് ആവശ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷിക ദിനം ഇന്ന്. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി

0: ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമിറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ ഇന്ന് രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000-ത്തിലധികം ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ് ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. കേരളത്തിൽ നാളെയാണ് ബലിപ്പെരുന്നാൾ ആഘോഷം.
0: സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷേമം മെച്ചപ്പെടുത്താൻ ക്ഷേമ ബോർഡുകളെ ശാസ്ത്രീയ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്ന സംസ്ഥാനതല ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചരക്കുവാഹനങ്ങളുടെ വാടക നിർണയം, ബസ് ലോറി തൊഴിലാളികളുടെ വേതനം എന്നീ വിഷയങ്ങളിൽ വിജ്ഞാപനം പരിഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഓട്ടോറിക്ഷാ നിരക്ക് വർധനയിൽ അന്തിമ തീരുമാനം ഗതാഗത വകുപ്പിന്റേതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചോമ്പാലയിലെ വീട്ടിൽ മന്ത്രി സന്ദർശിക്കും. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ പരിശീലനകാലത്ത് നേടിയെടുത്ത അഭ്യാസമുറകൾ അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിച്ചു. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായാണ് പ്രദർശനമൊരുക്കിയത്. കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്നാണ്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശിക്കാൻ ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് ഗവൺമെന്റ് അനുമതി നൽകി. അറ്റകുറ്റപ്പണികൾക്ക് തടസ്സം ഉണ്ടാവാത്ത വിധം കാൽനടയാത്രയ്ക്കാണ് അവസരം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
2: കാലവർഷത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അറ്റകുറ്റപ്പണികളും അണക്കെട്ടിൽ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി ബഗ്ഗിക്കാർ ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി. ഹൈഡൽ ടൂറിസം സെന്ററിന്റെ അഭ്യർത്ഥനയും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് തീരുമാനം. ബുധനാഴ്ചകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിലും സന്ദർശനത്തിന് വിലക്കുണ്ടാകും. ദുരന്ത നിവാരണ അതോറിറ്റി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിലും ടൂറിസം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും വിനോദസഞ്ചാരികളെ അണക്കെട്ടിലേക്ക് പ്രവേശിപ്പിക്കുക.
0: ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP MLA മാർ മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിലെത്തി. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി രണ്ടാം ക്വാളിഫയറിൽ മത്സരിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചുവാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ വ്യക്തമാക്കി. അപേക്ഷകരോട് ഓഫീസിലെത്തി ഫയൽ പരിശോധിച്ച് രേഖകളുടെ പകർപ്പ് എടുക്കാമെന്ന് മറുപടി നൽകുന്നത് ഉചിതമല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാർത്തിക് എന്ന 19-കാരനാണ് മരിച്ചത്. രാത്രി കുടുംബാംഗങ്ങൾ വീട്ടിൽ ഇല്ലാത്ത സമയത്തായിരുന്നു സംഭവം. വണ്ടൂരിൽ CPIM പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ രണ്ടുപേരെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ വധശ്രമമടക്കം വകുപ്പുകൾ ചുമത്തി. കാപ്പിൽ ചൌക്കിയിലെ ബാർബർ ഷോപ്പിൽ കഴിഞ്ഞ ഞായറാഴ്ച മൂലങ്ങടൻ സാജീവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 19 സെക്കൻഡും.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്നേഹപൂർവ്വം സ്വാഗതം എഫ് എം ഡയറിയിലേക്ക്. ചിന്താശകലം. സ്വാതന്ത്ര്യം ഇളകിമറിയുന്ന ഒരു അലകടലാണ്. അതുകൊണ്ടാണ് ഭീരുക്കൾ അതിലേക്ക് എടുത്തുചാടാൻ മടിക്കുന്നത്. സ്വാതന്ത്ര്യം ഇളകിമറിയുന്ന ഒരു അലകടലാണ്. അതുകൊണ്ടാണ് ഭീരുക്കൾ അതിലേക്ക് എടുത്തുചാടാൻ മടിക്കുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സന്റെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായി ന്യൂഡൽഹിയിൽ റെയ്സീന ഹിൽസിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ രാഷ്ട്രപതി നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചോദ്യം ആവർത്തിക്കാം. രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായി ന്യൂഡൽഹിയിൽ റെയ്സീന ഹിൽസിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ രാഷ്ട്രപതി നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടു മുൻപ് പറയാം. നാട്ടുവിശേഷം. എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ സെമിനാർ വൈകിട്ട് 5:00. സേവന വാർത്തകളുമായി എഫ് എം ഡയറി തുടരുന്നു. കളമശ്ശേരി നഗരസഭയിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ, അടുത്ത മാസം 15 മുൻപായി നഗരസഭാ ഓഫീസിൽ പുതുക്കിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇന്ത്യയിൽ കപ്പൽ നിർമ്മാണ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ജോലി സാധ്യതകളെക്കുറിച്ചുള്ള ഒരു ഏകദിന ബോധവൽക്കരണ സെമിനാർ പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പഠനത്തിനിറങ്ങുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ച് ഈ മാസം 30 നടത്തുന്നു. സെൻട്രൽ ഗവൺമെന്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആണ് ഇത് സംഘടിപ്പിക്കുന്നത്. പനമ്പള്ളി നഗറിലെ CGOA ഹാളിൽ ആയിരിക്കും സെമിനാർ നടക്കുക. 9 മുതൽ 3 വരെ ഈ മേഖലയിലെ പ്രമുഖർ ക്ലാസുകൾ എടുക്കും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബന്ധപ്പെടുക. വാട്സാപ്പ് നമ്പർ 93 88 48 36 86. 93 88 48 36 86. അവസാന തീയതി ഈ മാസം 28. എറണാകുളം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് ഈ വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ 3:30 എറണാകുളം നോർത്ത് പറവൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തുന്നു. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 62 82 44 20 46. സേവന വാർത്തകൾ തുടരും എഫ് എം ഡയറിയിലൂടെ.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. മലയാള നാടകവേദിയിൽ അത്ഭുതകരമായ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു നാടകമാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 1930 പ്രകാശിതമാവുകയും അവതരിപ്പിക്കപ്പെടുകയും ചെയ്ത ഈ നാടകം നമ്പൂതിരി സമുദായത്തിൻ്റെ പരിഷ്കരണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കന്യകമാരുടെ കരപല്ലവങ്ങളിൽ ഈ നാടകം സമർപ്പിക്കുന്നുവെന്ന് വി ടി ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. ഈ നാടകത്തിന് അവതാരിക കുറിച്ച കെ കേളപ്പനും പിൽക്കാല നാടക പഠിതാക്കളും യാഥാസ്ഥിതികത്വത്തിൻ്റെ കോട്ടയ്ക്കുള്ള

0: കന്യകമാരുടെ കരപല്ലവങ്ങളിൽ ഈ നാടകം സമർപ്പിക്കുന്നുവെന്ന് വി ടി ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. ഈ നാടകത്തിന് അവതാരിക കുറിച്ച കെ കേളപ്പനും പിൽക്കാല നാടക പഠിതാക്കളും യാഥാസ്ഥിതികത്വത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ പൊട്ടിത്തെറിയുളവാക്കിയ ബോംബാണ് ഈ നാടകമെന്ന് അഭിപ്രായപ്പെടുന്നു. വ്യക്തികളെയും സമൂഹത്തെ ഒന്നാകെ തന്നെയും പുതിയ ചിന്തകളിലേക്കും പരിഷ്കൃത ജീവിതത്തിലേക്കും നയിച്ച കലാസൃഷ്ടിയാണ് ഈ കൃതിയെന്ന് നാടക ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. അന്ധകാരം നിറഞ്ഞ അകത്തളങ്ങളിൽ വീർപ്പടക്കിക്കഴിഞ്ഞിരുന്ന അന്തർജനങ്ങളെ വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് ആനയിക്കാൻ വി ടി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ നാടകം. ഈയൊരു ലക്ഷ്യത്തോടെ MRB രചിച്ച മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, MB ഭട്ടതിരിപ്പാട് രചിച്ച ഋതുമതി എന്നീ നാടകങ്ങളും സാമുദായിക പരിഷ്കരണവേദിയിൽ ശ്രദ്ധേയമായി. തേദിയും മാധവനുമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലെ മുഖ്യ കഥാപാത്രങ്ങൾ. 16 അംഗങ്ങളായാണ് നാടകം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വിളയൂരില്ലത്തെ കുട്ടികളാണ് തേദിയും കുഞ്ചുവും. ഓത്തുപഠിക്കുന്ന കുട്ടികളുടെ ദൃശ്യമാണ് ആദ്യ ഭാഗത്ത് കാണുന്നത്. അവർ തമ്മിലുള്ള ആത്മബന്ധം ഇവിടെ വ്യക്തമാകുന്നുണ്ട്. 2 അംഗത്തിൽ മാധവൻ തേദിയെ മോതിരം അണിയിക്കുന്നു. തുടർന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് മാധവൻ ഇല്ലത്തുനിന്നും പുറപ്പെടുന്നു. മാധവൻ പഠനാർത്ഥം അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഇല്ലത്ത് പലതും സംഭവിക്കുന്നു. തേദിക്കുട്ടിയെ കർക്കിടാങ്കുന്നത്തച്ഛന് വേളി കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. വൃദ്ധനായ കർക്കിടാങ്കുന്നത്തച്ഛൻ അതിനു തുനിയുന്നത് പണത്തിനു വേണ്ടിയാണ്. ഇക്കാര്യങ്ങൾ തേദി അറിയുന്നു. മാധവൻ തന്നെ മറന്നുവോ എന്നവൾ ചിന്തിക്കുന്നു. കുഞ്ചുവും മാധവനും ചേർന്ന് കളിച്ചു നടന്ന ചെറുപ്പകാലങ്ങൾ അവളുടെ ഓർമ്മയിൽ വരുന്നു. മദ്രാശിയിൽ തൻ്റെ കൂട്ടുകാരോടൊപ്പം ചർച്ചകളിൽ മുഴുകുന്ന മാധവനെ തുടർന്ന് അവതരിപ്പിക്കുന്നു. മരുമക്കത്തായം, അതിൻ്റെ ഗുണദോഷങ്ങൾ, സ്ത്രീ സ്വാതന്ത്ര്യം, നമ്പൂതിരി വിവാഹ ബില്ല് തുടങ്ങിയ വിഷയങ്ങൾ അവർ ചർച്ചയ്ക്കെടുക്കുന്നു. ഈ സമയം തേദിയുടെ വിവരങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു കമ്പി മാധവന് കിട്ടുന്നു. തുടർന്ന് വരനും ബന്ധുക്കളും വിവാഹത്തിനായി എത്തുമ്പോൾ മജിസ്ട്രേറ്റിൻ്റെ ഇഞ്ചക്ഷൻ ഓർഡർ എത്തുന്നു. എല്ലാവരും ചേർന്ന് മാധവനെയും തേദിയെയും ഒരുമിപ്പിക്കാൻ തീരുമാനമെടുക്കുകയും വിവാഹം സമംഗളം നടക്കുകയും ചെയ്യുന്നു. നാടകത്തിൻ്റെ അവസാന ഭാഗം നാടകശാലയിൽ വെച്ച് നടക്കുന്ന ഒരു ചെറിയ മീറ്റിംഗാണ്. അതിൽ കുഞ്ചു ഇങ്ങനെ പ്രസംഗിക്കുന്നു: ഒരു വൃദ്ധവിവാഹത്തെ തടയുവാനും നമ്മുടെ സമുദായത്തിൽ സുദുർലഭമായ പരിവേദന വിവാഹത്തെ നടപ്പാക്കുവാനും ഇന്നത്തെ സംഭവം ഇടയാക്കിയതിൽ അതിയായ സന്തോഷവും സംതൃപ്തിയും തോന്നുന്നു. ഓദിക്കൻ, അച്ഛൻ നമ്പൂതിരി, മാധവൻ എന്നിവരുടെ പ്രസംഗത്തോടെ പുതിയ ഒരു സമ്പ്രദായത്തെ വിളംബരം ചെയ്തുകൊണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന് തിരശ്ശീല വീഴുന്നു. മലയാള നാടക പാരമ്പര്യത്തിൽ പുതിയ ശൈലിയും ഭാഷയും കാഴ്ചപ്പാടും സമ്മാനിക്കാൻ ഈ നാടകത്തിന് കഴിഞ്ഞു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൗജന്യ കലാപരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി, ചെണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി വേഷം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിലാണ് ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 85 47 52 94 64 85 47 52 94 64. കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11-ാം ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ thss.ihrd.ac.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ സമർപ്പിക്കാം. thss.ihrd.ac.in. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 5 PM. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 6 PM. കൂടുതൽ വിവരങ്ങൾക്ക് 04842347132 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: 0484-2-34-71-32. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെയും അനുബന്ധ രേഖകളുടെയും പകർപ്പ് അടുത്ത മാസം 22 മുൻപായി രജിസ്ട്രാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ ലഭിക്കത്തക്ക വിധം അയയ്ക്കണം. അപേക്ഷ, യോഗ്യത, മറ്റ് വിശദവിവരങ്ങൾ എന്നിവയ്ക്ക് recruit.qzat.ac.in സന്ദർശിക്കുക. ഫോൺ നമ്പർ 0484-2-86-23-01, 0484-2-86-23-01.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനി വിഭാഗത്തിലേക്ക് 40 സീറ്റുകളിൽ ഒഴിവ്. യോഗ്യത 8-ാം ക്ലാസ് പാസ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രായപരിധി 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in www.cochinshipyard.in. കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സമീപത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും പ്രവേശനം നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 30. സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ, ജാതി, വരുമാന സർട്ടിഫിക്കറ്റുകൾ സഹിതം അടുത്ത മാസം 30-നകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് നൽകണം. ഫോൺ നമ്പർ 0481-2-56-25-03, 0481-2-56-25-03. പല്ലശന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 179 ദിവസത്തേക്കാണ് നിയമനം. DCA ആണ് യോഗ്യത. പ്രായപരിധി 18-40. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി, പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 11:30 പല്ലശന ഗ്രാമപഞ്ചായത്ത് ഹാളിൽ എത്തണം. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0492329-62-22, 0492329-62-22. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻസ് സ്റ്റഡീസ് സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത്. റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് സോഷ്യൽ സയൻസ് വിമൻസ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും, അസിസ്റ്റന്റ് ഒഴിവിലേക്ക് ഡിഗ്രിയും PGDCA, ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് 10-ാം ക്ലാസിൽ കുറഞ്ഞ വിദ്യാഭ്യാസവുമാണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ WSC.QZAT@gmail.com എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 5 മുൻപായി അയയ്ക്കണം. വിവരങ്ങൾക്ക് WSC.QZAT@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 10:34.
2: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
3: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ

0: ജിഗൽ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. മലയാണ്മയുടെ മധുരവും നാട്ടിൻപുറത്തിന്റെ തനിമയുമുള്ള ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. 60കളുടെ തുടക്കത്തിൽ ചെണ്ട എന്ന സിനിമയിലൂടെ വന്ന് ചെറിയ വേഷങ്ങളിലൂടെ തന്റെ സാന്നിധ്യം അറിയിച്ച അദ്ദേഹം 80കളിലും 90കളിലും ഹാസ്യ കഥാപാത്രങ്ങളെ കൊണ്ട് തന്റെ അഭിനയ മികവ് തെളിയിച്ചു. തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സി ടി സ്കാൻ എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്നത് കിലോ വോൾട്ടേജ് റേഡിയേഷനാണ്. അതിൻ്റെ 1000 ഇരട്ടി ശക്തിയുള്ള മെഗാ വോൾട്ടേജ് റേഡിയേഷൻ ഉപയോഗിച്ച് ഒന്നുകിൽ ഇപ്പോൾ ക്യാൻസർ കോശങ്ങളാണെങ്കിൽ അവയെ കൊല്ലുക, ഡി എൻ എ നശിപ്പിക്കുക, അതായത് ഇനിയും അത് ഡിവൈഡ് ചെയ്യാതിരിക്കുക എന്ന തരത്തിൽ ചെയ്യുക. പൊതുവെ അർബുദ ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഒന്നുകിൽ സർജറി കഴിഞ്ഞിട്ട് റേഡിയേഷൻ, അല്ലെങ്കിൽ കീമോൻ്റെ ഒപ്പം റേഡിയേഷൻ, അല്ലെങ്കിൽ കീമോ കഴിഞ്ഞ റേഡിയേഷൻ, അല്ലെങ്കിൽ റേഡിയേഷൻ മാത്രമായി, അങ്ങനെയൊക്കെയാണ് പൊതുവെ ഉപയോഗിക്കാറ്. അതിനോടൊപ്പം തന്നെ ചിലപ്പോഴൊക്കെ റേഡിയേഷൻ നമ്മൾ ബിനൈൻ, അതായത് ക്യാൻസർ അല്ലാത്ത പലതരം ട്യൂമേഴ്സ് ഉപയോഗിക്കാം. ഏറ്റവും കോമൺ ആയിട്ട് റേഡിയേഷൻ സർജറിക്ക് പകരം അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിനൈൻ ട്യൂമേഴ്സിന് ഉപയോഗിക്കുന്നത് പ്രോബബ്ലി ബ്രെയിനിലാണ്. കാരണം ഇപ്പോൾ വളരെയധികം എലക്വന്റ് ആയിട്ടുള്ള ബ്രെയിനിലെ ഏരിയ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ മോട്ടോർ കോർട്ടെക്സ്, അതായത് നമ്മുടെ ശരീരത്തിന് ചലനങ്ങളെല്ലാം നോക്കുന്നത് ചിലപ്പോൾ ആ ഭാഗത്തു നിന്നായിരിക്കും. അപ്പൊ അവിടെയൊക്കെ സർജറി ചെയ്താൽ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സർജറി ചെയ്താലും കംപ്ലീറ്റ്ലി എടുക്കാൻ പറ്റാത്ത സ്ഥലമായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ റേഡിയേഷൻ സർജറിക്ക് പകരമായിട്ട് ചിലപ്പോൾ ചില ട്യൂമേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ചെവിയിൽ വരുന്ന ചില പ്രത്യേകതരം മുഴകൾ, ഞരമ്പിന്റെ അറ്റത്ത് വരുന്ന തരം ശ്വാനോമ, ന്യൂറോമ എന്നൊക്കെ പറയും, അങ്ങനത്തെ മുഴകൾക്ക് നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതിനെ പിന്നെ വളരാതിരിക്കാൻ റേഡിയേഷൻ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ തീരെ ചെറുതാണ് പക്ഷേ പേഷ്യന്റിന് കേൾവി 100% റിസേർവ്ഡ് ആണ്, അതായത് ചെവിയിലേക്ക് പോകുന്ന ഞരമ്പാണ്, ആ ഞരമ്പിൽ തന്നെ ഒരു ട്യൂമർ ഉണ്ട്, എന്നിട്ടും കേൾവി കംപ്ലീറ്റ്ലി പ്രിസേർവ്ഡ് ആണെങ്കിൽ സർജറി ചെയ്താൽ മിക്കവാറും അത് കേൾവി ചിലപ്പോൾ കുറഞ്ഞേക്കാം. അപ്പോൾ അതിന് പകരം നമ്മൾ ചിലപ്പോൾ റേഡിയേഷൻ കൊടുത്തിട്ട് ആ ട്യൂമർ ഇനി വളരാതിരിക്കാൻ, അത് മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം. പിന്നെ ചെയ്യാവുന്ന വളരെ കോമൺ ആയിട്ട് റേഡിയേഷൻ കൊടുക്കുന്നത് ഇപ്പോൾ തൊലിപ്പുറത്തെ ഈ കീലോയിഡ് എന്ന് പറയും, അതായത് സർജറിയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് നമ്മുടെ സാധാരണഗതിയിൽ സർജറിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ആ സ്കാർ പാട് ഒരു പാടും ഇല്ലാതെയായിരിക്കും, ഓൾമോസ്റ്റ് നോർമലായിട്ടായിരിക്കും ഹീലിംഗ് ഉണ്ടാവുക. ചിലർക്കത് വളരെ കൂടുതലായിട്ട് ദശ പോലെ വളരും, അതിന് ചിലപ്പോൾ ചൊറിച്ചിൽ പോലെ വരും, വല്ലാതെ വേദന വരും. ചെറിയ യങ് ആൾക്കാർക്കാണെങ്കിൽ അത് അവർക്കൊരു വളരെ കോസ്മെറ്റിക് വളരെ ബുദ്ധിമുട്ടാവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ചിലപ്പോൾ റേഡിയേഷൻ അതിൻ്റെ ഒപ്പം ഉപയോഗിക്കാം.
3: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ദുർഗ പൂർണ.
4: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
1: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ഫോൺ 8129110087.
0: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജികർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
2: കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9496015508 9496015508. പുതുപ്പരിയാരം CBKMGHSS സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സീനിയർ ജൂനിയർ, മലയാളം ജൂനിയർ, സംസ്കൃതം ജൂനിയർ, പൊളിറ്റിക്കൽ സയൻസ് ജൂനിയർ, കെമിസ്ട്രി സീനിയർ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള അഭിമുഖം അടുത്ത മാസം 2 രാവിലെ 10 മുതൽ നടക്കും. ഫോൺ നമ്പർ 9496153095 9496153095. കോട്ടയം മണർകാടുള്ള കോട്ടയം സൈനിക വിശ്രമ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ പാർട്ട് ടൈം സ്വീപ്പറുടെ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ വിശദ വിവരങ്ങൾ സഹിതം ഈ മാസം 29 വൈകിട്ട് 5 മുൻപ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷിക്കണം. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും മുൻഗണന. ഫോൺ നമ്പർ 04812371187 04812371187. കോട്ടയം പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുറിച്ചിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ട്യൂട്ടർമാരെ തിരഞ്ഞെടുക്കുന്നു. ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിലേക്കാണ് ഒഴിവുകൾ. ഹൈസ്കൂൾ വിഭാഗത്തിന് അതത് വിഷയങ്ങളിൽ ബിരുദവും BEd-ഉം UP വിഭാഗത്തിന് TTC യോഗ്യതയും വേണം. UP വിഭാഗത്തിൽ 3 ഹൈസ്കൂൾ വിഭാഗത്തിൽ 6 ഒഴിവുകളുണ്ട്. ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾക്കാണ് അപേക്ഷിക്കാനാവുക. അപേക്ഷകൾ ഈ മാസം 30 വൈകിട്ട് 5 മുൻപ് വടവാതൂരിലെ പള്ളം ബ്ലോക്ക് പട്ടികജാതി ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 63 00 69 എന്ന നമ്പറിൽ വിളിക്കുക. 85 47 63 00 69. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുമരനെല്ലൂരിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷത്തേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 31 വൈകിട്ട് 5 മുൻപായി തൃത്താല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. ഫോൺ നമ്പർ 94 46 72 37 14 94 46 72 37 14. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം സമാപിക്കുന്നു. FM ഡയറി തുടരും 7:35. അല്പസമയത്തിനകം വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് സിബിഎസ്ഇ. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായി

0: ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മത സാമൂഹിക വിഭാഗങ്ങൾക്കിടയിലുള്ള അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം ഉന്നത സമിതി വിലയിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ജനനനിരക്കിലെ വ്യത്യാസങ്ങൾ, അതിർത്തി കടന്നുള്ള സഞ്ചാരം, സാമ്പത്തിക അവസരങ്ങൾ, മറ്റ് സാമൂഹിക പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ ജനസംഖ്യാ മാറ്റങ്ങളുടെ കാരണങ്ങൾ പഠിക്കാൻ മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവുലേക്കർ അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും തടവിൽ വയ്ക്കാനും നാടുകടത്താനുമുള്ള പ്രവർത്തന സംവിധാനം സമിതി ശുപാർശ ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയായിരിക്കും അഞ്ചംഗ സമിതിയെ നയിക്കുക. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജനസംഖ്യാ ദൌത്യത്തിന്റെ തുടർച്ചയാണിത്.
2: मैं आज देश के सामने एक चिंता, एक चुनौती के संबंध में आगाह करना चाहता हूं. षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है, एक नए संकट के बीज बोए जा रहे हैं और ये घुसपैठिए मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं और इसलिए एक हाई पावर डेमोग्राफी मिशन शुरू करने का निर्णय किया है.
1: ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാരമാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അക്കാലത്തെ പട്ടികയിലുള്ളവരുമായി തങ്ങൾക്കുള്ള പൂർവിക ബന്ധം തെളിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയിന്മേലാണ് പ്രധാനമായും വാദം നടന്നത്. ആധാറോ തെരഞ്ഞെടുപ്പ് കാർഡോ പൌരത്വത്തിന്റെ അന്തിമ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട്. ബീഹാറിൽ SIR നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂണിലാണ് മിക്ക ഹർജികളും സമർപ്പിച്ചത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും ബോർഡ് അറിയിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ഇന്തോ പസഫിക് മാരിടൈം സർവേലൻസ് കൊളാബറേഷൻ എന്ന സംയുക്ത സംരംഭത്തിന് ക്വാഡ് രാജ്യങ്ങൾ തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി കെ നാഗരാജ് നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ക്വാഡ് മന്ത്രിമാർ ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17th വിദേശകാര്യമന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി ബോങ്ങും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. നിർണായക ധാതുക്കളുടെ ലഭ്യതയും വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
3: Where trade and investment is concerned, we've been holding discussions to move from the ECTA to the CECA. On the energy side, we have energy trade. We are looking to expand that as well into the uranium supplies. Our teams have been in discussion of critical minerals as well.
0: പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഡിജിറ്റൈസേഷനും കാര്യക്ഷമമായ നിർവഹണവും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ PM അജയ് പോർട്ടലും അജയ് മൊബൈൽ ആപ്പും സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കടലാസധിഷ്ഠിത പ്രവർത്തന രീതിയിൽ നിന്ന് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിന് പോർട്ടലും ആപ്പും വഴിയൊരുക്കും. ഗ്രാമതല ആസൂത്രണം, അടിസ്ഥാനതല നിരീക്ഷണം, ജിയോ ടാഗിംഗ്, മൊബൈൽ പരിശോധനകൾ, തത്സമയ വിവര വിനിമയം എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് PM അജയ് മൊബൈൽ ആപ്പിന്റെ പ്രധാന ലക്ഷ്യം. 3 സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്നലെ നാങ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയും ഓക്കിഡേറിയവും രാഷ്ട്രപതി സന്ദർശിച്ചു. ഇ ചലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PAB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും

0: ട്രാഫിക് ചെല്ലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളിരുത്തി.
2: തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴയിൽ അഴീക്കൽ ജെട്ടി മുതൽ വടക്കോട്ടും കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ഇന്ന് രാത്രി കടലാക്രമണത്തിന് സാധ്യത. കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ വരവ് 1-2 ദിവസം കൂടി വൈകാനാണ് സാധ്യത. ആലപ്പുഴ, പത്തനംതിട്ട, നിലയ്ക്കൽ, കണ്ണൂർ, വയനാട്, ബേക്കൽ തുടങ്ങിയിടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ 5 mm മഴ ലഭിക്കുന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് കാര്യമായ തോതിൽ മഴയില്ലാത്ത സ്ഥിതിയാണ്.
0: സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം ഇന്ന് ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. ത്യാഗസ്മരണകളോടെയാണ് എല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയെടുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. IPL 1st ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. RCB ഉയർത്തിയ 255 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 19.3 ഓവറിൽ 162 റൺസ് എടുക്കുന്നതിനിടയിൽ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1st ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 35:22. FM ഡയറി തുടരുന്നു. എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും സ്നേഹപൂർവം സ്വാഗതം.
4: SSLC പരീക്ഷാഫലം പുറത്തു വന്നതിനു ശേഷം പ്ലസ്

0: ഉന്നത പഠനത്തിന് അപേക്ഷിക്കുന്നത് ഏകജാലക സംവിധാനത്തിലൂടെയാണ്. ഇതിന് തുടക്കമായി പഠിക്കേണ്ട വിഷയങ്ങളും സ്കൂളുകളും ഈ സംവിധാനത്തിലൂടെയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. എങ്ങനെ അപേക്ഷിക്കാം, ഇതിലുള്ള ആശങ്കകൾ എന്തൊക്കെ, ഇതേക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നത്.
1: എന്റെ പേര് അദിതി മനോജ്, ഞാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ കളമശ്ശേരിയിലെ വിദ്യാർത്ഥിയാണ്.
0: വിദ്യാർത്ഥികളുടെ ആശങ്ക,
1: എനിക്ക് ബയോമാത്സ് എടുക്കാനാണ് താല്പര്യം. അപ്പൊ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സ്കൂളില് അത് കിട്ടുമോ എന്നൊരു ടെൻഷനാണ് എനിക്ക് ഏകജാലകത്തിന്റെ ഇതിലുള്ളത്. അക്ഷയ സെന്റർ വഴിയാണ് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അക്ഷയ സെന്ററിലൊക്കെ തിരക്കാണ്. പോരാത്തതിന് നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത് അവിടെ കൊടുത്ത് കാർഡ് കോപ്പീസ് കുറച്ചധികം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ അക്ഷയ സെന്ററിൽ കയറി ഇറങ്ങുക. ഫോൺ വഴി ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുറവല്ലേ. സ്കൂളിൽ ചേരുന്ന പോലെ പോയി അഡ്മിഷൻ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു എന്നേതോ. ആ പ്രധാനമായി അതാണ് ആശങ്ക. പോരാത്തിന് ബസ് റൂട്ടുകൾ കുറവാണ്. ഞാൻ താമസിക്കുന്നവിടുത്ത് ഡെയിലി ബസ് കുറവായതുകൊണ്ട് മെട്രോനെയാണ് ആശ്രയിക്കുക എന്ന് വിചാരിക്കുന്നത്. 30 രൂപ 40 രൂപ എടുത്ത് മെട്രോയില് ഒരു ദിവസം ചെലവുണ്ട്. അതും ഒരു ബുദ്ധിമുട്ടാണ്.
2: ആര്യൻ മേനോൻ, തരംകളമശ്ശി. പ്രതീക്ഷയുണ്ട്, സിമിലർ ആണ്. അപ്പൊ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്താൽ കിട്ടും. കോമേഴ്സ്, കോമേഴ്സ് പഠിക്കാനാണ് എനിക്ക് താല്പര്യം. സ്വിമ്മിങ്ങിന്റെ കൂടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരും. അപ്പൊ ഒരു ഒരു 5 മണിക്കൂർ സ്വിമ്മിങ്ങുള്ള കാരണം കോമേഴ്സ് എടുക്കണമായിരിക്കും നല്ലത്. സ്കൂളില് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ സ്പോർട്സ് കോട്ട വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ച സ്കൂളിൽ കിട്ടും. പിന്നെ 9+ കുട്ടികളുണ്ട്, കിട്ടാൻ ചാൻസ് ഉണ്ട്.
0: രക്ഷിതാക്കളുടെ അഭിപ്രായം.
3: എന്റെ പേര് ശ്രീത, കളമശ്ശേരി എന്നാണ്. ഞങ്ങക്ക് ബസ് റൂട്ട് ഇല്ലാത്ത സ്ഥലമാണ്, കളമശ്ശേരിയാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പൊ കളമശ്ശേരി വന്നിറങ്ങിയിട്ട് കുറച്ച് 1.5 കിലോമീറ്ററോളം ഞങ്ങൾ ഉള്ളിലേക്ക് വരണം. അപ്പൊ അത് ഓട്ടോനെയാണ് ഞങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പൊ ഓട്ടോക്ക് 35-40 രൂപയൊക്കെയാണ് ഓട്ടോ. ഡെയിലി കുട്ടികളെ കൊണ്ട് അത് താങ്ങില്ലല്ലോ അത്രയൊക്കെ വരുത്. അപ്പൊ കളമശ്ശേരി സ്കൂളിലൊക്കെ തന്നെ വെച്ചാൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സംബന്ധിച്ച് അത് കുറച്ച് എളുപ്പമായിരുന്നു. എനിക്കും ഉള്ളതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ശരിക്കും ഞാനിപ്പോ കണ്ടെടുത്തോളം മറ്റു കുട്ടികൾ തന്നെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ കുട്ടികൾ ഒത്തിരി ടയേർഡ് ആയിട്ടാണ് വരുന്നത്. പിന്നീടും പഠിക്കുന്നല്ലോ. ഇപ്പൊ അത്യാവശ്യം തിരക്കേടില്ലാതെ പഠിച്ചിരുന്ന ഒരു കുട്ടിയാണെങ്കിൽ കൂടി ആ കുട്ടിക്ക് ആ അതുവരെ പഠിച്ചിരുന്ന രീതിയിൽ പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേതാവുമ്പോഴത്തേക്കും 4 മണി ക്ലാസ് കഴിഞ്ഞ് 4.5 മണിയോടുകൂടി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ എന്തോന്നിച്ച കാര്യം നോക്കിയാൽ 6 മണി അവർക്ക് പഠിക്കാനിരിക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോ യാത്ര ചെയ്ത് വരുന്നത് തന്നെ പലപ്പോഴും 6 മണിയൊക്കെ ആവുമ്പോഴാണ് തിരിച്ചെത്താം. കുറച്ചുകൂടെ അടുത്തുള്ള സ്കൂളുകളിൽ കിട്ടുമായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലല്ലോ എന്നൊരു തോന്നല്. ഞങ്ങള് എന്താ പറയുക, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉത്കണ്ഠയാണത്.
0: ഏകജാലകത്തിന് അപേക്ഷിക്കേണ്ട രീതികളെ കുറിച്ച് കളമശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കെ എ അൻവർ.
4: SSLC കഴിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ഇനി ഏകജാലകം വഴി +1 അപേക്ഷിക്കേണ്ട സമയമാണ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സൈറ്റിൽ വന്നിട്ടുണ്ട്. സൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ കൂടി ഒരിക്കൽ ഞാൻ പറയാം. HSCAP ഹയർ സെക്കൻഡറി കോമൺ അഡ്മിഷൻ പ്രോസസ് എന്നതിന്റെ ഷോർട്ട് ആണ്. HSCAP.gov.in അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റ് കിട്ടും. ആ സൈറ്റിൽ കയറി ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് വളരെ കൃത്യതയോടെ നൽകി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിലപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കണം. ഫോൺ നമ്പർ സ്ഥിരം ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ കൊടുക്കുക. ആ ഫോൺ നമ്പർ വഴിയായിരിക്കും ബാക്കി ഇനി ഉള്ള എല്ലാ കാര്യങ്ങളിലും OTP വരുന്നതാണ്. അതുകൊണ്ട് ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആ ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കണം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നമ്പർ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേജിൽ സൈറ്റിൽ വിൻഡോയുടെ ലെഫ്റ്റ് സൈഡ് തന്നെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തില്ല. അതിന്റെ താഴെ തൊട്ട് താഴെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് കാണാൻ സാധിക്കും. ആ കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്പറാണ്. ആപ്ലിക്കേഷൻ നമ്പർ എന്റർ ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തപ്പോൾ അതിൽ പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ആ പാസ്വേഡാണ് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്. പാസ്വേഡ് കൊടുക്കുമ്പോൾ എളുപ്പം ഓർക്കുന്ന രീതിയിലുള്ള പാസ്വേഡ് കൊടുക്കുക. ആ പാസ്വേഡ് എവിടെയെങ്കിലും കുറിച്ച് വെക്കുക. കാൻഡിഡേറ്റ് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം വിസിബിൾ ആകും. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ പഠിച്ച സ്കൂൾ ചോദിക്കുന്നുണ്ട്. പഠിച്ച സ്കൂള് നോക്കി കൊടുക്കുക. ഹയർ സെക്കൻഡറി കോഴ്സ് ഉള്ള സ്കൂളാണെങ്കിൽ അതിലുണ്ടാവും. +2 കോഴ്സ് ഇല്ലാത്ത സ്കൂളാണെങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യണം. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഹയർ സെക്കൻഡറി കോഴ്സ് പ്ലസ് ടു കോഴ്സ് ഉള്ള സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരത് ചോദിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ SLC ബുക്കിലുള്ള ഡാറ്റാസ് ഒക്കെ അതിൽ തെളിഞ്ഞു വരും. CBSE കുട്ടികളാണെങ്കിൽ അത് പ്രത്യേകം എൻട്രി ചെയ്ത് കൊടുക്കേണ്ടി വരും. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ അതൊക്കെ വിസിബിൾ ആവും.

0: നിങ്ങളുടെ അഡ്രസ്സ്, അവർ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഈ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അഡ്രസ്സ് പ്രൂഫ് വേണം, ഒന്നുകിൽ റേഷൻ കാർഡ് വേണം അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അല്ലാതെ നിങ്ങൾക്ക് പ്രൂഫ് ഇല്ലാതെ നിങ്ങളിപ്പോ ഏതെങ്കിലും പാലക്കാട് ജില്ലക്കാരൊക്കെ വന്ന് എറണാകുളത്ത് താമസിക്കുന്നവരുണ്ട്, പ്രൂഫ് മേടിച്ചു വെക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മേടിച്ചു വെക്കണം, റേഷൻ കാർഡ് ഇല്ലെങ്കിൽ. കാരണം കളമശ്ശേരി എന്ന നമ്മള് ലോക്കൽ ബോഡി കളമശ്ശേരി എന്ന് കൊടുത്താൽ അതിന് പോയിന്റ് ഉണ്ട്. താലൂക്ക് കണയന്നൂർ എന്ന് കൊടുക്കുമ്പോൾ അതിന് പോയിന്റ് ഉണ്ട്. അപ്പൊ അതിനെല്ലാം പ്രൂഫ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ റിജക്ട് ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഒരു ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിൽ കാസ്റ്റ് വരുന്നുണ്ട്, കാസ്റ്റിനും പ്രൂഫ് വേണം. അതിൽ എസ് എൽ സി ബുക്കില് മാർക്ക് ലിസ്റ്റില് കാസ്റ്റ് ഉള്ള മാർക്ക് ലിസ്റ്റ് പ്രിന്റ് കിട്ടും, ആ പ്രൂഫ് വേണം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ എസ് എൽ സി മാർക്ക് ലിസ്റ്റിൽ കാസ്റ്റ് ഇല്ലായെങ്കിൽ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മേടിച്ചു വെക്കണം. കാസ്റ്റിന്റെ കേസിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം നമ്മള് സ്കൂളും കോഴ്സും ഒക്കെ സെലക്ട് ചെയ്യണം. സ്കൂളും കോഴ്സും സെലക്ട് ചെയ്യുമ്പോൾ കളമശ്ശേരി സ്കൂളാണെങ്കിൽ 7026 ആണ്. അപ്പൊ പൊതുവെ നമുക്ക് മൂന്ന് സെക്ഷൻ ആയിട്ട് തിരിക്കാം. ഒന്ന് സയൻസ് വിഭാഗം, രണ്ട് ഹ്യൂമാനിറ്റീസ് വിഭാഗം, മൂന്ന് കൊമേഴ്സ് വിഭാഗം. ഓരോന്നിലും കോഴ്സ് കോഡ് ഉണ്ട്. 1 മുതൽ 9 വരെ സയൻസ് ആണ്. അതിനുശേഷം ധാരാളം ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻസ് ഉണ്ട്. അതിനുശേഷം കൊമേഴ്സ് കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പൊ കൊമേഴ്സ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് കൊമേഴ്സ് മാത്സ് ഉണ്ട്, കൊമേഴ്സ് സ്റ്റാറ്റി ഉണ്ട്, കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, കൊമേഴ്സ് പൊളിറ്റിക്സ് ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഓരോ സ്കൂളിലും ഏതൊക്കെയാണ് സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡബ്ല്യു ജി പി എ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഡബ്ല്യു ജി പി എന്ന് പറഞ്ഞാൽ സബ്ജക്ട് കോഴ്സ് കോഡ് 1 വെക്കുന്ന കുട്ടികൾ, അതായത് 1 എന്ന് പറയുമ്പോൾ സയൻസ് ആണ്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ്, ഇവരുടെ ഡബ്ല്യു ജി പി എ കാണുമ്പോൾ ഇപ്പോൾ എസ് എൽ സി സ്റ്റേറ്റിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ 10 സബ്ജക്ട് പ്ലസ് സയൻസിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ബയോമാത്സിന് അപ്ലൈ ചെയ്യുന്നവർ കുട്ടികൾക്ക് ഈ 4 സബ്ജക്ട് ഒന്നും കൂടി ആഡ് ചെയ്യും മാർക്ക്, എന്നിട്ട് 14 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആ രീതിയിലാണ് ഡബ്ല്യു ജി പി എ കാണുന്നത്. കൊമേഴ്സ് ആണെങ്കിൽ സോഷ്യൽ സയൻസും മാത്തമാറ്റിക്സും 10 വിഷയങ്ങളോടൊപ്പം ഈ സോഷ്യൽ സയൻസും മാത്തമാറ്റിക്സും വീണ്ടും ആഡ് ചെയ്യുകയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് എടുക്കും, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സോഷ്യൽ സയൻസും ഇംഗ്ലീഷും എടുക്കും. അങ്ങനെയാണ് ഈ ഡബ്ല്യു ജി പി എ കാണുന്നത്. അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. അതിനുശേഷം സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ അലോട്ട്മെന്റ്, മെയിൻ അലോട്ട്മെന്റ് 3 എണ്ണമാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു സ്കൂൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി ആയിട്ടും ചേരാം, പെർമനന്റ് ആയിട്ടും ചേരാം. നിങ്ങൾ വെച്ചിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പെർമനന്റ് ആയിട്ട് തന്നെ ചേരണം. നിങ്ങൾ 3rd ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ 1 ഉം 2 ഉം ഉണ്ടല്ലോ, അതിലേക്ക് വേണമെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് മാറാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ചേരാവുന്നതാണ്. അപ്പോൾ ഈ 3 അലോട്ട്മെന്റിൽ ആദ്യത്തെ 2 അലോട്ട്മെന്റ് വരെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ചേരാം. 3rd അലോട്ട്മെന്റിൽ നിങ്ങൾ പെർമനന്റ് ആയിട്ട് തന്നെ ചേരണം. ഏത് സ്കൂളായാലും പെർമനന്റ് ആയിട്ട് തന്നെ ചേരണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ സ്കൂളുകൾ മാത്രമേ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 3rd അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ദൂരെയുള്ള സ്കൂൾ കിട്ടിയാൽ നിങ്ങൾ അതിൽ പെർമനന്റ് ആയിട്ട് ചേരേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് അതിൽ മാറ്റം കിട്ടണമെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ഫർ വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം കിട്ടാനുള്ള സാധ്യത വളരെ ബുദ്ധിമുട്ടാണ്, കുറവാണ്. അതുകൊണ്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് യാത്രാ സൗകര്യം നോക്കി പ്രത്യേകം കൊടുക്കേണ്ടതാണ്.
1: ഏകജാലക സംവിധാനം എങ്ങനെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ച് ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ജി മഹേഷ്.
2: ഈ വർഷത്തെ ഏകജാലകം വഴിയുള്ള +1 പ്രവേശനത്തിനുള്ള അപേക്ഷാ സമർപ്പണം മെയ് 25 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അവസാന തീയതി June 3 ആണ്. കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ +1 അപേക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ഈ സിംഗിൾ വിൻഡോ സിസ്റ്റം അഥവാ ഏകജാലക സംവിധാനം. ഇത് അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ബാധകമല്ല. ഈ വർഷം സ്റ്റേറ്റ് സിലബസിൽ SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മുൻ വർഷത്തിൽ പാസ്സായ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കേണ്ട രീതി വളരെ ലളിതമാണ്. എന്നാൽ CBSE ICSE പോലെ മറ്റ് സ്ട്രീമിൽ നിന്ന് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. സ്റ്റേറ്റ് സിലബസിൽ SSLC എഴുതിയ വിദ്യാർത്ഥി അവരുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ പരീക്ഷാ ഭവന്റെ പോർട്ടലിൽ ഓൾറെഡി ആ വിദ്യാർത്ഥി രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇവിടെയും ലഭ്യമാകുന്നതാണ്. ആ വിദ്യാർത്ഥിയുടെ SSLC ലഭിച്ച ഗ്രേഡ് ഉൾപ്പെടെ രജിസ്ട്രേഷൻ സമയത്ത് SSLC സ്കീം തിരഞ്ഞെടുക്കണം, രജിസ്റ്റർ നമ്പർ കൊടുക്കണം, ബാക്കി വളരെ എളുപ്പത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്ന വിവരങ്ങളാണ് ഉള്ളത്. തുടർന്ന് കാൻഡിഡേറ്റിന് ലോഗിൻ ചെയ്യുവാനായിട്ട് അവരുടെ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ്, അതുപോലെ ജില്ല, ഒന്നിലധികം ജില്ലയിൽ അപേക്ഷ സമർപ്പിക്കും.

0: സമർപ്പിക്കാം, പക്ഷേ പ്രത്യേകം പ്രത്യേകം ലോഗിൻ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. സ്വന്തമായി ചെയ്യുന്ന കുട്ടികളാണ് ഇത്രയും കാര്യങ്ങളിൽ കൂടുതൽ ബോധവാന്മാരാവേണ്ടത്. അക്ഷയ സെന്റർ വഴിയോ സ്കൂളിലെ ഹെൽപ്പ് ഡെസ്ക് വഴിയോ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവിടെ ഇതിലെ വിദഗ്ധരുടെ സഹായത്തോടുകൂടി കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷ സമർപ്പിച്ചവർക്ക് അപേക്ഷിച്ച ജില്ലകളിലെല്ലാം ഒരേ സമയം അലോട്ട്മെന്റ് ലഭിച്ചാൽ അവർ ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രം പ്രവേശനം നേടേണ്ടതും അതോടെ മറ്റ് ജില്ലകളിലെ ഓപ്ഷനുകൾ തനിയെ റദ്ദാവുന്നതുമാണ്. പ്രവേശനം നേടിയ ജില്ലയിൽ ആവശ്യമെങ്കിൽ താൽക്കാലിക അഡ്മിഷനിൽ തുടർന്നുകൊണ്ട് അതേ ജില്ലയിലെ മെച്ചപ്പെട്ട ഓപ്ഷനുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. എന്നാൽ ആദ്യം ഒരു ജില്ലയിൽ മാത്രം അലോട്ട്മെന്റ് ലഭിക്കുകയും അതനുസരിച്ച് പ്രവേശനം നേടിയ ശേഷം തുടർന്നുള്ള അലോട്ട്മെന്റിൽ മറ്റൊരു ജില്ലയിൽ പുതിയതായി അലോട്ട്മെന്റ് ലഭിച്ചാൽ പുതിയ അലോട്ട്മെന്റ് സ്വീകരിക്കാവുന്നതാണ്. വിവിധ ബോണസ് പോയിന്റ് ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ യോഗ്യതാ പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ളവർക്ക് NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാരം നേടിയവർ, SPC, ലിറ്റിൽ ഗൈഡ്സ് എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർ എന്നിങ്ങനെയുള്ള ബോണസ് പോയിന്റിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. അതായത് ഗ്രേസ് മാർക്ക് നിലവിൽ ലഭിച്ച കുട്ടിക്ക് പിന്നീട് ബോണസ് പോയിന്റ് കിട്ടുന്നതല്ല. കാൻഡിഡേറ്റിന്റെ പാസ്വേർഡോ അപ്ലിക്കേഷൻ നമ്പറോ മറന്നുപോയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ സംവിധാനമുണ്ട്. മറന്നുപോവാതെ കൃത്യമായിട്ട് അത് എഴുതി വെക്കേണ്ടതാണ്. സാധാരണഗതിയിൽ വിദ്യാർത്ഥിയെ ബാധിക്കുന്ന എല്ലാ വിവരങ്ങളും SSLC സർട്ടിഫിക്കറ്റിൽ നിന്ന് ലഭിക്കും എന്നതിനാൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എല്ലാ രേഖകളുമായും അവിടെ എത്തേണ്ട ആവശ്യമില്ല. എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽ സംവരണം നേടിയിട്ടുള്ള കുട്ടികൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും +1 അഡ്മിഷൻ സമയത്താണ് വിദ്യാർത്ഥി ഹാജരാക്കേണ്ടത്. അതുപോലെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് SSLC പഠിച്ച സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉള്ള സ്കൂളുകൾ മാത്രമേ കാണാൻ സാധിക്കൂ. താൻ പഠിച്ച വിദ്യാലയത്തിൽ ഹയർ സെക്കൻഡറി ഇല്ല എങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിന്റെ പ്രിന്റ് സ്കൂളിൽ നൽകേണ്ടതില്ല. ഫൈനൽ കൺഫർമേഷൻ നടത്തിയതിന് ശേഷം അപേക്ഷയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം കാൻഡിഡേറ്റ് ലോഗിനിലൂടെ സാധിക്കുന്നതാണ്. തെരഞ്ഞെടുത്ത സ്കൂളുകളും സബ്ജക്ട് കോമ്പിനേഷനും ഉൾപ്പെടെ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം മാറ്റുവാൻ അനുവദിക്കുന്നതാണ്. താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിന്റെയും പേരിൽ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നവർ SSLC ബുക്കിൽ ആ വിവരങ്ങൾ ഉണ്ട് എങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ല. അല്ലാത്ത പക്ഷം റേഷൻ കാർഡോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു ജില്ലയിൽ ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇതേ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മറ്റൊരു ജില്ലയിൽ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ച് പുതിയ ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിക്കുവാൻ അക്ഷയയിലോ മറ്റോ പോകുന്ന സമയത്ത് OTP കിട്ടാൻ പാകത്തിന് കയ്യിൽ നിർബന്ധമായിട്ടും ഒരു മൊബൈൽ ഫോൺ വേണ്ടതാണ്. സാമുദായിക സംവരണം പരിശോധിക്കുന്നതിന് SSLC ബുക്കിലെ സമുദായ വിവരങ്ങൾ മതിയാകും. എന്നാൽ SSLC ബുക്കിൽ നിന്നും വിഭിന്നമായ സാമുദായിക വിവരമാണ് സംവരണ വിഭാഗക്കാർ അപേക്ഷയിൽ നൽകിയിട്ടുള്ളത് എങ്കിൽ റവന്യൂ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.
1: ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം സ്കൂളുകളിൽ തന്നെ തുടരാൻ ആരംഭിച്ചത് മുതൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും പാസ്സാകുന്ന കുട്ടികളുടെ വർധനവും തമ്മിലുള്ള അന്തരം കൂടുതലായതോടെ കുട്ടികൾക്ക് സ്കൂളും പാഠ്യവിഷയങ്ങളും തിരഞ്ഞെടുക്കാൻ പ്രയാസമായി. ഇതിന് പരിഹാരം എന്ന രീതിയിലാണ് ഏകജാലക സംവിധാനം നിലവിൽ വന്നത്. കുട്ടികൾക്ക് അപേക്ഷ നൽകാനും മറ്റും ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പാഠ്യവിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും പഠിച്ച സ്കൂളുകളിൽ അവസരം കിട്ടുമോ തുടങ്ങി നിരവധി സംശയങ്ങളാണ് വിദ്യാർത്ഥികളുടെ മനസ്സിലുള്ളത്. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്നിരുന്നാലും പാസ്സാകുന്ന തുടർ പഠനം ആഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിഷയങ്ങളും സ്കൂളുകളും തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം സംവിധാനവും ബന്ധപ്പെട്ട അധികാരികൾ ഒരുക്കേണ്ടതാണ്. ഇപ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി ആണെന്നിരിക്കെ ഇതിനു വേണ്ട നടപടികൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. ഇതിലൂടെ കുട്ടികളുടെ താൽപര്യാർത്ഥം സ്കൂളും പാഠ്യവിഷയങ്ങളും തിരഞ്ഞെടുക്കാൻ അവസരം ലഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹായം AV മഹേഷ് ബാബു. സമകാലികം.

0: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
1: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
0: 9447007786.
2: സമയം 7 മണി കഴിഞ്ഞ് 51 മിനിറ്റും 16 സെക്കൻഡും. നോവൽ പാരായണം.
3: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
4: മൈനർ തെങ്ങിന്റെ തലപ്പത്തിരുന്ന് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കെ താഴെ നിന്നും രാമർ വിളിച്ചു ചോദിച്ചു, കടലിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ മൈനറേ? കടലിലല്ല, ചൊവ്വ വയലിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സ്കൂളിന്റെ അടുത്തായി എന്തെല്ലാമോ കെട്ടിക്കൊണ്ടിരിക്കുക, മൈനർ വിളിച്ചു പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ലേ, ഇന്ന് മോന്തിക്കല്ലേ നാടകം, അതിനുവേണ്ടി ആടെ സ്റ്റേജ് കെട്ടുവാണ്, രാമർ വിശദീകരിച്ചു കൊടുത്തു. തെങ്ങിന്റെ മുകളിൽ നിന്നും ചൂളമടിച്ചുകൊണ്ട് അതിവേഗത്തിൽ താഴെ ഇറങ്ങുമ്പോൾ മൈനർ പറഞ്ഞു, ഓ, ഞാൻ അക്കാര്യം മറന്നുപോയി, ഇന്നെന്തായാലും നാടകം കാണണം. അടുത്ത തെങ്ങിൽ കയറി മണ്ടയിലിരുന്ന് കിഴക്കോട്ട് നോക്കിയപ്പോൾ രാമർ ഓർമ്മപ്പെടുത്തി, മൈനറെ, നീ മഴയെക്കുറിച്ചൊന്നും പറഞ്ഞേക്കല്ലേ, ഇന്ന് നാടകം കളിക്കാനുള്ളതാ. മൈനർ ഒന്നും പറഞ്ഞില്ല. തെങ്ങിന്റെ തലപ്പത്തിരുന്ന് വടക്ക് കിഴക്കോട്ട് നോക്കുക മാത്രം ചെയ്തു. തെല്ലിട കഴിഞ്ഞും അയാൾ ഇറങ്ങി വന്നില്ല, ചുളം വിളിയും കേൾക്കാനില്ല. രണ്ടു തെങ്ങിൽ കയറേണ്ട സമയത്തോളം മൈനർ തലപ്പത്തിരുന്നു, പിന്നെ സാവകാശം ഇറങ്ങി വന്നു. ഇറങ്ങാനും കുറേ നേരമെടുത്തു. അടുത്ത തെങ്ങിൽ കയറിയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. വടക്ക് കിഴക്കോട്ട് തലതിരിച്ച് താഴോട്ട് നോക്കിയിരിക്കും. താഴെ എന്താണിത്രയും സൂക്ഷ്മമായി തിരയാനുള്ളതെന്ന് മാത്രം രാമറിന് മനസ്സിലായില്ല. മൈനർ അത് പറയുന്നുമില്ല. മൂന്നാമത്തെ തെങ്ങ് കയറിയപ്പോഴും മൈനർ ഇതേ മന്ദതയിലായിരുന്നു. നാലാമത്തെ തെങ്ങിനടുത്തെത്തിയപ്പോൾ രാമർ നിശ്ചയിച്ചു, ഇതിന്റെ രഹസ്യം അറിഞ്ഞേ പറ്റൂ. തെങ്ങുകൾക്ക് മുകളിൽ മൈനർ വെറുതെ ഇരിക്കുകയില്ല, പണിയിൽ മന്ദത കാണിക്കുകയുമില്ല, ചൂളം വിളിക്കാൻ മറക്കുകയുമില്ല. പറമ്പിന്റെ കിഴക്കേ ഭാഗത്ത് ചിതറിവീണ തേങ്ങകൾ എടുക്കുകയാണെന്ന ഭാവത്തിൽ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ കുളിപ്പുര ശ്രദ്ധയിൽപ്പെട്ടത്. അതിന്റെ മുകൾഭാഗം ശൂന്യമായിരുന്നു. തെങ്ങിലിരിക്കുന്നയാൾക്ക് കുളിപ്പുരയുടെ ഉൾഭാഗം നന്നായി കാണാൻ കഴിയുമായിരുന്നു. അവിടെ ആരോ കുളിക്കുന്നുമുണ്ടായിരുന്നു. തെല്ലിട കഴിഞ്ഞ് ഒരു വാല്യക്കാരി ഇറങ്ങിപ്പോകുന്നതും കണ്ടു. തെങ്ങിൻ മുകളിൽ കയറിക്കഴിഞ്ഞ് മൈനർ ഏണി നിലത്തോട് ചാരി തളപ്പുകൾ അതിൽ ചേർത്തുവെച്ചു. തേങ്ങ എണ്ണി തിട്ടപ്പെടുത്തി. ദേഹത്ത് പൊടിഞ്ഞ വിയർപ്പും പൊടിയും തോർത്തുകൊണ്ട് തുടയ്ക്കുന്നതിനിടയിൽ രാമർ ചോദിച്ചു, മൈനറേ, ഏതാ ആ പെണ്ണ്?
5: ഏതു പെണ്ണ്?
4: നീ ഇത്രയും നേരെടുത്ത് നോക്കിയില്ലേ ആ പെണ്ണ്?
5: ഓ, അതോ, അത് കൊയിലോത്തെ ശേഖരൻ നമ്പ്യാർ അടയാളം വെച്ച പെണ്ണാ. നോക്കാനേ പറ്റൂ, തോടാൻ പറ്റൂല.
4: വളരെ നിസ്സാരമായിട്ടാണ് മൈനർ അത് പറഞ്ഞതെങ്കിലും രാമറിൽ അത് വലിയ ജിജ്ഞാസയെ ഉണർത്തി. കുറേ കാലമായി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് മൈനർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിക്കേളു പറയാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അതെന്താണെന്ന് മൈനറോട് ചോദിക്കുവാൻ മടിയുണ്ട്. എങ്കിലും ചോദിക്കാതെ വയ്യ, ഇന്നെങ്കിലും അതിന്റെ അർത്ഥം അറിയണം. ചോദ്യം കേട്ടപ്പോൾ മൈനർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഇതെന്തൊരു പൊട്ടൻ എന്നൊരു ഭാവം ആ ചിരിയിലുണ്ടായിരുന്നു. രാമറേ, ഇന്ന് ആട്ടുകാരനായിട്ടും ഇത് അറിയാതെ പോയല്ലോ.
5: സത്യമായിട്ടും എനിക്കതറിയില്ല,
4: രാമർ തർപ്പിച്ചു പറഞ്ഞു. എന്നാൽ കേട്ടോ, അത് കുറച്ച് വെടക്ക് കാര്യ. തീയന്മാരുടെ ഇടയിൽ ഒരു രീതിയുണ്ട്. പണ്ടേ ആണും പെണ്ണും തമ്മിൽ ലോഹിയായി കെർപ്പായാൽ മംഗലം കഴിപ്പിക്കുന്ന ആചാരത്തിന് അടയാളം വെക്കുക എന്ന് പറയുക. മംഗലം കഴിപ്പിക്കാൻ പൈസ വേണ്ടേ? പൈസ ഇല്ലാത്ത തീയന്മാർ ഇതാ ചെയ്യുക. ആണിനെയും പെണ്ണിനെയും കൂടി മോന്തിക്ക് ഒരു മുറിയിലാക്കും, കാലത്തെ പുറത്തുവിടും. അതോടെ ഓല് അടയാളം വെച്ച തീയനും തീയത്തിയുമായി. പണ്ട് പാവപ്പെട്ട ആൾക്കാരായി ഇങ്ങനെ മംഗലം കഴിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ അർത്ഥവും മറ്റും മാറി. വാഴുന്നവരുടെ ആളുകൾ ഇന്നാട്ടിലെ പാവപ്പെട്ട വീട്ടിലെ നല്ല പെൺകുട്ടികളെ കണ്ടുവെക്കും, സ്വന്താക്കും. പോരയിലെ എല്ലാ ചെലവും ഓരുടെ വക തന്നെ. അതുകൊണ്ട് പോരക്കാര് ഒന്നും എതിര് പറയൂല. പറഞ്ഞിട്ടും കാര്യമില്ല. എതിര് പറഞ്ഞാൽ ആ പോരക്കാരെ എല്ലാ തരത്തിലും ദ്രോഹിക്കും. കിടക്കപ്പുറുതി കിട്ടൂല. പെണ്ണിന് വയറ്റിലുണ്ടായാലേ, അല്ലെങ്കിൽ വാഴുന്നവരുടെ ആളുകൾക്ക് മതിയായാലേ, ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് ഒന്നിച്ച് പാർപ്പിക്കൂ. അതിനും ഒരുമ്പട്ട ആളുകൾ ഇന്നാട്ടിലെമ്പാടുണ്ട്. അടയാളം വെച്ചതിൻ്റെ ഇപ്പോഴത്തെ രൂപ ഇത്. ഇവിടെ ഒരുപാട് അടയാളം വെച്ച പെൺകുട്ടികളുണ്ടോ? രാമർ തിരക്കി.

പാവപ്പെട്ട പോരയിലെ പെൺകുട്ടികളെ വയസ്സറിയിക്കുന്നതിന് മുമ്പേ മംഗലം കഴിപ്പിച്ചില്ലെങ്കിൽ ഓരെങ്ങനെയെങ്കിലും കൊയിലോത്തുള്ളോരടയാളം വെച്ച പെണ്ണാക്കും. അതാ ഈ നാട്ടിലെ അവസ്ഥ. ഇതിനൊക്കെ

0: എന്താ പറയ, മൈനറിൻ്റെ വാക്കുകളിൽ രോഷമുണ്ടായിരുന്നു, നിസ്സഹായതയും. രാമറിന്റെ മനസ്സ് പെട്ടെന്ന് കനത്തു വിങ്ങി. നാട്ടിലെ പെൺകുട്ടികളോടുള്ള കോവിലകത്തെ പുരുഷന്മാരുടെ പെരുമാറ്റം സഹിക്കുവാൻ കഴിയുന്നതിനപ്പുറം തന്നെയാണല്ലോ. പക്ഷേ എങ്ങനെയാണ് ഇതിനെ എതിർക്കുക? രാമറിന് അതിനെക്കുറിച്ച് മാത്രം ഒരു രൂപവുമില്ലായിരുന്നു. പഠിക്കുന്ന കാലത്ത് വാഴുന്നവരുടെ പെൺകുട്ടിയെ നാണിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നത് വലിയൊരു ആഹ്ലാദമായി തോന്നിയിരുന്നു. ഇപ്പോൾ ആഹ്ലാദമെല്ലാം എങ്ങോ പോയി. പകരം പകയാണ് മനസ്സു നിറയെ. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തതിലുള്ള നിരാശയും.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം. സേവന വാർത്ത. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ 2ാം വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു സയൻസ്, VHSC, ITI ഇതിൽ ഏതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് 2ാം വർഷത്തിലേക്ക് പ്രവേശനം നേടാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 95-62-45-20-19 95-62-45-20-19
3: വെഡിങ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
5: എന്ത് പഠിക്കണം, എന്താകണം?
6: കരിയർ ഗൈഡൻസ്.
5: ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
7: ഹലോ
8: സാറേ, ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് സുജ. എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്, അവൾക്ക് ഇപ്പൊ +2 പഠിക്കുക, ബയോമാത്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ അവൾ മാത്സ് ആണ് കൂടുതൽ ഇഷ്ടം പറയുന്നത്. അപ്പൊ മാത്സ് ആണെങ്കിൽ ഏറ്റവും നല്ലൊരു രീതിയിൽ പോവാൻ എന്താണ്?
7: സയൻസ് മാത്സിനോട് അത്രയും നല്ല പാഷൻ ആണെങ്കിൽ ഇന്റഗ്രേറ്റഡ് MSc മാത്സ് പഠിക്കാൻ പറയാം.
8: കഴിഞ്ഞ +1 മാത്സിന് 100 ഉണ്ടായിരുന്നു.
7: CBSE ആണോ സ്റ്റേറ്റ് ആണോ?
8: സ്റ്റേറ്റ്
7: ആണ്. CBSE അല്ല,
8: അല്ല, +1 +2 സ്റ്റേറ്റ് ആണ് പഠിക്കുന്നത്.
7: അതും സ്റ്റേറ്റ് ആണോ?
8: +2 ഉള്ളൂ.
7: അപ്പൊ അത് പഠിക്കാൻ, ഈ ഇന്റഗ്രേറ്റഡ് MSc പഠിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഐസർ ആണ്.
8: ഐസർ
7: അല്ലെങ്കിൽ IIT അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഒരു 10-17 സ്ഥലങ്ങളുണ്ട്. അതിന്റെ ഒക്കെ ഓൾ ഇന്ത്യ ടെസ്റ്റ് എഴുതണം. GMAINS നിർബന്ധമായിട്ട് എഴുതണം. GMAINS കോച്ചിങ്ങിന് പോകണ്ടോ?
8: അവളിപ്പോ CUET എഴുതണം പറഞ്ഞ, അതിന്റെ ഒരു ജസ്റ്റ് ഒരു കോച്ചിങ് ഉണ്ട്.
7: CUET കോച്ചിങ് CUET ആയാലും കുഴപ്പമില്ല, പക്ഷെ CUET മോളിലാണ് ഞാൻ പറഞ്ഞ സ്ഥാപനങ്ങൾ. NITs, IITs, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞത്, അവിടെ GMAINS സ്കോർ ബേസ് ആണ് എടുക്കുന്നത്. ഇൻഡസ്ട്രിയിലൊക്കെ ജോലി കിട്ടണം, നല്ല സയന്റിഫിക് റിസർച്ചിൽ പോകണമെങ്കിൽ നല്ല സ്ഥലത്ത് MSc എടുത്താലേ കിട്ടുള്ളൂ.
8: അതിനുള്ള മത്സര പരീക്ഷ
7: ടീച്ചിങ് മതിയെങ്കിൽ ഒരു കുഴപ്പമില്ല. ടീച്ചിങ് മതിയെങ്കിൽ സാധാരണ കോളേജിൽ നിന്ന് MSc പാസ്സായി BEd പാസ്സായി പഠിപ്പിക്കാന്ന് വെച്ചാൽ മാത്സിന് ഭയങ്കര ഡിമാൻഡാ. അപ്പോ അടുത്തുള്ള കോളേജിൽ പോയിട്ട് BSc MSc പഠിക്കുക, BEd 2 പഠിക്കുക, പഠിപ്പിക്കാൻ പോവുക. R&D പോകണം, റിസർച്ചിന് പോകണം, ഇൻഡസ്ട്രി പോകണമെങ്കിൽ നല്ല സ്ഥാപനത്തിൽ മാത്രമേ പ്ലേസ്മെന്റ് ഉള്ളൂ. സാധാരണ കോളേജുകൾ വരില്ല. ക്ലിയർ ആയോ? ഇങ്ങനെ തന്നെ പോയാൽ മതി കേട്ടോ.
8: ശരി.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 കഴിഞ്ഞ് 15 സെക്കൻഡ്.
9: ആകാശവാണി FM വാർത്തകൾ.
2: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപ്പട്ടിനുമിടയിൽ മണിക്കൂറിൽ 75 km വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. CBSE പേയ്മെന്റ് ഗേറ്റ് വേ സംവിധാനം പരിഷ്കരിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും CBSE സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. വാഹനങ്ങൾ ഗതാഗത നിയമ

ലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചലാനുകൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഈ ചലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് BJP MLA മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വണ്ടൂരിൽ

0: തുടങ്ങിയ വ്യാജ ഇ ചലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് BJP MLA മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വണ്ടൂരിൽ CPIM പ്രവർത്തകനെ ക്രൂരമായി ആക്രമിച്ച കേസിൽ രണ്ടുപേരെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാപ്പിൽ വടക്കേക്കര സ്വദേശികളായ രാഖിൽ, അഭിരാം എന്നിവരാണ് അറസ്റ്റിലായത്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാൻ ഈ മാസം 31 വരെ ഗവൺമെന്റിന്റെ അനുമതി. അറ്റകുറ്റപ്പണിക്ക് തടസ്സമുണ്ടാകാത്ത വിധം കാൽനടയാത്രയ്ക്കാണ് അവസരം. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ പൂർണ്ണമായി പുകയില രഹിതമാക്കാൻ ജില്ലാതല ഏകോപന സമിതി തീരുമാനം. ജില്ലയിലെ 1270 സ്കൂളുകളെ പുകയില മുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാർത്തിക് എന്ന 19-കാരനാണ് മരിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: സ്വിച്ചിട്ടാൽ തെളിയുന്ന അത്ഭുത വിളക്ക്. മന്ത്രമല്ല, ജാലമല്ല, പുകയില്ല, കരിയില്ല, തീ പിടിക്കുമെന്ന പേടി ഒട്ടുമില്ല. ഇന്ന് കേൾക്കുമ്പോൾ ഇതിലെന്താണിത്ര അത്ഭുതം എന്ന് ആർക്കും തോന്നിയേക്കാം. എന്നാൽ കുറേ കാലം മുൻപ് ഇതായിരുന്നില്ല അവസ്ഥ. മുമ്പെന്ന് വെച്ചാൽ നൈറ്റ് ലൈഫ് എന്നത് മനുഷ്യൻ്റെ സങ്കല്പത്തിൽ പോലും ഇല്ലായിരുന്നൊരു കാലത്ത്. പണ്ടൊക്കെ മനുഷ്യൻ്റെ ഒരു ദിവസം എന്നത് ഭൂരിഭാഗം പക്ഷിമൃഗാദികളുടെയും പോലെ സൂര്യ അസ്തമയത്തോടെ അവസാനിക്കുന്നതായിരുന്നു. ചന്ദ്രനും നക്ഷത്രങ്ങളും മാനത്ത് കുളുത്തി വയ്ക്കുന്നതും മാത്രമായിരുന്നു രാത്രിയിൽ ആകെയുള്ള വിളക്കുകൾ. എന്നാൽ എല്ലാ ദിവസവും അവ കാണണമെന്നില്ല. വെളുത്തവാവിന് കൂട്ടായി ചിരിക്കുന്ന നിലാവുണ്ടാവും, എന്നാൽ കറുത്തവാവിന് കൂരിരുട്ടു മാത്രം. കാലമേറെ കഴിഞ്ഞപ്പോൾ എണ്ണ വിളക്കുകളും മെഴുകുതിരികളും കണ്ടെത്തി. അതോടെ മനുഷ്യൻ്റെ പകലുകൾക്ക് നീളം കൂടി. തുടർന്ന് വാതക വിളക്കുകൾ വന്നു. എന്നാൽ വെളിച്ചത്തിൻ്റെ ഈ ഉറവിടങ്ങൾക്കൊക്കെ വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നു. മങ്ങിയ വെട്ടം, കരി, പുക, മടുപ്പിക്കുന്ന മണം, കുറേ നേരം ഉപയോഗിച്ചാൽ കണ്ണു വേദനിക്കും, പോരാത്തതിന് എപ്പോൾ വേണമെങ്കിലും വിളക്കിൽ നിന്ന് തീ പടർന്ന് തീപിടുത്തമുണ്ടാവാം. ശാസ്ത്രലോകം അക്കാലത്തൊക്കെ സ്വപ്നം കണ്ടത് സുരക്ഷിതമായും തുടർച്ചയായി ഉപയോഗിക്കാവുന്നതുമായ ഒരു വിളക്കാണ്. വൈദ്യുത ബൾബുകൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. 17-ാം നൂറ്റാണ്ടിൽ തന്നെ ശ്രമം തുടങ്ങിയെങ്കിലും 100 വർഷം നീണ്ട പരീക്ഷണത്തിലൂടെയാണ് വൈദ്യുത ബൾബിൻ്റെ ആദ്യ മാതൃക ശാസ്ത്രലോകം നിർമ്മിച്ചത്. ഇരുമ്പ് നന്നായി ചൂടാക്കിയാൽ എന്തു പറ്റും? അത് ചുട്ടു പഴുക്കും. അപ്പോൾ അതിൽ നിന്ന് വെളിച്ചം പുറത്തു വരും. അതുപോലെയാണ് ബൾബിൻ്റെയും പ്രവർത്തനം. ഒരു വസ്തുവിനെ ഉയർന്ന താപനിലയിൽ ചൂടാക്കുമ്പോൾ അത് ചുട്ടുപഴുക്കുകയും ഈ ചൂട് വെളിച്ചത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരികയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഇൻകാൻഡസൻസ്. അതാണ് ബൾബിൻ്റെ പ്രവർത്തന തത്വം. കൽക്കരിയും വിറകുകൊള്ളിയും ഒക്കെ കത്തിക്കുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. സൂര്യൻ്റെ വെളിച്ചത്തിന് പിന്നിലെ ഗുട്ടൻസും ഇൻകാൻഡസൻസ് തന്നെ. ഗോളാകൃതിയുള്ള ഗ്ലാസ് കവചം, ഫിലമെൻ്റ്, ചെമ്പുകമ്പി, അലുമിനിയം ബേസ് എന്നിവയാണല്ലോ ഒരു ബൾബിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ചെമ്പുകമ്പിയിലാണ് ഫിലമെൻ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. ഫിലമെൻറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നത് ഈ കമ്പികളാണ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ ഫിലമെൻ്റ് ചുട്ടുപഴുക്കുകയും അതുമൂലം പ്രകാശിക്കുകയും ചെയ്യുന്നു. അതായത് ചൂട് വെളിച്ചമായി മാറുന്നു. സാധാരണയായി ബൾബുകളിൽ ടങ്സ്റ്റൺ ലോഹം കൊണ്ടുള്ള ഫിലമെൻ്റാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ സമയം വെളിച്ചം തരാൻ ഇതിന് കഴിയും. ഓക്സിജനുമായി കലർന്നാൽ ടങ്സ്റ്റൺ ഫിലമെൻ്റ് കത്തിപ്പോകും. ഇത് സംഭവിക്കാതിരിക്കാനാണ് ബൾബിൻ്റെ ഉൾവശം വായുരഹിതമാക്കുന്നത്. ഉള്ളിലെ കൊടും ചൂട് മൂലം ഫിലമെൻറ്റിന് ഉണ്ടായേക്കാവുന്ന ബാഷ്പീകരണം തടയാനും ഓക്സിജനുമായി കലർന്ന് തീ പിടിക്കുന്നത് തടയാനും ബൾബിനുള്ളിൽ അലസവാതകം അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് നിറയ്ക്കും. നൈട്രജൻ വാതകമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അന്തരീക്ഷത്തിൽ സുലഭമായതിനാൽ വലിയ ചെലവില്ലാതെ നൈട്രജൻ നിറയ്ക്കാനുമാകും. വെൺമയിൽ ജ്വലിക്കുക എന്നർത്ഥം വരുന്ന ഇൻകാൻഡസൻസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇൻകാൻഡസൈൻസ് ഉത്ഭവിച്ചത്. വൈദ്യുതി കണ്ടെത്തി അധികം വൈകാതെ വൈദ്യുത ബൾബുകൾ രംഗത്ത് വന്നെങ്കിലും അവ കൂടുതൽ കാര്യക്ഷമമായത് ഇൻകാൻഡസൈൻ ബൾബുകളുടെ കണ്ടുപിടുത്തത്തിലൂടെയായിരുന്നു.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: 2021 2022 അധ്യയന വർഷത്തിൽ ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കെ കൊറോണ കാലഘട്ടം കാരണം നീട്ടിവെച്ച 2020-21 അധ്യയന വർഷത്തിലെ USS സ്കോളർഷിപ്പിനുള്ള പരീക്ഷ 2021-22 അധ്യയന വർഷത്തിലാണ് നടന്നത്. ആ പരീക്ഷ ഞാൻ എഴുതുകയും പാസ്സാവുകയും ചെയ്തിരുന്നു. കൂടാതെ 2021-22 അധ്യയന വർഷത്തിൽ NMMS എക്സാമും ഞാൻ എഴുതിയതാണ്. ഈ രണ്ട് സ്കോളർഷിപ്പുകൾക്കും ഞാൻ അർഹനാവുകയും ചെയ്തു. USS സ്കോളർഷിപ്പ് തുക നാളിതുവരെയായിട്ടും എനിക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ NMMS പരീക്ഷയുടെ ആദ്യ ഗഡു ബാങ്ക് അക്കൌണ്ട് ഡീആക്റ്റീവ് ആണ് എന്ന പേരിൽ നിരസിക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ ബാങ്ക് അക്കൌണ്ട് ആക്റ്റീവ് ആക്കുകയും ചെയ്തു. തുടർന്ന് ആദ്യ ഗഡു ഒഴികെ ബാക്കിയുള്ള 3 ഗഡുക്കളും എനിക്ക് ലഭിക്കുകയും ചെയ്തു. എനിക്ക് ലഭിക്കേണ്ട USS സ്കോളർഷിപ്പ് തുകയും NMMS സ്കോളർഷിപ്പിന്റെ ആദ്യ ഗഡുവും ലഭിക്കുന്നതിന് സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: USS സ്കോളർഷിപ്പ് തുകയും NMMS സ്കോളർഷിപ്പിന്റെ ആദ്യ ഗഡു തുകയും ലഭിച്ചില്ല എന്ന പരാതിക്കാരന്റെ പരാതി നിയമവേദി എറണാകുളം ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ ഓഫീസിൽ അന്വേഷിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നിയമവേദിക്ക് നൽകിയ മറുപടി പ്രകാരമാണ്, USS സ്കോളർഷിപ്പിന് അർഹത നേടിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികളുടെ പേരുകൾ USS സ്കോളർഷിപ്പ് പോർട്ടലിൽ ചേർക്കുന്നത് അതത് സ്കൂളുകളാണ്. അത്തരത്തിൽ പോർട്ടലിൽ പേര് വന്നവർക്ക് സ്കോളർഷിപ്പ് തുക നൽകിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഫണ്ട് വരുന്ന മുറയ്ക്ക് ആ തുക നൽകുന്നതാണ്. പോർട്ടലിൽ പേരുള്ള എല്ലാവർക്കും തുക തീർച്ചയായും ലഭിക്കും. ആയതിനാൽ പരാതിക്കാരനും തുക ലഭിക്കും എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നിയമവേദിയെ അറിയിച്ചത്. ഇനി NMMS സ്കോളർഷിപ്പ് തുക കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടാണ് വിദ്യാർത്ഥിയുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നത്. ആദ്യ ഗഡു അയച്ച സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡീആക്റ്റീവ് ആയിരുന്നു എന്ന് കത്തിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ തുക തിരിച്ചുപോവുകയോ ലാപ്സ് ആവുകയോ ചെയ്തിട്ടുണ്ടാവും. ഇക്കാര്യത്തിൽ പരാതിക്കാരന് ഇനി ചെയ്യാൻ കഴിയുന്നത് സ്കൂളിന് ഒരു പരാതി നൽകിയാൽ ആ പരാതി എഡ്യൂക്കേഷണൽ ഓഫീസിന് കൈമാറിയാൽ ഇക്കാര്യം ആ ഓഫീസുകളിൽ നിന്ന് അതിന്റെ ഹെഡ് ഓഫീസിൽ അന്വേഷിക്കാൻ സാധിക്കും. ആദ്യ ഗഡുവിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് എന്ന് അറിയാനും സാധിക്കും. അതായത് ആ തുക കിട്ടാൻ സാധ്യതയുണ്ടോ അതോ ലാപ്സായോ എന്നൊക്കെ DEO ഓഫീസിന് നേരിട്ട് വിദ്യാർത്ഥിക്ക് പരാതി കൊടുക്കാനും സാധിക്കും എന്നാണ് നിയമവേദിക്ക് ലഭിച്ച മറുപടി. അടുത്ത പരാതി കൂത്താട്ടുകുളത്ത് നിന്നുള്ള പൊന്നമ്മ CK ആണ് പരാതിക്കാരി. പരാതി നോക്കാം.
0: ഞാൻ കൂത്താട്ടുകുളത്തെ സ്ഥിര താമസക്കാരിയാണ്. അച്ഛനും അമ്മയും എനിക്ക് 3 സെന്റ് സ്ഥലം തന്നിരുന്നു. അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഭർത്താവായിരുന്ന വ്യക്തിക്ക് 1.5 സെന്റ് സ്ഥലം ദാനമായി നൽകിയിരുന്നു. ഭൂമി കൊടുത്തു കഴിഞ്ഞ് ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാറി താമസിച്ചു. ഇദ്ദേഹത്തെ കുറിച്ച് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ അദ്ദേഹത്തിന്റെ 3-ാമത്തെ ഭാര്യയാണ് എന്ന്. ഞാൻ കൊടുത്ത 1.5 സെന്റ് സ്ഥലം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വ്യക്തി എന്നും എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് 2023 ഞാൻ ഒരു പരാതി കളക്ടറേറ്റിൽ കൊടുത്തിരുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. തുടർന്ന് MLAക്ക് പരാതി കൊടുത്തിരുന്നു. MLA കളക്ടറേറ്റിലേക്ക് വിളിച്ചു പറയാമെന്നും വില്ലേജിൽ നിന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഞാൻ നിരവധി തവണ കളക്ടറേറ്റിൽ പോകാറുണ്ട്. എന്നാൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവർ എന്നെ പറഞ്ഞയക്കുകയാണ് പതിവ്. ഇപ്പോഴെനിക്ക് 60 വയസ്സുണ്ട്. ആയതിനാൽ ഇക്കാര്യത്തിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് സമീപിക്കേണ്ടത്?
1: ഈ പരാതിക്കുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ.
2: അപേക്ഷ കൊണ്ട് കാണുന്നത് നിങ്ങളുടെ 3 സെന്റ് സ്ഥലം, നിങ്ങളുടെ പരമ്പരാഗതമായ നിങ്ങൾക്ക് സ്വത്തവകാശമായി ലഭിച്ച 3 സെന്റ് സ്ഥലത്തിൽ നിന്ന് നിങ്ങളോടൊപ്പം താമസിച്ച ആള്, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്ത് താമസിച്ച ആളായാലും നിങ്ങളോടൊപ്പം ചേർന്ന് കുടുംബ ബന്ധം പുലർത്തി താമസിച്ച ആളായാലും നിങ്ങൾ ദാനാധാരമായി കൊടുത്തിട്ടുള്ള വസ്തുവകളാണെന്ന് മനസ്സിലാകുന്നു. ദാനാധാരമായി കൊടുത്തിട്ടുള്ള വസ്തുവകകൾ ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ഭർത്താവ് എന്നുള്ള പരിഗണനയിലോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഒത്തൊരുമിച്ച് കുടുംബ ബന്ധം പുലർത്തി താമസിച്ച് വന്നിരുന്ന ആള് എന്ന നിലയിലോ നിങ്ങൾ ദാനാധാരമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാൾ തന്നെയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആധാരം റദ്ദ് ചെയ്യാൻ, നിങ്ങൾ 60 വയസ്സിന് മുൻപാണ് ഈ ആധാരം ദാനാധാരം ചെയ്ത് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് കളക്ടറേറ്റിലോ RDO കോടതിയിലല്ല നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. നിങ്ങൾ പകരം നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തുള്ള ഒരു സിവിൽ കോടതിയെ സമീപിച്ച് ആ ദാനാധാരം റദ്ദ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. ആ റദ്ദ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ നിർബന്ധിച്ച് നിങ്ങളുടെ സ്വത്തവകാശം തട്ടിയെടുക്കുന്നതിലോട്ട് വേണ്ടി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒത്തൊരുമിച്ച് ജീവിച്ചു കൊള്ളാം, നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം എന്ന വാഗ്ദാനത്തിലാണ് നിങ്ങൾ ദാനാധാരം ചെയ്തതെന്നും അങ്ങനെ ആ ദാനാധാരത്തിന്റെ വിരുദ്ധമായി ഇപ്പോൾ അവർ നിങ്ങളെ സഹായിക്കുന്നില്ല എന്നും നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്നും അദ്ദേഹം തെറ്റായ മാർഗത്തിലൂടെ നടക്കുന്നു എന്നും രേഖപ്പെടുത്തി നിങ്ങൾ വ്യക്തമായി അവിടെ ഒരു സിവിൽ കേസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനെ കണ്ട് നിങ്ങൾ ഈ ആധാരത്തിന്റെ

0: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി എറണാകുളം കോമ്പാറയിൽ നിന്നും ഫയാസ് ദാവൂദിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
1: ഞാൻ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥിയാണ്.

0: പകർപ്പുകളും എല്ലാം കൊടുത്താൽ നിങ്ങൾക്ക് ഈ ആധാരം സിവിൽ കോടതിയുടെ നടപടികളുടെ ഭാഗമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അത് റദ്ദ് ചെയ്ത് കിട്ടും. പകരം നിങ്ങൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ ആധാരം ചെയ്യുമ്പോൾ, ആധാരം ചെയ്യുന്ന അവസരത്തിൽ, ദാനാധാരം ചെയ്യുന്ന അവസരത്തിൽ 60 വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് RDO കോടതിയിൽ സമീപിച്ചാലാണ് നിങ്ങൾക്ക് റദ്ദ് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കളക്ടറേറ്റിൽ കൊടുത്ത അപേക്ഷ നിയമസാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് അവര് അതിന് ഒരു നടപടിയും സ്വീകരിക്കാതെ ഇരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ അപേക്ഷ കൊണ്ട് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ അത് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ശാരീരിക ഉപദ്രവോ മാനസിക ഉപദ്രവോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ഗാർഹിക പീഡന നിയമപ്രകാരം, നിങ്ങളുടെ താമസിക്കുന്ന വീടിനടുത്തുള്ള മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ഗാർഹിക പീഡന നിരോധന ഉത്തരവ് പ്രകാരം അദ്ദേഹം നിങ്ങളുടെ കോമ്പൗണ്ടിൽ കയറരുതെന്നും നിങ്ങളെ ഉപദ്രവിക്കരുതെന്നും എന്ന് പറഞ്ഞ് വ്യക്തമായി നിങ്ങൾക്ക് ഒരു പോലീസിന്റെ ഉത്തരവ് നിങ്ങൾ വാങ്ങേണ്ടതാണ്. അങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വ്യക്തമായി, അതിന് കൂടാതെ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത് അദ്ദേഹത്തിൽ നിന്ന് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിന്റെ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഉത്തരവ് ലഭിക്കാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപരിഹാരം ഉൾപ്പെടെ നിങ്ങൾക്ക് ചെലവിന് പണം കിട്ടും. ഗാർഹിക പീഡന നിയമപ്രകാരം ഒത്തൊരുമിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒരു ദിവസമെങ്കിലും ഗാർഹിക ബന്ധം പുലർത്തി ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവിത ചെലവുകൾക്കായി പണം ലഭിക്കുന്നതിനും കോടതിയെ സമീപിക്കാം, മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം, നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാം, വസ്തുവകൾ റദ്ദാക്കി കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാം. അതിന് നിങ്ങൾ സിവിൽ കോടതിയെയാണ് സമീപിക്കേണ്ടത്. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങൾക്ക് നിത്യജീവിത ചെലവുകൾക്കുള്ള പണവും നിങ്ങളുടെ സംരക്ഷണവും, നിങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറരുതെന്നും നിങ്ങളെ ശാരീരികവും മാനസികമായി ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞും നിങ്ങൾക്ക് ഒരു നിരോധന ഉത്തരവ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് സ്വസ്ഥവും സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയും എന്നാണ് കത്തുകൊണ്ട് മനസ്സിലാകുന്നത്. എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും അതാത് സമീപത്തുള്ള പ്രദേശത്തുള്ള കോടതി സമുച്ചയത്തിൽ തന്നെ ഒരു സൗജന്യ നിയമ സേവനം ലഭിക്കുന്നതിലോട്ട് വേണ്ടിയിട്ടുള്ള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസ് എല്ലാ കോടതി സമുച്ചയത്തിലും ഉണ്ടാവും. അവിടെ നിങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ച് നിങ്ങൾ ഒരു അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് സൗജന്യ സേവനത്തിനായി ഒരു സീനിയർ അഭിഭാഷകനെ വെച്ചു തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യ സേവനമായി ഒരു അഭിഭാഷകനെ ലഭിക്കും. അവിടെയും നിങ്ങൾക്ക് യാതൊരു പണം മുടക്കില്ലാതെ അത്യാവശ്യം ചെലവുകൾക്ക് വേണ്ടിയുള്ള മാത്രം പണം മാത്രമേ അവർക്ക് കൊടുക്കാൻ നിയമം അനുവദിക്കുന്നുള്ളൂ. മറ്റ് അഭിഭാഷകർ ചാർജ് ചെയ്യുന്ന പോലെ വലിയ ഫീസുകളൊന്നും കൊടുക്കാതെ തന്നെ സർക്കാർ സേവനത്തിൽ നിങ്ങൾക്ക് അതിന്റെ സൗജന്യ സേവനം ലഭിക്കുന്നതിലോട്ട് വേണ്ടിയുള്ള ഒരു നടപടിക്രമവും നിങ്ങൾക്ക് ഉള്ളതാണ്.
1: വ്യക്തിയുടെ സ്വകാര്യത അവകാശം, ജസ്റ്റിസ് പുട്ടസ്വാമി കേസിന്റെ വെളിച്ചത്തിൽ അഡ്വക്കേറ്റ് ബിജോയ് കെ ഏലിയാസ് സംസാരിക്കുന്നു.
2: സ്വകാര്യതാവകാശം, റൈറ്റ് ടു പ്രൈവസി, ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് സ്വകാര്യതാവകാശം എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സ്വകാര്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ അന്തസ്, സ്വാതന്ത്ര്യം, അയാളുടെ അസ്തിത്വം എന്നിവയെ നേരിട്ട് ബാധിക്കുന്ന ഒരു അടിസ്ഥാന അവകാശമാണ് സ്വകാര്യത. സ്വകാര്യത ഒരു കേവലം ആശയം മാത്രമല്ല. സ്വകാര്യത എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ചില മേഖലകൾ അവൻ്റെ ഇഷ്ടാനുസരണം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നതിനുള്ള ഒരു അവകാശമാണ്. സ്റ്റേറ്റിനും സമൂഹത്തിനും എത്രമാത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടാം എന്നതിനുള്ള ഒരു പരിധിയാണ് യഥാർത്ഥത്തിൽ ഈ സ്വകാര്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, എൻ്റെ ഫോൺ സംഭാഷണം, എൻ്റെ മെഡിക്കൽ രേഖകൾ, എൻ്റെ ഭക്ഷണശീലം, എൻ്റെ ലൈംഗിക അഭിരുചികൾ, എൻ്റെ വിശ്വാസങ്ങൾ, ഇവയെല്ലാം എൻ്റെ സ്വകാര്യ മേഖലയാണ്. എല്ലാവർക്കും അത് അന്വേഷിക്കുന്നതിനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനോ അത് പബ്ലിഷ് ചെയ്യുന്നതിനോ ഉള്ള അനുവാദമില്ല. അത് വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. പുട്ടസ്വാമി കേസിന് മുമ്പ് നിലനിന്നിരുന്ന നിയമസ്ഥിതി വ്യത്യസ്തമായിരുന്നു. 1954 MP ശർമ്മ കേസിലും, അതുപോലെ തന്നെ 1962 ഖാരക് സിംഗ് കേസിലും സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചുകൾ തീരുമാനിച്ചിരുന്നത് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിന് വേണ്ട സാമൂഹിക അംഗീകാരം സ്വകാര്യതയ്ക്ക് നൽകിയിരുന്നില്ല. അതിനുശേഷമാണ് ജസ്റ്റിസ് പുട്ടസ്വാമി ഈ സ്വകാര്യതാവകാശത്തെ സംബന്ധിച്ച് പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആധാർ പദ്ധതിയുടെ ഭരണഘടനാപരമായ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുന്നു. ആധാർ പദ്ധതിയുടെ ഭാഗമായി ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നത് സ്വകാര്യതാവകാശത്തെ ലംഘിക്കുന്നതല്ലേ എന്നതായിരുന്നു ജസ്റ്റിസ് പുട്ടസ്വാമി ഉയർത്തിയ നിയമപരമായ ചോദ്യം. 9 ജഡ്ജിമാരടങ്ങിയ ഭരണഘടനാ ബെഞ്ച് ഈ ഒരു കാര്യത്തെ നിശ്ചയിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെടുകയുണ്ടായി. സുപ്രീം കോടതിയുടെ ഏകകണ്ഠമായ വിധി സ്വകാര്യത എന്നത് Article 21 ഭാഗമായി ഒരു അടിസ്ഥാന അവകാശമാണ് എന്നതാണ്. Article 21

റൈറ്റ് ടു ലൈഫ്, പേഴ്സണൽ ലിബർട്ടി എന്നിവയെക്കുറിച്ച് നിർവചിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് ഒരു വ്യക്തിയുടെ സ്വകാര്യത എന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് 2017 പൊട്ടുസ്വാമി കേസിൽ വളരെ കൃത്യമായിട്ട് വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വകാര്യത എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ, മൗലിക അവകാശത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ MP ശർമ്മ കേസും കാരക് സിംഗ് കേസുകളും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഓവർ റൂള് ചെയ്തു, അവ റദ്ദാക്കി. ഇപ്പോൾ സ്വകാര്യത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും എന്ന ഭരണഘടനാപരമായ മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ്. ഈ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും സ്വകാര്യതയില്ലാതെ ഒരിക്കലും നിലനിൽക്കില്ല. അതുപോലെ തന്നെയാണ് സമത്വവും സ്വാതന്ത്ര്യവും. വ്യക്തിയുടെ സ്വകാര്യതയെ മാനിച്ചില്ലെങ്കിൽ ഈ രണ്ട് മൗലികാവകാശങ്ങളും അർത്ഥമില്ലാതെയാവും. അപ്പോൾ പ്രൈവസി ഇല്ലാതെ യഥാർത്ഥത്തിൽ മൗലിക അവകാശങ്ങൾക്ക് നിലനിൽപ്പില്ല. മനുഷ്യൻ്റെ അന്തസ്സിനാണ് പ്രാധാന്യം നൽകേണ്ടത്. കോടതി വളരെ ശക്തമായിട്ട് ഈ കേസിൽ പറയുകയുണ്ടായി, പ്രൈവസി ഈസ് ഇൻട്രിൻസിക് ടു ഹ്യൂമൻ ഡിഗ്നിറ്റി. ഉദാഹരണത്തിന്, ഒരാളുടെ HIV സ്റ്റാറ്റസ് അയാളുടെ അനുവാദമില്ലാതെ പുറത്തുവിടാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല എന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ഗർഭധാരണ തീരുമാനം, അത് ആ സ്ത്രീയുടെ മാത്രം തീരുമാനമാണ്, അത് അവരുടെ സ്വകാര്യതയാണ്. ഇവയൊന്നും ജനങ്ങൾക്ക് പൊതുവിൽ ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന് കടന്നു കയറി അതിൽ തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല. സ്വകാര്യതയെ സംബന്ധിച്ചിടത്തോളം അത് മൂന്ന് തലങ്ങളിലാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ശരീര സ്വകാര്യത, ബോഡിലി പ്രൈവസി. പോസ്റ്റ് മെഡിക്കൽ ടെസ്റ്റുകളൊന്നും പറ്റത്തില്ല. നാർക്കോ അനാലിസിസ്, DNA കളക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ എടുക്കാൻ സാധിക്കില്ല. കൺസെൻ്റ് ഇല്ലാതെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തരുതെന്നാണ്, അത് പ്രൈവസിയുടെ വയലേഷനാണ്. പിന്നെ വിവര സ്വകാര്യത, ഇൻഫർമേഷണൽ പ്രൈവസി. ആധാർ ഡാറ്റ, ബാങ്ക് ഡീറ്റെയിൽസ്, മൊബൈൽ ഡാറ്റ, സോഷ്യൽ മീഡിയ ഡാറ്റ, ഇതൊക്കെ വ്യക്തിഗതമാണ്, വ്യക്തിയുടെ സ്വകാര്യതകളാണ്. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ആധാർ വിവരങ്ങളോ ബാങ്ക് വിവരങ്ങളോ മൊബൈൽ ഡാറ്റയോ ഒന്നും പബ്ലിഷ് ചെയ്യാനായിട്ട് പാടില്ല. പലപ്പോഴും നമ്മൾ പല മാധ്യമങ്ങളിലും വാർത്തകൾക്കിടയിലൊക്കെ ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അത് ശരിയല്ല, അത് സ്വകാര്യതയുടെ ലംഘനമാണ്. സർക്കാർ അല്ലെങ്കിൽ ഒരു സ്വകാര്യ കമ്പനി നമ്മുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഡാറ്റ ദുരുപയോഗം ചെയ്യുന്നത് അത് തടയപ്പെടേണ്ടതാണ്. പിന്നീട് മൂന്നാമത്തേത് തീരുമാന സ്വാതന്ത്ര്യം, ഡിസിഷണൽ ഓട്ടോണമി എന്ന് പറയും. വിവാഹം, ലൈംഗിക പങ്കാളി, ഭക്ഷണശീലം, വിശ്വാസങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം പ്രാധാന്യം നൽകേണ്ടത് വ്യക്തിയുടെ സ്വകാര്യതയ്ക്കാണ്. ഒരു വ്യക്തി വിവാഹം കഴിക്കേണ്ടത് അയാളുടെ സ്വകാര്യ തീരുമാനമാണ്. ഒരു വ്യക്തിയുടെ ലൈംഗിക പങ്കാളി ആരായിരിക്കണം എന്നുള്ളതും ആ വ്യക്തിയുടെ സ്വകാര്യ തീരുമാനമാണ്. ഒരു വ്യക്തി എന്ത് കഴിക്കണം, എന്ത് കഴിക്കേണ്ട, എന്തിൽ വിശ്വസിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വ്യക്തിഗതമായ സ്വകാര്യതകളാണ്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാനായിട്ട് സാധ്യമല്ല. സംവിധാനത്തിന് പോലും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞാൽ സെയിം സെക്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ്. ഇപ്പോൾ സമൂഹം പറയുകയാണ് അത് ധാർമ്മികതയ്ക്കെതിരാണെന്ന് പറഞ്ഞവരെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരുടെ കാര്യങ്ങളെല്ലാം കൂടെ പബ്ലിഷ് ചെയ്യാനോ സാധിക്കില്ല. സ്വകാര്യതയിൽ കടന്നു കയറുന്നതിന് സ്റ്റേറ്റിനും പരിധിയുണ്ട്, മനുഷ്യർക്കും പരിധിയുണ്ട്, സമൂഹത്തിനും പരിധിയുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ സ്റ്റേറ്റിന് സ്വകാര്യതയിൽ ഇടപെടാം. അത് നിയമപരമായ ഒരു അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ സ്വകാര്യതയിൽ ഇടപെടാൻ സാധിക്കും. ഒരു ലെജിറ്റിമേറ്റ് സ്റ്റേറ്റ് എയിം ഉണ്ടായിരിക്കണം, ഒരു സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. മാത്രമല്ല അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടായിരിക്കണം. കാരണം എത്ര സാഹചര്യത്തിൽ എത്രത്തോളം സ്വകാര്യതയിലേക്ക് കടന്നു കയറാമെന്ന് സ്റ്റേറ്റ് കൃത്യമായിട്ട് തീരുമാനിച്ച് നിർവചിച്ചു വച്ചിരിക്കണം. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്റ്റേറ്റിന് വേണമെങ്കിൽ, ഉദാഹരണത്തിന് പറഞ്ഞാൽ അന്വേഷണ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഒരു തീവ്രവാദപരമായ ഒരു കേസിനെ സംബന്ധിച്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടത്തുമ്പോൾ ഇതെൻ്റെ സ്വകാര്യതയെ ഹനിക്കുന്നതാണെന്ന് കുറ്റാരോപിതന് പറഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ദേശ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആധുനിക സാഹചര്യങ്ങളിൽ സ്വകാര്യത എന്ന് പറയുന്നത് വളരെ കൃത്യമായി മാനിക്കപ്പെടേണ്ട ഒരവകാശമാണ്. സോഷ്യൽ മീഡിയ, വാട്സപ്പ് ചാറ്റ്സ്, ഫേസ്ബുക്ക് പോസ്റ്റ്, പ്രത്യേകിച്ച് സ്വയം പങ്കുവച്ച വിവരങ്ങളാണെങ്കിൽ തന്നെയും അത് ആർക്കും ഏത് സമയവും എടുത്ത് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ഭരണഘടനാപരമായ മൗലിക അവകാശത്തിൻ്റെ ലംഘനമാണ്. CCTV സർവൈലൻസ്, ഇപ്പോൾ ഒരാളെ സംശയമുണ്ടെന്ന് കരുതി അയാളുടെ വീട്ടിലേക്ക് കാണത്തക്ക രീതിയിൽ ഒരു CCTV ക്യാമറ സ്ഥാപിക്കാൻ പറ്റില്ല, അയാളെ എപ്പോഴും നിരീക്ഷിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കേസിൻ്റെ ഭാഗമായിട്ടൊരു CCTV ദൃശ്യങ്ങൾ വേണമെങ്കിൽ പരിശോധിക്കാം. പക്ഷേ ഒരാളെ എപ്പോഴും നിരീക്ഷണത്തിൽ നിർത്തത്തക്ക രീതിയിലുള്ള CCTV ക്യാമറ സ്ഥാപനം എന്ന് പറയുന്നതും തെറ്റാണ്. അത് മൗലികാവകാശത്തിന് എതിരാണ്. പലപ്പോഴും ഈ ഫോണുകളിലും പുതിയ ഡിവൈസ് ഇലക്ട്രോണിക് ഡിവൈസസിലും ഒക്കെ ഉള്ള AI, ഈ ഫിംഗർ പ്രിൻ്റ്, അതുപോലെ ഫേഷ്യൽ റെക്കഗ്നീഷൻ, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വാസ്തവത്തിൽ അത് സ്വകാര്യതയെ ലംഘിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ

0: നമ്മുടെ സ്വകാര്യ വിവരങ്ങളായ ഫിംഗർ പ്രിന്റും ഫേഷ്യൽ ഡിസ്ക്രിപ്ഷനും എല്ലാം കൊടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ. അത് ശ്രദ്ധിക്കേണ്ടതാണ്, അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ഏതായാലും പുട്ടസ്വാമി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിയമത്തിൻ്റെ മേഖലയിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, പണ്ട് സെക്ഷൻ 377 അൺനാച്ചുറൽ സെക്സ് എന്ന് പറഞ്ഞ് പ്രകൃതി വിരുദ്ധ ലൈംഗികത എന്നൊക്കെ നിർവചിച്ച് അതിനെ ഒരു കുറ്റകൃത്യമായിട്ട് ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പ് ഉണ്ടായിരുന്നു. ആ വകുപ്പെല്ലാം തുടർന്ന് റദ്ദാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് വ്യക്തിയുടെ ലൈംഗിക താല്പര്യങ്ങൾ, അത് അയാളുടെ സ്വകാര്യതയാണെന്നാണ് പറയുന്നത്. അവിടെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അതിൽ ഇടപെട്ട വ്യക്തിക്ക് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ സമൂഹത്തിന് അതൊരു തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അവരെ അത്തരത്തിൽ ഇടപെടുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. പിന്നെ അഡൽറ്ററിയും ഒരു കാലഘട്ടം വരെയും നമ്മുടെ നാട്ടിൽ അതൊരു കുറ്റകൃത്യമായിരുന്നു. അഡൽറ്ററി എന്ന് പറഞ്ഞാൽ വ്യഭിചാരം. വ്യഭിചാരത്തെ ഒരു ക്രിമിനൽ കുറ്റം അല്ലാതാക്കി മാറ്റുകയാണ് സ്വകാര്യതയുടെ നിർവചനത്തിൽ കൂടി ചെയ്തിട്ടുള്ളത്. എന്നാൽ വിവാഹം എന്ന സ്ഥാപനത്തിനെതിരായ ഒരു നടപടി ആയതുകൊണ്ട് വിവാഹമോചനത്തിന് അഡൽട്ടറി അല്ലെങ്കിൽ വ്യഭിചാരം ഒരു കാരണമാണ്. എന്നാൽ അതൊരു ക്രിമിനൽ കുറ്റമല്ല. ഏതായാലും സ്വകാര്യത എന്ന് പറയുന്നത് എല്ലാം ഒളിപ്പിക്കാനുള്ള ഒരവകാശമല്ല, എന്നാൽ സ്വയം ആകാനുള്ള ഒരു അവകാശമാണ്. സ്റ്റേറ്റ് ശക്തമായിരിക്കണം, അതോടൊപ്പം തന്നെ വ്യക്തിയുടെ അന്തസ്സും വളരെ ശക്തമായിരിക്കണം. വ്യക്തിയുടെ അന്തസ്സിനെ തകർക്കുന്നത്ര ശക്തമാകരുത് സ്റ്റേറ്റിൻ്റെ ഇടപെടലുകൾ. ഏതായാലും ജസ്റ്റിസ് പുട്ടസ്വാമി കേസിലെ വിധി ഇന്ത്യൻ ഭരണഘടനയെ കൂടുതൽ മനുഷ്യ സൗഹൃദമാക്കുകയും അതിനെ വ്യക്തി കേന്ദ്രീകൃതമാക്കുകയും ഭാവിയിലേക്കുള്ള മനുഷ്യൻ്റെ അന്തസ്സിനെയും സ്വാതന്ത്ര്യത്തെയും ഒരു പരിധിവരെ സംരക്ഷിക്കുവാനുള്ള വഴി തുറക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊട്ടക്ട്സ് പ്രൈവസി അൾട്ടിമേറ്റ്ലി പ്രൊട്ടക്ട്സ് ഡെമോക്രസി.
1: നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
2: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് എഫ് എം ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ക് ഷോർ, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മ ചിന്ത്.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര പി ഒ 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അനിതാ മോഹൻ സംസാരിക്കുന്നു. 1 മണിക്ക് KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ശാന്തസമുദ്രം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ട

ഗാന പരിപാടി 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക സംരംഭകയായ റസീന എയുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി. വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം. ഞാലിപ്പൂവൻ, പാളയം കോടൻ തുടങ്ങിയ വാഴയിനങ്ങൾ ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന പുക്കാട്ടുപടിയിൽ നിന്നുള്ള ലിബിൻ ജോസ് പങ്കുവയ്ക്കുന്ന കാർഷിക അനുഭവങ്ങൾ. തുടർന്ന് ചെറിയ മുറ്റത്ത് നിന്ന് വലിയ സ്വപ്നങ്ങളിലേക്ക്, തൃപ്പൂണിത്തുറയിലെ വിമല സുരേന്ദ്രൻ തന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. FM ഇവനിംഗ് സമകാലികം ഏകജാലക സംവിധാനം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പറ്റ പന്തിരുകുലം. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ. മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ജൂലി സി എബ്രാഹാവുമായി അഭിമുഖം. 8:30 ഇവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ശാന്തസമുദ്രം. 10:30 ചില്ലുജാലകം.

ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിലെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. ചോദ്യമിതായിരുന്നു, രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയായി ന്യൂഡൽഹിയിൽ റെയ്സിന ഹിൽസിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ രാഷ്ട്രപതി നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, ഹൈദരാബാദ്. രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതിയാണ് ഇത്. രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായി ന്യൂഡൽഹിയിൽ റെയ്സീന ഹിൽസിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ രാഷ്ട്രപതി നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, ഹൈദരാബാദ്. രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതിയാണ് ഇത്. ചിന്താശകലം. സ്വാതന്ത്ര്യം ഇളകിമറിയുന്ന ഒരു അലകടലാണ്, അതുകൊണ്ടാണ് ഭീരുക്കൾ അതിലേക്ക് എടുത്തുചാടാൻ മടിക്കുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സന്റെ വാക്കുകൾ. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ എഫ് എം ഡയറി സമാപിക്കുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 22 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേഡ് പ്രോഗ്രാം ഹലോ VPS ലേക്ക് ഷോർ.

0: ഹലോ, VPS ലേക്ക് ഷോർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഒരിക്കലേ ഒരു ഗുരുവും ശിഷ്യനും കൂടി അറിവ് പങ്കുവെക്കുകയായിരുന്നു. ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ലോകത്ത് പാറയേക്കാൾ ബലമുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, ഇരുമ്പ് പാറയേക്കാൾ ബലമുള്ളതാണ്. ഇരുമ്പ് കൊണ്ട് കുത്തിയാൽ പാറ പൊടിയും. അപ്പൊ ഇരുമ്പിനേക്കാൾ ബലമുള്ളത് അഗ്നി. അഗ്നിയിൽ വീണാൽ ഇരുമ്പുരുകില്ലേ? അപ്പോൾ അഗ്നിയേക്കാൾ വലുതോ? അഗ്നിയേക്കാൾ വലുതാണ് വെള്ളം. വെള്ളമൊഴിച്ചാൽ തീ കെടും. ശരിയാ. അപ്പൊ വെള്ളത്തിനേക്കാളും വലുതുണ്ടോ? ഉണ്ടല്ലോ, വായു. വായുവിന് വെള്ളത്തിനെ നീക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, മേഘങ്ങളെ കൂടി പറഞ്ഞയക്കാൻ പറ്റും. അപ്പോൾ വായുവിനേക്കാൾ വലുത് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഉത്തരം വ്യത്യസ്തമാണ്. ചിന്തിച്ചാലേ അതിന്റെ യഥാർത്ഥ അർത്ഥം കിട്ടുകയുള്ളൂ. കാരണം ഇത് സാധാരണ മട്ടിലുള്ള ബലമല്ല. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത വിധം രഹസ്യമായും സത്യസന്ധമായും ദാനം കൊടുക്കാൻ കഴിവുള്ള ഹൃദയം മറ്റെല്ലാറ്റിനേക്കാളും മേലെയാണ്. ആ മാനസികമായ കരുത്ത് മറ്റെല്ലാറ്റിനേക്കാളും വലുതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ശിഷ്യ, ബലപരീക്ഷണം നിർത്തി, ഇനി വാക്പായിട്ടായാലോ? ഹലോ VPS ലേക് ഷോറിലൂടെ ഈ പ്രോഗ്രാമിന്റെ പ്രായോജകർ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: ഷേളിയാണോ? ഷേളി, ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്ന് മാഷലതയാണ്.
2: ഞാൻ ഓഫീസിലായിരുന്നു മേഡം. ഞങ്ങൾ സ്ഥിരം മേഡത്തിന്റെ ഇത് കേൾക്കുന്ന ആൾക്കാരാണ് കേട്ടോ.
0: ആണോ?
2: ഇടയ്ക്ക് എന്റെ മോൻ വിളിച്ചായിരുന്നു, ഒരിക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു മേഡത്തിനെ. അപ്പൊ ഞാൻ എന്റെ നമ്പറാണ് തന്നിരുന്നത്, പക്ഷെ മേഡം വിളിച്ചത് അവനെയായിരുന്നു.
0: ഓ, അത് ശരി. ഏത് ഓഫീസിലാ വർക്ക് ചെയ്യുന്നത്
2: മേഡം? ഞങ്ങള് ഇവിടെ അരേക്ക ഒരു ഫൈനാൻസ് സ്വർണക്കടയും ഫൈനാൻസോട് കൂടിയതാ.
0: ഓക്കെ.
2: അപ്പൊ അതിന്റെ ഫൈനാൻസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇപ്പം 20 വർഷമായി ഞാനോട് ജോലി ചെയ്യുന്നു. 20 വർഷമായി.
0: ഓക്കെ. എവിടെയാ വീട്?
2: വീട് ബ്രഹ്മമംഗലം. ബ്രഹ്മമംഗലം.
0: വീട്ടിനടുത്ത് തന്നെയാണോ ഈ ഓഫീസ്?
2: അതെ അതെ അതെ മേഡം. ഇത് ഞങ്ങൾ ഞാൻ ജോലി ചെയ്യുന്നത് അരയങ്കാവ് എന്ന് പറയുന്നത് നമ്മളെ എറണാകുളത്തിന്റെയും കോട്ടയത്തിന്റെയും കൂടെ ബോർഡറാണ്. ബോർഡറാണ് കോട്ടയവും എറണാകുളത്തിന്റെയും ബോർഡറാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് അരയങ്കാവില്. അരയങ്കാവ്.
0: വീട്ടിൽ എത്ര പേരുണ്ട്? ഒരു മോനല്ലാതെ?
2: എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്താള് ഇവിടെ തിരുവനന്തപുരത്ത് ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യണു. അയാളെ MC കഴിഞ്ഞാണ്. MC കഴിഞ്ഞ അവിടെ ആദ്യം എറണാകുളത്ത് ഇൻഫോ പാർക്കിലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ അയാൾക്ക് തിരുവനന്തപുരത്ത് ടെക്നോപാർക്കിൽ കിട്ടി. ഇളയാള് ഇത് ഫുഡ് ടെക്നോളജി ആയിരുന്നു. PG ഫുഡ് ടെക്നോളജി കഴിഞ്ഞ് കുറച്ചുനാള് നമ്മുടെ ഇവിടെ ആലുവയിലൊരു സ്ഥലത്ത് സിന്തൈസ് എന്നൊരു കമ്പനിയിൽ ഒരു 6 മാസം ജോലി ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി ഇപ്പൊ പുള്ളി വീട്ടിലുണ്ട്. പുള്ളി ഓരോ ടെസ്റ്റിനൊക്കെ ആയിട്ട് പഠിച്ചോണ്ടിരിക്കുക മേഡം.
0: ഹസ്ബൻഡ്
2: കോടതിയിലായിരുന്നു. ഇപ്പൊ റിട്ടയർഡ് ആയി 4 വർഷമായി. പിന്നെ ഹസ്ബൻഡ് ഇപ്പം മൊത്തം പൊതുപ്രവർത്തനങ്ങളായിട്ട് നടത്തുന്ന എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാനല്ലോ, ഫുൾ എൻഗേജ്ഡ് ആണ് മേഡം.
0: അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നാല് വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അത് തന്നെയാ നല്ലത്.
2: മേഡത്തിന്റെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ എനർജി ആട്ടോ. ഞങ്ങള് ഞാൻ രാവിലെ 9 മണി 9:30 ആകുമ്പോ ഓഫീസിൽ വരും. 9:30 ആകുമ്പോ അപ്പൊ ഒരു 8:30 തുടങ്ങി ഞങ്ങൾ പോരുന്നവരെ ഞങ്ങളെല്ലാവരും മേഡത്തിന്റെ ഒരു ആരാധകരാണ്
0: കേട്ടോ.
2: എല്ലാം നിങ്ങളുടെ എന്തുപേരുടെയും എല്ലാ സംഭവങ്ങളും നമുക്ക് ഭയങ്കര ഒരു പ്രൊമോഷൻ ആണ് എല്ലാത്തിനും.
0: താങ്ക് യു ഷേളി. അപ്പൊ ഷേളിക്ക് ഏത് പാട്ടാ വെച്ച് തരേണ്ടത്?
2: മേഡത്തിന് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഒരു എല്ലാവർക്കും ഇതായിട്ട് നമ്മളെ ഒരു ജീവിതത്തിൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന നല്ലൊരു പാട്ട് വെച്ചോ. പെട്ടെന്ന് മേഡം വിളിച്ചപ്പോൾ ഒരു ടെൻഷനാണ് കേട്ടോ. കുഴപ്പമില്ല, സന്തോഷവും ആകെ കൂടി ഒരു ഭയങ്കര സന്തോഷമാണ് മേഡം.
0: ഇഷ്ടഗാനം ഇതാക്കിട്ടുള്ളൂ. ബൈ ബൈ.
2: ഓക്കെ മാഡം. താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ മാഡം. ശരി ശരി.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഗുഡ് മോർണിംഗ്
3: ആശേച്ചി, വെരി ഗുഡ് മോർണിംഗ് ടു യു. ഹലോ VPS ലേക്ഷോർ. പ്രിയപ്പെട്ട ആശേച്ചി, ബാലേട്ട, ഡാനി, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. കഴിഞ്ഞ മാസം ഞാൻ ഓട്ടോയുമായി വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ മുതൽ വഴിയിലുള്ളവരെല്ലാം എന്നെ നോക്കി ചിരിക്കുന്നത് കണ്ടു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല.

0: അന്ന് എനിക്ക് സ്റ്റാൻഡിൽ പോകാതെ തന്നെ ടൗണിലേക്ക് ഒരു ഓട്ടം കിട്ടി. രാവിലെ തന്നെ നല്ലൊരു ഓട്ടം കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാൻ. എന്നാൽ പോകുന്ന വഴിക്കെല്ലാം ആളുകൾ എന്നെയും ഓട്ടോയെയും നോക്കി നോക്കി ചിരിക്കുന്നുണ്ട്. ആദ്യം അത്ഭുതം തോന്നിയെങ്കിലും ഇലക്ഷൻ കാലമല്ലേ, അമേരിക്കയിൽ നിന്ന് ട്രംപ് വന്ന് നോക്കി ചിരിച്ചാലും അത്ഭുതപ്പെടേണ്ട എന്ന് ഞാൻ മനസ്സിൽ കരുതി. ചിരി വോട്ട് നേടാനുള്ള അവരുടെ സീക്രട്ട് കോഡാണ്. എന്തായാലും ഒരു വോട്ടറല്ലേ, തിരിച്ച് ഞാനും എല്ലാവർക്കും നല്ലൊരു ചിരി പാസ്സാക്കി.
1: ഹലോ ഹലോ
0: ഹലോ. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ പ്രതിഭാസം അപ്രത്യക്ഷമാകും. ഒരു ചിരിയല്ലേ എന്തിനു പാഴാക്കണം എന്ന് ഞാനും കരുതി. ടൗണിലേക്കുള്ള ഓട്ടം കഴിഞ്ഞ് ഓട്ടോ സ്റ്റാൻഡിൽ പോകാതെ ഞാൻ വീട്ടിലേക്കാണ് പോയത്. ടൗണിൽ നിന്നും കുറച്ച് മീൻ മേടിച്ചത് വീട്ടിലേൽപ്പിച്ചിട്ട് സ്റ്റാൻഡിൽ പോകാമെന്ന് കരുതി. ചെന്നപാടെ എന്റെ ഇളയ മകൻ എന്നോട് പറഞ്ഞു, പപ്പ അമ്മച്ചി ചേച്ചിയെ അടിച്ചു, ചേച്ചിയും അമ്മയും തമ്മിൽ പൊരിഞ്ഞടിയായിരുന്നു, എന്തിനാടാ എന്ന് ഞാൻ ചോദിച്ചു. അലക്കിയിട്ടിരുന്ന അമ്മച്ചിയുടെ പാവാട ചേച്ചി എവിടെയോ കൊണ്ട് കളഞ്ഞു, അതിനാ. എന്നിട്ട് അവരെവിടെ? പാവാട നോക്കാൻ ടെറസിൽ പോയി. ഓഹോ അത് ശരി, മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് അമ്മയോട് പറഞ്ഞേര് എന്ന് മകനെ പറഞ്ഞേൽപ്പിച്ച് ഞാൻ വേഗം സ്ഥലം വിട്ടു. അല്ലെങ്കിൽ അമ്മയുടെയും മകളുടെയും യുദ്ധത്തിനിടയിൽപ്പെട്ട് എന്റെ രക്തം ചീന്തേണ്ടി വരും. ഞാൻ നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ സഹ ഓട്ടോ ഡ്രൈവർമാരെല്ലാം എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. എന്താടാ, ഞാൻ ചോദിച്ചു. അവന്മാർ നിർത്താതെ ചിരിക്കുന്നതല്ലാതെ കാര്യം പറഞ്ഞില്ല. കാര്യം പറയടാ എന്ന് പറഞ്ഞ് ദേശീയ ഭാഷയിൽ രണ്ടെണ്ണം പറഞ്ഞപ്പോൾ ബേബി ചേട്ടൻ ഒരു കമ്പിൽ തോണ്ടി ഒരു സാധനം എന്റെ ഓട്ടോയുടെ ഫ്രണ്ടിൽ നിന്നും എടുത്തു കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇതെന്താടാ? നിന്റെ ഓട്ടോയിൽ ഒരു പുതിയ പാർട്ടിക്കൊടി. ഞാൻ ഞെട്ടിപ്പോയി. എന്റെ ഭാര്യയുടെ കാണാതായ പാവാട. വെറുതെയല്ല രാവിലെ മുതൽ ആളുകൾ എന്നെ നോക്കി ചിരിച്ചത്. ഞെട്ടല് മാറിയപ്പോൾ എനിക്കും ചിരി വന്നു. രാവിലെ ഭാര്യ ഉണക്കാനിട്ട പാവാട വണ്ടി തിരിച്ചപ്പോൾ അയയിൽ തട്ടി എന്റെ വണ്ടിയിൽ വീണതാണോ അതോ മോളെടുത്ത് നിവർത്തി വിരിച്ചതാണോ എന്നറിയില്ല. കൊടിച്ചിഹ്നം പോലെ രാവിലെ മുതൽ എന്റെ ഓട്ടോയിൽ പ്രദർശിപ്പിക്കപ്പെട്ട് നാട് ചുറ്റുകയായിരുന്നു ഈ പാവാടയും. സ്നേഹത്തോടെ ജോൺസൺ തൃക്കൊടിത്താനം. എപ്പോഴെങ്കിലും ഞാൻ മത്സരിക്കുകയാണെങ്കിൽ പാവാട ചിഹ്നത്തിൽ മത്സരിച്ചോട്ടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1: ജോൺസൺ പാവാട. അതുകൊണ്ടാണ് പാവാട എടുത്തിട്ട് പോയത്. ഒരു ദിവസം ബിനി ഇങ്ങനെ ഓഫീസിൽ പോകുമ്പോ ഇതേപോലെ സ്കൂട്ടറിൽ പോകുമ്പോ അവളെ നോക്കിട്ട് എല്ലാരും ചിരിക്കുന്നു, ഹായ് ഹായ് എന്നൊക്കെ പറയുമ്പോൾ അവള് എല്ലാരോടും ചിരിച്ചിട്ട് പോയി. അവിടെ എത്തി ഓഫീസിലെത്തി അവള് ഹെൽമെറ്റ് അഴിച്ചപ്പോഴാണ് മനസ്സിലായത് അതിൽ മുഴുവൻ പലതരം സ്റ്റിക്കർ ആയിരുന്നു ബുങ്ക പൊട്ടിച്ചു വെച്ച. അപ്പൊ രാവിലെ പോകേണ്ട തിരക്കില് അവളിതും കണ്ടില്ല. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കുട്ടികൾ ഒപ്പിച്ചു വെക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും വലിയ സീരിയസ് ആക്കണ്ട, നമ്മളൊക്കെ പാവാപ്പ.
0: ശരിക്കും പാവാടാ.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ദീപിനാണ് പ്രിയപ്പെട്ട ശിജി ബാലേട്ട. ചിലപ്പോഴൊക്കെ ജീവിതം നമ്മളെ പരീക്ഷിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. എറണാകുളത്തെ ഒരു ജോലി സംബന്ധമായ ആവശ്യത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു. കയ്യിൽ അത്യാവശ്യം സാധനങ്ങൾ അടങ്ങിയ ഒരു വലിയ ബാഗും ലാപ്ടോപ്പും ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഞാൻ കയറേണ്ടിയിരുന്ന ട്രെയിൻ അപ്പോഴേക്കും പ്ലാറ്റ്ഫോം ഇട്ടിരുന്നു. അടുത്ത വണ്ടി വരാൻ പുലർച്ചെ 4 മണിവരെ കാത്തിരിക്കണം. അന്ന് രാത്രി കനത്ത മഴയായിരുന്നു. മഴയുടെ തണുപ്പും ക്ഷീണവുമെല്ലാം ശരീരത്തെ തളർത്തിയപ്പോൾ ബെഞ്ചിൽ ചാരിയിരുന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. എപ്പോഴോ കണ്ണു തുറന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ലാപ്ടോപ്പും ബാഗും നഷ്ടമായിരിക്കുന്നു. അറിയാതെ നിലത്ത് വീണോ എന്നാണ് ഞാൻ ആദ്യം നോക്കിയത്. ബെഞ്ചിനടിയിലും പരിസരത്തും റെയിൽവേ ട്രാക്കിലുമെല്ലാം ഞാൻ നോക്കി, ഒരിടത്തുമില്ല. ആരോ അടിച്ചു മാറ്റിയതാണെന്ന് എനിക്ക് ബോധ്യമായി. എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ബാഗ് ഞാൻ അറിയാതെ എങ്ങനെ അടിച്ചു മാറ്റിയെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല. ഇതി കർത്തവ്യ മൂടനായി ഞാൻ അവിടുത്തെ ബെഞ്ചിൽ തളർന്നിരുന്നു. ആ ബാഗിലായിരുന്നു എന്റെ ATM കാർഡും പണവും ഫോണും എല്ലാം ഉണ്ടായിരുന്നത്. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. സഹായിക്കാൻ ആരെ സമീപിക്കണം എന്നറിയാതെ ഞാൻ തളർന്നിരുന്നു. നേരെ ഓഫീസിൽ ചെന്ന് അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്ന ഉദ്യോഗസ്ഥരോട് വിവരം പറഞ്ഞു. ഒരു പരാതി എഴുതിത്ത അന്വേഷിക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഉടനടി ഒരു തീരുമാനം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു നടന്നു. എങ്ങനെയെങ്കിലും അടുത്ത ട്രെയിനിൽ കയറി നാട്ടിലെത്തിയ ശേഷം ബാക്കി കാര്യം നോക്കാമെന്ന് മനസ്സിലോർത്തു. ബാഗ് മോഷണം പോയി, കളഞ്ഞുപോയി എന്ന് പറഞ്ഞ് അടുത്ത് കണ്ട ചിലരോട് സഹായം ചോദിച്ചെങ്കിലും ആരും എന്നെ വിശ്വസിച്ചില്ല. സ്റ്റേഷനുകളിൽ സ്ഥിരമായി കാണുന്ന നുണക്കഥകൾ പറയുന്ന ഒരാളായിട്ടാണ് പലരും എന്നെ നോക്കിയത്. എനിക്ക് വല്ലാത്തൊരു നിരാശ തോന്നി. മനുഷ്യർക്കിടയിൽ ഇത്രയധികം അവിശ്വാസം എങ്ങനെയാണ് വളർന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. വിശപ്പും ക്ഷീണവും കാരണം തലകറങ്ങുന്നത് പോലെ തോന്നി. മഴയുടെ തണുപ്പും സ്റ്റേഷനിലെ ആൾക്കൂട്ടത്തിന്റെ ബഹളവും എന്നെ കൂടുതൽ അസ്വസ്ഥനാക്കി. സഹായിക്കാൻ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷ ഞാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ എന്റെ നിസ്സഹായതയോർത്ത് സ്വയം വിതുമ്പി. ആ സമയത്താണ് പ്രായം ചെന്ന ഒരാൾ എന്റെ അടുത്തേക്ക് വന്നത്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച, സ്റ്റേഷനിൽ സാധനങ്ങൾ വിറ്റ് നടക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം അരികിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ മോനെ സംഭവിച്ചത്? ബാഗ് മോഷണം പോയോ? ഞാൻ പലരോടും ബാഗ് പോയെന്ന് പറഞ്ഞ് പൈസ ചോദിച്ചത് അദ്ദേഹം കണ്ടിരുന്നു. എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. അത് കേട്ട് അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ഇത് പതിവാണെന്നും പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, ഭാഗ്യമുണ്ടെങ്കിൽ മോഷ്ടിച്ചത് തിരിച്ചു കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് എനിക്ക് വീട്ടിലേക്ക് വിളിക്കാൻ അദ്ദേഹത്തിന്റെ ഫോണും അദ്ദേഹം നൽകി. ഞാൻ ഫോൺ വിളിച്ച് വീട്ടിൽ കാര്യം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം എന്നെ കുട്ടിക്കൊണ്ടുപോയി ടിക്കറ്റ് എടുത്തു തന്നു. പുലർച്ചെ ട്രെയിൻ വന്നപ്പോൾ അദ്ദേഹം എന്നെ വണ്ടി കയറ്റി വിടാനും മറന്നില്ല. ഞാൻ അദ്ദേഹത്തിന് പിന്നീട് പണം അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞെങ്കിലും, ഇതൊക്കെ ഒരു സഹായമാണോ മോനെ? നിനക്കെന്റെ മകന് പ്രായമേയുള്ളൂ. അവനൊരു ആവശ്യം വന്നാൽ ഞാൻ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? എന്റെ മോൻ സമാധാനമായി ചെല്ല്. ആ മനുഷ്യൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. ദൈവത്തെ കണ്ടതുപോലെ ഞാൻ അദ്ദേഹത്തെ തൊഴുതു. വീട്ടിലെത്തിയ ശേഷം ഏറെ നേരം ഞാൻ ആ മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചു. ബാഹ്യരൂപത്തിലോ പണത്തിലോ അല്ല മഹത്വം ഇരിക്കുന്നത്. ഏറ്റവും കുറവുള്ളവർക്കാണ് നൽകാനുള്ള വലിയ മനസ്സുള്ളതെന്ന് ആ രാത്രി എന്നെ പഠിപ്പിച്ചു. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരാൾക്ക് നമ്മുടെ സഹായം ആവശ്യം വരുമ്പോൾ ഒരു മടിയും കൂടാതെ കൈനീട്ടണം എന്ന് മാത്രമല്ല, അവിശ്വസി

0: ഓർമ്മിക്കാതെ സഹായഹസ്തം നീട്ടണമെന്നും ഉള്ള വലിയ പാഠം ആ അപരിചിതൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടു. എന്റെ അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്, കൈ നീട്ടുന്നവന്റെ മുന്നിൽ നിന്ന് ഒരിക്കലും മുഖം തിരിക്കരുതെന്ന്. ദൈവത്തിന് കൊടുക്കുന്നത് പോലെ ചെയ്യണം. ദൈവത്തിന് കൊടുത്തതിനാൽ അതിനുള്ള ഫലം നമുക്കും, കള്ളത്തരം കാണിച്ചാൽ അതിനുള്ള കൂലി അവർക്കും ലഭിക്കുമെന്ന്. സ്നേഹത്തോടെ എബിൻ, ഗ്രീൻ വില്ല.
1: എബിൻ വളരെ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളാണ് എബിൻ തന്റെ കത്തിലൂടെ ഇപ്പൊ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സ് പലപ്പോഴും പറയും ഒരാളുടെ മുന്നിലും കൈ നീട്ടരുത് എന്ന്. ആരൊക്കെയോ ഏതൊക്കെയോ തെറ്റായ കാലഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യമാണ്. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമുക്കൊരാവശ്യം വന്നാൽ ആ ആവശ്യം നിറവേറ്റപ്പെടണം എന്നുണ്ടെങ്കിൽ ആരുടെ മുമ്പിലും കൈനീട്ടുന്നതിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. മറുഭാഗത്തെ എബിൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എവിടെ നിന്നാണ് സഹായം കിട്ടുക? ഈ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗമായി നിൽക്കുന്ന, നമ്മൾ വളരെ സാധാരണക്കാരാണ് എന്ന് കരുതുന്നവരിൽ നിന്നാണ് പലപ്പോഴും നമുക്ക് സഹായം കിട്ടുക എന്ന് പറയുന്നത്. നോക്കൂ, നമ്മളിപ്പോ ഏറ്റവും വലിയൊരു അപകടാവസ്ഥയിൽപ്പെട്ടു എന്ന് കരുതുക. നിരവധി ദിവസം നമുക്ക് ആശുപത്രിയിൽ നിൽക്കേണ്ടി വന്നു എന്ന് കരുതുക. അവിടെ കൂട്ടിന് നിൽക്കാൻ ഒരാളില്ലെങ്കിൽ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കോടീശൻ വന്നിട്ട് ഒരിക്കലും നിങ്ങളുടെ കൂട്ടിൽ നിൽക്കാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വീടുകളിൽ താമസിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളോട് നിങ്ങളത് ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ അയാൾ ദിവസങ്ങളോളം വന്ന് നിന്നു എന്ന് വരും. ജീവിതത്തിൽ എത്ര ഔന്നിത്യത്തിൽ നിൽക്കുമ്പോഴും നമ്മുടെ ഒരു വീഴ്ചയിൽ സഹായിക്കാൻ ഓടി വരുന്നത് മറ്റെല്ലാം മറന്നുകൊണ്ട് നമ്മളോടൊപ്പം നമ്മളെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നതും അതിനുള്ള സാധ്യതയുള്ളതും ഇത്തരം ആളുകളാണെന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ എത്രയോ തവണ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് നമുക്കൊരു പ്രയാസം വന്നാൽ മറ്റൊരാളോട് ചോദിക്കുന്നതിൽ മടി കാണിക്കുന്നത്? അങ്ങനെ മടി കാണിച്ചാൽ നമുക്കുണ്ടാവുന്ന ഒരു ഈഗോ ക്ലാഷ് ഉണ്ട്. അത് വീണ്ടും വീണ്ടും നമ്മളെ വലിയ പ്രതിസന്ധിയിലേക്കും പ്രതിബന്ധങ്ങളിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന രണ്ട് കാര്യത്തോളം എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണുള്ളത്. നമുക്കൊരു വിഷമം വന്നാൽ കൈ നീട്ടാനും മടിക്കരുത്. നമുക്ക് മറ്റാരുടെയെങ്കിലും ഒരു വിഷമം കണ്ടാൽ അവർക്ക് കൈനീട്ടി സഹായം നൽകാനും മടിക്കരുത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം.

0: ആശേച്ചി, അപ്പൊ നമുക്കിന്ന് രണ്ട് കത്തുകൾ വായിച്ചു, ആവശ്യത്തിന് പാട്ടുകൾ കേൾപ്പിച്ചു. ആശേച്ചി ഫോൺ വഴി ആളുകളോട് മനോഹരമായിട്ട് സംസാരിച്ചില്ല, എന്നാലും സംസാരിച്ചു എന്ന് ആശേച്ചിക്ക് തോന്നലുണ്ടായി.
1: വിചാരിച്ചു എവിടെ പോയി,
0: നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ കോളല്ല നല്ലതെന്നും?
1: എന്റെ കോള് നല്ലതെന്നോ മോശമെന്നോ ഞാൻ പറയേണ്ട കാര്യമില്ല, അത് വിലയിരുത്തേണ്ടത് മറ്റുള്ളവരാണ്.
0: പക്ഷെ ജനങ്ങൾ എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ കാണാതെ അവർ പല ആളുകളും കുറ്റം പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഫോണുകൾ വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്കറിയാം, 8157000888.
1: ആ നമ്പറിൽ വിളിച്ചിട്ട് ബാലേട്ടനെ കൊണ്ട് കുറ്റം പറയാം.
0: അതെ, ആ നമ്പറിൽ തന്നെ
1: കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ വേറൊരു മെയിൽ ഐഡി
0: വേണ്ട. ആ വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് കുറ്റം എഴുതിയിട്ടുള്ള കത്തുകൾ അയക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വാട്സപ്പ് മെസ്സേജുകൾ ആ ഫോണിലേക്ക് അയച്ചു തരാം. ഇനി മെയിൽ ഐഡി ആണെങ്കിൽ മനോഹരമായിട്ട് ആശേച്ചിയെ കുറിച്ച് രണ്ടു പേര് എഴുതിയാൽ പിറ്റം തന്നെ വായിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ hello@vpslakeshore@gmail.com എന്നുള്ള മെയിൽ ഐഡിയിലേക്ക് അയക്കുക. ഇനി
1: ഇതൊക്കെ പറയുന്നത് അവനവന്റെ ഉള്ളിൽ എഴുപ്പുള്ള കാര്യമാണ്. മൂപ്പരെ പറ്റി പുകഴ്ത്തി എഴുതിയാല് നല്ല രസത്തില് വായിച്ചിട്ട് അതിന് നല്ല നല്ല നല്ല നിങ്ങളെ അങ്ങ് വാനോളം ഉയർത്തും. പക്ഷെ എപ്പ താഴെ ഇടുമെന്ന് പറയാൻ പറ്റൂല.
0: ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കത്തുകൾ അയക്കാൻ ആണ് ആഗ്രഹമെങ്കിൽ ആ കത്തുകൾ അയക്കാനുള്ള വിലാസം കൂടി ഞാൻ പറഞ്ഞു തരാം. hello@vpslakeshore സൗണ്ട് പാർക്ക് അക്കാഡമി തൃക്കാക്കര പി യു.
1: ഞാൻ വിചാരിച്ചു പറഞ്ഞിട്ട് വരും. അപ്പൊ പ്രിയരെ വീണ്ടും നാളെ കാണാം. നന്ദി,
0: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് hello@vpslakeshore, brought to you by VPS Lakeshore Hospital, എറണാകുളം.

ഇപ്പോൾ സമയം 9 മണി. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, അഭിനയത്തിനും ഹാസ്യത്തിനും പ്രാധാന്യമുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ള അഭിനേതാവ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. കുട്ടിക്കാലത്തിലെ സംഗീതത്തിൽ ആകൃഷ്ടനായിരുന്ന ഉണ്ണികൃഷ്ണൻ കർണാടക സംഗീതവും മൃദംഗവും ഒപ്പം തബലയും അഭ്യസിച്ചിരുന്നു. ഓർക്കസ്ട്രകളിൽ സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്ത് ശ്രദ്ധേയനായതോടെ KPSC, കേരള കലാവേദി എന്നീ നാടക ട്രൂപ്പുകളിൽ തബലിസ്റ്റായി ജോലിക്ക് ചേർന്നു. ഒപ്പം നാടകങ്ങളിലെ ചെറുവേഷങ്ങളിലും അഭിനയിച്ചു. പിന്നീട് 1970 PN മേനോൻ സംവിധാനം ചെയ്ത ദർശനം എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിലൂടെ സിനിമാ രംഗത്തേക്ക്. 400+ ചിത്രങ്ങളിൽ അഭിനയിച്ചു. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിഴൽക്കൂത്ത് എന്ന ചിത്രത്തിലെ ആരാച്ചാർ എന്ന കഥാപാത്രത്തിന് ദേശീയ പ്രശംസയും 2002 കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരവും ലഭിച്ചു. ഒടുവിൽ ഉണ്ണികൃഷ്ണനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം അഭിനയിച്ച ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ

0: ആദ്യം ചിത്രം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. യേശുദാസ് ദലീമായി എന്നിവർ പാടിയ ഈ ഗാനത്തിൻ്റെ രചന എസ് രമേശൻ നായർ. സംഗീതം ബേണി ഇഗ്നേഷ്യസ്.
1: ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം,

ബൽറാം അയ്യർ, സുജാത എന്നിവർ നയിച്ച ഗാനം. എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ചിട്ടപ്പെടുത്തിയത് വിദ്യാസാഗർ. ചിത്രം ഗ്രാമഫോൺ.

0: ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 26:09. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം പ്രേം പൂജാരി. യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഈ ഗാനത്തിൻ്റെ രചന ONV, സംഗീതം ഉത്തം സിംഗ്.

ചിത്രം പൂനിലാമഴ. ഗായകൻ എം ജി ശ്രീകുമാർ. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

ചില ചില ചില ചിഞ്ച.

0: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: പൂവച്ചൽ ഖാദർ, ജോൺസൺ കൂട്ടുകെട്ടിൽ യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം. ചിത്രം മകൻ എൻ്റെ മകൻ.

അടുത്ത ഗാനം പാടിയത് ഹരിചരൺ, ജ്വൽസന രാധാകൃഷ്ണൻ, വരികൾ സന്തോഷ് വർമ്മ, ഈണം എം ജയചന്ദ്രൻ. ചിത്രം പഞ്ചവർണ്ണ തത്ത.

ചാടുമ്പോൾ മധുമാസപ്പൊന്നിലകൂടി ധനുമാസപ്പൂപ്പടകൂടി മലരന്ത മനരാരി കളിയാടുമ്പോൾ കരുണികളുടെ കളിലിനകളിൽ അരുണിമ തിരയിളകിയ ലേഖതികളിൽ ഒഴുകിരു മണിനിരതം മനരതിയിൽ സുമഹൃദയം

ചിത്രം കാലാപാനി. എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ നയിച്ച ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇന്ത്യ കാനഡ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ അടുത്ത അധ്യായം വിശ്വാസത്താൽ നയിക്കപ്പെടുമെന്നും ഇത് ഇരു രാജ്യങ്ങളെയും പൊതുവായ അഭിവൃദ്ധിയിലേക്ക് നയിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഫ്രം പൊളിറ്റിക്കൽ റീസെറ്റ് ടു കൊമേഴ്സ്യൽ ഡെലിവറി എന്ന മന്ത്രിതല സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറയുന്നത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും സംഭവിച്ചിട്ടില്ലെന്ന് CBSE. മൂല്യനിർണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും CBSE അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷിക ദിനം ഇന്ന്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. CMRL കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ED റെയ്ഡിൽ CPIM പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. CPIMനെ തകർക്കാൻ ലക്ഷ്യമിട്ട് BJP നടത്തുന്ന നീക്കമാണ് ഇതെന്നും കോൺഗ്രസ് അതിനെ കൂട്ടുനിൽക്കുകയാണെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ു. മലപ്പുറത്ത് ഇന്നലെ SP ഓഫീസ് മാർച്ചിലെ സംഘർഷത്തിൽ 3 SFI ജില്ലാ നേതാക്കൾക്കും കണ്ടാലറിയാവുന്ന 150 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു. പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പ് ചേർത്താണ് കേസ്. സ്വർണ്ണവില പവന് 440 രൂപ കുറഞ്ഞ് 1,16,080 14,510 രൂപയാണ് ഗ്രാമിന്. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ പൂർണ്ണമായി പുകയില രഹിതമാക്കാൻ ജില്ലാതല ഏകോപന സമിതി തീരുമാനം. ജില്ലയിൽ 1,270 സ്കൂളുകളെ പുകയില മുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ആകാശവാണി FM വാർത്തകൾ.
0: അടുത്ത പരിപാടി
2: ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സ്കൂൾ തുറപ്പിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സന്ദേശം നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ.
2: ജൂൺ ആദ്യം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ തുറന്ന് പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. രണ്ടു മാസം നീണ്ടുനിന്ന കഠിനമായ വേനൽക്കാലത്തിന് ശേഷം മഴയൊക്കെ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? പുതിയ വർഷത്തിലെ അധ്യയനം മനോഹരമാക്കാനും വിദ്യാലയ ജീവിതം ആഹ്ലാദകരമാക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് നാം പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുള്ളത്? മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ രണ്ട് മാസമായി നമ്മുടെ നാട്ടിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പകൽ സമയം 11 to 3 വരെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മുന്നറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ പല ആളുകൾക്കും സൂര്യാഘാതം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സ്വാഭാവികമായും വേനലവധിക്കാലം കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനുള്ള ഒരു സമയമാണ്. പക്ഷേ ഇത്തരം മുൻകരുതൽ നിർദ്ദേശങ്ങൾ മൂലം തന്നെ പകൽ സമയത്ത് പുറത്തേക്കിറങ്ങി കളിക്കാനുള്ള അവസരം കഴിഞ്ഞ കുറച്ചു നാളായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അവർക്കുള്ള മറ്റൊരു വിനോദം മൊബൈൽ ഫോൺ പോലെയുള്ള, ഐപാഡ് പോലെയുള്ള, ടാബ്ലറ്റ് പോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് മുൻപിൽ ഇരിക്കുക എന്നുള്ളതാണ്. പല കുട്ടികളും ചെറിയ പ്രായത്തിൽ കാർട്ടൂണുകൾ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഓൺലൈൻ ഗെയിമുകൾ പോലെയുള്ള സംഗതികൾക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥയും വന്നു. അവധിക്കാലം ആയതുകൊണ്ട് തന്നെ പഠിക്കാനൊന്നും ഇല്ലല്ലോ, കുട്ടികൾ ഗെയിമുകൾ കളിച്ചോട്ടെ എന്ന് കരുതി മാതാപിതാക്കളും ഇത് അവഗണിച്ചു കളയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ മാതാപിതാക്കൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോയ കുട്ടികളെ അതിൽ നിന്ന് മടക്കി കൊണ്ടുവരിക എന്ന ശ്രമകരമായ ജോലിയാണ്. ഇതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ ഡിജിറ്റൽ അടിമത്തം അപകടമാകുന്നു എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. അമിതമായ ഡിജിറ്റൽ ഉപയോഗത്തിന്റെ അപകടങ്ങൾ 2025 2026 ദേശീയ എക്കണോമിക് സർവേ തന്നെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ദീർഘനേരം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ 4 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഒന്നാമതായി, അവർ ഒരു സാമൂഹിക വിച്ഛേദനത്തിലേക്ക് അഥവാ സോഷ്യൽ ഡിസ്കണക്ഷനിലേക്ക് പോകുന്നു. മറ്റു വ്യക്തികളുമായി ഇടപെടാനും ആശയവിനിമയം നടത്താനും അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുമുള്ള അനുതാപം അഥവാ എംപതി എന്ന ഗുണവിശേഷം അവരിൽ കുറയുന്നു. സ്വന്തം വികാരങ്ങളെ കൃത്യമായ അളവിൽ, കൃത്യമായ സന്ദർഭങ്ങളിൽ, കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള വൈകാരിക ബുദ്ധിയും സമൂഹത്തിൽ തന്റെ പങ്കെന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറാനുള്ള സാമൂഹിക ബുദ്ധിയുമൊക്കെ ഇത്തരം കുട്ടികളിൽ കുറഞ്ഞു വരുന്നതായി കാണപ്പെടുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഡിജിറ്റൽ അടിമത്തം കുട്ടികളുടെ ഉറക്കത്തിന്റെ താളം തെറ്റിക്കുന്നതാണ്. പലപ്പോഴും രാത്രി വളരെ വൈകിയുള്ള ഡിജിറ്റൽ ഉപയോഗം ഉറക്കം വരുന്നത് വൈകുന്ന സാഹചര്യത്തിന് കാരണമാകുന്നു. കൗമാരപ്രായക്കാരായ കുട്ടികൾ പലപ്പോഴും അവധിക്കാലത്ത് ശരാശരി പുലർച്ചെ 3 to 4 വരെയുള്ള സമയം വരെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായി ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ കിടന്നുറങ്ങുമ്പോൾ ഉച്ചയടുപ്പിച്ചായിരിക്കും ഉറക്കം ഉണരുന്നത്. മാതാപിതാക്കൾക്കും ഇത് സൗകര്യമുള്ള ഒരു കാര്യമാണ്. കാരണം രാവിലെ തിളച്ച വെയിലുള്ള സമയത്ത് കുട്ടികൾ പുറത്തു പോകുന്നത് ഒഴിവാക്കാൻ ഒരു നല്ല മാർഗമായി അവരിതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇതുമൂലം

ഉറക്കത്തിന്റെ താളക്രമം തെറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം. സ്കൂൾ തുറന്നതിന് ശേഷവും ഈ ഡിജിറ്റൽ ഉപയോഗം 3 മണിവരെയും 4 മണിവരെയും ഒക്കെ നീണ്ടു നിൽക്കുകയും എന്നാൽ രാവിലെ ഒരു 7, 7.5 മണിയാകുന്നതോടുകൂടി സ്കൂളിൽ പോകേണ്ട സാഹചര്യം സംജാതമാവുകയും ചെയ്യുന്നു. ഇത് കുട്ടികളുടെ ഉറക്കത്തിന്റെ ദൈർഘ്യവും ഗുണനിലവാരവും കുറയ്ക്കുന്നു. തുടർച്ചയായി 7 മണിക്കൂറെങ്കിലും ഉറങ്ങാതെ വരുന്ന സാഹചര്യം, പകൽ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ കൃത്യമായി അടുക്കി വെക്കുന്ന ഓർമ്മകളുടെ സ്ഥാപനം അഥവാ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്ന പ്രക്രിയയ്ക്ക് തടസ്സമാകുന്നു. ഇത് പഠന പിന്നാക്കാവസ്ഥയ്ക്കും ഓർമ്മക്കുറവിനും വഴിതെളിക്കുന്നു. ആവശ്യത്തിന് ഉറക്കം കിട്ടാതെ വരുന്ന കുട്ടികളിൽ അമിത വൈകാരിക പ്രകടനങ്ങളും സാധാരണയായിട്ട് കണ്ടുവരുന്നു. അമിത ദേഷ്യം, അക്രമ സ്വഭാവം, പെട്ടെന്ന് സങ്കടം വരിക, അമിത ഉത്കണ്ഠ തുടങ്ങിയവയൊക്കെ ഇവരിൽ പ്രകടമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതി, ദൃശ്യമാധ്യമങ്ങളിലൂടെ വളരെ ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ വരുന്ന ഓൺലൈൻ ഗെയിമുകളോ കാർട്ടൂണുകളോ ഷോർട്സോ റീൽസോ ഒക്കെ ആയിരിക്കും ഈ കുട്ടികൾ കൂടുതൽ നേരം കാണുന്നത്. അതിവേഗത്തിലുള്ള ഇത്തരം സംവേദനങ്ങളുമായി നമ്മുടെ തലച്ചോർ പൂർണ്ണമായും പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ അതേ വേഗത ഇല്ലാത്ത മറ്റ് സംവേദനങ്ങളുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിന് ബുദ്ധിമുട്ട് വരുന്നു. സ്കൂളിൽ വളരെ മന്ദഗതിയിലുള്ള അധ്യാപകരുടെ അധ്യാപന രീതിയുമായി ഒട്ടും പൊരുത്തപ്പെടാൻ ഈ കുട്ടികൾക്ക് കഴിയാതെ വരുന്നു. അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകുന്നു. ക്ലാസ്സിൽ ശ്രദ്ധക്കുറവും പിരിപിരിപ്പും ഒക്കെ ഇതുമൂലം പ്രകടമാകുന്നൊരു അവസ്ഥ വരും. രാത്രിയിലെ ഉറക്കം തൃപ്തികരമല്ലാത്തതിനാൽ ക്ലാസ് നടക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഉറങ്ങുന്ന സാഹചര്യം പോലും ചില കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അമിതമായ ഈ ഡിജിറ്റൽ ഉപയോഗം ഒരു അടിമത്തമായി മാറുന്ന സാഹചര്യവും ചില കുട്ടികളിലെങ്കിലും കണ്ടുവരുന്നുണ്ട്. ദിവസേന 6 മണിക്കൂറിൽ കൂടുതൽ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം തുടരുന്നു. എന്തെങ്കിലും കാരണവശാൽ ഈ ഡിജിറ്റൽ ഉപകരണം ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, അത് കറന്റ് ഇല്ലെങ്കിലോ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിലോ മാതാപിതാക്കൾ മൊബൈൽ നൽകുന്നില്ലെങ്കിലോ എന്ത് കാരണം കൊണ്ടോ ആകട്ടെ, കഠിനമായ അസ്വസ്ഥതകൾ ഇവർക്കുണ്ടാകും. ഉറക്കമില്ലായ്മ, അമിത ദേഷ്യം, കഠിനമായ സങ്കടം എന്നിവ തൊട്ട് ആത്മഹത്യാ പ്രവണത വരെ ഈ ഡിജിറ്റൽ അടിമത്തം പുലർത്തുന്ന കുട്ടികളിൽ അതിന്റെ പിൻവാങ്ങൽ ലക്ഷണങ്ങളുടെ ഭാഗമായി ഉണ്ടാകാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ വ്യക്തമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി സ്കൂള് തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം നിശ്ചയിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. 2 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ദൃശ്യമാധ്യമവും നൽകിയിട്ട് കാര്യമില്ല. അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പോലും ദൃശ്യമാധ്യമങ്ങൾ കാണിക്കാൻ പാടില്ല എന്നതാണ് സത്യം. 2 തൊട്ട് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം 1.5 മണിക്കൂറാണ് പരമാവധി ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം. 3 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പരമാവധി ദിവസേന 1 മണിക്കൂറും 6 വയസ്സ് തൊട്ട് 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം പരമാവധി 2 മണിക്കൂറുമാണ് അനുവദനീയമായ ദൃശ്യമാധ്യമ സമയം. ഈ പരമാവധി അനുവദനീയ ദൃശ്യമാധ്യമ സമയത്തിന്റെ 50% താഴെ മാത്രമായിരിക്കണം ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ ഉൾപ്പെടുന്ന കാർട്ടൂണുകളും ഓൺലൈൻ ഗെയിമുകളും ഉണ്ടാകേണ്ടത് എന്നതും കുട്ടികളെ ബോധ്യപ്പെടുത്താം. അമിതമായ ഡിജിറ്റൽ ഉപയോഗം എങ്ങനെ അവരുടെ തലച്ചോറിന് കേടുവരുത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതോടുകൂടി സ്കൂൾ തുറന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ നിശ്ചിതമായ ഒരു സമയത്ത് മാത്രം മൊബൈൽ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കാം. അത് കുട്ടികളുടെ സൗകര്യം കൂടെ ചോദിച്ച ശേഷം ഏത് സമയത്ത് വേണം എന്ന് തീരുമാനിക്കാം. ആ സമയത്ത് മാത്രം മൊബൈൽ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതായിരിക്കും ആരോഗ്യകരം. സ്കൂൾ തുറക്കുന്ന സമയം പലപ്പോഴും വലിയ തോതിലുള്ള മഴ പെയ്യാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടെയാണ്. മഴക്കാലം പലവിധമുള്ള പനികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളൊരു കാലം കൂടെയാണ്. ഇതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പകർച്ചവ്യാധികൾ വരാതെ അവരെ ബോധവൽക്കരിക്കേണ്ടതും പ്രധാനമാണ്. തീർച്ചയായിട്ടും അവധിക്കാലത്ത് സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ഓടിക്കളിച്ച കുട്ടികൾക്ക് ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. സ്കൂൾ തുറന്നതിന് ശേഷവും ദിവസേന 1 മണിക്കൂർ നേരമെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കളിക്കാനുള്ള സമയം നാം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. തീവ്രമായ മഴയുള്ള ദിവസങ്ങളിൽ ഇത് സാധ്യമാകാതെ വരാമെങ്കിലും മഴ ശമിച്ചതിന് ശേഷം വൈകുന്നേരം 1 മണിക്കൂർ നേരമെങ്കിലും ശരീരം നന്നായി വിയർക്കുന്ന തരത്തിലുള്ള കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടാൻ കൊച്ചുകുട്ടികൾ തൊട്ട് കൗമാരപ്രായക്കാർ വരെയുള്ള ആളുകളെ മാതാപിതാക്കൾ നിർബന്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനോടൊപ്പം തന്നെ വീട്ടിനടുത്തുള്ള മാലിന്യങ്ങൾ കൃത്യമായി നിർമാർജനം ചെയ്യാനും പരിസര ശുചീകരണം കൃത്യമായി ഉറപ്പുവരുത്താനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകൾ മുട്ടയിട്ട് കൂത്താടികൾ വിരിയാനും ഇതിന്റെ ഫലമായി കൊതുകുകളിലൂടെ ഡെങ്കിപ്പനി പടരാനുമുള്ള സാധ്യത കൂടുതലാണ്. ഡെങ്കിപ്പനി പോലെ തന്നെ
പ്രശ്നമാകുന്ന പലതരത്തിലുള്ള മറ്റ്

0: പനികളും ഈ കാലഘട്ടത്തിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ചിക്കൻഗുനിയ പോലെയുള്ള പകർച്ചപ്പനികൾ തൊട്ട് വൈറൽ പനികൾ വരെ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വം കൃത്യമായി പാലിക്കാൻ കുട്ടികളെ ബോധവൽക്കരിച്ചിട്ട് വേണം സ്കൂളിലേക്ക് വിടാൻ. മറ്റു കുട്ടികളോടൊപ്പം കളിക്കുകയോ ഹസ്തദാനം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സോപ്പ് കൊണ്ട് കൈകൾ കഴുകിയ ശേഷം മാത്രം സ്വന്തം മുഖത്ത് തൊടുക എന്നത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ആവശ്യമില്ലാതെ കൂട്ടം കൂടി തിരക്കുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് എയർ കണ്ടീഷൻ പ്രവർത്തിക്കുന്ന മുറികൾക്കുള്ളിൽ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കാൻ കഴിയുന്നത്ര കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഇതിനോടൊപ്പം പഠനം എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്നതിനെക്കുറിച്ചും കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പല മാതാപിതാക്കളും സ്കൂൾ തുടങ്ങുന്നതിന് ആഴ്ചകൾ മുൻപ് തന്നെ സ്കൂള് തുറക്കുന്നു എന്ന കാര്യം കുട്ടികളെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു. ജൂൺ 1 മുതൽ സ്കൂൾ തുറക്കുകയാണ്, ഇനി നിന്റെ കളിയൊന്നും നടക്കില്ല, ഇനി നിനക്ക് കളിക്കാൻ പോകാൻ പറ്റില്ല, ഇനി നിന്റെ ഒരു വിളച്ചിലും നടക്കില്ല, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വഴി ഈ സ്കൂൾ ജീവിതം എന്നത് ഒരു ജയിൽ ജീവിതത്തിന് സമാനമായ പാരതന്ത്രത്തിന്റെ കാരണമാണ് എന്ന മട്ടിൽ കുട്ടികളെ ഭയപ്പെടുത്തുന്നത് ആരോഗ്യകരമല്ല. മറിച്ച് സ്കൂൾ തുറക്കുമ്പോൾ കൂട്ടുകാരെ കാണാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കളികൾ കളിക്കാനുമുള്ള സന്തോഷകരമായ ഒരു അവസരം തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത് എന്ന മട്ടിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സ്കൂളിൽ വിടുന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ രാവിലെയും വൈകുന്നേരവും ട്യൂഷനുകൾക്ക് കുട്ടികളെ വിട്ട് അവർക്ക് സൂര്യപ്രകാശം കൊള്ളാൻ അവസരമില്ലാത്ത ഒരു സാഹചര്യം ചില മാതാപിതാക്കളെങ്കിലും സൃഷ്ടിക്കാറുണ്ട്. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റം അനാരോഗ്യകരമാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വീട്ടിൽ നിന്ന് പോവുകയും രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രം ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്ന കുട്ടികളിൽ ഒരുപാട് ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് എന്തെങ്കിലും പഠന പിന്നാക്കാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ മാത്രം പ്രത്യേക പരിശീലനം നൽകുകയും അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായി കളിക്കാനും സൂര്യപ്രകാശം കൊള്ളാനും അവരുടെ ഇഷ്ട കാര്യങ്ങൾ ആവശ്യാനുസരണം പരീക്ഷണം നടത്താനുമുള്ള ഒരു അവസരമാണ് നാം ഒരുക്കി കൊടുക്കേണ്ടത്. സ്കൂളിൽ കുട്ടികൾ പോകുന്ന ആദ്യ ദിനം തൊട്ട് തന്നെ വൈകിട്ട് കുട്ടി മടങ്ങി എത്തിക്കഴിഞ്ഞാൽ അന്ന് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ നാം സമയം കണ്ടെത്തണം. ഒരു അരമണിക്കൂർ സമയമെങ്കിലും ക്വാളിറ്റി ടൈം കുട്ടികളോടൊപ്പം ചെലവിടാൻ മാതാപിതാക്കൾ നിശ്ചയമായും തയ്യാറായേ പറ്റൂ. ഇതിലൂടെ കുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള അനാരോഗ്യകരമായ സ്വാധീനങ്ങൾ സംഭവിച്ചാൽ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി ഇടപെടാൻ ഇതുവഴി നമുക്ക് സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കായിക വ്യായാമങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ദിവസേന 1 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തു കൂടുതലായിരിക്കും. അത് അവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്തും. ഇത്തരം കുട്ടികളുടെ തലച്ചോറിൽ എൻഡോർഫിൻസ് എന്ന രാസവസ്തുക്കൾ കൂടുന്നത് മൂലം അവർ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. ചെറിയ വിഷമങ്ങളൊന്നും അവരെ തളർത്തുകയില്ല. ഇത്തരം കുട്ടികളുടെ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം കൂടുന്നത് മൂലം അവർ കൂടുതൽ ഊർജസ്വലരായിരിക്കും. സർവോപരി സൂര്യപ്രകാശം കൊള്ളുന്നത് മൂലം വൈറ്റമിൻ ഡി രക്തത്തിൽ കൂടുക വഴി അവരുടെ രോഗപ്രതിരോധ ശേഷിയും വിജ്ഞാന വിശകലന ശേഷിയും മെച്ചമായിരിക്കും. കൗമാരത്തിലേക്ക് കടക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലവിധമായ വ്യത്യസ്ത പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകാം. അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സൗഹൃദങ്ങളും വ്യക്തിബന്ധങ്ങളും എന്തൊക്കെയാണ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. കുട്ടികളുടെ കൂട്ടുകാരെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും ഈ കൂട്ടുകാരുടെ മാതാപിതാക്കളുമായി ഒരു സൗഹൃദം പുലർത്തുകയും ചെയ്യുക വഴി ഈ കുട്ടികളുടെ സുഹൃത് സംഘത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞ് ഇടപെടാൻ സാധിക്കും. കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളും അവരുടെ ആകുലതകളും തുറന്ന് ചർച്ച ചെയ്യാനുള്ള വേദിയായി കുടുംബങ്ങൾ മാറേണ്ടതുണ്ട്. എന്ത് വിഷയവും തുറന്ന് ചോദിക്കാനുള്ള അവസരം വീട്ടിൽ ഒരുക്കേണ്ടതുമുണ്ട്. ഇതിലൂടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഫലപ്രദമായി സംരക്ഷിച്ചുകൊണ്ട് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമുക്ക് ചുവടുകൾ വയ്ക്കാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 5 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം പൊന്മുടിപ്പുഴയോരത്ത്. വിജയ് യേശുദാസ്, മഞ്ജരി എന്നിവർ പാടിയ ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, ഈണം ഇളയരാജ.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി. ചിത്രം പുതിയ കരുക്കൾ. ചിത്രയും സംഘവും പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം എസ് പി വെങ്കിടേഷ്.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റും 6 സെക്കൻഡും. സേവന വാർത്തകൾ. കോട്ടയം സ്കൂൾ കേരള മുഖേന 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് 2ാം വർഷ പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് www.skolkerala.org എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 30 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾ സ്കൂൾ കേരള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിജ്ഞാപനത്തിലും മാർഗരേഖയിലും നൽകിയിട്ടുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ കോപ്പിയും നിർദ്ദിഷ്ട രേഖകളും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കൂൾ കേരള വിദ്യാഭവൻ പൂജപ്പുര PO തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നേരിട്ടോ സ്പീഡ് അല്ലെങ്കിൽ രജിസ്ട്രേഡ് തപാൽ മാർഗമോ ജൂലൈ 2നകം എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ

0: ഭവൻ, പൂജപ്പുര പി ഒ, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നേരിട്ടോ സ്പീഡ് അല്ലെങ്കിൽ രജിസ്ട്രേഡ് തപാൽ മാർഗമോ ജൂലൈ 2 എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ 0481-230-43-43, 0481-230-43-43. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ്, സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0484-2-57-60-30, 0484-2-57-60-30.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കോട്ടയത്ത് പഠനോപകരണങ്ങൾക്ക് 10 മുതൽ 60% വരെ വിലക്കുറവുമായി കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനമാരംഭിച്ചു. നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിലാണ് വിപണി തുടങ്ങിയത്. രാവിലെ 10 മുതൽ വൈകിട്ട് 7 പ്രവർത്തിക്കുന്ന വിപണി അടുത്ത മാസം 15 തുടരും. എറണാകുളം ഡിവിഷന്റെ തപാൽ അദാലത്ത് അടുത്ത മാസം 24 രാവിലെ 10 എറണാകുളം എച്ച് പി ഒ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന RMS എറണാകുളം ഡിവിഷൻ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കും. പരാതികൾ തപാൽ വഴിയോ RMS@indiapost.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അയക്കാം. പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 10. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, RMS@indiapost.gov.in.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ്, വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യോഗ്യത +2, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെന്റ് യോഗ്യത SSLC എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലെ കെൽട്രോൺ നോളജ് സെന്ററുകളുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 81-36-80-23-04, 81-36-80-23-04. ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ കോട്ടയം ജില്ലക്കാരായ യുവതി യുവാക്കൾക്കായി ഈ മാസം 29 2-വീലർ മെക്കാനിക് കോഴ്സ് ആരംഭിക്കുന്നു. പരിശീലനം സൗജന്യം, ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകും. 18 മുതൽ 49 പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0481-230-33-07, 0481-230-33-07. ശ്രോതകൾ കേട്ടത് സേവന വാർത്തകൾ. ഇപ്പോൾ സമയം 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 55 കുറഞ്ഞ് 14,510 നിരക്കിലും, പവന്

0: 1,16,080 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 51 മിനിറ്റും 51 സെക്കൻഡും.
1: ഓർമ്മ ചിന്ത

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചിന്തലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തൽ നിങ്ങളോടൊപ്പം ഞാൻ MV ശശികുമാർ,
1: ഒപ്പം റിയാസും.
0: സ്കൂളൊക്കെ തുറക്കേണ്ട സമയമായി. വേനലവധി എത്രയും പെട്ടെന്ന് കഴിഞ്ഞുപോയി. മഴ വരുന്ന സമയമാണ്. എന്താണ് മഴയെക്കുറിച്ചും സ്കൂൾ റീഓപ്പനിങ് ഓർമ്മകൾ എന്തെല്ലാമാണ് റിയാസിന്?
1: എപ്പോഴും നമ്മുടെയൊക്കെ സ്കൂള് തുറക്കുന്നത് ഈ വല്ലാത്തൊരു മഴയോടുകൂടിയാണല്ലോ. അതായത് ശരിക്കും ആ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത് വേനലവധി മാറി മഴയ്ക്കാണ് അവധി തരേണ്ടിയിരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഒന്ന് പൊതച്ച് മൂടിക്കിടന്ന് ഒന്ന് ഉറങ്ങാൻ തോന്നുന്ന ഒരു സമയത്ത് ഇരുണ്ട അന്തരീക്ഷം, എല്ലായിടത്തും വെള്ളം, അപ്പോൾ ദേഹത്തൊക്കെ ഈ വെള്ളം വീണ് നനഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ സ്കൂളിലേക്ക് നടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഈ സമയത്തങ്ങ് അവധി തന്നിട്ട് വേനലിന് നമുക്ക് എന്തായാലും പുറത്തിറങ്ങാൻ പറ്റില്ല, മുറിക്കകത്തിരുന്നാലും കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ സ്കൂളിലൊരു ചെറിയൊരു വ്യത്യാസം വരുത്തിക്കൂടെ എന്നൊക്കെ പലപ്പോഴും കുട്ടിക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: സ്കൂൾ തുറന്നിട്ട് വേണം അവധി എടുക്കാൻ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു
1: എന്ന് പറഞ്ഞതുപോലെ. പക്ഷേ പിൽക്കാലത്ത്, അതായത് കുറേ വർഷം കഴിഞ്ഞപ്പോൾ, ഞാൻ കണ്ട സ്വപ്നമൊക്കെ യാഥാർത്ഥ്യം വരുന്നുണ്ട്. മഴയൊക്കെ പെയ്യുമ്പോൾ കളക്ടറൊക്കെ ചെറുതായിട്ട് അവധിയൊക്കെ പ്രഖ്യാപിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടി സുഖിക്കുന്നുണ്ട് അല്ലേ, കുട്ടികൾ അങ്ങോട്ട് കളക്ടർ മാമ ഇന്ന് അവധി ഇല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരെ എത്തി.
0: അതെ, ഗോ ടു യുവർ ക്ലാസസ് എന്നൊരു കളക്ടർ മറുപടി പറയുകയും ചെയ്തു, കളക്ടർ ബ്രോ. അപ്പം എനിക്ക് തോന്നുന്നു അന്നും ഇങ്ങനെ പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മഴ June 2 തുടങ്ങും, അല്ലെങ്കിൽ June 10 തുടങ്ങും, അതല്ലെങ്കിൽ വളരെ നേരത്തെ തുടങ്ങുന്ന മെയ് മാസത്തിൽ തന്നെ അവസാനം മഴ തുടങ്ങും എന്നൊക്കെ പ്രവചനം ഉണ്ടാകാറുണ്ട്. പക്ഷേ കൃത്യമായി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ആദ്യ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ അന്ന് മഴ വന്ന് നമ്മുടെ പുതിയ ഉടുപ്പിനെ, എല്ലാവരുടെയും പുതിയ കുടയെ ഒക്കെ ഒന്ന് നനച്ചു പോകും. അതൊരു പ്രകൃതിയുടെ ഒരു കുസൃതിയാണോ എന്ന് അറിയാൻ വയ്യ.
1: ഈ കുടം നനയ്ക്കുന്നതാണ് ഏറ്റവും വിഷമം. കാരണം ആ പുതിയ കുടയ്ക്ക് ഒരു ചേമ്പിലെ എഫക്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, വെള്ളം അങ്ങ് നനയില്ല, അതിങ്ങനെ തുള്ളി തുള്ളിയായിട്ട് അതിൻ്റെ മേളിൽ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ഈ പുതുമണം മാറാത്ത കുട എപ്പോഴും മടക്കി അതിൻ്റെ ആ കവറിൽ തന്നെ വെച്ചുകൊണ്ടാണ് സ്കൂളിൽ ആദ്യം പോകുക, പുതുതാണെന്ന് കാണിക്കുകയും വേണം. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കാനൊരു മടിയുണ്ട്. ചില സമയത്ത് കുട നനയാതിരിക്കാൻ വേണ്ടി മഴ നനഞ്ഞൊക്കെ പോയിട്ടുണ്ട്.
0: എന്തായാലും നമുക്കപ്പോൾ ഈ തുള്ളി തുള്ളിയായി മഴ പെയ്യുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ റിയാസ്, അപ്പോൾ മഴ തുള്ളിത്തുള്ളി നൃത്തമാടി വരും മാനം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, സത്യനന്ദിക്കാട് എഴുതിയിട്ടുള്ള പാട്ടാണ്. ഒരു പക്ഷേ റിയാസിന് ഓർമ്മയുണ്ടാവില്ല, എൻ്റെയൊക്കെ സ്കൂൾ ജീവിതകാലത്ത് ആ പാട്ടൊക്കെ കേട്ടാണ് നമ്മൾ ഈ മഴയെ സ്വാഗതം ചെയ്തിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. യേശുദാസ് പാടിയ മനോഹര ഗാനത്തോടെ നമുക്ക് ഇന്നത്തെ ഓർമ്മ ചിന്ത ആരംഭിക്കാം.
1: തീർച്ചയായും.

0: നമുക്ക് ആദ്യത്തെ കത്തിലേക്ക് പോകാം. ഇത് അയച്ചിരിക്കുന്നത് എടവനക്കാട് നിന്ന് കോട്ടൂർ ബാഹുലേയനാണ്.
1: നമ്മുടെ അഭിപ്രായ വേദിയിലൊക്കെ കത്തെഴുതുന്ന വ്യക്തിയാണ്.
0: അതെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് നമുക്ക് ഇനി നോക്കാം. ഷാപ്പിലെ പണിയും വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ്, വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് ഷാപ്പിൽ പണിയുണ്ടെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നായരമ്പലത്ത് ചേട്ടത്തിയമ്മയുടെ അമ്മാവിൻ്റെ ചായക്കടയിൽ ജോലിക്ക് പോയി. ആദ്യം കടപ്പുറത്തായിരുന്നു കട. വെളുപ്പിന് 2 മണിക്ക് എഴുന്നേൽക്കണം. ആ സമയത്തൊക്കെ നല്ല ഉറക്കമായിരിക്കും. അതിനു മുമ്പ് തന്നെ പുട്ടും കറിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനും ഈ അമ്മാവിൻ്റെ മൂത്ത മകനും പുട്ടും കറിയും ഒക്കെ ചുമന്ന് കടപ്പുറത്ത് ചെന്ന് കട തുറക്കും. അപ്പോഴേക്കും കടലിൽ പോക്കുകാർ വന്നു തുടങ്ങും. ഞാൻ ചായയും വെള്ളവുമൊക്കെ തിളപ്പിച്ച് കച്ചവടം തുടങ്ങും. കാശ് കിട്ടുന്നത് നായരമ്പലം മാർക്കറ്റിലാണ്. അപ്പോൾ കച്ചവടം അവിടെ, പൈസ പിന്നെ മാർക്കറ്റിൽ ചെന്ന് വാങ്ങിക്കണം. കാരണം ഇവർ കടലിൽ പോയി മീൻ കിട്ടി അത് വിറ്റ് കയ്യിൽ കാശ് വന്നാലാണല്ലോ കൊടുക്കാൻ പറ്റുള്ളൂ. വൈകിട്ട് ചിലരുടെ കാശ് കിട്ടില്ല, അവർക്ക് പിറ്റേ ദിവസം ചായ കടമില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു റൂള് പോകുന്നത്.
1: കടം പറയരുത് എന്ന് ചില കടകളിലൊക്കെ എഴുതി വെക്കാറുണ്ട്.
0: അതെ അതെ, പണ്ട് ഇത് കടമായിട്ടാണ് കൊടുക്കുന്നത്. വൈകുന്നേരം പക്ഷേ കളക്ഷൻ്റെ സമയത്ത് എന്തായാലും കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ പിറ്റേന്ന് ചായ കടമില്ല. അങ്ങനെ കടപ്പുറത്തെ കച്ചവടം നിർത്തി എന്നാണ് അദ്ദേഹം അതിലൊരു ഇടയ്ക്ക് നിന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പലരുടെയും കാശ് കിട്ടാതെയായി നഷ്ടത്തിലായി ചിലപ്പോൾ അങ്ങനെ നിർത്തിയതായിരിക്കും. ഇപ്പോൾ ജനാർദ്ദന ഫാർമസി നടത്തുന്ന ആ കടയിലായിരുന്നു അന്നത്തെ ചായക്കട. നായരമ്പലം തെക്കേക്കര പടിഞ്ഞാറ് വശമായിരുന്നു ഈ ചായക്കട തുടങ്ങിയത്. അങ്ങനെ മേക്ക് ഷിഫ്റ്റ് പരിപാടി, തട്ടുകടയൊക്കെ വിട്ട് അങ്ങനെ ഒരു പണിഞ്ഞ കെട്ടിടത്തിനകത്തേക്ക് മാറി. അപ്പോൾ 2 മണി എന്നുള്ളതിൽ നിന്ന് കുറച്ചൊരാശ്വാസം കിട്ടി. 3 മണിക്ക് പോയാൽ മതി. ചായക്കടയിലേക്കുള്ള കറി വീട്ടിലുണ്ടാക്കും. പുട്ട് ചുടുന്നത് കടയിൽ വന്നതിന് ശേഷമാണ്, ഫ്രഷ് പുട്ട്. ഞാനാണ് പുട്ട് ചുടുന്നത്. അമ്മാവൻ്റെ മൂത്ത മകനാകട്ടെ നല്ല ഉറക്കമായിരിക്കും. 4 മണിയാകുമ്പോൾ വീശുകാർ വരും. അപ്പോഴേക്കും അമ്മാവനും വരും. ഒരു ദിവസം പുട്ട് കുറ്റിയിൽ നിറച്ച് ആവി വരുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹം, ഒരു ഉണ്ട തിന്നണമെന്ന്. പുട്ട് തിരുമിയ പൊടി കൊണ്ട് ഒരു ഉണ്ടയുണ്ടാക്കി പുട്ടുകുറ്റിയുടെ മുകളിൽ വെച്ചു. ആവി വരുന്നതിന് മുമ്പ് അമ്മാവനും 2-3 വീശുകാരുമായി വന്നു കയറി. ഞാൻ പെട്ടെന്ന് ഭയപ്പെട്ടു പോയി. അമ്മാവനൊരു നോട്ടം, വേറെ ഒന്നും ഉണ്ടായില്ല. പുട്ടുകുറ്റിയുടെ മുകളിലിരുന്ന ഉണ്ട പെട്ടെന്ന് താഴെ വീണ് പൊടിഞ്ഞു. അങ്ങനെ ചായക്കടയിൽ നിന്നും പോന്നു.
1: പുറത്താക്കിയെന്ന് ചുരുക്കം.
0: അതെ അതെ, അങ്ങനെ ഒരു ഉണ്ട തിന്നാൻ കൊതിയായ ഒരു പണി പോയ ഒരു കഥയാണിത്. എനിക്കപ്പോൾ 18 വയസ്സായിട്ടുണ്ടാവും. കുറേ കാലം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായി നടന്നു. ദിവസവും അച്ഛൻ്റെ വഴക്കും കേട്ട് നടക്കും. ഇതിനിടയ്ക്ക് കൊയ്ത്തുകാലമാകുമ്പോൾ കൊയ്യാനും പോവും. അങ്ങനെ ഇരിക്കെ പേപ്പർ മില്ലിലേക്ക് മുളവെട്ടാൻ മൈസൂർ ഡാൻഡേൽ എന്ന സ്ഥലത്ത് ഒരു യൂണിറ്റ് ആളുകളെ, അതായത് 15 ആളുകളെ വേണമെന്ന് പേപ്പറിൽ ഒരു പരസ്യം കണ്ടു. അന്ന് തൊഴിൽ കുറവായതുകൊണ്ട് നാട്ടിലെ പത്മനാഭൻ ചേട്ടൻ എങ്ങനെ

0: എത്രയോ 15 വരെ ഒപ്പിച്ചു. അന്ന് ഫോണൊന്നുമില്ല. ഞാനും കൃഷ്ണൻ എന്നൊരാളും കൂടി വടക്കൻ പറവൂർ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് കമ്പിയടിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് മറുപടിയൊന്നും വരുന്നില്ല. 15 പേരും പോകാൻ തിടുക്കം കൂട്ടി. ഒരു ദിവസം വൈകിട്ട് യാത്രയായി. അന്ന് ചെറായി പാലമില്ല, കടത്തുവഞ്ചിയായിരുന്നു. പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സാണ്, അതും വളരെ കുറവ്. കടത്തിറങ്ങി ആലുവ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ബസ് സ്റ്റാൻഡിലെത്തി. വെളുപ്പിന് ഒരു ബസ് വന്നു. 15 പേരും അതിൽ കയറി. കൂട്ടത്തിൽ ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. തൃശ്ശൂർ വന്നപ്പോൾ ചെക്കർ കയറി. ചെക്കർ ബെല്ലടിച്ച് വണ്ടി നിർത്താൻ ഒരുങ്ങി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ ആളാണ്, ഞാൻ ടിക്കറ്റ് എടുത്തോളാം. അങ്ങനെ ആലുവയിൽ നിന്ന് കോഴിക്കോട് വരെയുള്ള ടിക്കറ്റ് എടുത്തു. ബസ്സിലെ കണ്ടക്ടറുമായി ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ പരിചയക്കാരനുണ്ടായിരുന്നുകൊണ്ട് മൈസൂരിലെത്തിയപ്പോൾ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾക്കൊരു ഇടം തന്നു. 15 ദിവസം ഞങ്ങൾ ആ സ്റ്റാൻഡിൽ താമസിച്ചു. അതിനിടയ്ക്ക് പേപ്പർ മില്ലിലേക്ക് കമ്പിയടിക്കും, പറയാമെന്നൊരു പറച്ചിൽ മാത്രം. അവസാനം ഞങ്ങൾ കൊണ്ടുപോയ കാശിൽ നിന്നും ബാലൻസ് ഉള്ളത് ഓരോരുത്തരും എടുത്ത് ഈ കരീം എന്നയാളെ ഡാൻഡയിലേക്ക് അയച്ചു. പഴയ വസ്ത്രങ്ങൾ എടുക്കാൻ ഒരാൾ വന്നിരുന്നു. അയാൾക്ക് കയ്യിൽ കരുതിയ കുറേ വസ്ത്രങ്ങൾ കൊടുത്തു. കാരണം ഇവരുടെ കാശില്ലാതെയായി. 15 ദിവസമായിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ തന്നെ കിടക്കുകയാണ് മൈസൂരിൽ. അപ്പോൾ ഒരു മൊബൈൽ ഫോണൊക്കെ ഇല്ലാത്ത ഒരു അവസ്ഥ എന്താണെന്നാണ്.
1: മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലമായിരിക്കും അത്.
0: അത് ഒത്തിരി വർഷം മുമ്പത്തെ കാര്യമാണല്ലോ. അവര് കമ്പി അടിച്ച് ചോദിക്കുകയാണ് ഞങ്ങൾ വരണോ അവിടെ നിന്നാണെങ്കിൽ ഒരു മറുപടി ഇല്ലതാനും. അവസാനം ഗത്യന്തരമില്ലാതെ മുളവെട്ടാൻ കൊണ്ടുവന്ന ആയുധങ്ങളും ഓരോന്നിടത്ത് വിൽപ്പന നടത്താൻ തുടങ്ങി. മൈസൂർ കൊട്ടാരത്തിന്റെ അടുത്ത് തന്നെയായിരുന്നു സ്റ്റാൻഡ്. അതിനിടയ്ക്കാണ് മൈസൂർ രാജാവിന്റെ പിറന്നാൾ ആഘോഷം അവിടെ നടന്നത്. അതിലും ചിലരൊക്കെ പോയി. പിറന്നാളിന് കറുത്ത വസ്ത്രം ധരിക്കണമെന്നായിരുന്നു നിയമം. കൊട്ടാരത്തിന്റെ 4 ഗേറ്റിലും 2 കുതിരകളെ വീതം കാണാം. അവിടെ ചെന്നതിന് ശേഷം ഒരെണ്ണ കൊടുത്താൽ ഒരു പ്ലേറ്റ് മഞ്ഞ ചോറ് കിട്ടുമായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ മൈസൂരിലെ ഒരു പരിചയക്കാരനുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം ഈ ഡാൻഡേൽ എന്ന പ്രദേശത്ത് നിന്നും വന്നതാണ്. ആ പരിചയക്കാരൻ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ദിവസത്തെ ഭക്ഷണം മലബാർ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തന്നു. ഒരു ഊണിന് 6 അണയാണെന്ന്.
1: കാലം വളരെ പഴയതാണ്. അപ്പൊ
0: അതെ, അല്ല അന്ന് ചെറായിപ്പാലം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ അറിയാം ഒത്തിരി വർഷം മുമ്പാണ്.
1: അണയുടെ കണക്കാണ് അദ്ദേഹം പറയുന്നത്.
0: ഞങ്ങൾ പറഞ്ഞുവിട്ട കരീം ഡാൻഡേയിൽ നിന്നും മടങ്ങിപ്പോന്നു. പേപ്പർ മില്ലുകാരാവട്ടെ ആളെയും എടുത്തില്ല, വണ്ടിക്കാശ് പോലും തന്നുമില്ല. അതോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായി ഇതിലിനി പ്രതീക്ഷ വെക്കാനില്ല എന്ന്. എല്ലാവരും പല വഴിക്ക് പിരിയാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തരും അവിടെ വെച്ച് ഭാഗ്യ പരീക്ഷണത്തിനായി പല വഴിക്ക് പോയി. ഇവർ തിരിച്ചു വന്നു, പക്ഷെ കയ്യിൽ കാശുമില്ല. ഞങ്ങൾ 5 പേർ കള്ളവണ്ടി കയറി. ഇടയ്ക്ക് വെച്ച് ആ കമ്പാർട്ട്മെന്റിൽ ചെക്കറും കയറി. ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തലക്കിട്ട് ഓരോ അടി തന്ന് അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിട്ടു. കുടകിലേക്കുള്ള ഏതോ ഒരു വഴിയിലായിരുന്നു ഇറക്കി വിട്ടതെന്നാണ് ഓർമ്മ. അങ്ങനെ അദ്ദേഹം എഴുതി നിർത്തിയിരിക്കുകയാണ്.
1: എന്തായാലും ഈ കത്ത് ഒരു ജോലി തേടിപ്പോയ ഒരു ആശ്രയമില്ലാത്തൊരു മനുഷ്യന്റെ ജീവിതകഥയാണ്. കാരണം അദ്ദേഹം കുട്ടിക്കാലത്തെ ജോലി തുടങ്ങി ഒരു ചായക്കടയിൽ. അവിടെ നിന്ന് ഒരു സാധാരണ ഒരു കുട്ടിക്ക് തോന്നാവുന്ന മോഹമാണ് ഏതെങ്കിലും ഒരു പലഹാരം എടുത്ത് കഴിക്കാം എന്നുള്ളത്. അതിനുപോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു ചായക്കടയിൽ ജോലി ഒരു മനുഷ്യൻ്റെ ദയനീയതയാണ്. സത്യം പറഞ്ഞ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ജോലി തേടി പലരും പണ്ടൊക്കെ ഈ വിസയൊക്കെ ആയിട്ട് ബോംബെക്കൊക്കെ പോകും. ബോംബെയിൽ പോയാൽ വിസ സംഘടിപ്പിക്കാം, അതല്ലെങ്കിൽ വിസ കിട്ടിയിട്ട് ബോംബെക്ക് പോകും. പക്ഷേ എല്ലാവർക്കും ഗൾഫിൽ പോകാമെന്നൊരു സ്വപ്നം ഒരു കാലത്തുണ്ടായിരുന്നു. എന്നാൽ അതിൽ പകുതിയിലധികം പേരും പറ്റിക്കപ്പെട്ട് ബോംബെയിലൊക്കെ ജീവിതം എവിടെ എത്താതെ ചിലപ്പോൾ തിരിച്ചു വരാൻ പോലും കഴിയാതെ പോയവരുണ്ട് അത്തരത്തിൽ. പക്ഷേ ഇദ്ദേഹത്തിന് അപകടമൊന്നും പറ്റിയിട്ടില്ല എന്ന് വേണം കത്തിൽ അത് പറയുന്നില്ലെങ്കിലും മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം ഇപ്പോഴും കൊച്ചി FM കേട്ട് ഓർമ്മ ചിന്തയിലേക്ക് കത്തയക്കുകയാണല്ലോ.
0: പിന്നെ ഇതുപോലെ അന്ന് ഈ ഭാഗ്യാന്വേഷണികൾ കുറേ പേരുണ്ടായിരുന്നു തോന്നുന്നു. നമുക്ക് ഇവിടെ ദാരിദ്ര്യമൊക്കെ കൂടുമ്പോൾ മുംബൈയിൽ പോയി വലിയ കാശുകാരനായി മടങ്ങി വരും എന്നൊക്കെ ഒരു തോന്നലിൽ.
1: തോന്നലല്ല ഒരു പക്ഷേ, അത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു. പലരും ഈ ലോഞ്ചിലൊക്കെ കയറിപ്പോയി പിന്നീട് വളരെ ധനാഢ്യരായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എന്തിനാ നമ്മുടെ MT വാസുദേവന്മാരുടെ 4 കെട്ടിൽ പോലും യാത്ര ചെറുതാണെങ്കിലും കൂടല്ലൂർ പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വയനാട് വരെ പോകുന്നുള്ളൂ. അതിനുശേഷം അയാൾ എന്താ പറയുന്നത് കുറച്ച് പണമൊക്കെ സമ്പാദിച്ചാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്.
0: എന്നിട്ട് ഒരു വളരെ നാടകീയമായ ഒരു പ്രതികാരമൊക്കെ ചെയ്ത് അല്ലെ 4 കെട്ട് തന്നെ തിരിച്ചു വാങ്ങിക്കുകയും
1: സ്വപ്നം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ
0: ഒരു ഹീറോയിക് പരിവേഷം എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവില്ല. നമ്മൾ അവഹേളനൊക്കെ എഴുതുമ്പോൾ ഞാനും ഒരു കാലത്ത്
1: തിരിച്ചു വരും
0: കാണിച്ചുതരാം അപ്പോ എന്ന് മനസ്സിലായി.
1: എന്നിട്ട് തിരിച്ചു വരണം നാട്ടിൽ എന്നാണ് പലരുടെയും മോഹം. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും മലയാളിയെ ഗ്രാമം തിരിച്ചു വിളിക്കുന്നുണ്ട്. അത് പ്രവാസ ജീവിതത്തിൽ വിദേശത്താവട്ടെ അതല്ലെങ്കിൽ അന്യ സംസ്ഥാനത്താവട്ടെ എവിടെ പോയാലും അല്പം ഒരു സൗകര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരും.
0: തീർച്ചയായും ഈ ഒരു കാലത്ത് ഈ ഗൾഫിലേക്ക് പോകുന്ന ഇവിടുത്തെ തൊഴിലില്ലായ്മയും ഗൾഫിലേക്ക് ഇങ്ങനെ ഭാഗ്യം തേടി പോകുന്ന മലയാളികളായ ചെറുപ്പക്കാരെയൊക്കെ വെച്ച് സിനിമകൾ കണ്ടപാനും
1: ഇഷ്ടംപോലെ
0: സമയത്ത് വന്നിരുന്നു. 70-കളിലും 80-കളിലും അതിന്റെ
1: വിസ അങ്ങനത്തെ ഒരു സിനിമയാണ്. അതുപോലെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ.
0: സത്യം പറഞ്ഞാൽ
1: ആ പേരാണ് എന്നെ ഏറ്റവും അനുയോജ്യം. സ്വപ്നങ്ങൾ അന്വേഷിച്ചാണ് നമ്മൾ പോകുന്നത്. അത്തരത്തിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പറ്റിക്കപ്പെടുന്നവരുടെ കഥകൾ പറയുന്ന സിനിമകളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കത്തിന് സമൃദ്ധിയ സ്വപ്നം കാണുന്ന

0: ഓർമ്മച്ചെന്തിലേക്കുള്ള അടുത്ത കത്ത് തുറവൂരിൽ നിന്ന് ഉദയഭാനു പി കെ ഉഷാനിവാസ് എഴുതിയതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് എഴുതുന്നത്. അടുത്തൊരിടത്ത് ഒരു ഗൃഹപ്രവേശന ചടങ്ങിൽ എന്നെ ക്ഷണിച്ചു. അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരാൾ എൻ്റെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, ആരും കേൾക്കാതെ പയ്യെ ഒരു ചെറുതെടുക്കട്ടെ, വീട്ടുകാരും ഫാമിലിയും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലാത്ത, കള്ളൊഴിച്ച് അപ്പമുണ്ടാക്കിയാൽ പോലും കഴിക്കാത്ത എന്നോട് അത് ചോദിച്ചപ്പോൾ എനിക്ക് സങ്കടവും ദേഷ്യവും വന്നു. ഞാൻ അപ്പോൾ തന്നെ വീട്ടിലേക്ക് പോന്നു. അതെൻ്റെ മനസ്സിൽ മായാതെ കിടന്നു. പിറ്റേ ദിവസം ഞാൻ പത്രം ഓഫീസിലേക്ക് എഴുതി, ഒരു ചെറുതെടുക്കട്ടെ. അതായിരുന്നു തലക്കെട്ട്. ആഘോഷങ്ങൾ മദ്യത്തിൽ മുങ്ങുന്നു, തലമുറകൾ നശിക്കുന്നു. സ്നേഹത്തിൻ്റെ പേരിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ ഒരു ചായ എടുക്കട്ടെ എന്നല്ലേ ചോദിക്കേണ്ടത്? അതിനു പകരം ഒരു ചെറുതെടുക്കട്ടെ എന്ന് ചോദിച്ചാൽ എന്തു തോന്നും? അങ്ങനെ ഞാൻ എഴുതി അയച്ചത് പത്രത്തിൽ വന്നു കേട്ടോ. അതിൻ്റെ ഹെഡിങ് എങ്ങനെയായിരുന്നു? ചെറുതെടുക്കട്ടെ എന്നായിരുന്നു. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വലിയൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ന് ഏത് ആഘോഷം ഉണ്ടായാലും അതിൽ മദ്യം ഒഴിവാക്കാൻ കഴിയാത്തൊരു വിഭവമായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഭക്ഷണ പദാർത്ഥം പോലെ തന്നെ. ദുഃഖം വന്നാലും മദ്യപിക്കും, സന്തോഷം വന്നാലും മദ്യപിക്കും, ഇനി കാരണമൊന്നും ഇല്ലെങ്കിലും മദ്യപിക്കാം എന്നൊരു നിലയിലേക്ക് മലയാളി മാറി എന്നാണ് ഈ അടുത്ത കാലത്ത് പറയുന്നത്. നമ്മുടെ ജനസംഖ്യ മറ്റിപ്പോൾ ഈ ഉത്തർപ്രദേശൊക്കെ പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ ജനസംഖ്യയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത്. എന്നിട്ട് നമ്മൾ അവരെയെല്ലാം മറികടക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ കാര്യമായി ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹത്തിന് സങ്കടം വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഉദയഭാനു പി കെ ഈ കത്തിലൂടെ ഓർമ്മചിന്തലേക്ക് എഴുതിയിട്ടുള്ളത്.
1: പക്ഷെ അദ്ദേഹം ഒരു മാതൃകാ പൗരനെ പോലെ അവിടെ നിന്ന് മാറി പോവുകയാണ് ചെയ്തത്. അവിടെ തൻ്റെ പ്രതിഷേധം ഉറക്കെ അറിയിക്കാനൊന്നും മുതിർന്നില്ല. കാരണം അവരങ്ങനെ ആകുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ അതിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ് ചെയ്തത്.
0: ഈ മദ്യപാന ശീലം വരുത്തുന്ന ദുരന്തങ്ങളെ കുറിച്ച് ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് സ്പിരിറ്റ്, അതുപോലെ വെള്ളം, ദ എസൻഷ്യൽ ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു സിനിമ. അതൊക്കെ കണ്ടവർക്ക് വീണ്ടും ഇത്തരത്തിലൊരു ജീവിതം നയിക്കാൻ ചിലപ്പോൾ തോന്നി എന്ന് വരില്ല. കാരണം നാം അറിയാതെ തന്നെ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അതല്ലെങ്കിൽ യഥാർത്ഥ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് നമ്മളെ മാറ്റിമറിക്കുകയാണ് ഈ മദ്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഇത്തരം അമിത ഉപയോഗങ്ങളിൽ നിന്ന് പിൻവാങ്ങും എന്നുള്ളത് തീർച്ചയാണ്. നമുക്കപ്പോൾ തീർച്ചയായും ഒരു മുന്നറിയിപ്പ് പോലെ സ്പിരിറ്റ് എന്ന ചിത്രത്തിലെ ആ ഗാനം തന്നെ കേൾപ്പിക്കാം. കാരണം ഇതൊരു വലിയ ഭീഷണിയായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണല്ലോ ഇപ്പോഴും.

0: അടുത്ത കത്തയച്ചിരിക്കുന്നത് ഒറവൻ തുരത്ത് നിന്ന് ബാബു കേടിയാണ്. സ്നേഹപൂർവം ഓർമ്മച്ചെന്തിന്. തൊഴിൽ സംബന്ധമായി രാത്രി 2 മണിയോടടുത്ത സമയം സൈക്കിളിൽ ഒറ്റയ്ക്കാണ് എൻ്റെ യാത്ര. ആ സമയത്ത് സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് നല്ല ധൈര്യവാന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വീട്ടിൽ നിന്നും മെയിൻ റോഡ് വരെ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം വീതി കുറഞ്ഞ ഒരു പഞ്ചായത്ത് റോഡാണ്. ഈ റോഡിനോട് ചേർന്ന് തന്നെ ഒരു പുറമ്പോക്ക് കോളനിയുണ്ട്. ഒരു ദിവസം ഉയരം കുറഞ്ഞ ഒരു വീടിൻ്റെ അരമതിലിൽ ഒരാൾ ചാരി നിൽക്കുന്നത് പോലെ ഒരു കാഴ്ച. റോഡിലെ വൈദ്യുത വെളിച്ചത്തിൽ വളരെ അവ്യക്തമായാണ് ഞാനത് കാണുന്നത്. ഇയാൾക്കൊന്നും രാത്രിയിൽ ഉറക്കമില്ലേ, വെറുതെ ആളെ ഭയപ്പെടുത്താൻ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ പയ്യെ എൻ്റെ യാത്ര തുടർന്നു. രാവിലെ 9 മണിയോടെ ഞാൻ തിരിച്ചു വരുമ്പോൾ ആ വീടിൻ്റെ മുൻപിൽ ഒരാൾക്കൂട്ടം. അടുത്തെത്തിയപ്പോൾ വീടിൻ്റെ മുൻഭാഗം ഒരു നീല പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുന്നു. സൈക്കിളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഒരു പരിചയക്കാരനോട് കാര്യം തിരക്കി. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ സൈക്കിളിൽ നിന്നും ഇറങ്ങി ആ ഷീറ്റിൻ്റെ പിന്നിൽ ഒന്ന് എത്തി നോക്കി. അപ്പോഴാണ് ആ കാഴ്ച ഞാൻ കണ്ടത്. അദ്ദേഹം ചാരി നിൽക്കുകയല്ല, തൂങ്ങി നിൽക്കുകയാണ്. കഴുത്തിലൊരു കുരുക്ക്, അതിൻ്റെ മറ്റേ അറ്റം പുരയുടെ ഉത്തരത്തിലും. ആ കാഴ്ച ആ രാത്രിയിൽ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നെങ്കിൽ ശേഷം ചിന്ത്യം.
1: അതെ, തീർച്ചയായും. കാരണം ചിലപ്പോൾ നമ്മുടെ ഹൃദയം തന്നെ നിന്നുപോയേനെ ഇത്തരം ഭീകര ദൃശ്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ. വളരെ ശരിയാണ്, പെട്ടെന്ന് നമ്മൾ രാത്രിയിൽ ഇതുപോലൊരു ഭീകര ദൃശ്യം കാണുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ ബോധം പോവാം, വീണുപോകാം, അതല്ലെങ്കിൽ ഒരു മതിഭ്രമം, എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതികരണമെന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയില്ല.
0: അതെ, ഇത് ബാബുചേട്ടൻ വളരെ കൂളായി സൈക്കിളിൽ ഓട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവനൊന്നും വേറെ പണിയൊന്നുമില്ല, പോയി കിടന്ന് ഉറങ്ങി കൂടെ എന്ന് ആലോചിച്ച് വളരെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി വളരെ ലാഘവത്തോടെ അങ്ങ് പോവുകയാണ്. കുറച്ചവിടെ നിർത്തി ഒന്ന് സൈക്കിളൊന്ന് നിർത്തി ഒന്ന് സൂക്ഷിച്ചൊക്കെ നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവസാനം ബാബുചേട്ടനെ ബോധം കെട്ടു പോകുന്നൊക്കെ ചെയ്തേനെ. നമ്മൾ എത്ര ധീരനാണെന്നൊക്കെ പറഞ്ഞാലും ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ പല ചിന്തകളും വരും. ചിലപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാവാം, അല്ലെ സിനിമകളൊക്കെ ആവാം. ഈ പ്രേത സിനിമയൊക്കെ പണ്ട് ഭയങ്കര ഭയചകിതരായൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിലും ഇപ്പോൾ നമുക്കതൊക്കെ ഒരു തമാശ പോലെയൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷെ എന്നാലും ഒറ്റയ്ക്ക് രാത്രി ഓടുമ്പോൾ ഇനി പ്രേതം ഉണ്ടോ എന്നൊരു തോന്നൽ പലർക്കും തോന്നും.
1: ഈ രാത്രിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ പകലിരുന്ന് ഒരു പ്രേത സിനിമ കാണുന്ന പോലെയല്ല രാത്രി ഇരുന്ന് കാണുമ്പോൾ. മറ്റൊരു പ്രത്യേകത ശബ്ദങ്ങളാണ്. ഈ നമ്മളെ കൂടുതൽ പേടിപ്പെടുത്തുന്നത് ഇതിൻ്റെ ശബ്ദവിന്യാസമാണ്. അപ്പോൾ പുറത്തുനിന്ന് അതേപോലെ ഒരു ശബ്ദം കേട്ടാൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടി. ഇപ്പോൾ ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, ഒരു പ്രേത സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്നൊരു ശബ്ദം കേട്ടാൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടൊന്നും തിരിയും. കാരണം ഈ ശബ്ദം നമ്മളെ വല്ലാതെ പേടിപ്പെടുത്തും. മലയാളത്തിൽ ഏതെങ്കിലും പ്രേത സിനിമ കണ്ട ഓർമ്മയുണ്ടോ?
0: മലയാളത്തിൽ പ്രേതം സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ലിസയും വീണ്ടും ലിസയൊക്കെയാണ്. കാരണം ഞാൻ ചെറുപ്പത്തിൽ നമ്മൾ ദൂരദർശനിലൊക്കെ കാണുന്ന ആ പടങ്ങളാണ്. അന്നത് കാണുമ്പോൾ ശരിക്കും പേടിച്ചിട്ടുണ്ട്. കാരണം കുട്ടികളാവുമ്പോൾ അകാരണമായ പേടിയാണല്ലോ. അന്ന് ഞാൻ ഈ പടം കാണുന്നതിന് മുമ്പേ അമ്മ ഇങ്ങനെ ഇത് ഭയങ്കര പടമാണ്, ഇത് തിയേറ്ററിലൊക്കെ പോയി കണ്ടിട്ട് ആളുകൾ പേടിച്ച് കുറച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ തുടങ്ങുന്നതിന് മുമ്പേ ഈ മുഖവുര കേട്ടിട്ടാണ് പടം കാണാതിരിക്കുന്നത്. അപ്പം പിന്നെ കൂടുതൽ പേടിച്ചു.
1: കരിമ്പൂച്ച എന്ന് പറഞ്ഞൊരു ചിത്രം ഉണ്ടായിരുന്നു. അതിൽ ഒരു കാറാണ് കാണുന്നത്. കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഒരു കരിമ്പൂച്ച, ഡ്രൈവർ ഇല്ല, കാർ തനിയെ ഓടും. കാറാണ് പ്രതികാരം നിർവഹിക്കുന്നത്. കാറിൻ്റെ പുറകിലിരുന്ന ഈ പൂച്ചയാണ് പ്രേതം. അപ്പോൾ കാർ അതിനുശേഷം വെള്ളത്തിലേക്ക് പോകുന്നു. അതിൻ്റെ പ്രമേയം ഒരു സ്ത്രീയെ കാറിലിട്ട് വെള്ളത്തിൽ മുക്കി കൊന്നിരിക്കുകയാണ്. ആ കാറാണ് മല്ല വെള്ളത്തിൽ നിന്ന് പൊന്തി വരുന്നത് രാത്രി. പുറകിലൊരു പൂച്ചയും ഉണ്ടാവും. അതാണ് കരിമ്പൂച്ച. മലയാളത്തിലൊരു പ്രേത സിനിമയായിരുന്നു. ഞാൻ എനിക്ക് തോന്നുന്നത് വളരെ ചെറുപ്പത്തിൽ 5-ലോ 6-ലോ പഠിക്കുമ്പോഴാണ് കണ്ട്. അന്ന് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ഈ പ്രേതം വരുമ്പോൾ ഫാൻ നിൽക്കും. അന്ന് കഷ്ടകാലത്തിന്

0: വീട്ടിൽ വന്ന് കടന്നു, രാത്രി ഫാനൊക്കെ ഇട്ട് കിടന്നു, ഫാൻ നിന്നു,
1: കറണ്ട് പോയി.
0: ആ കറണ്ട് പോയിട്ടാണ് ഫാൻ നിന്നത്. പക്ഷെ നമ്മള് ഓർമ്മ തിയേറ്ററിൽ ഫാൻ നിന്നാണ്.
1: ഒരു പൂച്ചയുടെ ഒരു മ്യാവും സൗണ്ടും കൂടെ കേട്ടിരുന്നെങ്കിൽ തീർന്നേനെ.
0: അത്തരത്തിലാണ് ഇദ്ദേഹത്തിനും ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പ്രേത സിനിമകളിൽ ചില നല്ല പ്രണയഗാനങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം പലപ്പോഴും ഈ പ്രണയം പോക്കാതിരിക്കാൻ വേണ്ടി കൊല്ലപ്പെടുന്നതായിരിക്കാം പിന്നീട് പ്രേതമായി വരുന്നത്.
1: പിന്നെ സ്ത്രീ പ്രാതിനിധ്യം കൂടുതലാണ് പ്രേതങ്ങൾ, അല്ലെ? പുരുഷ പ്രേതങ്ങൾ വളരെ കുറവാണ്,
0: പിന്നെ വളരെ കുറവേ കണ്ടിട്ടുള്ളൂ. പലപ്പോഴും ഈ നടക്കാതെ പോയ മോഹങ്ങളുടെയൊക്കെ ബാക്കിയായിട്ടാണ് ഈ നിഴലായി ഒഴുകി വരുന്ന പ്രേതങ്ങൾ വരുന്നത്. അപ്പോൾ നല്ല പ്രണയഗാനങ്ങൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ പ്രേതമാകുന്നതിന് മുമ്പുള്ള ഗാനങ്ങളായിരിക്കും. ഇതുപോലെ കരിമ്പൂച്ചയിലും ഒരു പ്രണയഗാനമുണ്ട്. നമുക്കൊരു പ്രണയഗാനത്തിലേക്ക് പോയാലോ?
1: ശരി.

0: ഈ കത്തയച്ചിട്ടുള്ള പുത്തഞ്ചിറയിൽ നിന്ന് സവിതയാണ്. പഴയൊരു ഓർമ്മയാണ് സവിത പങ്കുവയ്ക്കുന്നത് ഈ കത്തിലൂടെ. അത് 90s ആദ്യ പകുതിയിലെ ഒരു മെയ് മാസമായിരുന്നു. ഓ, ഇപ്പോഴും മെയ് മാസമാണല്ലോ. അവധിക്കാലത്ത് പാമ്പൂർ മാമയുടെ വീട്ടിൽ ചെന്ന സമയം. ഉച്ച തിരിഞ്ഞപ്പോൾ വീട്ടിലേക്കൊരു രൂക്ഷഗന്ധം വരുന്നു. എന്തോ ചീനിട്ടുണ്ട്, ഇന്നമ്മ പറഞ്ഞു, അതായത് അമ്മയുടെ അമ്മ. എന്നിട്ട് അടുക്കളയാകെ പരിശോധിച്ച് നോക്കി, ഒന്നും കണ്ടെത്തിയില്ല. ബാക്കി പരിശോധന കുഞ്ഞിമാമയെ ഏൽപ്പിച്ചു. വീട്ടിലെ താഴെയുള്ള മക്കൾക്കാണ് ഇങ്ങനെ ഓരോ ജോലികൾ കിട്ടുക. കുഞ്ഞിമാമയും മാമയുടെ വാലുകളായ ഞങ്ങൾ 4 അനന്തിരവരും ആ ഉദ്യമം ഏറ്റെടുത്തു. വീടിനകം മുക്കും മൂലയും പരിശോധിച്ചു. ഫലം നാസ്തി. എന്നാലും സമയം പോകുന്തോറും ആ ഗന്ധം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരുന്നു. എന്താന്ന് കാര്യം പിടികിട്ടുന്നുമില്ല. വൈകിട്ട് പറമ്പിലെ തെങ്ങുകളും വാഴയുമൊക്കെ നനയ്ക്കണം. കുഞ്ഞിമാമ മോട്ടോർ ഷെഡിൽ പോയി സ്വിച്ച് ഓണാക്കി വെള്ളം തിരിക്കാൻ തുടങ്ങി. ഞങ്ങൾ പിള്ളേർ, കുഞ്ഞിക്കയക്കോട്ട് എല്ലാം എടുത്ത് മാമയുടെ കൂടെ കൂടി. മാമയുടെ കൂടെ നടന്ന് ചാല് തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോലിയാണ്. അല്ലെങ്കിൽ ചാലിലെ വെള്ളത്തിലൂടെ കാലിട്ടടിച്ച് നടക്കും. പറമ്പിലെത്തിയപ്പോൾ ആ ഗന്ധം വീണ്ടും കൂടിയ പോലെ. അതോടെ മാമയുടെ ശ്രദ്ധ അതിലേക്കായി. തെക്കേ വേലിക്കരികിലെ പുളിമരത്തിനരികെ തെങ്ങിന് വെള്ളം തിരിക്കാനായി എത്തിയപ്പോൾ മാമ സംഗതി കണ്ടുപിടിച്ചു. അവിടെ ചേന നട്ടിരുന്ന സ്ഥലത്ത് മെറൂൺ നിറമുള്ള വലിയൊരു പൂവ് നിൽക്കുന്നു. ശരിയാണ്, ചേനപ്പൂവ് എന്ന് പറയും. അതിനൊരു രൂക്ഷഗന്ധമുണ്ട്. ഇത് പണ്ട് കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുമായിരുന്നു.
1: പക്ഷെ നമ്മൾ ഈ രൂക്ഷഗന്ധമുള്ള സാധനങ്ങൾ നമ്മൾ സാധാരണ ഒരു അവജ്ഞയോടുകൂടി കളയുകയാണ്.
0: പക്ഷേ ഇത്തരം സാധനങ്ങളൊക്കെ നാട്ടിൻപുറത്ത് ഒരു പക്ഷേ മറ്റു സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇത് ഭക്ഷണയോഗ്യമായി ഉപയോഗിക്കുമായിരുന്നു. ഇവരെന്താ പറയുന്നത് നോക്കാം. മാമ ബോട്ടണി ബിരുദക്കാരനാണ്. പുള്ളി അത് പരിശോധിച്ച് ചേനപ്പൂവാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഞങ്ങൾ സ്കൂൾ കുട്ടികളായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് മാറി നിന്നു ആ മണത്തിൽ നിന്നും രക്ഷ നേടാൻ. കുറച്ചു കഴിഞ്ഞ് നനയെ അവസാനിപ്പിച്ച് മാമ അകത്തേക്ക് വന്നു, കയ്യിൽ ആ പൂവും പിടിച്ചുകൊണ്ട്. പൊട്ടിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഗന്ധം വളരെ കുറഞ്ഞിരുന്നു. അമ്മാമൻ അതെല്ലാവർക്കും കാണിച്ചു തന്നു. മതി, ഇനി ഇത് കൊണ്ടു കളയെ എന്ന് ഇന്നമ്മ, അതായത് അമ്മയുടെ അമ്മ പറഞ്ഞു. എനിക്കൊരു ഐഡിയ, മാമ പെട്ടെന്ന് പറഞ്ഞു. ചേന കറി വയ്ക്കുന്നതല്ലേ, അപ്പോൾ ഈ ചേനപ്പൂവും ഉപയോഗിക്കാൻ പറ്റില്ലേ? മാമയുടെ വിനോദമാണ് പാചക പരീക്ഷണങ്ങൾ. അടുക്കളയിൽ നിന്നും വെള്ളം കോരി മാമ ആ ചേനപ്പൂവ് നന്നായി കഴുകി വൃത്തിയാക്കി. എന്നിട്ടത് കുനുകുന അരിഞ്ഞ് ശേഷം എന്താണ് അടുക്കളയിൽ നടന്നതെന്ന് ഞങ്ങൾ കണ്ടില്ല. വിളക്ക് വെച്ച് സന്ധ്യാനാമം ചൊല്ലുമ്പോൾ ഞങ്ങൾ ഉമ്മറത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ മൂക്കിലേക്ക് നല്ലൊരു മണം ഒഴുകി വന്നു. മൂക്ക് വിടർത്തി ഞങ്ങളത് ആവോളം ആസ്വദിച്ചു. പ്രാർത്ഥനയെല്ലാം പെട്ടെന്ന് നിർത്തി ഞങ്ങൾ എഴുന്നേറ്റു. അപ്പോൾ കേട്ടു അപ്പച്ചയുടെ ശബ്ദം, ലോകാസംസ്ഥ സുഖിനോ ഭവന്തു, ഞങ്ങളും ഏറ്റുപറയണം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ പെട്ടെന്ന് ഓം ശാന്തി ശാന്തി ശാന്തിഹി എന്ന് പറഞ്ഞ് ഒറ്റയോട്ടം ചെന്ന് നിന്നത് അടുക്കളയിൽ തന്നെ. ദാ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ചിങ്കിടികളെ കണ്ടതും കുഞ്ഞിമാമ പറഞ്ഞു. പ്ലേറ്റിൽ പകർത്തി ചൂടാറ്റിയ വിഭവം ഞങ്ങൾ 4 കൈവെള്ളയിൽ ഓരോ സ്പൂൺ വീതം ഇട്ടു തന്നു. മണം പോലെ കൊതിപ്പിക്കുന്ന രുചി തന്നെയായിരുന്നു അതിന്. നല്ല നാടൻ കോഴിയിറച്ചി വരട്ടിയ പോലെ രുചിയുള്ള ഒരു സസ്യവിഭവം. അങ്ങനെ കുഞ്ഞിമാമ സ്പെഷ്യൽ, ഒരു പുതിയ കണ്ടുപിടുത്തം, ചേനപ്പൂ മസാലത്തോരൻ ഞങ്ങളുടെ വീട്ടിൽ സൂപ്പർ ഹിറ്റായി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ചേനപ്പൂ പണ്ട് മുതലേ, ഞാൻ പറഞ്ഞില്ലേ, ആളുകൾ ഉപയോഗിക്കുമായിരുന്നു. ഇവർക്ക് എന്താണാവോ അത് അറിയാതെ പോയത്. ഇതുപോലെ മസാലയൊക്കെ ചേർത്ത് നമ്മുടെ നാട്ടുകാർ ഉപയോഗിക്കുന്നു. ചേനത്തണ്ട്, ചേമ്പിൻ തണ്ട്, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ അന്നിങ്ങനെ പച്ചക്കറിയൊന്നും ആളുകൾ കൂടുതൽ പുറത്തുനിന്ന് വാങ്ങില്ലല്ലോ. മുരിങ്ങയില, നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഈ മഴയൊക്കെ വരുമ്പോഴേ പണ്ട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ ഇടിവെട്ടിക്കഴിഞ്ഞ പറമ്പിലൊക്കെ കൂൺ മുളയ്ക്കും, മഷ്റൂം. ഇപ്പോൾ ആളുകൾക്ക് പാക്കറ്റിൽ വരുന്നതാണ് മഷ്റൂം. പണ്ട് നമുക്ക് നമ്മുടെ പറമ്പുകളിൽ ഇങ്ങനെ കിട്ടുമായിരുന്നു. അതിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല, ചിലത് വിഷമുള്ളവയും ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കൂൺ കൃഷിയൊക്കെ തുടങ്ങി. ഞങ്ങളുടെയൊന്നും കുട്ടിക്കാലത്ത് ഈ കൂൺ കൃഷിയൊന്നും കേട്ടിട്ടേ ഇല്ല. കൂൺ പറമ്പിൽ ഇടിവെട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോയാൽ ഉണ്ടാകും എന്നാണ് വിശ്വാസം.
1: അല്ല, അതിൽ മാത്രം അതിൽ വിഷക്കൂൺ ഏതാ, അതില്ലാതെ കഴിക്കാവുന്ന കൂൺ ഏതാണെന്ന് അറിയാനുള്ള ഒരു അതിൻ്റെ ഒരു അറിവും അത് ആർക്കും പറഞ്ഞു കൊടുത്ത് അറിയുന്നതല്ല. ഇതുപോലെ കൂടെ പറമ്പിലേക്ക് ഇറങ്ങി
0: അത് എടുക്കണ്ടെന്ന് പറയുമ്പോൾ അതിന് കൊള്ളില്ല എന്നാണ്.
1: അത് മനസ്സിൽ പതിയാണല്ലോ. അങ്ങനെ ഒരു വാമൊഴി വഴക്കത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന കുറെ അറിവുകൾ ഉണ്ടായിരുന്നു. അത് പിൽക്കാലത്ത് ഇല്ലാതെയായി. കാരണം ആ സമയത്താണ് അണുകുടുംബങ്ങളുടെ ആവിർഭാവവും അവർ നഗരത്തിലേക്ക് ചേക്കേറാൻ തുടങ്ങുന്നതൊക്കെ. അപ്പോൾ ആ ഒരു കണ്ണി അവിടെ വെച്ച് മുറിയുകയാണ്. കഴിഞ്ഞ ദിവസം ഹലോ കൊച്ചി എഫ് എമ്മിൽ ഇതുപോലെ ഒരു കൃഷി വിദഗ്ധൻ ഫിലിപ്പ് ജി കാനാട്ട എന്ന് പറഞ്ഞൊരു സാറുമായിട്ടായിരുന്നു ഹലോ കൊച്ചി എഫ് എം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതുപോലെ ഒത്തിരി പേര് തൻ്റെ വീട്ടുതോട്ടങ്ങളിൽ അവിടെ വെണ്ടയ്ക്ക് ഈ പ്രശ്നമുണ്ട്, കറിവേപ്പിന് ഈ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ്, ഇതൊന്നും പണ്ട് ആർക്കും പറഞ്ഞു കൊടുക്കാതെ തന്നെ അറിയാമായിരുന്നു. ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല, അല്ലെ, കൃഷി വിദഗ്ധർ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ല ഈ പറയുന്നത്. ഇതിൻ്റെ തണ്ടുതുരപ്പം പുഴുവായിരിക്കും, മറ്റേ ഇല ചുരുട്ടി പുഴു

0: ആയിരിക്കും അതിന് ഈ കാര്യം ചെയ്താൽ മതിയെന്ന്. ഇത് അമ്മമാരിങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അവരുടെ അടുത്ത തലമുറയ്ക്ക് അങ്ങനെ കൈമാറിപ്പോയിക്കൊണ്ടിരുന്നതായിരുന്നു. ഇതിന് ഇടയ്ക്ക് ഒരു ഭംഗം സംഭവിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള വിദഗ്ധരെ ക്ലാസ് എടുക്കാനും യൂട്യൂബിലെ ആളുകൾ ഇതൊക്കെ കണ്ടു ആളുകൾക്ക് പുതുതായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ കോവിഡ് ലോക്ക്ഡൗൺ അതിന് വലിയൊരു പങ്കുണ്ടെന്ന് പറഞ്ഞു. ആളുകൾ പെട്ടെന്ന് നിൽക്കുകയും ഒത്തിരി സമയം കിട്ടുകയും ചെയ്തപ്പോൾ ഇവർ എന്നാൽ വീട്ടിനെ മട്ടിപ്പാവലൊന്ന് കൃഷി ചെയ്ത് നോക്കാം, അപ്പോഴാണ് പല കാര്യങ്ങളും അവർക്ക് അറിയില്ല, എപ്പോഴാണ് വിത്തിടേണ്ടതെന്ന് അറിയില്ല, കാലാവസ്ഥ നോക്കണം, ഇപ്പം ഞാറ്റുവേല കലണ്ടർ എന്താണ്, കാർഷിക കലണ്ടർ തനതായ ഒരു കലണ്ടറുള്ള ഒരു സംസ്കാരമായിരുന്നു, അതിന് ഓരോന്നിനും ഓരോ ഇതുണ്ട്. അപ്പം അദ്ദേഹം പറയുകയാണ് തിരുവാതിര ഞാറ്റുവേലയിൽ വിത്തിടരുത്, തണ്ടേ നടാവുള്ളൂ, ഇതൊക്കെ ആളുകൾക്ക് അറിയാമായിരുന്നു.
1: അതെ, തിരുവാതിര ഞാറ്റുവേലയിൽ കുരുമുളകിൻ്റെ കൊടി വെക്കുക എന്നാണ് പറയുക. കുരുമുളകിൻ്റെ നമ്മൾ കുരുമുളക് കുഴിച്ചിടുകയല്ലോ, അതിൻ്റെ ഈ തണ്ടെന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ കൊടി എന്നാണ് പറയാം, കുരുമുളകിൻ്റെ കൊടി നടുകയാണ് ചെയ്യുന്നത്. ഈ ഞാനിപ്പോൾ പറഞ്ഞു വന്ന് എൻ്റെ ഒരു സുഹൃത്ത് കൂൺ കൃഷി ചെയ്യുന്നുണ്ട് നാട്ടിൽ. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, അയാളുടെ പണ്ട് കിട്ടിയിരുന്ന കൂണിൻ്റെ സ്വാദുണ്ടോ നീ ഉണ്ടാക്കുന്ന കൂണിന്, അതെങ്ങനെയാണ് കിട്ടുക എന്നാണ് അയാൾ എന്നോട് മറുപടി പറഞ്ഞത്. അപ്പോൾ പണ്ട് നമുക്ക് പറമ്പിൽ നിന്നൊക്കെ തനിയെ കിട്ടിയിരുന്ന കൂണിൻ്റെ ഒന്നും സ്വാദ് നമ്മൾ ഈ വാങ്ങി കഴിക്കുന്ന ഒന്നിനും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ്.
0: ഇതൊരു ലാബറട്ടറി പോലെ ഒരു കൺട്രോൾഡ് അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്, ഈർപ്പവും അതിൻ്റെ ഇതൊക്കെ നോക്കി. കൂൺ കൃഷിയാണല്ലോ, അത് കൂൺ കൃഷിയല്ല, അപ്പം അതിൽ തന്നെ ഉണ്ടല്ലോ.
1: എന്തായാലും നമുക്ക് അപ്പോൾ പഴയ കാലത്തെ ഓർമ്മിക്കുന്ന കൃഷിപ്പാട്ടോടെ അടുത്ത കത്തിലേക്ക് പോകാം അല്ലേ.

നമ്മൾ പാടത്തു നിന്നും ഒരു ക്ഷേത്രാങ്കണത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുകയാണ്. അപ്പോഴാണ് 1970 കാലഘട്ടത്തിൽ നടത്തിയ ഒരു ഉത്സവത്തിൻ്റെ ഓർമ്മ വന്നെത്തിയത്. അത് നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് കരുതി. ഈ കരുതിയ ആൾ വി ജി രമണനാണ്, പൊന്നുരുന്നിയിൽ നിന്നും. അന്ന് ഞങ്ങളുടെ ക്ഷേത്ര സംഘടനയിൽ പൊതുയോഗം കൂടി ഉത്സവ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും സംഘടന വഴി ഒരു ബജറ്റ് ഒരുക്കുകയും ചെയ്തു. ഈ ബജറ്റാവട്ടെ അമ്പലത്തിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുവാൻ കൂടി തികയുകയില്ല. മറ്റൊരു മാർഗം ഉത്സവത്തിൻ്റെ പേരിൽ പിരിക്കുകയും ഉത്സവം എത്ര വേണമെങ്കിലും ഭംഗിയാക്കുകയും ചെയ്യാമെന്നതാണ്. ഒരേ ഒരു കാര്യം മാത്രം, ഉത്സവം നടത്തി കണക്കുകൾ കൃത്യമായി സംഘടനയിൽ ഏൽപ്പിച്ചിരിക്കണം. കടബാധ്യതയുള്ള കണക്കുകളൊന്നും സംഘടന അംഗീകരിക്കുകയില്ല. ബാക്കി സംഖ്യയുണ്ടെങ്കിൽ അതും മേശപ്പുറത്ത് വെക്കണം. ഇതാണ് നിബന്ധന. ഇത് പ്രകാരം അക്കൊല്ലത്തെ ഉത്സവ സെക്രട്ടറിമാരായി എൻ്റെ കൂട്ടുകാരൻ ടി കെ സുബ്രഹ്മണ്യനെയും ജോയിൻറ് സെക്രട്ടറിയായി എന്നെയും തിരഞ്ഞെടുത്തു. ഞങ്ങൾ ഉത്സവത്തിന് വേണ്ടി കമ്മിറ്റികൾ രൂപീകരിക്കുകയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അന്ന് ഞങ്ങൾ തീരുമാനിച്ചത് പ്രസിദ്ധ പിന്നണി ഗായകനായ ജയചന്ദ്രനെ വിളിക്കാമെന്നാണ്. ഇക്കൊല്ലത്തിന് നമുക്ക് മഹോത്സവത്തിന് ജയചന്ദ്രൻ്റെ ഗാനമേള വെക്കണം, ഞങ്ങൾ കമ്മിറ്റിയിൽ പറഞ്ഞു. അന്ന് ഡ്രൈവറും സ്വന്തമായി വണ്ടിയുമൊക്കെയുള്ള ജയചന്ദ്രൻ്റെ പരിചയക്കാരനും പൊതുരംഗത്ത് കുറച്ചധികം പിടിപാടുമുള്ള ഒരാളായ ഒരു ടയർ കമ്പനി ഉടമ വൈറ്റിലയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഉത്സവ ഭാരവാഹികൾ അദ്ദേഹത്തെ പോയി കണ്ടു. ഞങ്ങളിങ്ങനെ ഒരു ഉത്സവം നടത്തുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കണം, ഒരു ദിവസത്തെ പരിപാടി അങ്ങയുടെ വകയായിരിക്കണം. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളുമായി ഉത്സവത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ആരെയോ ഫോണിൽ വിളിച്ചു. ഉത്സവത്തിൻ്റെ തീയതിയും സമയമൊക്കെ പറയുന്നത് കേട്ടു. തിരിച്ച് സന്തോഷത്തോടെ ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് ജയചന്ദ്രൻ്റെ ഗാനമേള വെച്ചാൽ എന്താ? ഞങ്ങൾ കുറച്ച് പരിഭ്രാന്തരായി. പക്ഷേ തിരിച്ച് ഇദ്ദേഹം പറഞ്ഞു, അതിനുള്ള വഴിയുണ്ടാക്കാം. അദ്ദേഹം ജയചന്ദ്രനെയാണ് ഫോണിലൂടെ വിളിച്ച് തീയതിയും സമയമൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചത്. എന്നിട്ട് ഇതുകൂടി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഫണ്ട് ഞാനുണ്ടാക്കാം, പിരിക്കുന്നതിനുള്ള ഒരു അംഗീകാരം തന്നാൽ മതി. ഞങ്ങൾ ഈ കാര്യം ഉത്സവ കമ്മിറ്റിയോട് പറഞ്ഞു. ഒരു ചെറിയ എതിർപ്പുണ്ടായിരുന്നെങ്കിലും കാര്യം പാസ്സായി. അങ്ങനെ പൊന്നുരുന്നിയിൽ ജയചന്ദ്രൻ്റെ ഗാനമേള എന്ന പരിപാടി യാഥാർത്ഥ്യമായി. ഉത്സവ നോട്ടീസും ഇറങ്ങി. ഞങ്ങൾ

0: എവിടെയോ അദ്ദേഹത്തിൻ്റെയോ ഭാഗ്യമെന്ന് പറയട്ടെ, കാര്യങ്ങൾ വളരെ ഭംഗിയായി നടന്നു. അങ്ങനെ അക്കൊല്ലത്തെ ഉത്സവം ഗംഭീരമായിരുന്നുവെന്ന് നാട്ടുകാരെല്ലാം അംഗീകരിച്ചു. ഏതാണ്ട് ഭൂരിഭാഗം തുകയും ഈ ടയറുടമ തന്നെ പിരിച്ചു തരികയും ചെയ്തു.
1: ഞാൻ ഈ കത്ത് വായിച്ചു വന്നപ്പോൾ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. ഈ മോഹൻലാൽ വരുമോ, മമ്മൂട്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ, പറ്റിച്ചോ ജയചന്ദ്രൻ വരുമെന്ന് പറഞ്ഞ് അങ്ങനെയുമുണ്ട്. ഈ ആഘോഷമൊക്കെ നടത്തുമ്പോൾ ചിലവർ പിരിവൊക്കെ നടത്തി, ഇതുപോലെ ആളുകളെല്ലാം പറ്റിച്ച് മുങ്ങും, അതുപോലൊന്നും സംഭവിച്ചില്ല.
0: അങ്ങനെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഞാനും പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മുടെയൊക്കെ അങ്ങനെയുള്ള നമ്മൾക്ക് ഒരു പെട്ടെന്നൊരു നെഗറ്റീവ് ചിന്തിക്കാനാണ് മനുഷ്യ പ്രകൃതി എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല,
1: ഉത്സവം നന്നായി നടന്നു.
0: നന്നായി നടന്നു. ഇദ്ദേഹവും ഇതിനായിട്ട് ഇത്രയും ഒത്താശ ചെയ്തു തന്ന ആ മാരുതി ടയേഴ്സ് എന്ന ആ ടയർ കമ്പനി ഉടമയും ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അന്നത്തെ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റായിരുന്ന സുബ്രഹ്മണ്യനും ഇന്ന് ഞങ്ങളെ വിട്ടുപോയി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എങ്കിലും ഞങ്ങൾ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇനി ഈ സ്റ്റേജിൽ യേശുദാസിനെ കൊണ്ടുവരുമെന്ന്. അത് ഇതുവരെ നടന്നിട്ടില്ല, പക്ഷേ ഇന്നും ആഗ്രഹം അതുപോലെ തന്നെയുണ്ട്.
1: തീർച്ചയായും നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ. ഒരുപാട് ഉത്സവ ഗാനങ്ങൾ നമുക്കുണ്ട്. ഈ ഉത്സവത്തിൻ്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരിക ആറാട്ടിന് ആനകൾ എഴുന്നള്ളിന്നാണ്. പക്ഷെ അത് നമ്മൾ കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. മറ്റൊരു ഒരു ഉത്സവത്തിൻ്റെ എല്ലാ തിമർപ്പമുള്ളൊരു പാട്ടിലേക്ക് പോവാം. ഓർമ്മയുണ്ടോ ആറാം തമ്പുരാനിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്, കടലാടും കാവടി കടകം, എം ജി ശ്രീകുമാറിൻ്റെയൊക്കെ. നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: അപ്പോൾ നമ്മൾ ഒരു ഉത്സവത്തിൻ്റെ ഓർമ്മയിലാണ് ഇന്ന് ഓർമ്മചിന്ത അവസാനിപ്പിക്കുന്നത്. നമ്മുടെ മനുഷ്യജീവിതത്തിൽ ഉത്സവങ്ങൾ തീരുന്നില്ല. ഇനിയിപ്പോൾ പ്രവേശനോത്സവം, നമ്മളതിൻ്റെ തുടക്കത്തിൽ പറയണ്ടായി, സ്കൂൾ തുറക്കുകയാണ്, പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു. പ്രവേശനോത്സവം പൊതുവിദ്യാലയങ്ങളിലും മറ്റ് സ്വകാര്യ വിദ്യാലയങ്ങളിലും എല്ലാം ഉണ്ടാകും. അപ്പോൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുട്ടികൾക്കും അതുപോലെ അധ്യാപകർക്കും, ഇപ്പോൾ കർഷകർക്കാണെങ്കിൽ അവർ കൃഷിപ്പണിയൊക്കെ ജൂണ് മഴയൊക്കെ വരുമ്പോൾ തുടങ്ങാൻ പോവുകയാണ്, അങ്ങനെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഓർമ്മിച്ചതിൽ നിന്ന് വിട പറയാം.
1: ഇങ്ങനെയുള്ള ഈ പുതിയ ഉത്സവത്തിനൊക്കെ പിന്നണിയായി നല്ല മഴയും ഉണ്ടാവും അല്ലേ? ഈ
0: തീർച്ചയായും മഴ പെയ്യട്ടെ, കാരണം ഭൂമി വരണ്ട് കിടക്കുകയാണ്. ഒരു തെളിനീര് ഉറവ പോലെ മഴ പെയ്തു വരട്ടെ.
1: അപ്പോൾ ആളുകളുടെ ആശയും പ്രത്യാശയും ഒക്കെ മഴ പോലെ തന്നെ നന്നായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മചിന്ത ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് റിയാസ്, ഒപ്പം
0: എം വി ശശികുമാർ,
1: സഹായം ബിശ്വാസ് ദാസ്.
2: ഓർമ്മചിന്ത ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 8 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് സിക്കിമിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നാഥുല പാസ് സന്ദർശനം റദ്ദാക്കി. മോശം കാലാവസ്ഥയെ തുടർന്നാണിത്. രാജ്യത്ത് പലയിടത്തും താപനില ഉയരുന്ന സാഹചര്യത്തിൽ കഴിയുന്നത്ര മുൻകരുതലെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുടിവെള്ളം കരുതണമെന്നും കഴിവതും കടുത്ത വെയിലിൽ പുറത്തുപോകുന്നത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടെടുപ്പ് പരിഷ്കരണ നടപടിയെ സുപ്രീംകോടതി ശരിവച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് സംശുദ്ധ വോട്ടർപട്ടിക ഭരണഘടനാപരമായ അനിവാര്യതയാണെന്ന് കോടതി വിധിച്ചു. രാജ്യത്ത് ഇതുവരെ ഒരു എബോള വൈറസ് ബാധ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്രം. ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത എബോള വൈറസ് വ്യാപന സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ എംബസി ടോക്കിയോയിൽ ഇന്ത്യ കണക്ട് പരിപാടിയുടെ നാലാം പതിപ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ആർ മധുസൂദനൻ ഇന്ത്യ ജപ്പാൻ സംബന്ധിച്ചു.

0: വ്യവസ്ഥ, ബിസിനസ് അവസരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിന്റെ പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പിണറായിയെ കടന്നാക്രമിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ്, രാജസ്ഥാൻ റോയൽസ് മത്സരം. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 2:33. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അനിതാ മോഹൻ സംസാരിക്കുന്നു, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ശാന്തസമുദ്രം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക, സംരംഭകയായ റസീന എയുമായി അഭിമുഖം, 3:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ.
2: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: അറിയിപ്പ് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, ഞാലിപ്പൂവൻ, പാളയംകൊടൻ തുടങ്ങിയ വാഴയിനങ്ങൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന പുക്കാട്ടുപടിയിൽ നിന്നുള്ള ലിബിൻ ജോസ് പങ്കുവയ്ക്കുന്ന കാർഷികാനുഭവങ്ങൾ, ചെറിയ മുറ്റത്തുനിന്ന് വലിയ സ്വപ്നങ്ങളിലേക്ക് തൃപ്പൂണിത്തുറയിലെ വിമല സുരേന്ദ്രൻ തന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ഏകജാലക സംവിധാനം, 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം, 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി, 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ജൂലി സി എബ്രഹാമുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ശാന്തസമുദ്രം, 10:30 ചില്ലുജാലകം, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പ് കഴിഞ്ഞു.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യം കെ ഗിരിജാവർമ്മ പാടിയ ഗാനം, ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഇനി എസ് രമേശൻ നായരുടെ വരികൾക്ക് എ അനന്തപത്മനാഭൻ സംഗീതം പകർന്ന് മഹിത വർമ്മ പാടിയ ഗാനം.

0: ലളിത ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കളമശ്ശേരി നഗരസഭയിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ, അടുത്ത മാസം 15 മുൻപായി നഗരസഭാ ഓഫീസിൽ പുതുക്കിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: എറണാകുളം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് ഈ വരുന്ന വെള്ളിയാഴ്ച

0: രാവിലെ 10:30 മുതൽ 3:30 വരെ എറണാകുളം നോർത്ത് പറവൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വെച്ച് നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0484-2-4-2-2-4-5-2 എന്ന നമ്പറിൽ. നമ്പർ ഒരിക്കൽ കൂടി 0484-2-4-2-4-5-2.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
4: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
3: 9447007786.
0: സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൌജന്യ കലാപരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി, ചെണ്ട, കൂടിയാട്ടം, ചിത്രരചന,

0: ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ക്രിയാറ്റിനിൻ, യൂറിയ, യൂറിക് ആസിഡ് കൂടുതലോ?
3: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
2: 9447007786.
4: സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൌജന്യ കലാപരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി, ചെണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിലാണ് ക്ലാസുകൾ. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8547529464 എന്ന നമ്പറിൽ. നമ്പർ ഒരിക്കൽ കൂടി 8547529464.
5: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
6: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
4: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെയും അനുബന്ധ രേഖകളുടെയും പകർപ്പ് അടുത്ത മാസം 22 മുൻപായി രജിസ്ട്രാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 22 എന്ന വിലാസത്തിൽ ലഭിക്കണം. വിശദവിവരങ്ങൾക്ക് 0484286301 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0484286301. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 29:23. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടികാ പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. CMRL കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് വിധി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും

0: മന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം മറ്റന്നാൾ നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയുമുണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായിയിലെ വീട്ടിലുൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ഇഡി റെയ്ഡ്. CMRL എക്സാലോജി സാമ്പത്തിക ഇടപാട് കേസിലാണ് റെയ്ഡ്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലുമടക്കമാണ് ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. മുൻ മന്ത്രിയും ബേപ്പൂർ MLA യുമായ PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ഇഡി പരിശോധന നടക്കുകയാണ്. ഇഡി റെയ്ഡിൽ CPIM പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെയുള്ള ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ലഭിച്ചിട്ടില്ലെന്നും ഇഡി പോലീസ് സഹായം തേടിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ അറിയില്ല. നമ്മളെ ആരും അറിയിച്ചിട്ടുമില്ല, പോലീസ് സഹായം തേടിയിട്ടുമില്ല. അപ്പൊ നമുക്കതിനെപ്പറ്റിയുള്ള ഒരു വിവരങ്ങളും അറിയാത്ത കാര്യമാണ്. കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇത് സംബന്ധിച്ച ഒരു വിവരങ്ങളും കൈമാറിയിട്ട് ഞങ്ങൾക്ക് അറിയത്തുമില്ല എന്താ സംഭവം എന്നുള്ളത്.
0: അതേസമയം ഇഡി റെയ്ഡ് CPIM ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇത് സമൂഹം തിരിച്ചറിയുമെന്നും CPIM നേതാക്കൾ പ്രതികരിച്ചു. റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യമെന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു.
2: കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സർക്കാർ പിണറായിക്കും എതിരായിട്ടുള്ള വളരെ ഹീനമായ ഒരു ആക്രമണമായിട്ടാണ് ഈ ഇഡി റെയ്ഡിനെ കാണേണ്ടത്. അന്വേഷണത്തിനോട് സഹകരിക്കുന്ന വീണ വിജയന്റെ നിലപാട് തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ ഗൂഢലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഈ ഇഡി റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ നിയമപരമായി ഇതിൽ സ്വീകരിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും.
0: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിലെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 13. ലാത്തൂരിലെ ഡോക്ടർ മനോജ് ഷിരൂരെ, പൂനെയിലെ അഭാംഗ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകൻ തേജസ് ഹർഷദ് കുമാർ ഷാ എന്നിവരാണ് പുതിയതായി അറസ്റ്റിലായത്. ഇ ചലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷികം ഇന്ന്. 1964 മെയ് 27-നാണ് പണ്ഡിറ്റ് നെഹ്റു അന്തരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പണ്ഡിറ്റ് നെഹ്റുവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഡൽഹിയിലെ ശാന്തിവനിലെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ത്യാഗസ്മരണകളുമായാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കി നാളെ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളും ഒത്തുകൂടും. പ്രതികൂല കാലാവസ്ഥ കാരണം കോഴിക്കോട് ബീച്ചിലെ സംയുക്ത ഈദ്ഗാഹ് ഇത്തവണയില്ല. പാളയം മൊഹീദ്ദീൻ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മളവൂർ നേതൃത്വം നൽകും. നഗരഹൃദയമായ മിഠായി തെരുവിലും

0: പെരുന്നാൾ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചെരുപ്പുകൾ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി പേരാണ് നഗരത്തിലെത്തുന്നത്.
1: ഗൾഫിൽ ഇന്ന് ബലിപെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിലെ സാത്താന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഹിറാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രമണിയും. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്ഥിതിഗതികൾ ആരോഗ്യമന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ഒരു റിപ്പോർട്ട്.
2: ബംഗളൂരുവിലെ എപ്പിഡമിക് ഡിസീസസ് ആശുപത്രിയിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതായി അധികൃതർ അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ആവശ്യമായ എല്ലാ പൊതുജനാരോഗ്യ നടപടികളും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നുണ്ടെന്നും രാജ്യത്ത് കർശനമായ പരിശോധനയും നിരീക്ഷണവും തുടരുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ജനങ്ങൾ പരിഭ്രാന്തരാക്കേണ്ടതില്ലെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യത. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഐപിഎൽ എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം. ജയിക്കുന്നവർ രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഐപിഎൽ ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുഖ്യ വിനോദസഞ്ചാര കേന്ദ്രമാക്കി കൊല്ലത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ് കൊല്ലത്ത് ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. CMRL കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് പുരോഗമിക്കുന്നു. മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിത മോഹൻ സംസാരിക്കുന്നു.
4: സ്കൂളിലും പുറത്തും മികച്ച കഴിവുകൾ കാട്ടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നത് അവർ കഴിക്കുന്ന ആഹാരമാണ്. സമ്പുഷ്ടമായ ഭക്ഷണം ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിരിക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നു. പോഷക ഗുണങ്ങളോടൊപ്പം മക്കളുടെ ഇഷ്ടവും കണക്കാക്കി വേണം ഭക്ഷണം നൽകാൻ. ഒരേ തരം ഭക്ഷണം പ്രാതലായും ഉച്ചഭക്ഷണമായും നൽകാതെ വൈവിധ്യമുള്ള ഭക്ഷണം നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന പരാതി അമ്മമാർക്ക് കൂടുതലാണ്. വിശപ്പുണ്ടെങ്കിൽ കുട്ടി തീർച്ചയായും ഭക്ഷണം കഴിക്കും. ബിസ്ക്കറ്റ് പോലുള്ള മറ്റു ഭക്ഷണങ്ങൾ ഒഴിവാക്കി പോഷകസമൃദ്ധമായ പ്രഭാത ഭക്ഷണം നൽകുവാൻ ശ്രമിക്കുക. കുട്ടിക്ക് വേണ്ട ഉണർവും ഉന്മേഷവും ശ്രദ്ധയുമെല്ലാം ഈ ഭക്ഷണങ്ങൾക്ക് നൽകാൻ സാധിക്കും. ഒന്നാം ക്ലാസ്സുകാരന് ഊർജവും പ്രോട്ടീനും കൂടുതലടങ്ങിയ ഭക്ഷണം ആവശ്യമാണ്. കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണം കൂടുതൽ അളവിൽ നൽകാതിരിക്കുക. ശരീരത്തിന്റെ വളർച്ചയ്ക്കാവശ്യമായ പ്രോട്ടീൻ പാല്, മുട്ട, മത്സ്യം, മാംസം, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തണം. പോഷകങ്ങളുടെ ആവശ്യകത ഓരോ പ്രായത്തിലും വ്യത്യസ്തമാണ്. 6 മുതൽ 9 വയസ്സുവരെയുള്ള കുട്ടികൾ വളരെ ആക്റ്റീവായതിനാൽ അവരുടെ ഊർജത്തിന്റെ ആവശ്യകത ഈ സമയത്ത് വളരെ കൂടുതലാണ്. ഊർജത്തിന്റെ പ്രധാന ഉറവിടമാണ് അന്നജം. 45 മുതൽ 60% ഊർജം അന്നജത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, പ്രത്യേകിച്ചും ധാന്യങ്ങളിൽ നിന്നും. ആരോഗ്യകരമായ ജീവിതശൈലിക്കൊപ്പം സമീകൃത ആഹാരവും

കുട്ടികൾക്ക് പ്രധാനമാണ്. സ്കൂളിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ടു തുടങ്ങുന്ന തുടക്കക്കാർ ചുറുചുറുക്കോടെ സ്കൂളിൽ സമയം ചിലവഴിക്കാനും കൂട്ടുകാരുമൊത്ത് കളിക്കാൻ താൽപര്യം കാണിക്കാനും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പാലോ പാലുൽപ്പന്നങ്ങളോ തിരഞ്ഞെടുക്കുമ്പോൾ അധിക കൊഴുപ്പുള്ളത് ഒഴിവാക്കുക. ചുവന്ന മാംസത്തേക്കാൾ കോഴിയിറച്ചിക്കും മത്സ്യത്തിനും പ്രാധാന്യം കൊടുക്കുക. കുട്ടികളുടെ ഭക്ഷണത്തിൽ പാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായതിനാൽ പാൽ കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പല ഫ്ലേവറുകൾ ചേർത്ത് മിൽക്ഷേക്കായോ യോഗത്തായോ തൈരായോ കൊടുക്കാവുന്നതാണ്. കൊഴുപ്പ് കുറഞ്ഞ ചീസിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടുതലുള്ളതിനാൽ അമിത ഭാരമുണ്ടാകുമെന്ന പേടിയില്ലാതെ സുരക്ഷിതമായി കഴിക്കാവുന്നതാണ്. വൈകുന്നേരങ്ങളിലെ പപ്സ, പഴംപുരി, വട എന്നിവയ്ക്ക് പകരം അവൽ നനച്ചതും പഴവും നൽകാം. ഇവയിൽ നിന്നും ധാതുലവണങ്ങൾ, നാരുകൾ എന്നിവ ലഭിക്കുന്നു. പല തരത്തിലുള്ള ധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അരി, ഗോതമ്പ്, റാഗി മുതലായവ ഇതിൽ ചിലതാണ്. ട്രെൻഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പല കുട്ടികൾക്കും പ്രധാന പോഷകങ്ങളോ പ്രോട്ടീനോ ലഭിക്കുന്നില്ല. നാടൻ പ്രാതൽ വിഭവങ്ങൾ കഴിക്കുന്ന കുട്ടികളുടെ ആരോഗ്യം മറ്റ് ട്രെൻഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കുട്ടികളെക്കാൾ മെച്ചപ്പെട്ടതാണ്. വളരെ നാളുകളായി ബ്രെഡും ജാമും പാലും മാത്രം കഴിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ മുഖ്യമായ ഒന്നാണ് വിളർച്ച. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന കുട്ടികളിലും ഇരുമ്പ് എന്ന പ്രധാനപ്പെട്ട ധാതുവിന്റെ അംശം തീരെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇരുമ്പ് അടങ്ങിയ ഭക്ഷണത്തോടൊപ്പം വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണം ഇരുമ്പിന്റെ ആഗിരണത്തിന് ഏറെ സഹായകരമാണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ രുചിക്കൊപ്പം ആകർഷകമായ രീതിയിൽ ഭക്ഷണം നൽകുന്നതിനും പ്രാധാന്യം കൊടുക്കണം. പല നിറത്തിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും, അതായത് ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, വെള്ള എന്നിങ്ങനെ ഇവ ഓരോന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇലക്കറികൾ, കാരറ്റ്, കാബേജ്, മത്തങ്ങ എന്നിങ്ങനെ പല തരത്തിലുള്ള പച്ചക്കറികൾ ഉൾപ്പെടുത്താം. പച്ചക്കറികൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് സൂപ്പായും വീട്ടിലുണ്ടാക്കുന്ന വെജിറ്റബിൾ കട്ട്ലറ്റായും വെജിറ്റബിൾ റൈസായും മാറി മാറി നൽകാം. അരി, ഗോതമ്പ് എന്നീ ധാന്യങ്ങൾക്കൊപ്പം പോഷകാഹാരങ്ങൾ അടങ്ങിയ പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി സമീകൃതമാക്കുവാൻ ശ്രദ്ധിക്കുക. കളിയിൽ താൽപര്യം കൂടുകയും ശാരീരിക വളർച്ച ത്വരിതഗതിയിലാകുകയും ചെയ്യുന്ന പ്രായത്തിൽ ഭക്ഷണത്തിലെ അന്നജവും പോഷകങ്ങളും പ്രധാന ഘടകങ്ങളായിരിക്കണം. കളിക്കും വളർച്ചയ്ക്കും ഊർജം കൂടുതൽ ആവശ്യമാണ്. ഈ പ്രായക്കാർക്ക് 5 നേരം ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. പ്രഭാതഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്നതിന് പ്രധാന കാരണം രാവിലെ വൈകി ഉണരുന്നതാണ്. തിരക്കിട്ട് ഇറങ്ങുമ്പോൾ സമയം കിട്ടുകയില്ല, കഴിച്ചാൽ തന്നെ അപൂർണമായിരിക്കും. സ്കൂളിൽ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും കുട്ടികളെ ഉണർത്താൻ ശ്രമിക്കുക. ഭക്ഷണത്തിനു വേണ്ടി 15-20 മിനിറ്റ് എങ്കിലും മാറ്റിവെക്കുക. ടിവിയും കമ്പ്യൂട്ടറും വീഡിയോ ഗെയിമുകളുമാണ് മിക്ക കുട്ടികളുടെയും ഇഷ്ടവിനോദങ്ങൾ. യാതൊരു അധ്വാനവും ഇല്ലാതെ ഇവയ്ക്ക് മുന്നിലിരിക്കുന്നത് പൊണ്ണത്തടിയുണ്ടാക്കുന്നു. മാത്രമല്ല ടിവി കാണുമ്പോൾ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നത് മിക്ക കുട്ടികളുടെയും ശീലമാണ്. കൃത്യമായ ആഹാരക്രമവും വ്യായാമവും കുട്ടികൾ ശീലിക്കേണ്ടതുണ്ട്. ദുശീലങ്ങൾ മാറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് ആദ്യമേ നല്ല ശീലങ്ങൾ ശീലിപ്പിക്കുക എന്നത്. മാറ്റങ്ങളുടെ കാലമാണ് കൌമാരം. ശാരീരികവും മാനസികവുമായ ധാരാളം മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. പൊക്കവും വണ്ണവും വയ്ക്കുക മാത്രമല്ല, ഹോർമോൺ വ്യതിയാനവും ലൈംഗിക വളർച്ചയും വൈകാരികമായ മാറ്റങ്ങളും ഈ പ്രായത്തിന്റെ പ്രത്യേകതയാണ്. സാധാരണയായി പെൺകുട്ടികളിൽ 10-നും 12-നും ഇടയിലും ആൺകുട്ടികൾക്ക് 12-നും 15-നും ഇടയ്ക്കുള്ള പ്രായത്തിലുമാണ് ഈ മാറ്റങ്ങൾ കാണുന്നത്. 3 വർഷത്തോളം ഇത് തുടരുന്നതാണ്. പ്രധാനപ്പെട്ട 3 നേരത്തെ ആഹാരത്തേക്കാൾ ലഘുഭക്ഷണം കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായം കൂടിയാണിത്. ശരീരത്തിന് കാൽഷ്യവും അയണും അധികമായി ലഭിക്കേണ്ട പ്രായമായതിനാൽ പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂളും ട്യൂഷൻ ക്ലാസ്സും ഒക്കെയായി ഭക്ഷണം നേരാംവണ്ണം കുട്ടികൾ കഴിക്കുന്നുണ്ടാവില്ല. കഴിക്കുമ്പോൾ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കൊടുക്കേണ്ടതാണ്. എള്ളുണ്ട, ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പുകൾ, കിസ്മിസ് എന്നിവയിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൌമാരത്തിൽ ശാരീരിക വളർച്ചയോടൊപ്പം വൈകാരികവും ബൌദ്ധികവുമായ വളർച്ചയും പെട്ടെന്നുണ്ടാകുന്നു. ഈ പ്രായത്തിൽ ആൺകുട്ടികൾ വിശപ്പ് കൂടുന്ന പ്രായമായതിനാൽ ഭക്ഷണം കൂടുതൽ കഴിക്കാറുണ്ട്. എന്നാൽ പെൺകുട്ടികൾ ശരീരത്തിൽ കൊഴുപ്പടിയുന്നു എന്ന കാരണത്താൽ ഭക്ഷണം ഉപേക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ അത് ശാരീരിക വളർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ്. ഭക്ഷണം നിയന്ത്രണം എന്ന പേരിൽ പലപ്പോഴും ചോക്ലേറ്റ്, ശീതളപാനീയങ്ങൾ എന്നിവയിൽ ഭക്ഷണങ്ങൾ ഒതുക്കുമ്പോൾ അവർ അറിയുന്നില്ല ഇത് അനാരോഗ്യകരമാണ് എന്നത്. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ് പ്രാതൽ. എന്നാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്നതും ഇതുതന്നെയാണ്.
അത്താഴം കഴിഞ്ഞ് ഏകദേശം 10

0: 12 മണിക്കൂറിന് ശേഷം ആണ് സാധാരണയായി പ്രാതൽ സമയം. ഈ സമയത്ത് ഭക്ഷണം ലഭിക്കാതെ വരികയോ ലഭിച്ച ഭക്ഷണം അപര്യാപ്തമോ ആണെങ്കിൽ കുട്ടികളിൽ ഊർജ്ജസ്വലത കുറയുക, ക്ഷീണം, ഏകാഗ്രതയില്ലായ്മ, തളർച്ച എന്നീ ലക്ഷണങ്ങളും കാണാറുണ്ട്. ഗ്ലൂക്കോസിന്റെ അഭാവം മൂലം തലച്ചോറിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു ദിവസം ആരംഭിക്കുമ്പോഴാണ് കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ളത്. സാധാരണ കൊടുക്കുന്ന പ്രാതൽ വിഭവങ്ങൾ കുറച്ചുകൂടി പോഷകപ്രദമാക്കാൻ ശ്രദ്ധിക്കുക. പ്രഭാത ഭക്ഷണമായി നമ്മുടെ വീട്ടിൽ സാധാരണ തയ്യാറാക്കുന്ന ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം, അപ്പം എന്നിവ അതിന് യോജിച്ച കറികളായ സാമ്പാർ, മുട്ടക്കറി, പച്ചക്കറി സ്റ്റൂ, കടലക്കറി എന്നിവ ചേർത്ത് നൽകാവുന്നതാണ്. ചപ്പാത്തി, മുട്ട എന്നിവ റോളാക്കിയും നൽകാം. സമോസ, ബർഗർ എന്നതിനു പകരം സാൻഡ്വിച്ച്, ഫ്രഷ് ഫ്രൂട്ട്, ഫ്രൂട്ട് ജ്യൂസ് എന്നിവ കൊടുക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് തൈര് സാദം, ലൈം റൈസ്, വെജിറ്റബിൾ റൈസ് എന്നിവ മാറി മാറി കൊടുക്കാം. ഇവയെല്ലാം വളരെ പോഷക ഗുണങ്ങൾ ഉള്ളതാണ്. 7 മണിക്ക് അത്താഴത്തിന് ദോശ, ചപ്പാത്തി എന്നിവയും ചോറും കറികളും ഇഷ്ടമുള്ളവർക്ക് അതും കൊടുക്കാവുന്നതാണ്. അവധി ദിവസമായാലും സ്കൂളിൽ പോകുന്ന ദിവസമായാലും ഉച്ചഭക്ഷണവും സ്നാക്സും പോഷക ഗുണം ഉള്ളതാവാൻ ശ്രദ്ധിക്കണം. കഴിവതും കൊഴുപ്പും പഞ്ചസാരയും മധുരവും കൂടിയ ബേക്കറി പലഹാരങ്ങൾ നൽകി ശീലിപ്പിക്കാതിരിക്കുക. ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ ചപ്പാത്തി റോൾ, മുട്ടയും ചിക്കനും ചേർത്ത ഫ്രൈഡ് റൈസ്, ലൈം റൈസ്, ഇലക്കറികൾ ചേർത്ത ഓംലെറ്റ് റോൾ എന്നിവ നൽകാവുന്നതാണ്. ഒരു നേരമെങ്കിലും മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കുക. ലഘുഭക്ഷണങ്ങളും ജങ്ക് ഫുഡും അധികമായി വാങ്ങി വീട്ടിൽ ശേഖരിക്കാതിരിക്കുക. ദാഹിക്കുമ്പോഴെല്ലാം സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന ശീലവും ദിവസവുമുള്ള അച്ചാർ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. സാധിക്കുമ്പോഴെല്ലാം കുട്ടികളെ ഷോപ്പിംഗിലും പാചകത്തിലും അമ്മയെ സഹായിക്കാൻ പ്രേരിപ്പിക്കുക. അന്ധമായി പരസ്യങ്ങളെ വിശ്വസിച്ച് അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക. ബൌദ്ധിക വളർച്ചയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും ശാരീരിക വളർച്ചയ്ക്കും ഭക്ഷണകാര്യത്തിൽ ഏറെ ശ്രദ്ധ വേണം എന്ന ബോധ്യമാണ് നമുക്ക് വേണ്ടത്. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നത് ഭക്ഷണശീലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയാണ്. ചെറുപ്രായത്തിൽ നാവിന് ഇഷ്ടപ്പെടുന്നതാണ് എന്നും പ്രിയമായി നിൽക്കുന്നത്. കുട്ടികൾക്കാവശ്യമായ പോഷകങ്ങളെക്കുറിച്ചുള്ള അറിവ് അമ്മമാർക്ക് നിർബന്ധമായും വേണം. ദുശീലങ്ങൾ മാറ്റുക എന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആദ്യമേ നല്ല ശീലങ്ങൾ ശീലിപ്പിക്കുക എന്നത്.
1: സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സംസ്ഥാന മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിതാ മോഹൻ.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. ഇനി വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ 5-അംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം 2 ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് രാഷ്ട്രപതിയുടെ നാഥുല പാസ് സന്ദർശനം റദ്ദാക്കി. സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി ദ്രൌപദി മുർമു പങ്കെടുക്കും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കറാണ് 5-അംഗ സമിതിയുടെ അധ്യക്ഷൻ. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ സമർപ്പിച്ചു.

0: സമർപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ രാജ്യം എബോളയെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഇന്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകുന്നതിലും പ്രവാസികൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ വ്യാപാരം, നിക്ഷേപം, നവീകരണം തുടങ്ങിയവയിലെ അവസരങ്ങൾ വർദ്ധിക്കുന്നതായും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Free trade agreement, of course, will help with reducing barriers to trade, tariff and non-tariff. We will achieve a very good, fair, equitable and balanced agreement, which will define the roadmap as the two economies power on.
0: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയായ ഡോക്ടർ മനോജ് ഷിരൂരെയും പൂനെ ആസ്ഥാനമായുള്ള ഡോക്ടർ അഫാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനായ തേജസ് ഹർഷത് കുമാർ ഷായുമാണ് അറസ്റ്റിലായത്. 13 പേരാണ് ഇതുവരെ പിടിയിലായത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള സോനിപത് ജിൻ പാതയിലാണ് പരമാവധി 75 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 10 കോച്ചുകളുള്ള ഡെമു ട്രെയിൻ സർവീസ് നടത്തുക. ഗേറ്റ് സ്കോറുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസർ കേഡറിലുള്ള ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ഗേറ്റ് സ്കോറുള്ള ഉദ്യോഗാർത്ഥികളെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് പരിശോധനയ്ക്കുവേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രാഥമിക എഴുത്തു പരീക്ഷ എഴുതേണ്ടതില്ല. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 18001178 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലുമടക്കം 10 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് പരിശോധന നടക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഇന്നലെ തള്ളിയിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനിടെ CPM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി.

0: നൽകിയിട്ടുണ്ട്.
1: ഇ ഡി നീക്കത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
2: അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല, കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ ഡി ജി പി ആയിട്ട് സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താണ് സി എമ്മിന് പിന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ആവശ്യമായ കാര്യമല്ല, കേരളത്തിന്റെ ആവശ്യമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എത്രയോ തവണ പോയി കണ്ടു, അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? അത് ഇതുമായിട്ട് എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്?
1: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കൈവശം കരുതണമെന്നും കഠിനമായ വെയിലത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ പിശാജിന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഇഹ്റാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രം അണിയും. പ്രധാന വാർത്തകൾ വീണ്ടും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 കഴിഞ്ഞ് 17 സെക്കൻഡ്. KV ശരത്ചന്ദ്രന്റെ നാടകങ്ങളിൽ ഇന്ന്
4: ശാന്തസമുദ്രം. നാടകരചന KV ശരത്ചന്ദ്രൻ. പങ്കെടുക്കുന്നവർ സർവശ്രീ NF വർഗീസ്, MK വാര്യർ, VS രവീന്ദ്രനാഥ്, പറവൂർ രാമചന്ദ്രൻ, ബിന്ദു ശിവദാസ്, മിനി മജീദ്. സംവിധാനം NK സെബാസ്റ്റ്യൻ. ശാന്തസമുദ്രം.
5: ഒന്ന് പതുക്കെ വിടറ. നീ മനുഷ്യനെ കൊന്നടങ്ങുള്ളൂ. എടാ ഫ്രണ്ട്സേ, നിന്നോടാ ചോദിച്ചത്.
6: എന്താ നീ പറഞ്ഞേ?
5: നീ ഇത് എവിടെയാ ഇങ്ങനെ ഇത്രയും സ്പീഡിൽ കത്തിച്ചു വിടുന്നത്?
6: എന്താ പേടിച്ചു പോയോ? ഇതൊക്കെ ഒരു സ്പീഡാണോടാ? ഇതേ എന്റെ സ്ഥിരം സ്പീഡിന്റെ പാതി പോലും ആയിട്ടില്ല.

0: പ്രശ്നം എന്താ? മരിക്കാൻ പേടിയുണ്ടോ?
1: മരിക്കാൻ പേടിയൊന്നുമില്ല.
0: നിന്നെ പോലുള്ള പേടിപ്പണ്ടാരങ്ങളെയും കൂട്ടി യാത്രക്കൊരുങ്ങി എന്നെ പറഞ്ഞാ മതിയല്ലോ. സകല മൂടും പോയി. അടുത്തൊന്നും ഒരു ബാറും കാണാനില്ല. ഭാഗത്തൊന്നും നോക്കി പോണേ.
1: അത് ശരി, നീ കാറ് നിർത്ത്, ഞാനിവിടെ ഇറങ്ങിക്കോളാം. എനിക്കേ തിരിച്ചു പോയി വേറെ പണിയുണ്ട്.
0: ചൂടാകാതെടാ, എത്ര നേരം ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യണം? രണ്ടേ രണ്ടില്ല, അത്രയും മതി.
1: ഷേ, തിരക്കുകൾ മാറ്റി വെച്ച് നിന്നോടൊപ്പം ഇറങ്ങി തിരിക്കണ്ടായിരുന്നു.
0: അതെന്തടാ ഹരി നീ അങ്ങനെ പറഞ്ഞത്? എത്ര കാലത്തിന് ശേഷമാണ് നമ്മള്?
1: അതൊക്കെ ശരി തന്നെ, പക്ഷേ എന്താ ഈ യാത്രയുടെ ഉദ്ദേശം? നീ ഇതിങ്ങനെ കാറ് കത്തിച്ച് വിടുന്നതല്ലാതെ പിന്നെ ഇടയ്ക്ക് ഓരോ ബാറുകൾ കയറുന്നതല്ലാതെ എവിടേക്ക് പോകുന്നെന്ന് പറഞ്ഞില്ല.
0: ഇതൊക്കെ പറയാമെടാ, നമ്മൾ കാത്തിരുന്ന മധുശാല ഹോട്ടൽ റീജൻസി ബാർ അറ്റാച്ച്ഡ്. അയ്യേ, നീ എന്താടോ ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ മൂടിയായിരിക്കുന്നെ?
1: ഒന്നുമില്ല.
0: എന്നാ ഓരോരോ ലാർജ് കൂടി പറഞ്ഞാലോ?
1: വേണ്ട, എനിക്ക് വേണ്ട.
0: ഹലോ, എക്സ്ക്യൂസ് മീ, രണ്ട് ലാർജ്
1: എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
0: യു ഡോണ്ട് വറി, അത് എനിക്കുള്ളതാ.
1: നീ ഇതെന്ത് ഭാവിച്ചാ? വണ്ടി ഓടിക്കാനുള്ളതല്ലേ?
0: ഈ പ്രിൻസ് ജോർജിന് സ്റ്റിയറിംഗ് പിടിച്ചിരിക്കാനുള്ള ബോധം മാത്രം മതി.
1: എന്നാൽ ഇനി വണ്ടി ഓടിക്കുന്ന ഞാനാ. പക്ഷേ എവിടേക്കാണ് യാത്ര എന്ന് പറയണം. അതറിഞ്ഞാൽ വീട്ടിൽ വിളിച്ച് പറയാമായിരുന്നു വരാൻ വൈകുമെന്ന്.
0: വരാൻ വൈകുമെന്നല്ല, ഇന്നിനി വരില്ലെന്നാണ് നീ പറയേണ്ടത്. എത്ര കാലത്തിന് ശേഷമാണ് ഈ കണ്ടുമുട്ടൽ? നമുക്കിതൊന്ന് ആഘോഷിക്കണം.
2: സാർ, ഐസ് ക്യൂബ്സ്?
0: ആ, ഇടടോ.
2: മറ്റെന്തെങ്കിലും?
1: ഇനിയൊന്നും വേണ്ട. താനന്തരം ബില്ല് സെറ്റിൽ ചെയ്തേ.
0: നോ നോ നോ, ഐ വാണ്ട് വൺ മോർ ഡ്രിങ്ക് പ്ലീസ്.
1: താനന്തരം നോക്കി നിൽക്കുന്നു, തന്നോടല്ലേ ബില്ല് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞേ.
2: ശരി സാർ.
0: അപ്പോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ആ, ഒന്ന് ആഘോഷിക്കണം അല്ലേ?
1: നമ്മൾ എങ്ങോട്ടാ പോകുന്ന നീ ഇനിയും പറഞ്ഞില്ല. അതറിഞ്ഞിട്ട് വേണം വീട്ടിലേക്കൊന്ന് വിളിക്കാൻ.
0: ഓ ഗൃഹസ്ഥ, വീടും വീട്ടാരും ഇല്ലാത്തവർക്കും ജീവിക്കണ്ടേടാ. പറഞ്ഞിട്ട് എന്ത് കാര്യം? തിരിച്ചു പോകാനൊരു വീടും അവിടെ കാത്തിരിക്കാൻ വീട്ടുകാരും ഉണ്ടാകുന്നതിൻ്റെ ഒരു സുഖം, എനിക്കത് പരിചയമില്ലല്ലോ.
1: ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടല്ലേ?
0: ശരിയാ.
1: ആ, നീ എന്റെ ചോദ്യത്തിന് മറുപടി തന്നില്ല.
0: ആ, ഈ യാത്ര എങ്ങോട്ടാണെന്ന് അറിയണം അല്ലേ?
1: അതെ.
0: നമ്മളിപ്പം ഒരു റിസൾട്ട് അറിയാൻ പോവുക.
1: റിസൾട്ടോ?
0: അതെടാ, ഒരു വലിയ പരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കുന്ന ദിവസമാണെന്ന്. ഈ IAS പരീക്ഷയ്ക്കൊക്കെ ഉള്ളതുപോലെ പ്രിലിമിനറി പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇനി അറിയാനുള്ളത് മെയിൻ പരീക്ഷയുടെ ഫലം. ഒരുപക്ഷെ ഇതിനകം പ്രസിദ്ധീകരിച്ച് കാണും. എനിക്ക് നല്ല വിജയ പ്രതീക്ഷയുണ്ട്.
1: നീ എന്താ മനുഷ്യനെ പൂളാക്കുകയാണോ? ഏതായാലും ഞാൻ ഇറങ്ങുക, നീ വരുന്നെങ്കിൽ വാ.
0: ഹാ, ഡാ നിന്നെ, ദേ ഇതുകൂടി ഞാനൊന്ന് വലിക്കട്ടെ. ഡാ ഹരി, നിക്കടാ, ജസ്റ്റ് എ മിനിറ്റ്, ദാ ഞാൻ വരികയാണെന്ന്. ഓ നാശം. ഹാ, മുഖം വീർപ്പിച്ചിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറയണ്ട ഹരി. ആ, മിണ്ടാണ്ടിരുന്ന് നീ യാത്രയുടെ സകല മൂടും കളയും.
1: എവിടേക്കാ ഈ യാത്ര എന്നറിയാതെ ഞാനിനി ഒരക്ഷരം മിണ്ടുന്നില്ല. പോരെ.
0: ഓ, അപ്പോഴേക്കും പെണ്ണിങ്ങോ, പെണ്ണുങ്ങളെ പോലെ. ഈ നശിച്ച മോന്ത എനിക്ക് ഇനിയും കണ്ടുകൊണ്ടിരിക്കാൻ മേല. എവിടേക്കാണ് യാത്ര എന്നറിയണം, അത്രയല്ലേ ഉള്ളൂ?
1: അതെ.
0: ഡോക്ടർ ഏലിയാസിന്റെ ക്ലിനിക്കിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവിടേക്കാണ്, അവിടേക്കാണ് യാത്ര.
1: ഓ മൈ ഗോഡ്.
3: മിസ്റ്റർ പ്രിൻസ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, കുറച്ച് നേരത്തേക്ക് ഒന്ന് പുറത്തു പോയിരിക്കൂ.
0: ഓഫ് കോഴ്സ് ഡോക്ടർ, പക്ഷേ എന്നോട് പറയാവുന്നതല്ലേ ഉള്ളൂ.
3: സോറി മിസ്റ്റർ പ്രിൻസ്, പേഷ്യൻസിനോട് ഇത്തരം ഡീറ്റെയിൽസ് ഞങ്ങൾ നേരിട്ട് ഡിസ്കസ് ചെയ്യാറില്ല. ഐ വിൽ ഡിസ്കസ് ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട് നേഴ്സ്. ഇതാ ഇദ്ദേഹത്തെ ഒന്ന് അപ്പുറത്തോളമായി കൊണ്ടുപോകൂ. ഓ, സോ മിസ്റ്റർ ഹരീഷൻ, കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ പറയുന്നതാണ് എൻ്റെ ഒരു രീതി. എലീസ ടെസ്റ്റിൻ്റെ റിസൾട്ട് പ്രകാരം നിങ്ങളുടെ സുഹൃത്ത് HIV പോസിറ്റീവ് ആണ്. ഇന്നിപ്പോൾ വെല്ലൂരിൽ നിന്നും വെസ്റ്റേൺ ബ്ലോട്ടിൻ്റെ റിസൾട്ടും വന്നു. അത് നിങ്ങളുടെ സുഹൃത്ത് എയ്ഡ്സ് പേഷ്യൻ്റ് ആണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു.
1: ദൈവമേ,
3: നിങ്ങളിപ്പം വിളിച്ച ദൈവത്തിന് പോലും സേവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അയാൾ. ഐ തിങ്ക് ഹീ ഈസ് നൗ ഇൻ ദി ലാസ്റ്റ് ഫേസ് ഓഫ് ദി ഡിസീസ്.
1: ഇനി

0: ഡോക്ടർ ചെയ്യാനാവുക?
1: നത്തിങ്.
0: ഒന്നും ചെയ്യാനാകില്ല. അയാൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ വിധി നടപ്പിലാകുന്ന ദിവസം ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. അതുവരെയുള്ള നാളുകൾ അയാൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നതാണ് റിയൽ പ്രശ്നം. അതെ, ഈ സുഹൃത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ലൈഫ് സ്റ്റൈലും ഒക്കെ എങ്ങനെയാണ്? ഒരു പ്ലാനറുടെ ഒറ്റ മകൻ, അളവറ്റ സ്വത്തും കുത്തഴിഞ്ഞ ജീവിതവും.
1: ഓ ഐ സി. ആള് വിവാഹിതനാണോ?
0: ഇല്ല, കുടുംബജീവിതത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ്. പ്രിൻസിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശം?
2: ഞാനും അതാണ് ആലോചിക്കുന്നത്. അവനങ്ങനെ അടുത്തതെന്ന് പറയാൻ ബന്ധുക്കൾ ആരുമില്ല. എല്ലാ ബന്ധങ്ങളും അറുത്തു മുറിച്ചെറിഞ്ഞവനവൻ. ഇവിടെ എവിടെയെങ്കിലും കിടത്തി ചികിത്സിപ്പിക്കാനുള്ള സൗകര്യമുണ്ടോ ഡോക്ടർ?
1: ചികിത്സകൾ ഈ രോഗത്തിനില്ല എന്നറിയില്ലേ? ആ പിന്നെ ഉണ്ട്, സാന്ത്വന ചികിത്സ എന്നൊക്കെ പറയാവുന്ന ചിലത്. പാലിയേറ്റീവ് കെയറും കൗൺസിലിംഗും ഒക്കെയായ ഒരു ചികിത്സ. അതിന് ചികിത്സ എന്നൊന്നും പറയാനാവില്ല, മനഃശാസ്ത്രപരമായ ചില സമീപനങ്ങൾ. അതിനൊപ്പം ഇമ്മ്യൂണിറ്റി റീട്ടെയിൻ ചെയ്യാനാകുന്ന ചില മെഡിസിൻസ്. ദാറ്റ്സ് ഓൾ.
2: ഇവിടെ ഈ ക്ലിനിക്കിൽ?
1: സോറി മിസ്റ്റർ ഹരീഷൻ, ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെയുള്ള ഒരു സാനിറ്റോറിയം, ഐ മീൻ എയ്ഡ്സ് പേഷ്യൻസിന് മാത്രമായുള്ളൊരു സാനിറ്റോറിയം ഇതേ ടൗണിൽ കടൽ തീരത്ത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഗുരുജി എന്ന് എല്ലാവരും വിളിക്കുന്ന ഒരു ഗുരുദാസനാണ് നടത്തുന്നത്. ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെയാണ്. പിന്നെ ഞാനിവിടുത്തെ വിസിറ്റിംഗ് ഫിസിഷ്യൻ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സൗത്ത് ഇന്ത്യയിലെ തന്നെ മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം അത്. നിങ്ങളുടെ സുഹൃത്തിന് ട്രൈ ചെയ്യാവുന്നതാണ്.
2: പക്ഷേ അവൻ്റെ ഒരു സ്വഭാവം വെച്ച് മുറിയിൽ അടങ്ങിയൊന്നും കിടക്കാനൊന്നും തയ്യാറാവില്ലെന്ന് മാത്രം.
1: ഇനിയിപ്പോൾ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റാതെ പറ്റുമോ?
2: ഞാൻ ഈ റിസൾട്ടും കയ്യിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അവനെ ഫേസ് ചെയ്യുക? ഞാൻ എന്താ പറയുക? ഒക്കെയും പറഞ്ഞാൽ തകർന്നു പോവില്ലേ അവൻ?
1: ടെസ്റ്റുകൾക്കായി കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അസാധാരണമായ മനക്കരുത്തുള്ള ഒരാളാണ് അയാൾ. എങ്കിലും പെട്ടെന്ന് തന്നെ അയാൾ അറിയണമെന്നില്ല, പതിയെ പതിയെ മാത്രം. ബട്ട് എനി കോസ്റ്റ് ഹി ഷുഡ് ബി അഡ്മിറ്റഡ് സംവെയർ.
3: നീ ഇപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും മിണ്ടി പറഞ്ഞിരുന്നൂടെ നിനക്ക്?
2: ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല.
3: നിന്നോട് ആരെ ഇപ്പൊ ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞത്?
2: അടിച്ച് പിറ്റായിട്ട് നീ ഇപ്പൊ കാർ ഓടിക്കണ്ട.
3: ഓ പിന്നെ ഫിറ്റൊക്കെ ഇറങ്ങിയിട്ട് നേരെ അത്രേ. ആ ക്ലിനിക്കിലെ കാത്തിരിപ്പ് ആനെ ബോറായി പോയടാ. പിന്നെ ആ മത്തങ്ങാത്തലേ ഡോക്ടർ എന്താ പറഞ്ഞേ?
2: പ്രത്യേകിച്ചൊന്നുമില്ല. റിസൾട്ടൊക്കെ വരാൻ ഇനിയും വൈകും. അതുവരെ കുറച്ചു കാലം പോലെ റിസോർട്ട്സിലോ മറ്റോ പോയി റെസ്റ്റ് എടുക്കാനാ ഡോക്ടർ പറഞ്ഞത്.
3: അത് വിട്ടുകള, മറ്റെന്തെങ്കിലും സംസാരിക്കേ.
2: പ്രിൻസേ, ഞാൻ രാവിലെ മുതൽ ചോദിക്കണമെന്ന് വിചാരിച്ച ഒരു കാര്യമുണ്ട്. നിന്റെ സോഫി ഇപ്പൊ എവിടെ ഉണ്ട്?
3: ഏത് സോഫിയ? ഏത് സോഫിയുടെ കാര്യമാണ് നീ ചോദിക്കുന്നേ? മദ്രാസിലേ അതോ ബാംഗ്ലൂരിലേ? പിന്നെ അതൊക്കെ ഈ ഉള്ളവന്റെ പേഴ്സണൽ ആയ കാര്യങ്ങളല്ലേ, ഹൈലി പേഴ്സണൽ ആയ കാര്യങ്ങൾ. അങ്ങനെ എത്രയോ പേര് ഈ ജീവിതത്തിലൂടെ കടന്നുപോയടാ.
2: തകർന്നുപോയ അവരുടെ ജീവിതങ്ങളോ എന്തിന്? നിന്റെ സ്വന്തം ജീവിതം പോലും നിന്റെ പരിഗണനയിൽ വന്നില്ല.
3: അതിനൊക്കെ എവിടെയാ നേരം? ഇതാ ഈ ഫോറിൻ കാർ പോലെ അങ്ങ് ഒഴുകി പോവുകയായിരുന്നില്ലേ ഈ ഉള്ളവന്റെ ജീവിതം?
2: നിന്നോട് സംസാരിക്കാൻ ഞാനില്ല.
3: അതെ, നീ വണ്ടി നിർത്തിയേ, നിനക്ക് വഴിതെറ്റി.
2: വഴിതെറ്റിയെന്നോ?
3: ആ, നമുക്ക് പോകേണ്ടത് ഗുരുജി നടത്തുന്ന സാനിറ്റോറിയത്തിലേക്കല്ലേ. ലെഫ്റ്റിലേക്ക് തിരിക്കുന്നതിന് പോലെ നീ സ്ട്രെയിറ്റ് എടുത്തു.
2: പ്രിൻസേ,
3: എനിക്കറിയാടോ എല്ലാം. സ്വന്തം വിധി എങ്ങനെയെന്ന് മുൻകൂട്ടി കണ്ടവനാടായി പ്രിൻസ്. നീ വണ്ടിയെടുക്ക്.
2: അപ്പോ നിനക്കെല്ലാം?
3: നീ ഇങ്ങനെ അന്തിച്ചു നിൽക്കാതെ വണ്ടി റിവേഴ്സ് എടുക്കണം മോനെ. സാനിറ്റോറിയം എങ്കിൽ സാനിറ്റോറിയം. ബാ.
4: ഇതൊരു കമ്മ്യൂണാണ്, സമൂഹത്തിൽ നിന്നും ബഹിഷ്കൃതരായവരുടെ ഒരു കൂട്ടം. എനിക്ക് തോന്നുന്നു ദൈവമഹത്വം ഇവിടെയാണെന്ന്. പിന്നെ മാറാരോഗികൾക്കുള്ളൊരു പുനരധിവാസ കേന്ദ്രമായല്ല ഞങ്ങൾ ഈ സാനിറ്റോറിയത്തെ കാണുന്നത്. രോഗബാധിതരായി സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് മനസ്സ് തകർന്നവർക്ക് സാന്ത്വനം പകരുക, ചെറിയ രീതിയിൽ ആതുര ശുശ്രൂഷ ചെയ്യുക, ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാനാകുന്നുള്ളൂ.
2: പക്ഷേ ഗുരുജിക്ക് അറിയില്ല അവനെ. സാനിറ്റോറിയത്തിൻ്റെ ഈ മതിൽക്കെട്ടിനുള്ളിൽ പ്രിൻസിനെ നിയന്ത്രിച്ചു നിർത്താനാകുമോ എന്തോ?
4: ശരിയാണ്, മതിൽക്കെട്ടുണ്ട്. പക്ഷേ ഇതിന് പുറത്തുള്ള വിശാലമായ ലോകത്തിൽ അദൃശ്യമായ എത്രയെത്ര മതിൽക്കെട്ടുകളാണ് ഉള്ളത്. പിന്നെ മനസ്സുള്ളവർക്ക് ഇതിനുള്ളിലും വിശാല ലോകങ്ങൾ പണിയാനാവും. ഹരി
5: ഫ്രാൻസിസേ, പുറത്തിരിക്കുന്ന

0: ആളോട് വരാൻ പറയൂ. അടേ, എങ്ങനെയുണ്ട് അയാള്?
1: മനസ്സ് മുഖത്തെപ്പോഴും പ്രതിഫലിക്കണമെന്നില്ലല്ലോ.
0: ശരിയാണ്.
2: ഗുഡ് ഈവനിങ് ഗുരുജി.
0: ഗുഡ് ഈവനിങ്. ഇയാളെ എനിക്ക് നല്ല മുഖപരിചയമുണ്ടല്ലോ.
2: ഗുരുജി എന്നെ മറന്നുപോയോ?
0: മറന്നുപോയോന്ന് ചോദിച്ചാൽ,
2: ഗുരുജി വാകത്താനം സത്സംഗം ആശ്രമത്തിലായിരുന്നില്ലേ?
0: അതെ.
2: അന്നവിടെ അങ്ങ് തട്ടിക്കൂട്ടിയ ഭക്തിഗാനമുള്ള ട്രൂപ്പിലെ വയലിനിസ്റ്റിനെ ഓർക്കുന്നില്ലേ?
0: ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ,
2: ഈ മുഖത്ത് ഒരു ഊശാന്താടി കൂടി ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. അന്നെനിക്കൊരു ഊശാന്താടിയൊക്കെ ഉണ്ടായിരുന്നു.
0: അങ്ങനെ വരട്ടെ. പിടികിട്ടി ആളെ, പിടികിട്ടി. താൻ പ്രിൻസ് അല്ലേ?
2: അതെ.
0: കുരിശങ്കലെ ജോർജ് മുതലാളിയുടെ മകൻ. എത്ര കൊല്ലമായി കാണും? ഒരു 10 കൊല്ലം?
2: നോ, 12 കൊല്ലം.
0: ഇപ്പോൾ ഞാൻ എല്ലാം ഓർക്കുന്നു. താൻ അപ്പച്ചനുമായി തെറ്റി നാടുവിട്ടതും അപ്പച്ചൻ രോഗശയ്യയിലായതും വരെ കാര്യങ്ങൾ എനിക്കറിയാം. അതിൽ പിന്നെ ഞാനങ്ങ് ഗാന്ധിഗ്രാമിലായിരുന്നല്ലോ. അവിടെ നിന്ന് വന്നതിൽ പിന്നെ ഒന്നും ഒട്ട് അന്വേഷിച്ചതുമില്ല. കേട്ടോ ഹരി, ഇവനന്ന് ആ ഏരിയയിലെ സ്റ്റാർ വയലിനിസ്റ്റായിരുന്നു. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇവിടെ വച്ചാകരുതായിരുന്നു ഈ കണ്ടുമുട്ടൽ. നിങ്ങൾക്കറിയോ, പുതുതായി ഓരോ രോഗിയും ഈ സാനിറ്റോറിയത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഹൃദയം പറഞ്ഞു പോകുന്നത് പോലെയാ.
2: പാപത്തിന് ശമ്പളം മരണമെന്നല്ലേ പറയുന്നത്? ഞാൻ ചെയ്തു കൂട്ടിയതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശമ്പളം ഇത്രയും പോരാ. ചെറിയൊരു ശമ്പള വർധനവിന് കൂടി അർഹനാണ് ഞാൻ.
0: വന്നതൊക്കെ വന്നു, ദൈവനിശ്ചയമാണെന്ന് കരുതി സമാധാനിക്കുക. സമൂഹം ഭയപ്പെടുകയും വെറുപ്പോടെ വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രോഗത്തിന് അടിമയാണ് നീ. പുറം ലോകത്തിൻ്റെ നന്മയെ കരുതി ഈ സാനിറ്റോറിയത്തിൽ ശേഷിക്കുന്ന കാലം കഴിച്ചുകൂട്ടുകയാണ് വേണ്ടത്.
2: ഞാൻ ചെയ്ത കുറ്റങ്ങൾക്കുള്ള ശിക്ഷ അപ്പോൾ ഗുരുജി പ്രഖ്യാപിച്ചു. ഒന്ന് ഏകാന്ത തടവ്, പിന്നെ മരണശിക്ഷ. അല്ലേ ഗുരുജി?
0: ഹരി, നീ ഇവനെയും കൂട്ടി ബീച്ചിലൂടെ ഒക്കെ ഒന്ന് നടന്നിട്ട് വാ. ഞാൻ ഈ ഫോർമാലിറ്റീസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തരാം.
2: നീ എന്താടാ ഒന്നും പറയാതെ ഇങ്ങനെ?
1: ഞാൻ എന്താ പറയേണ്ടത്? സാരമില്ലെന്നോ? അതോ ഒക്കെയും ശരിയാവുമെന്നോ?
2: അതൊക്കെ കളയടാ. നിന്റെ മട്ടും ഭാവം കണ്ട നിനക്കാണ് രോഗം തോന്നുമല്ലോ.
1: എന്നാലും നിനക്ക് ഇതെങ്ങനെ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല.
2: ഈ രോഗം വരാവുന്ന എല്ലാ വഴികളിലൂടെയും മുൻപിൻ നോക്കാതെ സഞ്ചരിച്ചവനാടാ ഞാൻ. നൈമിഷികങ്ങളായ സുഖങ്ങൾ, യൗവനത്തെ ചിറകിലേറ്റിക്കൊണ്ടുപോയ മയക്കുമരുന്നുകൾ, സങ്കടമില്ല, തേലും സങ്കടമില്ല.
1: നിനക്കൊന്ന് കരയുകയെങ്കിലും ചെയ്തൂടെ? ഉള്ളിലുള്ളതൊക്കെ അടക്കി പിടിച്ച് ആരെ ബോധിപ്പിക്കാനാ നീ ഇങ്ങനെ ചിരിച്ച് കളിച്ച്?
2: സത്യമായി എനിക്കൊന്നുമില്ലടാ, ആകപ്പാടെ ഉള്ളത് ഒരു തരം നിർവികാരത മാത്രം. ഇന്നിപ്പം HIV പോസിറ്റീവ് ആണെന്നറിഞ്ഞപ്പോഴും അതേ നിർവികാരത.
1: ഈ സാനിറ്റോറിയത്തിനകത്ത് ഒറ്റപ്പെട്ട ജീവിതമൊക്കെ നിനക്ക് പരിചയമില്ലാത്തതല്ലേ?
2: നിനക്ക് എന്തറിയാം? അമ്മച്ചി മരിച്ചതി പിന്നെ ബംഗ്ലാവ് മുറികളിൽ തളം കെട്ടിയിരുന്ന കുട്ടിക്കാലത്തെ ഏകാന്തതയെക്കാളും കടുത്തതാവില്ലടായത്. ഏകാന്തതയുടെ ആ സാമ്രാജ്യത്തിൽ കളിപ്പാട്ടങ്ങളായിരുന്നു എൻ്റെ പ്രജകൾ. ഓരോ ദിവസവും ഓരോ പുതിയ കളിപ്പാട്ടങ്ങൾ. കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്താൽ മകനോടുള്ള എല്ലാ കടമകളും തീർന്നു എന്ന് അപ്പച്ചൻ വിശ്വസിച്ചു. വളർന്നു വലുതായപ്പോ എന്നെ പൊതിഞ്ഞു നിന്ന ഏകാന്തതയെ ഞാൻ സ്ത്രീകളിലൂടെ അതിജീവിച്ചു. സ്ത്രീകളും കളിപ്പാട്ടങ്ങളും. കളിപ്പാട്ടങ്ങൾ എന്നെ തേടി വന്നപ്പോ സ്ത്രീകളെ തേടി ഞാൻ ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ ഏകാന്തതയെയും ഏതെങ്കിലും മാർഗത്തിലൂടെ ഞാൻ അതിജീവിക്കും.
1: ഇരുട്ടായി തുടങ്ങി. വീട്ടിലെ ആകെ ടെൻഷനായി കാണും.
2: ഓ, പോകാൻ ധൃതിയായി അല്ലേ?
1: വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത് നിനക്കറിയാലോ. പെങ്ങളുടെ കല്യാണമാ, നാളെ തുണിയെടുക്കണം.
2: ഓ, ഞാനത് മറന്നു. ഛേ,
0: ആരുടെ കല്യാണത്തിന്റെ കാര്യമാ നിങ്ങൾ ഈ പറയുന്നത്?
1: ഗുരുജിയോ? അത് എൻ്റെ പെങ്ങളുടെ കല്യാണം അടുത്താഴ്ച. അതിൻ്റെ തിരക്കിലാണ് ഞാൻ. എനിക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകണമെന്ന് പറയായിരുന്നു.
0: ഓ, അതിനെന്താ? ഹരി രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ. ഹരി പോട്ടെ അല്ലേ പ്രിൻസേ?
1: അപ്പോൾ ഗുരുജി, ഞാനങ്ങോട്ട് കല്യാണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വരാം. അപ്പോൾ പറഞ്ഞ പോലെ.
0: ഓക്കെ ഹരി, ഗുഡ് നൈറ്റ്.
2: ഹരി, നീ വന്നില്ലെങ്കിലും ഇടയ്ക്കനെ ഒന്ന് വിളിക്കണേ.
0: അതൊക്കെ ഹരി വിളിച്ചോളും. പ്രിൻസേ, നമുക്കൊന്ന് നടന്നാലോ?
2: ഓ,
0: ഈ നേരത്ത് എനിക്കൊരു നടത്തം പതിവുള്ളതാ.
2: കടൽ നന്നേ പ്രക്ഷുബ്ധമാണല്ലോ.

0: ഈ സമയത്ത് കടൽ അങ്ങനെയാ, കുറച്ചുകൂടെ കഴിഞ്ഞ് കടലിനെ കാണണം. ഭയപ്പെടുത്തുന്ന ഒരു ശാന്തതയാണപ്പോൾ കടലിന്. അങ്ങനെ നിന്ന് നോക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ തന്നെ പ്രതീകമായി തോന്നും കടലിനെ. കാറ്റും കോളും തിരയിളക്കങ്ങളും എല്ലാം ഒടുക്കം മരണത്തിൻ്റെ ശാന്തതയിലേക്ക് അലിയിച്ചെടുക്കുന്ന ഒരു ശാന്ത സമുദ്രം. വാസ്തവത്തിൽ അത് തന്നെയല്ലേ ഓരോ മനുഷ്യ ജീവിതവും.
1: ഗുരുജി ഇപ്പോൾ പറഞ്ഞത് അസലൊരു കവിതയാണല്ലോ.
0: അതേടോ, കടലിലേക്ക് കണ്ണും നട്ട് കുറച്ചിരുന്ന് നോക്കിയേ തനിക്ക് പോലും കവിതയോ ഫിലോസഫിയോ ഒക്കെ വരും. എനിക്ക് തോന്നുന്നു ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയ ഏറ്റവും നല്ല കാഴ്ചകളിലൊന്ന് സമുദ്രങ്ങൾ തന്നെയാണെന്ന്.
1: ദാ വീണ്ടും കവിത. അങ്ങിവിടെ രോഗികൾക്കിടയിലിരുന്ന് മുരടിക്കേണ്ട ഒരാളല്ല. ഗുരുജിക്ക് പറഞ്ഞത് സംഗീതവും കവിതയും ഒക്കെയാ.
0: ആ, അതൊക്കെ പോട്ടെ. പ്രിൻസിനിപ്പോൾ എന്തു തോന്നുന്നു? സാധാരണ താൻ രോഗിയാണെന്ന വസ്തുതയോട് ആരും അത്ര പെട്ടെന്ന് പൊരുത്തപ്പെടാറില്ല, അതും ഈ ഒരു രോഗത്തോട്.
1: ഓ, എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്കുള്ളിൽ സംഭവിക്കുന്നു എന്ന് തോന്നി തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇന്നാണത് സ്ഥിരീകരിച്ചതെന്ന് മാത്രം.
0: നീ ഇങ്ങനെ വഴിപിഴച്ച് പോകരുതായിരുന്നു കുട്ടി.
1: സാഹചര്യങ്ങളല്ലേ ഗുരുജി മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നത്. കുരിശിങ്കൽ ജോർജ് എന്ന പ്ലാനറുടെ മകനായി പിറന്നപ്പോൾ തന്നെ എൻ്റെ വഴി പിഴച്ചു തുടങ്ങിയിരുന്നല്ലോ. അമ്മച്ചി മരിച്ചതിൽ പിന്നെ കുരിശിങ്കൽ ജോർജ് ശരിക്കും ഒരു കിങ് ജോർജ് ആയിരുന്നു. അപ്പച്ചൻ ദാനാധാരപ്രകാരം എഴുതി തന്ന ഏകാന്തതയുടെ സാമ്രാജ്യത്തിൽ പിന്നീട് ഞാനായിരുന്നു ചക്രവർത്തി. തിന്നും കുടിച്ചും മുടിച്ചിട്ടും മറ്റൊരു വശത്ത് നിന്ന് പെരുകി വരുന്നുണ്ടായിരുന്നു പൈതൃക സ്വത്ത്. പണം കൊടുത്താൽ നേടാൻ കഴിയാത്തൊന്നുമില്ല എന്ന് ഞാൻ കരുതി. പിന്നീട് ഞാൻ കടന്നു വന്ന വഴികളൊക്കെ പിഴച്ചവയായിരുന്നു ഗുരുജി.
0: നീ പറഞ്ഞതിലും കാര്യമുണ്ട്. അട്ടെ, നമുക്കിനി തിരിച്ചു പോയാലോ? വേഗം നടന്നോളൂ, പ്രാർത്ഥന തുടങ്ങിയെന്ന് തോന്നുന്നു.

0: ആഹാ, ഇത് കൊള്ളാമല്ലോ. കണ്ണും തുറന്ന് കിടക്കുകയാണോ താൻ? ഒന്ന് എണീറ്റേടോ. താൻ ഉറങ്ങുമ്പോ ഇവിടെ മൊത്തം ഉറങ്ങുന്നത് പോലെയാ.
1: ഞാനങ്ങനെ ഓരോന്ന് ആലോചിച്ച്.
0: ആ പിന്നെ ദാ എന്റെ വക നിനക്കൊരു സമ്മാനമുണ്ട്. നിന്നെ സംബന്ധിച്ചിടത്തോളം എ വാല്യുബിൾ ഗിഫ്റ്റ്.
1: എന്താ ഗുരുജി ഇത്രയും അമൂല്യമായ ഒരു ഗിഫ്റ്റ്? ഞാനൊന്ന് കാണട്ടെ.
0: ആ നീ ഒന്ന് കണ്ണു പൂട്ടിയേ.
1: ആ പൂട്ടി.
0: തുറക്കരുത്.
1: എന്താ ഇത്?
0: വയലിൻ പ്രിൻസ് എന്ന വിഖ്യാതനായ കുരിശങ്കർ ജോർജ് മകൻ പ്രിൻസിന് ഇതെന്താണെന്ന് അറിയില്ലേ?
1: ഇത് എനിക്കുള്ളതാണോ?
0: പിന്നല്ലാതെ. നിനക്ക് തരാനാകുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ഇതായിരിക്കില്ലേ? നീ ഇത് വാങ്ങ്.
1: താങ്ക് യു ഗുരുജി. വയലിൻ ഒന്ന് തൊട്ടിട്ട് പോലും വർഷം എത്രയായിരുന്നു?
0: രണ്ടേ രണ്ട് ദിവസം നീ അതുമായി ഒന്ന് പെരുമാറിയാൽ മതി, അത് നിനക്ക് ഇണങ്ങിക്കൊള്ളും. എന്നിട്ട് നമുക്ക് ഈ സാനിറ്റോറിയം ആകെ സംഗീത സാന്ദ്രമാക്കണം.
1: ഒരു കൈ നോക്കാം.

0: ശാന്തസമുദ്രം ഒരിടവേളയ്ക്ക് ശേഷം.
1: അല്ലോ ഡോക്ടർ, എനിക്കൊരു സംശയം. ഈ എച്ച് ഐ വി ബാധിതർക്ക് എന്തെങ്കിലും ചികിത്സ ലഭ്യമാണോ ഡോക്ടർ?
2: തീർച്ചയായും. എച്ച് ഐ വി ബാധിതർക്ക് അണുബാധയുടെ കാഠിന്യം കുറയ്ക്കാനുള്ള ആന്റി റിട്രോവൈറൽ ചികിത്സ ലഭ്യമാണല്ലോ. ഈ ചികിത്സയ്ക്ക് എ ആർ ടി എന്നും പറയും.
1: കേരളത്തിൽ അത് എവിടെയൊക്കെയുണ്ട്?
2: തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ മെഡിക്കൽ കോളേജുകളിൽ ഈ സൌകര്യം ലഭിക്കുന്നുണ്ട്. താമസിയാതെ മറ്റ് ജില്ലകളിലേക്കും എ ആർ ടി സൌകര്യം വ്യാപിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ചികിത്സ സർക്കാർ തികച്ചും സൗജന്യമായാണ് നൽകുന്നത്.
0: എച്ച് ഐ വി ബാധിതർ ചികിത്സ നേടുക. എ ആർ ടി ചികിത്സ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു നൽകും.
3: എച്ച് ഐ വി പോസിറ്റീവ് കേസുകൾ ഭയപ്പെടുത്തുന്ന വിധത്തിൽ പെരുകി വരികയാണ്. ഇതാ ഇന്നും ക്ലിനിക്കിൽ രണ്ട് കേസുകൾ കൺഫേം ചെയ്തു. അതിലൊന്ന് ഒരു സ്ത്രീ. കുറെ കൂടി വിപുലമാക്കണം നമുക്ക് ഈ സ്ഥാപനം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ബ്ലോക്ക്.
4: വിപുലപ്പെടുത്തണമെടോ, പക്ഷേ എന്റെ പ്രോജക്ട് പ്രപ്പോസൽസ് മുഴുവൻ

0: ഇത്തവണയും തള്ളി. ആ അമേരിക്കയിലേക്ക് ഞാനായിട്ടും രണ്ട് പ്രപ്പോസൽസ് അയച്ചിട്ടുണ്ട്. ഇനി അതിലാണ് ഒരു പ്രതീക്ഷ. താൻ കേട്ടില്ലേടോ പ്രിൻസിന്റെ സംഗീതം? തൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ പഴച്ചില്ലേ? അടെ എത്ര മാസം എന്നാ താൻ പറഞ്ഞേ? ഒന്നോ അതോ രണ്ടോ?
1: ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. ഹി ഈസ് ഫൈറ്റിംഗ് ബാക്ക്. പക്ഷേ റീസെന്റ് ടെസ്റ്റ് സൂചിപ്പിക്കുന്നത് മരണം അടുത്തു വരികയാണെന്ന് തന്നെ. ഏത് നിമിഷത്തിലും സംഭവിക്കാവുന്ന ഒന്ന്.
0: മരണത്തെ സംഗീതം കൊണ്ട് കീഴടക്കുകയാണ് അവൻ. കണ്ടില്ലേ, വന്ന് വന്ന് ഓപ്പൺ എയറിലായോ സംഗീത കച്ചേരി?
2: മുറിക്കാതിരുന്ന് ശ്വാസം മുട്ടുന്നത് പോലെ.
1: തണുത്ത കാറ്റുള്ളതാ പ്രിൻസിന്റെ ശരീരത്തിന് അത്ര നന്നല്ലേ കാറ്റ്?
2: ഓഹ്, മനസ്സിൽ കുറച്ച് കാറ്റും വിളിച്ചും കടക്കട്ടെ ഡോക്ടർ.
0: അല്ല ഡോക്ടർ, എനിക്കൊരു ഐഡിയ. സാനിറ്റോറിയത്തിന്റെ വാർഷികം വരികയല്ലേ. പ്രിൻസ് വയലിൻ വായിക്കുന്നുണ്ട്, തബല സേവ്യർ വായിക്കും, ഹാർമോണിയത്തിനാണെങ്കിൽ പിന്നെ ഞാനുണ്ടല്ലോ. നമുക്കൊരു ഗാനമേള അങ്ങോട്ട് പ്ലാൻ ചെയ്താലോ?
1: ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന സേവ്യറിനെ കൊണ്ട് തന്നെ തനിക്ക് തബല വായിപ്പിക്കണല്ലേ?
0: അത് ഡോക്ടർക്ക് അറിയില്ലേ. തബല മുന്നിൽ ഇട്ടു കൊടുത്താൽ അവന് ജീവൻ വയ്ക്കും. സമൂഹ പ്രാർത്ഥനയ്ക്കൊക്കെ കണ്ടിട്ടില്ലേ അവന്റെ പ്രകടനം? പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടൻ പിന്നെ മരിക്കാനുള്ള കാത്തുകിടപ്പിലേക്ക് മടങ്ങും.
2: ഗുരുജിക്ക് ഇതെവിടെ പോയാലും ഒരു ഗാനമേള ട്രൂപ്പ് നിർബന്ധമല്ലേ?
0: എന്ത് ചെയ്യാം?
1: അപ്പൊ പിന്നെ പാടാൻ പുറത്തു നാളെ കൊണ്ടുവരണം. സമൂഹ പ്രാർത്ഥന പോലെ അല്ല ഗാനമേള.
0: എടോ, ഒന്നും കാണാതെയല്ല ഗുരുദാസൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ ഈ സാനിറ്റോറിയത്തിൽ നിന്ന് തന്നെ ഒരു വാനമേടിയ സംഘടിപ്പിക്കും. എന്താ പോരെ?
2: ഇവിടെ എനിക്കാണെങ്കിൽ ഈ വയലിൻ സോളോ വായിച്ച് വായിച്ച് മടുത്തു.
0: അപ്പോ നാളെ നമ്മുടെ പ്രാർത്ഥനാ ഹാളിൽ ഫസ്റ്റ് റിഹേഴ്സൽ. പിന്നെ ഡോക്ടറെ, തന്നോട് പറയാൻ മറന്നു, സ്ത്രീകളുടെ ബ്ലോക്കിൽ കാര്യങ്ങൾ നോക്കി നടത്താൻ നമുക്കൊരാൾ വേണ്ടേ? താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു കുട്ടി ഇന്നലെ വന്നിരുന്നു. എന്താ കുട്ടിയുടെ പേര്? ആശ.
1: സ്ത്രീകളുടെ ബ്ലോക്കിൽ ഇപ്പം രോഗികൾ മാത്രമാണുള്ളത്. രോഗികളുടെ മാത്രം ഒരു സൊസൈറ്റിയായി അവർക്ക് ഫീൽ ചെയ്താൽ മെൻ്റലി അതുണ്ടാക്കുന്നൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഭീകരമായിരിക്കും. താൻ ഇനി ഒന്നും ആലോചിക്കണ്ട, ആ കുട്ടിയോട് ഒന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞോളൂ. അപ്പം ഞാൻ ഇറങ്ങട്ടെ.
0: ആവട്ടെ.
3: 10 മണി എന്ന് പറഞ്ഞിട്ട് ഗുരുജി ഇതുവരെ കണ്ടില്ലല്ലോ.
2: നീ ഇങ്ങനെ കിടന്ന് കയർ പൊട്ടിക്കല്ലേ, അദ്ദേഹം വരും. താ ഗുരുജി വരുന്നുണ്ട്, കൂടെ ഏതോ ഒരു പെണ്ണുമുണ്ട്.
0: അത് കൊള്ളാമല്ലോ, നിങ്ങൾ തുടങ്ങുകയും ചെയ്തോ. ഇത്ര കൃത്യനിഷ്ഠയുണ്ടെന്ന് കരുതിയില്ല ഞാൻ. പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇത് സോഫിയ, ഇത് തബലിസ്റ്റ് സേവിയർ.
3: നമസ്കാരം.
0: ഇത് പ്രിൻസ്.
4: പരിചയപ്പെടുത്തണ്ട ഗുരുജി, എനിക്ക് ഇയാളെ നന്നായി അറിയാം. ഗുരുജി ഒന്ന് പുറത്തേക്ക് വരാമോ? എനിക്കൊരു കാര്യം പറയണം.
0: എന്താ സോഫിയ?
4: നമുക്ക് പുറത്തൊന്ന് സംസാരിക്കാം.
0: ശരി, വരൂ. എന്താ എന്താ സോഫിയയ്ക്ക് പറയാനുള്ളത്?
4: ഗുരുജി ക്ഷമിക്കണം, പാടാൻ എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ അകത്ത വയലിൻ പഠിച്ചിരിക്കുന്ന മനുഷ്യന്റെ കൂടെ പാടാൻ ഞാനില്ല.
0: എന്താ സോഫിയ ഇങ്ങനെയൊക്കെ?
4: ആ മനുഷ്യന്റെ വയലിൻ സംഗീതത്തിനൊപ്പിച്ച് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഞാൻ. ഇനി എനിക്കതിനാവില്ല. ഞാൻ പാടാൻ തയ്യാറായിരുന്നതിനെ കൂട്ടിക്കോ, പക്ഷെ ഞാൻ പാടുമ്പോൾ ഇനി അയാൾക്ക് വയലിൻ വായിക്കാനാവില്ല, എനിക്കത് ഉറപ്പുണ്ട്.
0: എന്തൊക്കെയാ മോള് പറയുന്നത്?
4: ഗുരുജിക്ക് എല്ലാം പതിയെ മനസ്സിലാവും. ഞാൻ വരട്ടെ.
0: എവിടൊക്കെയോ എന്തൊക്കെയോ പന്തികേടുകളുണ്ട്.
1: കുറെ കാലമായല്ലോ ഹരിയെ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്.
0: പ്രിൻസിനെ കണ്ടോ ഹരി?
1: ഇവിടെ കയറി ഗുരുജിയെ കണ്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവനെ കാണാമെന്ന് കരുതി. എങ്ങനെയുണ്ടവൻ?
0: അവൻ ഇവിടെ ഉള്ളപ്പോ ആകെ ഒരു ഉഷാറാ, കളിയും പൊട്ടിച്ചിരിയും ഒക്കെ തന്നെ. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു വാട്ടം വന്നതുപോലുണ്ട്.
1: എല്ലാ പ്രതിരോധങ്ങളെയും തകർക്കുന്ന മാരകമായ വൈറസുകൾ അവൻ്റെ രക്തപശയിൽ. കളിയും ചിരിയും കൊണ്ട് മാത്രം അതൊന്നും അതിജീവിക്കാനാവില്ല.
0: പക്ഷേ പ്രിൻസിൻ്റെ കാര്യം നേരെ മറിച്ചാന്നാ എനിക്ക് തോന്നുന്നത്. തളരാത്ത മനസ്സാവൻ്റേത്. ഡോക്ടറുടെ പ്രവചനങ്ങളെ ഇതിനകം തന്നെ എത്ര തവണ തെറ്റിച്ചിട്ടുണ്ടവൻ. എന്താ ഫ്രാൻസിസ്?
3: കാണണമെന്ന് പറഞ്ഞൊരു സ്ത്രീ പുറത്ത് നിൽക്കുന്നുണ്ട്.
0: ഓ, വരാൻ പറയൂ.
1: എന്നാൽ ഞാൻ പോയി പ്രിൻസിനൊന്ന് കണ്ടിട്ട് വരാം.
0: എന്നോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാം.
1: ആരോ വെയിറ്റ് ചെയ്യുന്നൊന്നല്ലേ പറഞ്ഞത്? പോകാൻ നേരം ഞാനിത് വഴി വരാം. ദൈവമേ, ഇതാര്? ആശയോ?

0: ഹരികൃഷ്ണൻ.
1: അതെ, ആശയല്ലേ?
0: അതെ, ഇതെന്താ ഇവിടെ?
1: അത് ഞാൻ ഗുരുജിയെ ഒന്ന് കാണാൻ വന്നതാ.
0: സോറി ഹരി, എനിക്ക് ഗുരുജിയുമായി ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, ഞാൻ അകത്തേക്ക് പോവാണ്. ഹരി, എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ഉടൻ അകത്ത് പോയി വരാം.
2: ആശയോ? ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വിമൻസ് ബ്ലോക്കിൽ മേൽനോട്ടത്തിനായി ഒരു കുട്ടിയുടെ കാര്യം?
1: ഐശി, എന്താ പേര്?
0: ആശ, ആശ മുകുന്ദൻ.
2: ആ ആശ, ഇത് ഡോക്ടർ ഏലിയാസ്. ഡോക്ടർക്ക് ടൗണിലൊരു ക്ലിനിക്കുണ്ട്, പിന്നെ ഇവിടെ വിസിറ്റിംഗ് ഫിസിഷ്യനായി വരുന്നു.
1: എന്തൊക്കെയാണ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ്?
0: MA സൈക്കോളജി, ജേർണലിസം, പിന്നെ കുറച്ച് കമ്പ്യൂട്ടർ.
1: പിന്നെന്താ മറ്റു ജോലിക്കൊന്നും ട്രൈ ചെയ്യാതെ ഇതുപോലൊരു സ്ഥാപനത്തിൽ? അതും വേണ്ടത്ര പ്രതിഫലമില്ലാതെ?
0: മനസ്സംതൃപ്തിയോളം പോകുന്ന ഒരു പ്രതിഫലം ഉണ്ടോ ഡോക്ടർ?
2: അങ്ങനെ ചോദിക്കുമോ?

0: ക്വാളിഫിക്കേഷൻസ്?
1: എം എ സൈക്കോളജി, ജേർണലിസം, പിന്നെ കുറച്ച് കമ്പ്യൂട്ടർ.
0: പിന്നെന്താ മറ്റു ജോലിക്കൊന്നും ട്രൈ ചെയ്യാതെ ഇതുപോലൊരു സ്ഥാപനത്തിൽ? അതും വേണ്ടത്ര പ്രതിഫലമില്ലാതെ?
1: മനസംതൃപ്തിയോളം പോകുന്ന ഒരു പ്രതിഫലമുണ്ടോ ഡോക്ടർ?
2: അങ്ങനെ ചോദിക്കുമോളെ.
0: യുനോ, ഇവിടെയുള്ള രോഗികളെ ശുശ്രൂഷിക്കുക എന്നൊക്കെ പറയുന്നതിൽ നല്ല റിസ്ക്ണ്ട്.
1: ജീവിക്കുക എന്നത് അതിലും വലിയ റിസ്ക് ആവുമ്പോഴോ ഡോക്ടർ?
2: അസല് മറുപടികള്. മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഡോക്ടർക്ക്? ഇല്ല അല്ലേ. ഇനി ഒന്നും ആലോചിക്കാനില്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അതൊക്കെ പിന്നീടാകാം. കുട്ടി പുറത്തു പോയി എന്നുള്ളൂ. ഫ്രാൻസിസിനെ ഞാൻ വിടാം, താമസിക്കാനുള്ള മുറി അവൻ കാണിച്ചു തരും. പിന്നെ വിമൻസ് ബ്ലോക്കിൽ തന്നെയാകും മുറി, കേട്ടോ?
1: ശരി ഗുരുജി, വരട്ടെ ഡോക്ടർ. കാത്തിരുന്ന് മുഷിഞ്ഞോ?
0: ഏയ് ഇല്ല. എന്താ ഗുരുജിയെ കാണണമെന്ന് പറഞ്ഞത്?
1: ഞാൻ ഇവിടെ ഒരു തൊഴിൽ തേടി വന്നതാ.
0: ഇവിടെയോ? ഇവിടെ നിനക്കെന്ത് തൊഴിലാണ്?
1: തൊഴിലെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ, തൊഴില് പോലെ ഒന്ന്.
0: മദ്രാസിൽ നിന്ന് നീ പോയതിൽ പിന്നെ നിന്റെ വിശേഷങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല.
1: അറിയാൻ മാത്രം വിശേഷങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നു ചില വിശേഷങ്ങൾ.
0: നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
1: ഹരിക്കറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇത്.
0: ഇല്ല, ആശ എന്നെ തെറ്റിദ്ധരിക്കുക.
1: ഓർക്കാൻ തന്നെ വെറുപ്പ് തോന്നുന്ന അക്കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നെ ഹരിക്കറിയണോ? മദ്രാസിൽ നിന്ന് പോന്നെ പിന്നെ എഴുത്തുകുത്തുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചു കാലം. കാത്തു നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കാത്തു നിന്നു വർഷങ്ങളോളം. ഒരിക്കലും എനിക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനാകാത്ത വിധം ഒളിച്ചു നടക്കുകയായിരുന്നു. പിന്നീട് ഒരു ദിവസം വല്ലാതെ മാറിപ്പോയൊരു മനുഷ്യനെ പോലെ വന്ന് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് പോലും പറഞ്ഞു. ഒരു ദിവസം കൂടി വന്നു അയാൾ. കല്യാണം നടക്കില്ല, ബന്ധുക്കളുടെ എതിർപ്പിനെ അവഗണിക്കാനാവില്ല എന്ന് പറയാൻ. അതിൽ പിന്നെ യാതൊരു വിവരവുമില്ല.
0: ഈ പറഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞതല്ല.
1: കല്യാണം നടക്കാതായപ്പോ വീട്ടിൽ പ്രശ്നങ്ങൾ, തുടരെ തുടരെ കല്യാണ ആലോചനകൾ. ഞാനാണെങ്കിൽ പുരുഷവർഗത്തെ തന്നെ വെറുത്തിരിക്കുകയായിരുന്നു. വീട്ടുകാരെ വക കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും, ഒരു ജോലിയും കിട്ടിയില്ല. പിന്നീട് എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരേയൊരു വഴി ഇതായിരുന്നു, സാമൂഹ്യ സേവനം. ആട്ടെ, ചോദിക്കാൻ മറന്നുപോയി, ഈ പറഞ്ഞ എൻ്റെ കഥയിലെ വീരനായകനില്ലേ നിങ്ങളുടെ സുഹൃത്ത്, ഇപ്പോഴെവിടെയുണ്ട് അറിയാമോ ഹരിക്ക്?
0: അറിയാം.
1: എവിടെയുണ്ട്? എവിടെയുണ്ട് അയാൾ?
0: ഇവിടെ ഈ സാനിറ്റോറിയത്തിൽ.
3: ആ നീയോ? നീ ഏത് കുഴിയിൽ പോയി കിടക്കായിരുന്നു?
0: ഓരോരോ തിരക്കുകൾ. ഇതെന്താ പതിവില്ലാതൊരു കിടപ്പ്?
3: മരിക്കാൻ വേണ്ടിയുള്ള കിടപ്പല്ലേടാ, ഇനി കിടക്കാത്തത് കൊണ്ട് മരിക്കാതിരിക്കണ്ട.
0: പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ?
3: ഓ, ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു രസമുണ്ടായി. ഗുരുജിക്ക് പഴയതുപോലെ ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കണം. എല്ലാം ഒത്തുവന്നു. പാടാനാളെത്തിയപ്പോൾ നല്ല കഥ, അവൾ പാടത്തില്ല. ഞാൻ വയലിൻ വായിക്കുകയാണെങ്കിൽ അവൾ പാടത്തില്ല. ആരായി അവളെന്നറിയോ?
0: ഇല്ല.
3: അതല്ലേ രസം. നമ്മുടെ സോഫിയ, അപ്പോളോ ഹോസ്പിറ്റലിലെ. നിനക്കറിയില്ലേ, എടാ കലാതരങ്കിൽ പാടുന്ന സോഫിയ, അവളിപ്പോഴും ഇവിടെയാ സ്ത്രീകളുടെ ബ്ലോക്കിൽ.
0: ഓ മൈ ഗോഡ്!
3: അതിന് നീ എന്തിനാ ഇങ്ങനെ തരിച്ചിരിക്കുന്നത്?
0: പ്രിൻസേ, എനിക്ക് തോന്നുന്നു ഓരോരോ തിരമാലകൾ ആർത്തലച്ച് വരികയാണെന്ന്. നിന്റെ ഭൂതകാലത്തിൽ നിന്നും നിന്നെ കീഴടക്കാനായി.
3: നീ എന്താടാ സാഹിത്യം പറയുകയാണോ?
0: സാഹിത്യമല്ല, സത്യം. ഇവിടെ ഈ സാനിറ്റോറിയത്തിൽ രോഗിയായി സോഫിയ, മറ്റൊരാൾ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്.
3: നീ എന്താടാ അവിടെ ഇവിടെയും തൊടാതെ ഇങ്ങനെ?
0: നിന്റെ മറ്റൊരു കാമുകി കൂടി എത്തിച്ചേർന്നിട്ടുണ്ടെന്ന്.
3: ഇതെന്താ ഇത്? എന്റെ കാമുകിമാരുടെ പരേഡ് ഗ്രൗണ്ടാണോ ഇത്? അല്ല, അതിരിക്കട്ടെ, ആരാ ഈ പുതിയ കഥാപാത്രം?
0: അറിയണോ നിനക്ക്? ആശ, ആശ മുകുന്ദൻ.
4: നോ നോ, ഇല്ല, നീ കളവ് പറയുകയാണ്.
0: അതെടാ, രോഗിയായിട്ടല്ല, രോഗികളെ പരിചരിക്കാൻ വിമൻസ് ബ്ലോക്കിൽ. ഞാൻ അവളെ കണ്ടു, സംസാരിച്ചു, പിന്നെ നീ ഇവിടെ ഉണ്ടെന്ന് പറയേണ്ടിയും വന്നു.
3: എനിക്കുള്ള പരീക്ഷണങ്ങൾ തുടങ്ങിയെന്ന് തോന്നുന്നു. വരട്ടെ, നോക്കാം. ഐ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്.

0: ജീവിതത്തിൽ ഇല്ലാത്തവയാണ്. പിന്നെ സോഫി ചതിക്കപ്പെട്ടവളാണ് അല്ലേ?
1: അതെ,
0: സ്ത്രീകൾക്ക് ചതി പറ്റാറേ ഉള്ളൂ. ചതിപ്പെട്ടിയൊരുക്കി അവർ പുരുഷന്മാർ കാത്തിരിക്കും, സ്നേഹത്തിൻ്റെ ഒരു തേങ്ങാപ്പുള് കൂടി തൂക്കിയിടും, പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. ഓരോ ചതിപ്പെട്ടിയും അടയുമ്പോൾ അവരുടെ വിചാരം സ്ത്രീകൾ പരാജയപ്പെട്ടു എന്നാണ്. പക്ഷെ നമ്മൾ സ്ത്രീകൾ തോൽക്കുന്നത് സ്നേഹത്തിൻ്റെ മുന്നിലാണ്.
1: നാശം, ഞാൻ ആ ജനാലി ഒന്ന് അടച്ചു വരട്ടെ.
0: അതെന്താ, കടൽക്കാറ്റ് ഇഷ്ടമല്ലേ?
1: എനിക്ക് ആ ചെകുത്താൻ സംഗീതമാണ് ഇഷ്ടമില്ലാത്തത്. ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, വെറുപ്പും കൂടിയാണ്.
0: പക്ഷേ സോഫിയ പാടുന്നൊക്കെയാണല്ലോ ഗുരുജി എന്നോട് പറഞ്ഞത്.
1: പാടിയിരുന്നു, പാട്ട് എൻ്റെ ജീവൻ കൂടിയായിരുന്നു. പക്ഷേ ആ സംഗീതമാണ് എന്നെ ഈ സാനിറ്റോറിയത്തിൽ എത്തിച്ചത്.
0: സോഫി എന്താ പറഞ്ഞേ?
1: അതെ, എനിക്കിപ്പോൾ തോന്നുന്നു സംഗീതത്തിൽ പോലും ചതിയുണ്ടെന്ന്. പ്രലോഭിപ്പിച്ച് വീഴ്ത്തുന്ന എന്തോന്നുണ്ട് സംഗീതത്തിൽ.
0: പക്ഷേ സംഗീതം സത്യമാണ് സോഫിയ. ദിവ്യമായ സംഗീതത്തിൽ പോലും ചതിക്കുഴികൾ തീർക്കുന്നത് മനുഷ്യനാണ്. നീ കിളികളുടെയും കടലിൻ്റെയും സംഗീതം കേട്ടുനോക്കിയേ, കലർപ്പുണ്ടോ അതിൽ? സത്യവും ശുദ്ധവുമാണത്.
1: ആളിങ്ങനെയൊക്കെയാണെങ്കിലും ആശ ഒരു റൊമാൻറ്റിക് ആണല്ലേ.
0: ഏതൊക്കെ മുഖംമൂടി അണിഞ്ഞു നിന്നാലും ശരിയായി നമ്മൾ എന്താണോ അത് ചിലപ്പോഴൊക്കെ പുറത്തു വരും സോഫി. ആ, സോഫിയ പറഞ്ഞു തീർത്തില്ല.
1: അതെ, സംഗീതം ചതിച്ചു. സംഗീതത്തിലൂടെ ഒരാൾ എന്നെ ചതിച്ചു. ഈ സാനിറ്റോറിയത്തിൽ ഞാൻ എത്തി നിൽക്കുന്നത് ആ ഒരു മനുഷ്യൻ്റെ വിശാല മനസ്കത കൊണ്ടാണ്. ചതിയൻ
0: ആരാണ് അയാൾ?
1: പണവും സൗന്ദര്യവും സംഗീതവും കൊണ്ടൊക്കെ ദൈവം അനുഗ്രഹിച്ച ഒരാൾ, എന്നാൽ മനസാക്ഷി എന്തെന്നറിയാത്ത നീചൻ. ഇപ്പോൾ ഒരു നിയോഗം പോലെ ദൈവം ഇവിടെ ഈ സാനിറ്റോറിയത്തിൽ എൻ്റെ മുന്നിൽ കൊണ്ട് എത്തിച്ചു തന്നിട്ടുണ്ട് അയാളെ. എനിക്ക് മുന്നിൽ പൊടിഞ്ഞില്ലാതാകും അയാൾ. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എന്നെ ദൈവം അനുഗ്രഹിച്ചത്. ഒരു ദിവസം ഞാൻ അയാളെ ആശയ്ക്ക് കാണിച്ചു തരാം. ഗുരുജി എന്നെ വിളിപ്പിച്ചത്?
2: മോളെ, നമുക്കൊന്ന് നടന്നിട്ട് വരാം.
1: എവിടേക്കാ ഗുരുജി?
2: ദൂരെയൊന്നും അല്ല, ഇതിനകത്ത് തന്നെ. മോളുവാ, നടക്ക്. പിന്നെ ആശയില്ലേ അവിടെ?
1: അവിടെ ഗാർഡൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പില്ലാ. ഞാനും അവിടെ നിന്ന് വരിക, എല്ലാരും ഉണ്ട്.
2: ആശ വന്ന പിന്നെ ആക്ടിവിറ്റീസ് ഒട്ടേറെയായി അല്ലേ മോളെ?
1: മനസ്സിലൊക്കെ ഇത്തിരി വെളിച്ചവും തെളിച്ചവും ഒക്കെ വന്നതുപോലെ.
2: അങ്ങനെ വേണം മോളെ രോഗത്തെയും മരണത്തെയും ഒക്കെ തോൽപ്പിക്കാൻ.
1: ഇത് എവിടേക്കാ പോകുന്നെന്ന് പറഞ്ഞില്ല.
2: മോളുവാ, നീ അകത്തേക്ക് വാ. നിങ്ങളുടെ പിണക്കവും പരാതിയും ഇന്ന് തീരണം.
1: ഇയാളുടെ അടുത്തേക്കാണോ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്?
2: സോഫിയ, വേണ്ട, പ്രിൻസ് എഴുന്നേക്കണ്ട. കേട്ടോ സോഫിയ, അന്ന് നിന്നെ കണ്ടതിൽ പിന്നെയാ അവൻ ഇങ്ങനെ മൂടൗട്ടായി കിടക്കുന്നത്. നിങ്ങൾ സംസാരിക്കേ, സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ പുറത്തു നിൽക്കാം. സോഫിയ,
1: നിങ്ങൾ എന്നോട് സംസാരിക്കരുത്, എനിക്കൊന്നും പറയാനില്ല നിങ്ങളോട്.
3: സംസാരിക്കാനില്ലെങ്കിൽ പിന്നെന്തിനാണ്? അല്ല, സോഫിക്ക് എന്തോ എന്നോട് പറയാനുണ്ട്.
1: ശൃംഗരിക്കുന്നു എന്നോട്? ജീവിതവും തകർത്തിട്ട് മുന്നിലിരുന്ന് പഴയതുപോലെ ശൃംഗരിക്കുന്നു?
3: ജീവിതം തകർത്തുന്നു ഈ ഞാനോ?
1: നിങ്ങളുടെ ഈ ചിരി ഉണ്ടല്ലോ, ഈ ചിരിയിൽ പോലും വിഷാണുക്കളാണ്. അതെ, നിങ്ങളാണ്. നിങ്ങൾ ഒരുത്തനാണ് എൻ്റെ ജീവിതം തകർത്തത്. എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു പുരുഷൻ നിങ്ങളാണ്. നിങ്ങൾക്കങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്ത്രീ മാത്രമാണ് ഉള്ളത്.
3: അത് അങ്ങനെ ചോദിച്ചാൽ
1: ഉത്തരം കിട്ടും അല്ലേ? എനിക്കറിയാം. ഒരു പക്ഷേ ഈ രോഗമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നതിന് മുമ്പേ എനിക്കത് നിശ്ചയമുണ്ടായിരുന്നു. നിങ്ങൾ മാത്രമാണ് ഞാൻ അറിഞ്ഞ ഏക പുരുഷൻ. അപ്പോ പിന്നെ നിങ്ങൾ തന്നെയല്ലേ എന്റെ ജീവിതം തകർത്തത്? നിങ്ങൾ തന്നെയല്ലേ ഈ രോഗം എനിക്ക് തന്നത്?
3: സ്വയം നശിക്കാനല്ലാതെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഇത് സത്യമാണ്, സത്യം.
1: സത്യം മീണ്ടരുത് നിങ്ങൾ എന്നോട്.
3: നിന്റെ ജീവിതം തകർത്തത് ഞാനാണെങ്കിൽ നീ തരുന്ന ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം.
1: ദൈവം ശിക്ഷിച്ചു കഴിഞ്ഞതല്ലേ രണ്ടുപേരെയും? പക്ഷേ മരണശിക്ഷ കിട്ടിയിട്ടും തകരാത്ത ജീവിതമാണ് നിങ്ങളുടേത്. നിങ്ങൾ നോക്കിക്കോ, ഞാനത് തകർക്കും, തകർത്ത് തരിപ്പണമാക്കും. ഇനിയും വൈകിയിട്ടില്ല. നിന്റെ ഈ ഊറ്റമുണ്ടല്ലോ അത് ഞാൻ തകർക്കും. ശിക്ഷയായല്ല, അല്ലെങ്കിലും ശിക്ഷിക്കാൻ ഞാനാര്? മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കണം. ഞാൻ ഇപ്പൊ പോകുന്നു, കാണാം ഇനിയും.

0: സോഫിയയ്ക്ക് ആരെല്ലാമുണ്ട് വീട്ടിൽ?
1: എല്ലാവരും ഉണ്ട്, പക്ഷേ ആരുമില്ല.
0: അതിവിടെ എല്ലാവർക്കും അങ്ങനെയല്ലേ? നമ്മൾ ഉണ്ടെന്ന് കരുതുന്നതൊക്കെയും യഥാർത്ഥത്തിൽ

0: എന്താ സോഫിയ, എന്തു പറ്റി?
1: ഇല്ല, ഒന്നുമില്ല.
0: അതല്ല, എന്തോ ഉണ്ട്. എന്താ പറ്റിയെന്ന് പറയേ. സോഫി, ഞാൻ എന്നെ ചോദിക്കുന്നത്?
1: ഞാൻ അന്ന് പറഞ്ഞില്ലേ, ആ മനുഷ്യനെ ഞാൻ ഇന്ന് കണ്ടു. മരണം കാത്ത് കിടക്കുകയാണ് അയാൾ. പക്ഷേ അയാളുടെ മനസ്സ് ഇപ്പോഴും തളരാതെ പഴയ അതേ ഊറ്റത്തോടെ നിലനിൽക്കുകയാണ്.
0: അയാൾക്ക് കുറ്റബോധം പോലും ഇല്ലേ?
2: കുറ്റബോധം, പശ്ചാത്താപം പോലും ഭംഗിയായി അഭിനയിക്കാൻ അറിയുന്ന മികച്ച ഒരു അഭിനേതാവാണ് അയാൾ.
1: എനിക്കറിയാം അയാളെ.
0: സോഫിയ, സമാധാനമായിരിക്കും.
1: എനിക്കിനി എന്ത് സമാധാനം?
2: ഇല്ല, നീ നോക്കിക്കോ ആശേ, ഞാൻ അയാളെ നിലംപരിശാക്കും. എൻ്റെയും എന്നെ പോലുള്ളവരുടെയും ജീവിതം തകർത്ത അയാളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, അത് ഞാൻ തകർക്കും.
1: സോഫി,
2: അയാൾ എനിക്ക് മുന്നിൽ പൂർണ്ണമായി തകർന്നടിയുന്നത് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടാവില്ല. പക്ഷേ അയാളുടെ തകർച്ചയ്ക്ക് ഞാൻ തുടക്കം കുറിക്കും. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ ഈ തുലഞ്ഞുപോയ ജീവിതം കൊണ്ട് എന്ത് കാര്യം?
0: അയാൾ ആരാണെന്ന് ഇതുവരെയും സോഫിയനോട് പറഞ്ഞില്ല.
2: ഇതേ സാനിറ്റോറിയത്തിൽ ആസന്നമായ മരണത്തെ കാത്തുകിടക്കുമ്പോഴും പ്രസന്നവദനായിരിക്കുന്ന ഒരു വൃത്തിയിട്ട മനുഷ്യനുണ്ട് റൂം നമ്പർ 102.
3: പ്രിൻസ് ജോർജ്.

0: ഹരിയെ ഞാൻ ബുദ്ധിമുട്ടിച്ചു, തിരക്കാണെന്നറിയാം. പക്ഷേ പ്രിൻസിൻ്റെ കാര്യം, ദ്രവിച്ചു തീരുന്ന ശരീരത്തിൽ തളരാത്തൊരു മനസ്സും വെച്ചുകൊണ്ടായിരുന്നു അവൻ ഇതുവരെ പിടിച്ചു നിന്നത്. പക്ഷേ ഇപ്പോഴാ മനസ്സ്.
1: എന്താ ഇത്ര പെട്ടെന്നൊരു മാറ്റം?
0: ഇന്നലെ ഇവിടെ ഒരു ദുർമരണം നടന്നു, ഒരാത്മഹത്യ.
1: ആരാ ഗുരുജി?
0: ഒരു സോഫിയ.
1: ഏ,
0: എന്താ ഹരിക്കറിയാമോ അവരെ? പ്രിൻസിനറിയാം സോഫിയയെ. മിനി എന്ന കുട്ടി പ്രിൻസുമായി സംസാരിച്ചത് കൂടിയാണ്. ഇന്നലെ ഗാനമേള ട്രൂപ്പിൻ്റെ കാര്യത്തിന് വരാമെന്നും പറഞ്ഞതാ. പക്ഷേ ആ കുട്ടി എന്തിനു ചെയ്തു? ഞാൻ ആലോചിച്ചിട്ട് ഒരു കാരണവും കാണുന്നില്ല.
1: മരണം സുനിശ്ചിതമായിരിക്കുന്ന രോഗികൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പെരുമാറാറുണ്ട്.
0: എന്തായാലും ആ മരണം തളർത്തിയിരിക്കുന്നത് പ്രിൻസിനെയാണ്, അതുപോലെ ആശയെയും.
1: ശ്രീ മിസ്റ്റർ ഹരി, ഞാൻ കുറച്ചു മുമ്പ് പ്രിൻസിനെ ചെക്കപ്പ് ചെയ്ത് വന്നേ ഉള്ളൂ. അവൻ നിന്നെ തിരക്കുന്നുണ്ടായിരുന്നു.
2: ഞാൻ അങ്ങോട്ട് പോകാണ്ടിരിക്കുക. പക്ഷേ എങ്ങനെ, എന്തു പറഞ്ഞ് ഞാൻ അവനെ സാന്ത്വനിപ്പിക്കും? എനിക്ക് വയ്യ, എനിക്ക് വയ്യ ഡോക്ടർ.
0: അയ്യേ, എന്താ ഇത് ഹരി? നമ്മളൊക്കെ കൂടി ബലം കൊടുക്കേണ്ടതല്ലേ അവൻ്റെ മനസ്സിന്? നീ ഇങ്ങനെ നിയന്ത്രണം വിട്ടാ പിന്നെ പിന്നെ എങ്ങനെ കുട്ടി?
2: ഇല്ല ഇല്ല ഗുരുജി, ഞാനിത് മാനേജ് ചെയ്തോളാം.

0: ഹരിയോ, നീ വരില്ലെന്ന് കരുതി.
1: അതെന്താടാ
0: ഇത്രയും വൈകിയപ്പോ? എനിക്കിനി നിന്നെ കാണാനാവില്ലെന്ന് കരുതി.
1: നീ ജനാലുകളെല്ലാം കൊട്ടിയടച്ച് ഇങ്ങനെ കിടന്നാലോ? കാറ്റും വിളിച്ചൊക്കെ കടക്കട്ടെ, ഇതാ ഇവിടെ ഈ കട്ടിൽ ചാരിയിരുന്നോളൂ, അപ്പോൾ നിനക്ക് കടലും കാണാലോ.
0: നെഞ്ചിനകത്തൊരു മഹാസമുദ്രം ഇളകി മറിയുമ്പോ കടൽ കാണേണ്ട കാര്യമുണ്ടോ?
1: എന്താ നീ ഇങ്ങനെയൊക്കെ?
0: നീ സോഫിയയുടെ കാര്യം അറിഞ്ഞില്ലേ?
1: അറിഞ്ഞു.
0: നിനക്കറിയാമോ, അവള് എന്നെ തോൽപ്പിക്കാൻ ചെയ്തതാണത്. വെറും ഒരു വിട്ടിയാണവൾ. ഞാൻ തോൽവി സമ്മതിച്ചു കഴിഞ്ഞൊരു കളിയിലാണ് സ്വന്തം ജീവനൊടുക്കി അവളിങ്ങനെ ജയിച്ചു കയറിയത്.
1: വിധി എന്ന് കരുതി സമാധാനിക്കുക.
0: നീ പറഞ്ഞതുപോലെ എന്റെ ഭൂതകാലം ഒരു തിരമാലകളായി ആർത്തരച്ചു വരികയാണ്. ആ തിരമാലകളിൽ

0: ഈ തീ മലിഞ്ഞലിഞ്ഞില്ലാതാകും. പിന്നെ ഹരി, ആശ ഇതുവരെ എന്നെ കാണാൻ വന്നില്ലല്ലോ.
1: ഞാൻ പോയി വിളിക്കട്ടെ.
0: നോ, നീ എന്തിന് എനിക്ക് വേണ്ടി അപമാനിതനാകണം? അവൾ വരില്ല. എനിക്കുറപ്പുണ്ട്, തീർത്താൽ തീരാത്ത പക കാണും അവൾക്ക്.
1: നീ എന്തിനാടാ അവൾക്ക് ഇത്രയും പ്രതീക്ഷകളും നിരാശകളും നൽകിയത്?
0: നിനക്കറിയോ ഹരി, എന്റെ കൂടി പ്രതീക്ഷകളായിരുന്നു അത്, എന്റെ കൂടി നിരാശകളും.
1: മനസ്സിലായില്ല?
0: കുത്തഴിഞ്ഞ ജീവിതമൊക്കെ മതിയാക്കി ആശയമൊത്തൊരു കുടുംബജീവിതം, അതെന്റെ കൂടി പ്രതീക്ഷയായിരുന്നു.
1: പിന്നെന്താ നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്?
0: ഒഴിഞ്ഞു മാറിയതല്ലടാ, നീ പറ. എല്ലാം മറച്ചു വെച്ച് ഞാൻ എൻ്റെ രക്തത്തിൽ എയ്ഡ്സ് വൈറസുകൾ അവൾക്ക് പകർന്നു കൊടുക്കണമായിരുന്നോ? അറിഞ്ഞും അറിയാതെയും ഒട്ടേറെ ജീവിതങ്ങൾ നശിപ്പിച്ചവനാണ് ഞാൻ. സ്നേഹം എന്തെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരുത്തിയുടെ ജീവിതം ഞാൻ നശിപ്പിക്കണമായിരുന്നോ? പറയേ, നശിപ്പിക്കണമായിരുന്നോ?
1: ഇതൊക്കെ നിനക്ക് അവളോട് പറയാമായിരുന്നില്ല.
0: എന്തിന്? എന്തിന്? ഒന്നാമത് എനിക്ക് അവളുടെ മുൻപിൽ കുറ്റബോധത്തിന്റെ കുനിഞ്ഞ ശിരസുമായി നിൽക്കാനാവില്ല.
1: ഞാൻ അവളോട് പറയട്ടെ?
0: നോ പ്ലീസ്. എനിക്ക് തോന്നുന്നു എന്നോടുള്ള ദേഷ്യവും പകയുമാണ് അവളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ പക അണഞ്ഞു പോയാൽ പിന്നീട് അവളുടെ ജീവിതത്തിന് വലിയ അർത്ഥങ്ങളില്ലാതാവും. പറയരുത് ഹരി, പ്ലീസ്.
1: ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, നീ കുറച്ച് വിശ്രമിക്കേ.
0: ആ ഹരി, പോകുന്നതിന് മുമ്പ് ആ ടേപ്പ് റെക്കോർഡർ ഒന്ന് ഓണാക്കി പോകൂ. അതിനുള്ളിൽ എൽ സുബ്രഹ്മണ്യത്തിൻ്റെ വയലിനാണ് ഫ്യൂഷൻ. ആ, നീ കേട്ടിട്ടുണ്ടോ? തകർപ്പനല്ലേ, തകർപ്പൻ.
2: ഓ, ഹരികൃഷ്ണനോ? വരൂ. എന്താ ഹരി?
1: എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആശയോട് സംസാരിക്കണമെന്നുണ്ട്.
2: ഇങ്ങനെയൊരു മുഖോരിയുടെ കാര്യം എന്താ ഹരി?
1: അത്
2: മനസ്സിലായി, പഴയതുപോലെ ആത്മസുഹൃത്തിന്റെ സന്ദേശവാഹകനായി വന്നതാണ് അല്ലേ?
1: അല്ല, ഇത് ഞാനായിട്ട് തന്നെ വന്നതാണ്. പഴയതുപോലെ നിനക്ക് തരാൻ എന്റെ കയ്യിൽ പ്രിൻസിന്റെ പ്രണയ സന്ദേശങ്ങളുമില്ല.
2: പിന്നെന്തിനാ ഹരി വന്നത്? നിങ്ങളുടെ സുഹൃത്ത് തുളിച്ചു കളഞ്ഞ എന്റെ ഈ അവസ്ഥയിൽ സഹതപിക്കാനോ?
1: ആശേ,
2: അതോ അയാൾ ചെയ്തതൊന്നും ബോധപൂർവമല്ല എന്ന് പറയാനോ?
1: ഞാൻ വന്നത് അതിനൊന്നുമല്ല, പ്രിൻസിന് വേണ്ടി ഒരു ദയാഹർജിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്.
2: പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നു. നിങ്ങളുടെ സുഹൃത്തിന് ചില അന്ത്യാഭിലാഷങ്ങളുണ്ട്, ആ ആഗ്രഹങ്ങൾ ഞാൻ സാധിപ്പിച്ചു കൊടുക്കണം. മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് പോയി അയാളെ കാണണം അല്ലേ?
1: അതെ.
2: ജീവിതത്തിൽ ആഗ്രഹിച്ചൊക്കെ നേടിയെടുത്ത മനുഷ്യനയാൾ അവസാനത്തെ ആഗ്രഹം അതെങ്കിലും ആഗ്രഹമായി തന്നെ ബാക്കി കിടക്കട്ടെ. അതുകൂടി പൂർത്തീകരിച്ചാൽ പിന്നെ അയാളുടെ ആത്മാവിന് ശാന്തി ലഭിക്കില്ലേ? പാടില്ല, അത് പാടില്ല. ഒട്ടേറെ ജീവിതങ്ങൾ തകർത്തെറിഞ്ഞ ആ മനുഷ്യന്റെ ആത്മാവ് ശാന്തിയില്ലാതെ അലയണം.
1: എന്ത് ഭ്രാന്താ നീ പറയണത്? മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്ന ഒരാളോടാണോ നിന്റെ ഈ അർത്ഥശൂന്യമായ പക?
2: എന്റെ ഈ നശിച്ച ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുള്ളതായി തോന്നുന്നത് ഇതാ ഇപ്പോഴാണ്. അയാൾ കാരണം ആത്മഹത്യ ചെയ്ത സോഫിയയുടെ ദൗത്യം എനിക്ക് പൂർത്തിയാക്കുകയും വേണം.
1: നീ ഇങ്ങനെ ക്രൂരമായി സംസാരിക്കരുത്.
2: ക്രൂരത, ആ പദത്തിന്റെ അർത്ഥവ്യാപ്തി എന്തെന്ന് ഞാനും സോഫിയും അറിഞ്ഞത് അടുത്ത ബ്ലോക്കിൽ മരിക്കാൻ കിടക്കുന്ന നിങ്ങളുടെ സുഹൃത്തിലൂടെയാണ്. ഹരി തന്നെ പറയൂ, മനഃശാന്തിയോടുള്ള മരണത്തിന് അയാൾ അർഹനാണോ?
1: ശരിയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ ആശയ്ക്ക് തീർച്ചയായും അവകാശമുണ്ട്. തകർന്നുപോയ നിങ്ങളുടെയൊക്കെ ജീവിതമാണല്ലോ, അതിന് കാരണക്കാരൻ പ്രിൻസ് ആണ് താനും. എന്നാൽ അവൻ നിന്റെ ആത്മസുഖത്തിനായി മറച്ചു വെച്ചൊരു കാര്യമുണ്ട്, അതെങ്കിലും നീ അറിയണം.
2: വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട.
1: അങ്ങനല്ല, നീ അത് കേൾക്കണം.
2: വേണ്ടെന്നല്ലേ പറഞ്ഞത്?
1: ശരിയാ, നിനക്കവനെ കാണാനാകില്ല, അല്ലെങ്കിലും മരിച്ചു പോകുന്നവന് ശാന്തി കിട്ടിയിട്ട് എന്ത് കാര്യം? അവനെ കാണാൻ വരാതിരുന്നാൽ നിനക്കാ ശാന്തി കിട്ടുമെങ്കിൽ നീ വരരുത്, വരരുത്.

0: ആശയോ?
1: അതെ, വരില്ലെന്ന് കരുതി അല്ലേ?
0: എന്തേ ഈ സമയത്ത്
1: ഇങ്ങനൊരു കൂടിക്കാഴ്ചക്ക് രേഖകളും സാക്ഷികളും ഉണ്ടാവരുത്.

0: ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് ഈ രാത്രിയിൽ വന്നത്. ഏതായാലും തളർന്നൊടിഞ്ഞുള്ള നിങ്ങളുടെ ഈ കിടപ്പ് കാണാൻ നല്ല രസമുണ്ട്.
1: എന്തായാലും നീ വന്നല്ലോ, അത് മതി.
0: മരിക്കും മുമ്പേ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അല്ലേ? എന്തേ, കുറ്റബോധം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ?
1: എന്തിനാശ ഇപ്പോഴീ വിചാരണ?
0: നിങ്ങൾ കുറ്റവാളിയാണ്, അതുകൊണ്ട് തന്നെ.
1: അതെ, ഈ രോഗം ഒരേ സമയം കുറ്റവും ശിക്ഷയുമാണ്.
0: നിങ്ങൾ ചെയ്ത കൊടുംപാതകങ്ങൾ അതൊന്നുമല്ല.
1: അതെനിക്കറിയാം, പക്ഷേ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ഇപ്പോഴൊരു വിചാരണ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ.
0: ആ ഒരു വിചാരണയിൽ നിങ്ങൾക്കെതിരെ തെളിവുകളുമായി എത്തുന്ന സാക്ഷിയാണ് ഞാൻ. എന്റെ സാക്ഷിമൊഴികൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലെ കുറ്റബോധം ആളി കത്തിക്കും. ആ തീനാളങ്ങൾ കോടതി മുറിയെ തന്നെ ചുട്ടി ചാമ്പലാക്കും.
1: നീയും എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ?
0: പക്ഷേ ഇതെനിക്ക് വേണ്ടിയല്ല, സോഫിയയ്ക്ക് വേണ്ടി, അവളുടെ ആത്മശാന്തിക്ക് വേണ്ടി. കടൽക്കരയിലെ സാനിറ്റോറിയത്തിൽ കടൽക്കാറ്റുമേറ്റ് ശാന്തമായി മരിക്കാമെന്ന് കരുതി അല്ലേ?
1: കണ്ണുകെട്ടി ആരോ എന്നെ ഇരുൾ വഴികളിലൂടെ നടത്തുകയായിരുന്നു.
0: സോഫിയ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അഭിനയശേഷിയെ കുറിച്ച്. നിങ്ങളുടെ ഈ കുമ്പസാരം കാണുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്.
1: കഴിഞ്ഞു നിന്റെ വിചാരണ, എങ്കിലും വിധിന്യായം കൂടി പ്രസ്താവിച്ചു പോയിക്കൂടെ?
0: ഇത് തന്നെ വിധി, നീറിയുള്ള മരണം. ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത് നിങ്ങളുടെ അവസാന ദിവസമായിരിക്കാന്ന്.
1: എനിക്കും അങ്ങനെ തോന്നുന്നു.
0: എന്നാ ഞാൻ ഇറങ്ങട്ടെ. പൂർവകാമുകന് ശാന്തപൂർണമായ മരണം പോലും നേരാനാകാതെ പോകേണ്ടി വന്നതിൽ ഖേദമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഈ വരവിന് രേഖകളില്ല, സാക്ഷികളില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നിട്ടില്ല. ഗുഡ് ബൈ.
1: ഒന്ന് നിന്നെ, എനിക്ക് ചിലത് പറയാനുണ്ടാശേ.

0: ഗുരുജി, കടൽ പതിവിലും ശാന്തമാണല്ലോ, ചലനമറ്റതുപോലെ.
1: അതെ,
0: ഇപ്പോൾ എൻ്റെ മനസ്സും ശാന്തമാണ്.
1: നല്ലത്.
0: അവസാന ദിവസമാണിതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു.
1: എല്ലാം നീ ഈശ്വരൻ അർപ്പിക്കൂട്ടി.
0: എനിക്കിനി അതിനാകുമ്പോൾ ഗുരുജി, ഈശ്വരനെ മെരക്കാത്ത കാര്യങ്ങളല്ലേ ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുള്ളത്.
1: എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ, കുറേ തെറ്റുകളും വളരെ കുറച്ചു മാത്രം ശരികളും.
0: പക്ഷേ തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ.
1: അങ്ങനെയല്ല മോനെ, നമ്മുടെ ശരികൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാനാവില്ല.
0: ഗുരുജി, എനിക്ക് അവസാനമായി കടലൊന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്.
1: അയ്യോ, നീ എന്തായി പറയുന്നത്? തളർന്ന് അവശനായി കിടക്കുമ്പോൾ നടക്കാത്ത കാര്യമാണ് നീ പറഞ്ഞത്.
0: എന്നാ ഗുരുജി പറയേ, എങ്ങനുണ്ട് കടലിപ്പോ?
1: നീ എന്താ മോനെ ഇങ്ങനെ? ചന്ദ്രോദയ സമയത്തെ പ്രക്ഷുബ്ധതകളൊക്കെ മാറി കടലിപ്പോ ശാന്തമാണ്. ആർ തലച്ചു വരുന്ന തിരമാലകളില്ല. കാറ്റും കോളും തിരയിളക്കങ്ങളും ഒന്നുമില്ല. അനന്തവിശാലമായ ശാന്തത.
0: നിലാവുണ്ടോ ഗുരുജി? എങ്കിൽ കടലിന് നല്ല വെളിച്ചമായിരിക്കും അല്ലേ?
1: നീ അധികം സംസാരിക്കണ്ട ഹരി. ഇവിടെ ഒരാൾക്ക് ഹരിയെ കാണാതെ തൊട്ടു മുമ്പ് ചോദിച്ചു, ആ ഡോക്ടറും ഉണ്ടല്ലേ?
0: നീ എവിടെയായിരുന്നടാ?
2: ഞാൻ വെറുതെ പുറത്ത് ഡോക്ടറുടെ കൂടെ.
0: ഡോക്ടറോ? പിന്നെ ഡോക്ടറെ, ഇക്കുറി ഡോക്ടറുടെ പ്രവചനം ഫലിക്കും കേട്ടോ. ഡോക്ടർ ധൈര്യമായി പറഞ്ഞോളൂ, ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന്. അല്ലേ ഗുരുജി?
1: നീ എന്താ മോനെ പറയണത്?
0: അല്ല, എന്താ എല്ലാരും ഇങ്ങനെ ഒരു ഒരു മൂഡ് ഓഫായി? ഡാ ഹരി,
2: എന്താ?
0: നീ ആ ടേപ്പ് റെക്കോർഡർ ഒന്ന് ഓണാക്കിയേ. കേട്ടോ ഡോക്ടർ, എൽ സുബ്രഹ്മണ്യത്തിന്റെ വയലിനാ ഫ്യൂഷൻ വയൽ.

അതല്ല, അത് വേണ്ട, അത് മരണത്തിന്റെ സംഗീതമാ. ഇപ്പൊ തന്നെ ഇവിടെ ഒരു വിഷാദത്തിന്റെ ഓവർ ഡോസാണ്. ഡോക്ടർ പോലും കണ്ണിൽ വെള്ളം നിറഞ്ഞു നിൽക്കുക. ഹരി, നീ കാസറ്റ് ഒന്ന് തിരിച്ചിട്, അവിടെ കേൾക്കാൻ നിനക്ക് സംഗീതം, ജീവിതത്തിന്റെ സംഗീതം. സത്യം പറഞ്ഞാൽ കേട്ട് മതിയായിരുന്നില്ല ഈ സംഗീതം. അത് വയ്ക്കണം.

0: ആ ഗുരുജിയോ, അകത്തേക്ക് വരൂ.
1: ഇല്ല മോളെ, കയറുന്നില്ല.
0: എന്താ ഗുരുജി നേരത്തെ?
1: ഏയ് ഒന്നുമില്ല, മനസ്സിനെന്തോ ഒരു വല്ലാത്ത കനം പോലെ.
0: ഗുരുജി എന്താ വല്ലാതിരിക്കുന്നേ?
1: തൊട്ടു മുമ്പേ ഇവിടത്തെ ഒരു അന്തേവാസി മരണമടഞ്ഞു. ഒട്ടേറെ മരണങ്ങൾ കണ്ടവനാ ഞാൻ, പക്ഷേ ഇത്രയും ശാന്തമായ ഒരു മരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചില നേരങ്ങളിൽ കടലിനൊരു ശാന്തതയുണ്ടല്ലോ മോളെ, അതുപോലെ പേടിപ്പിക്കുന്ന ഒരു ശാന്തതയായിരുന്നു ആ മരണം. അതേ മോളെ, നമ്മെ എല്ലാവരെയും തോൽപ്പിച്ചു കളഞ്ഞുകൊണ്ട് അവൻ പ്രിൻസ് പോയി. എന്താ മോളെ? എന്താ?
0: ഒന്നുമില്ല, ഒന്നുമില്ല ഗുരുജി.
1: മോള് കരയണോ?
0: അല്ല, ഇല്ല, ഈ ആശയ്ക്ക് ഇനി കരയാനാകില്ല, കരയാനാകില്ല ഗുരുജി.

ശാന്തസമുദ്രം നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും പ്രിൻസ് ജോർജ്, എൻ എഫ് വർഗീസ്, ഗുരുജി എം കെ വാര്യർ, ഡോക്ടർ ഏലിയാസ് വി എസ് രവീന്ദ്രനാഥ്, ഹരികൃഷ്ണൻ, പറവൂർ രാമചന്ദ്രൻ, ആശ, ബിന്ദു ശിവദാസ്, സോഫിയ, മിനി മജീദ്. നാടകരചന കെ വി ശരത് ചന്ദ്രൻ. സംവിധാനം എൻ കെ സെബാസ്റ്റ്യൻ. വയലിൻ സോളോ ബിജിബാൽ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനി വിഭാഗത്തിലേക്ക് 40 സീറ്റുകളിൽ ഒഴിവ്. യോഗ്യത 8-ാം ക്ലാസ് പാസ്സായിരിക്കണം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രായപരിധി 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. അപേക്ഷകൾ www.cochinshipyard.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥിനികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സമീപത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും പ്രവേശനം

0: നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 30. സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ, ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ സഹിതം അടുത്ത മാസം 30-നകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് നൽകണം. വിശദവിവരങ്ങൾക്ക് 0481-256-2503 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0481-256-2503.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത അല്ലെങ്കിൽ ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 9496-01-5008 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9496-01-5008.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പല്ലശന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 179 ദിവസത്തേക്കാണ് നിയമനം. ഡിസിഎയാണ് യോഗ്യത. പ്രായപരിധി 40 വയസ്സ്. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 11:30 പല്ലശന ഗ്രാമപഞ്ചായത്ത് ഹാളിൽ എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്ക് 0492-32-96-222 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
5: ആകാശവാണി FM വാർത്തകൾ.
0: മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവരും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം മറ്റന്നാൾ. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേൽചർച്ചയും ഉണ്ടാകും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ ED റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ED പോലീസ് സഹായം തേടിയിട്ടില്ലെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിലെ ED റെയ്ഡിൽ പ്രതിഷേധിച്ച് കോട്ടയം നഗരത്തിൽ CPIM നേതൃത്വത്തിൽ പ്രതിഷേധിക്കുന്നു. CPIM പ്രതിഷേധ മാർച്ച് മോട്ടോർ തൊഴിലാളി യൂണിയൻ ഓഫീസ് പരിസരത്തുനിന്ന് തുടങ്ങി. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ സാത്താന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെ ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്ന്. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രപഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്.
5: ആകാശവാണി എഫ് എം വാർത്ത.

0: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണിവരെ ഈ തത്സമയ ഇഷ്ടഗാന പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ അറിയാമല്ലോ. 9446454588. മറ്റ് 2 നമ്പറുകൾ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 24263870 24263897 ഈ നമ്പറുകളിലും വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ വെള്ളിത്തിരയിലേക്ക് ആദ്യം വിളിക്കുന്ന ആരും നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ?
2: കേൾക്കാം.
1: ആ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ ജഗദംബിക ഹരിദാസ്, നായത്തോട്.
1: ഓ, നായത്തോട്. നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ മുമ്പ്? അല്ലേ,
2: സംസാരിച്ചിട്ടുണ്ട്.
1: ആ, എനിക്ക് ഓർമ്മയുണ്ട് പേര്.
2: നായത്തോട് സംസാരിച്ചിട്ടുണ്ട്.
1: അതെ, ജി ശങ്കർകുറുപ്പിന്റെ നാടാണെന്ന് പറഞ്ഞു.
2: അതന്നെ
1: പറയൂ. കൊച്ചി എഫ്എമ്മിന്റെ പരിപാടികളെല്ലാം കേൾക്കാറുണ്ടോ?
2: എല്ലാം ഒന്നും കേൾക്കില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ടുകളാണ്. പാട്ടുകൾ കേൾക്കും, പിന്നെ നാടകം കേട്ടു.
1: നാടകം കേൾക്കുന്നുണ്ടല്ലേ? ഇപ്പൊ ഉച്ചയ്ക്ക് ഉണ്ടല്ലോ. ഇപ്പൊ ഉച്ചയ്ക്ക് 1-2 നാടകം ഉണ്ട്. പിന്നെ രാത്രി 9:00 to 10:30 ഉണ്ട് ഈ ആഴ്ച മുഴുവൻ. ഇപ്പൊ പോയ ശാന്തസമുദ്രം നാടകം കേട്ടോ?
2: ഇന്ന് കേൾക്കാൻ പറ്റിയില്ല.
1: ഓ ശരി.
2: കറണ്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാ കറണ്ട് വന്നേ.
1: ഓ ശരി. അപ്പൊ ഇന്ന് ഏതാ പാട്ട് വേണ്ടത് വെള്ളിത്തിരയില്?
2: എനിക്ക് പഴശ്ശിരാജ സിനിമയിലെ ചിറകെട്ടു വീണ ഒരു കൊച്ചു തുമ്പി എന്നുള്ള പാട്ടില്ലേ,
1: ആ പഴയ പാട്ടാണ്.
2: എനിക്ക് പഴയ പാട്ടുകളെ ഇഷ്ടം.
1: പഴയ പഴശ്ശിരാജാണ്. പഴശ്ശിരാജ മറ്റേ കേരള വർമ്മ പഴശ്ശിരാജ എന്ന് പറഞ്ഞ പിന്നീട് സിനിമ വന്നല്ലോ.
2: ആ, അതല്ല.
1: ഇത് പഴയ പഴശ്ശിരാജ അല്ലേ? ചൊട്ടം മുതൽ ചുടല വരെ ആ പാട്ടുകള്. ആർ കെ ശേഖറിന്റെ സംഗീതം, വയലാറിന്റെ രചന. നമുക്ക് ആ പാട്ടിലേക്ക് പോയാലോ. വയനാടൻ കുന്നില് കൊച്ചു തുമ്പി എന്നൊക്കെ പറഞ്ഞ് അല്ലേ, പഴശ്ശിരാജയുടെ ജീവിതം തന്നെയാണോ തോന്നണോ അതില് പ്രതിപാദിക്കുന്നത്. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഇഷ്ടഗാനം കേട്ടോളൂ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. മലയാറ്റൂരിൽ നിന്ന് മുരളി. ഓക്കെ, കുറെ ആയി വിളിച്ചിട്ടല്ലേ?
2: ഞാൻ വിളിച്ചിട്ട് ഒരു എനിക്ക് തോന്നുന്നൊരു 2018
1: പാട്ടൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ മുരളി? വർക്ക്ഷോപ്പില് റേഡിയോ വെക്കോ അല്ലേ?
2: റേഡിയോ ഉണ്ട്.
1: അപ്പൊ ഇന്ന് വേണ്ട ശരി, ഇന്ന് വേണ്ട പാട്ട് ഏതാണ് പറയൂ മുരളിക്ക്.
2: അയോധ്യ സിനിമയിലെ
1: അല്ല, ജയചന്ദ്രൻ അല്ലല്ലോ, കളപ്പത്തിൽ മുങ്ങിയൊരു യേശുദാസ് മാതിരിയാണ്. കളപ്പത്തിൽ മുങ്ങിയൊരു വൈശാഖ രചനയിൽ കളിത്തോഴി, നിന്നെ കാണാൻ വന്നു ഞാൻ കളിത്തോഴി അല്ലേ? അതെ അതെ. അത് എനിക്ക് തോന്നുന്നത് പി ഭാസ്കറിന്റെയാണ് രചന, ദേവരാജന്റെ സംഗീതം. രംഗത്ത് റാണി ചന്ദ്രയും രാഘവനുമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു. കണ്ടിട്ടുണ്ടോ അയോധ്യ ചിത്രം? നമ്മൾ ഈ അയോധ്യ എന്ന പേര് മാത്രല്ല, അതിന്റെ പോസ്റ്ററും ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഒക്കെ ആയിരുന്നു. നമ്മൾ തെറ്റിദ്ധരിക്കും പോകുമ്പോ, പക്ഷെ അതൊരു കുടുംബകഥയായിരുന്നു. അയോധ്യ എന്നൊരു വീടിന്റെ പേരിട്ടാണ് അവിടെ. പ്രേം നസീർ നായകനായിട്ടൊക്കെ അല്ലേ? നല്ല പാട്ടുകളുണ്ടായിരുന്നു അതിൽ, ഇഷ്ടം പോലെ. പുത്തരി കൊയ്തപ്പോൾ എന്ത് കിട്ടി, അത് ജയചന്ദ്രൻ പാടിയതാ താങ്കൾ പറഞ്ഞ പോലെ. ഈ ചിത്രത്തിലാണോ?
2: ഈണം പാടി താർന്നല്ലോ ഞങ്ങളും കാറ്റും ഈരാജഭൂമി എന്നൊരു പാട്ടുണ്ട്. അത് അത് ഈ സിനിമയിലല്ല കേട്ടോ, വേറെ സിനിമയിലാണ്.
1: ഈ സിനിമയിലല്ല, അത് ഏതാന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഈ ചിത്രത്തില് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, കിഷോർ കുമാർ ആദ്യമായിട്ട് പാടിയത് മലയാളത്തില് ഈ ചിത്രത്തിലാണ്. എ ബി സി ഡി, ചേട്ടൻ കേടി, അനിയൻ കേടി, അടി പിടി ഇടി എന്നൊക്കെ പറഞ്ഞു. അത് കിഷോർ കുമാർ പാടിയത്. പിന്നെ ജയചന്ദ്രന്റെ പാട്ടുണ്ടായിരുന്നു, ഞാൻ ആരാണെന്നറിയാമോ ഭ്രാന്തൻ, ഭ്രാന്തനല്ല രാമൻ എന്നൊക്കെ പറഞ്ഞ്, രാമൻ ശ്രീരാമൻ, അയോധ്യ വിട്ടൊരു രാമൻ. പിന്നെ കളിയാക്കിയ കൊണ്ടൊരു വണ്ടി വണ്ടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, തള്ളു തള്ളു.
2: അതെ
1: അതെ അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു. ഒരു പഴയ കാലത്തേക്ക് കൊണ്ടുപോകും.

0: പറഞ്ഞ ചിത്രമാണ്.
1: പഴയ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ചില പാട്ടുകളിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാമല്ലോ. നമുക്ക് പാട്ടുകളൊക്കെ
0: ആ വരികളും കേൾക്കുമ്പോൾ വളരെ രസമാണ്. ഇപ്പൊ ഇതിനൊക്കെ കളവത്തിൽ മുങ്ങി വരും വൈശാഖ
1: രചനിയൊക്കെ.
0: നമുക്ക് പാട്ടിലേക്ക് പോയാലോ,
1: പാട്ടിലേക്ക്
0: സംസാരിച്ചാൽ വളരെ സന്തോഷം. ഇഷ്ടം കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ, ആ കോൾ കണക്റ്റ് ആയിട്ടില്ല, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ? ആ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി ഇന്ന് സംസാരിക്കൂ. ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ ശ്രീഭദ്ര, ആലുവയിൽ നിന്ന് വിളിക്കുന്നു.
0: ശ്രീഭദ്ര, ആലുവയിൽ നിന്ന്. ആദ്യം പാട്ട് ഏതാ വേണ്ടെന്ന് പറയും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം.
1: പാട്ട് കദളിവനം. കദളിവനം,
0: കദളി വനങ്ങൾക്കരികിലല്ലോ കടത്തനാട്ടൻ, കടത്തനാടൻ, കളരി അല്ലേ?
1: കളരി,
0: ആ കളരിയിൽ പോയി വരാമോ? പറയുന്ന
1: കൂടുതലുള്ള പാട്ടാണ്. മുഴുവനും വയ്ക്കണം,
0: മുഴുവനും വയ്ക്കണം അല്ലേ? കദളി വനങ്ങൾക്കരികിലല്ലോ. എന്തപ്പോ ഈ പാട്ട് വയ്ക്കാൻ പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടോ?
1: എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, കുറച്ച് നാളായി കേട്ടിട്ട്.
0: പഴയ പാട്ടുകളാണോ പുതിയ ഇഷ്ടം?
1: അതെ, തീർച്ചയായും. പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞാല് നല്ല മ്യൂസിക്, നല്ല ലിറിക്സ്, അങ്ങനെയുള്ള പാട്ടുകളാണ്.

0: ദേവതേനന്റെ മകൻ എന്ന് പറഞ്ഞ ചിത്രത്തിലെയാണ്, വയലാർ ദേവരാജൻ ടീമിന്റെ സുശീലമ്മ പാടിയ പാട്ടാണ്. ഈ ഈ ചിത്രത്തിൽ തന്നെയാണെന്ന് തോന്നണം, ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിൽ തന്നെയാണ്. മറ്റേ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, അതെ അതെ, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ കാണും എന്നൊക്കെ ഉള്ള പാട്ടൊക്കെ ഉള്ള. ആ, എം വി ശശികുമാറാണ്. അതെ അതെ, ചെറിയ പ്രയാസങ്ങളുണ്ട് തൊണ്ടയ്ക്ക്.
1: സംസാരം കേട്ടപ്പോ തോന്നി,
0: ശബ്ദം കേട്ടപ്പോ ഒരു, അതെ, ഇപ്പൊ പെട്ടെന്ന് മഴയൊക്കെ പെയ്തപ്പോഴേ അതൊരു ചെറിയ പ്രയാസമുണ്ട്. അതെ, ഭയങ്കരമായിട്ട് ഒരു സമയം ഭയങ്കര ചൂട് പിന്നെ തണുപ്പ് അങ്ങനെ മാറി മാറി വരുമല്ലേ നമ്മുടെ കാലാവസ്ഥ, അങ്ങനെ ശബ്ദം മാറിയതാണ്.
1: വേറെ
0: പറയൂ.
1: അതുകൊണ്ട്
0: സ്ഥിരം കേൾക്കുമ്പോ അല്ലേ വളരെ സന്തോഷം. അതെ അതെ, ആളുകൾ ഇപ്പൊ ദിനംപ്രതി കുറഞ്ഞു വരുവാണ് നമ്മുടെ സ്ഥാപനത്തിൽ, അപ്പോ എന്തായാലും വരേണ്ടി വരും ഏതെങ്കിലും ജോലിയായിട്ട്. മറ്റേതെങ്കിലും പരിപാടി കേൾക്കാറുണ്ടോ?
1: ഈ വെള്ളിത്തിര കേൾക്കും, പാട്ട് കേൾക്കാറുണ്ട്, വാർത്തകൾ കേൾക്കാറുണ്ട്.
0: ആരോഗ്യ പരിപാടികളൊന്നും കേൾക്കാറില്ലേ? ഹെൽത്ത് പ്രോഗ്രാംസ്
1: എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ രാത്രിയില് എനിക്ക് രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റം വേണം, അപ്പൊ അതുകൊണ്ട് 9:30 ആവുമ്പോൾ കിടക്കും.
0: അതല്ല ഞാൻ ചോദിച്ചത്, ആരോഗ്യ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ, ഹെൽത്ത് പ്രോഗ്രാം?
1: ആ 3 മണിക്കുള്ളതല്ലേ, ബുധനാഴ്ച 3 മണിക്കുള്ള.
0: വ്യാഴാഴ്ച, വ്യാഴാഴ്ച 3 മണിക്കാണ്.
1: ബുധനാഴ്ചത്തെ പരസ്പരമാണല്ലേ?
0: ബുധനാഴ്ച അല്ല, ചൊവ്വാഴ്ചയാണ് പരസ്പരം. രാവിലെ 8:05 ഉണ്ട്, രാവിലെ 8:05, രാത്രി 8:05 ഉണ്ടല്ലോ. എന്തായാലും പൊതുവെ പാട്ട് പരിപാടികളാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ആത്മസഖി, ആകാശവാണി, ഓർമ്മചിന്ത ഒക്കെ കേൾക്കാലോ? എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്ക് ഈ പാട്ടിലേക്ക് പോവാം, പാട്ട് മുഴുവൻ കേൾപ്പിക്കാം. ഓക്കെ, താങ്ക് യു.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ ഹലോ സാർ, നമസ്കാരം. സാറേ
0: നമസ്കാരം. ഇതാരാണ്?
1: സുധയാണ്, കീഴ്മാട്.
0: കീഴ്മാട് എന്ന് സുധ. കുറെ നാളായി വിളിച്ചിട്ടേ അല്ലേ?
1: കൊറേ നാളായി. വെള്ളിത്തിര ഇല്ലായിരുന്നല്ലോ, ഞാൻ മെസ്സേജ് അത് അഴിക്കാറില്ലായിരുന്നു. അപ്പൊ വെള്ളിത്തിര ഇങ്ങനെ കേൾക്കാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൊറേ നാളായി വിളിച്ചിട്ട്.
0: അതെ അതെ, അന്ന് വാട്സപ്പ് വെള്ളിത്തിര ഉണ്ടായിരുന്നു, പക്ഷെ സന്ദേശം അയച്ചാ മതിയായിരുന്നു. അതെ അതെ, അതെല്ലാവർക്കും പറ്റില്ലല്ലോ അങ്ങനെ അയക്കാനും.
1: പിന്നെ കുറച്ച് ആസ്പത്രിയിലൊക്കെ ആയതുകൊണ്ടേ, അമ്മ ആസ്പത്രിയിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു.
0: ഇപ്പൊ അസുഖം മാറിയോ? അപ്പൊ അമ്മയുടെ
1: അസുഖം മാറി,
0: തിരിച്ചെത്തിയോ? അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് കാട്ടുതുളസിയിലെ പാട്ടാണ് വേണ്ടത്.
0: കാട്ടുതുളസിയിലെ ഏത് പാട്ടാ? കാട്ടുതുളസിയില് ഒന്നിലധികം പാട്ടുകളില്ലേ, ഏത് പാട്ടാ വേണ്ടത് പറയൂ.
1: എനിക്ക് വേണ്ടത് ഗംഗയാറൊഴുകുന്ന
0: ഗംഗയാർ ഒഴുകുന്ന നാട്ടിൽ നിന്ന് ഒരു ഗന്ധർവ്വൻ ഈ വഴി വന്നു. എല്ലാവർക്കും വേണ്ടിട്ടല്ലേ. കാട്ടുതുളസി സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ?
1: പിന്നെ നല്ല സിനിമയല്ലേ സാറേ.
0: ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ? സത്യന്റെ സിനിമയായിരുന്നു.
1: സത്യന്റെ സിനിമയാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യനെ.
0: ഏകദേശം
1: പറഞ്ഞിട്ടാണ് ഈ പാട്ട് ഞാൻ ചോദിച്ചിരിക്കുന്നത്.
0: അതെ, ശരി. 60-61 വർഷം മുമ്പ് ഇറങ്ങിയ ചിത്രമാണ്.
1: നല്ല സിനിമയാണ്, കണ്ടിരിക്കാനുണ്ട് സാറേ.
0: അതെ അതെ. ഒരു പക്ഷേ പ്രമേയൊക്കെ ഒരു സ്ഥിരം ഇതായിരുന്നു തോന്നുന്നു അല്ലേ? ഒരു തേയിലത്തോട്ടം,
1: ഔഷകുമാരി അങ്ങനെയൊക്കെ ഉള്ള കൊറേ നടന്മാരൊക്കെ ഉണ്ടതിനകത്ത്.
0: അതെ, കൊട്ടാരക്കര ശ്രീധരൻ നായരുണ്ട്. സൂര്യകാന്തി സൂര്യകാന്തി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
1: ശാരദ പാടുന്ന പാട്ടാണ്, നല്ല പാട്ടാണ്.
0: അതെ അതെ, എസ് ജാനകി പാടിയിട്ടുള്ള പാട്ട്.
1: പിന്നെ വേറെ എന്ത് പാട്ട്? വെള്ളിച്ചീലങ്കൈ
0: അണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്, വെള്ളുവനാടൻ പെണ്ണ് അല്ലെ, യേശുദാസിന്റെ ചെറിയ ശബ്ദത്തിലുള്ള പാട്ട്. അത് പി ബി ശ്രീനിവാസ എന്നാണ് എന്റെ ഓർമ്മ. ഒരുപാട് പേര്, ഒരുപാട് പാട്ടുകളുണ്ട്.
1: എല്ലാ പാട്ടുകളും നല്ല പാട്ടുകളാണ്.
0: അതെ, ഈ ഒരു പാട്ടില് എനിക്ക് തോന്നുന്നു ഈ വെള്ളിച്ചിലങ്കി അണിഞ്ഞു കൊണ്ടൊരു പെണ്ണ്, അതിലൊരു റേഡിയോ ഒക്കെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ സത്യൻ റേഡിയോ മോളിലേക്ക് ഇട്ട് പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അത് ഈ ചിത്രത്തിലാണല്ലേ, എനിക്ക് അത്രയും ഓർമ്മ. ഞാൻ ഈ ചിത്രം കണ്ടിട്ടില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നറിയാം. പി ബി ശ്രീനിവാസന്റെ സിഒ ആൻഡോ പാടിയിട്ടുണ്ട് ഈ ചിത്രത്തിൽ എന്ന് പറയുന്നത്.
1: അപ്പൊ അമ്മക്ക് ഞാൻ പറയുന്ന പാട്ടൊന്നും പിടിക്കൂല, അമ്മക്ക് സത്യന്റെ സിനിമ പാട്ട് വേണം. എനിക്കിഷ്ടമാണ്, സത്യന്റെ വേറെ സിനിമയിലെ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടമാണ്.
0: അതെ അതെ, നല്ല പാട്ടുകൾ ഉണ്ടായിരുന്ന കാലമല്ലേ അത്, ശരിക്കും 60-കളുടെ അവസാനവും 70-കളൊക്കെ.
1: തീരെ വരെയാണ് ഈ അമ്മ അവിടെ നിന്ന് മാറില്ല, അത് കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ അമ്മ അത് കണ്ടിരിക്കും, അത് അവിടെ ഇരുന്ന്.
0: അതെ,
1: ഭയങ്കര ഇഷ്ടമാണ്
0: മലയാള ചലച്ചിത്ര.
1: ശശികുമാർ
0: ശശികുമാറാണ്, കാരണം യേശുദാസ് 62-ൽ വന്നു, ഒരു മാറ്റം വന്നൊരു കാലമാണ്.
1: അതെ,
0: ഈ പാട്ട് കേട്ടാൽ തന്നെ നമുക്ക് സിനിമയുടെ സിനിമയുടെ കഥ മനസ്സിലാക്കാം. ഗംഗയാർ ഒഴുകുന്ന നാട്ടിൽ നിന്ന് ഒരു ഗന്ധർവനിയ വഴി വന്നു, അപ്പൊ നമുക്ക് അറിയാം പുറത്ത് നിന്ന് എവിടെ ഒരു ആള് വന്നിരിക്കുകയാണ്
1: ചിത്രത്തിൽ.
0: അതെ അതെ, എനിക്ക് തോന്നുന്നു ആ ചിത്രത്തിൽ വിദേശത്ത് പഠനമൊക്കെ കഴിഞ്ഞിട്ട് സത്യനെത്തുന്ന കാലമാണ്.

0: അതെ
1: അല്ലേ, ഒരു എന്താ പറയുന്നത് തോട്ടം തൊഴിലാളി പെൺകുട്ടിയായിട്ട് മുതലാളിയുടെ
0: അതെ
1: മകന്റെ പ്രേമമാണ്.
0: അതെ അതിനെ ഈ ഉഷകുമാരിനെ എന്തോ അവിടെ അങ്ങോട്ട് കൊക്കയിലേക്ക് അങ്ങോട്ട് ഇട്ട് അന്വേഷിച്ച് നടക്കണം, ഇവൻ അന്വേഷിച്ചെടുക്കണം, കൊച്ചിയെ അന്വേഷിച്ചെടുക്കും, കാണൂല, അങ്ങനെയാണ് ആ പാട്ട് പാടി നടക്കണത്.
1: അതാണ് വിളി കേൾക്കൂ എന്ന് പറയുന്നത് അല്ലെ, തുളസി തുളസി
0: അതെ
1: വിളി കേൾക്കും.
0: അതെ അതെ അതെ
1: എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മ വെച്ചാൽ വളരെ സന്തോഷം. നമുക്ക് ഇഷ്ടാനത്തിലേക്ക് പോയാലോ.
0: ആ ശരി,
1: ഓക്കെ,
0: എല്ലാവർക്കും വേണ്ടി സാറേ,
1: എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ട്
0: വേണ്ടി
1: കേൾക്കാം. ഓക്കെ, താങ്ക് യു.
0: ശരി ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ സാർ, നമസ്കാരം.
0: നമസ്കാരം. ആരാണ്?
1: സൗത്ത് പറവൂരിന്ന് ആശയാണ്.
0: ആശ, സൗത്ത് പറവൂർ. ഓക്കെ. നമ്മുടെ കൊച്ചി എഫ് എം എല്ലാം സ്ഥിരം കേൾക്കുന്ന ആളാണോ?
1: ഇതോ
0: കൊച്ചി എഫ് എം സ്ഥിരം കേൾക്കുന്ന ആളാണോ ആശ?
1: കേൾക്കാറുണ്ട്, ഞാൻ വിളിക്കാറുണ്ട് ഇടക്ക്.
0: എന്തോ ഇടയ്ക്ക് പറയായിരുന്നു ആശ, എന്താ പറഞ്ഞു വന്നത്?
1: അതെ, പിന്നെ ജൂൺ 3-ാം തീയതി എന്റെ അനിയത്തിന് വെഡിങ് ആനിവേഴ്സറി ആണ്.
0: ഓ, ജൂൺ 3-നാണ്. ഓക്കെ.
1: 25 വർഷമായി.
0: ഓ ശരി. അപ്പൊ എല്ലാവിധ ആശംസകളും. സിൽവർ ജൂബിലി എന്നാ നമ്മൾ പറയണ്ടേ?
1: അപ്പൊ അവക്ക് വേണ്ടിട്ട് കൂടിയാണ് ഈ പാട്ട് ഞാൻ ചോദിച്ചത്.
0: ഏത് പാട്ടാണ് പറയും?
1: പിന്നെ സ്നേഹത്തുമ്പി
0: കൂടെ കരയാതെ എന്നെ രോമൽ തുമ്പി പാട്ട് പാടുന്നു. ഡിസംബർന്നാണ് സിനിമയുടെ പേര്. ജാസി ഗിഫ്റ്റിന്റെ സംഗീതം, യേശുദാസിന്റെ ആലാപനം, രചന കൈതപ്പുറം.
1: രണ്ടുമൂന്ന് പേരുടെ പേരും കൂടെ പറഞ്ഞോട്ടെ.
0: ആ പറയുന്ന
1: മാർക്ക് 8-ാം എന്റെ മോളുടെ കുട്ടിയുടെ ബർത്ത്ഡേയായിരുന്നു. പേര് മിഥില.
0: മിഥിലയുടെ പിറന്നാള്.
1: പിന്നെ ഏപ്രിൽ 24-ാം തീയതി എന്റെ മോളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. മോളുടെ പേര് മീര, ഭർത്താവ് സജീവ്. പൂമാലയിലാണ് അവർ താമസിക്കുന്നത്.
0: അവരൊക്കെ കേൾക്കുന്നുണ്ടാവോ ഇതിപ്പോ?
1: ആ കേൾക്കുന്നുണ്ടാവും.
0: കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ സന്തോഷത്തിന് വെറുതെ പേര് പറഞ്ഞു.
1: പിന്നെ ഈ മെയ് 3-ാം തീയതി മോന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. പേര് ആവിഷ്കാർ.
0: ആവിഷ്കാർ. ഓ ശരി.

0: ഏഴ് വയസ്സായി അല്ലേ. ഓ
1: പിന്നെ ജൂണിൽ അനിയത്തിന്റെ വെഡിങ് ആനിവേഴ്സറി, 25 വർഷമായി. ജൂലൈ 3 മോന്റെ വെഡിങ് ആനിവേഴ്സറി.
0: ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കാൻ കഴിയുന്നുണ്ട് അല്ലേ, ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ നിന്ന് ഓർത്തെടുത്ത് പറയാൻ കഴിയുന്നുണ്ട് അല്ലേ, ഓർമ്മകൾ ഇങ്ങനെ ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, ജൂൺ 19
1: ആഗസ്റ്റ് 31 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ എല്ലാം കൂടി ഒരവസരം കിട്ടിയ എല്ലാം പറഞ്ഞേക്കാനാന്ന് വിചാരിച്ചു.
0: നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ ഭർത്താവിന് ഇതൊക്കെ ഓർമ്മയുണ്ടോ?
1: ഇല്ല, ഭർത്താവിന് ഓർമ്മയുണ്ടാവില്ല.
0: ആഗസ്റ്റ് 31 ഓർക്കുവോ?
1: ഞങ്ങളുടെ മാത്രം അറിയാൻ
0: പറ്റും. 31
1: മാത്രം
0: ഓർമ്മയുണ്ട് അല്ലേ. അതെ അതെ, അല്ലെങ്കിൽ അത് കഷ്ടത്തിലാവുന്ന അദ്ദേഹത്തിന് അറിയാം. ഓക്കെ, എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ,
1: സംസാരിച്ചതിൽ
0: വളരെ സന്തോഷം. ഓക്കെ,
1: ഇഷ്ടമായിരുന്നു,
0: കേട്ടോളൂ.

0: ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: ഞാൻ
0: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ചേർത്തലയിൽ മുരളീധരനായിരുന്നു. ചേർത്തലയിൽ
0: ചേർത്തലയിൽ നിന്ന്
1: ഇപ്പോൾ
0: മുരളീധരൻ.
1: പ്രോഗ്രാമൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട്. സാറിന്റെ എല്ലാ പ്രോഗ്രാം പിന്നെ ശുഭാശ ചെയ്തുകൊണ്ട്
0: എല്ലാം കേൾക്കുന്ന
1: എല്ലാ
0: വ്യക്തിയാണല്ലേ. ഓക്കെ, താങ്ക് യു.
1: പ്രോഗ്രാം കേൾക്കാറുണ്ട്.
0: പിന്നെ
1: ഇപ്പോൾ
0: ഏറ്റവും ഇഷ്ടമുള്ള ഏതാ പരിപാടി മുരളീധരന്?
1: ഹെൽത്തും പ്രോഗ്രാം നല്ലതാണ്.
0: ഹെൽത്ത് പരിപാടിയാണോ ഏറ്റവും ഇഷ്ടം?
1: എല്ലാ പ്രോഗ്രാമും ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. അത് കുറെ കാലം മുമ്പ് ഇരിക്കുന്നൊരു എനിക്ക് 20 ദിവസത്തെ ഉറപ്പാണെന്ന് തോന്നുന്നു. മറ്റേ ഈ അന്ന് തിരുവനന്തപുരം ആകാശവാണിയായിരുന്നു. അപ്പോ ഈ മസൂരിക്കെതിരെ മരുന്ന് കണ്ടുപിടിച്ച ഒരു ചിത്രീകരണം
0: ഉണ്ടായിരുന്നു.
1: രാധാകൃഷ്ണൻ മസൂരിക്കെതിരെ മരുന്ന് കണ്ടിച്ച് കണ്ടുപിടിച്ച ഒരു ചിത്രീകരണം റേഡിയോയിൽ കേൾപ്പിച്ചായിരുന്നു. അത് ഭയങ്കര ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നത് എടുത്ത് ഇട്ടാൽ നന്നായിരിക്കും.
0: അത് പക്ഷെ തിരുവനന്തപുരംകാർ വിചാരിക്കേണ്ടി വരും, കാരണം കൊച്ചി സ്റ്റേഷൻ ഇവിടെ പിന്നെ തുടങ്ങിയതല്ലേ. 1989 കൊച്ചി സ്റ്റേഷൻ വരുന്നത്. അതിനൊക്കെ എത്രയോ മുമ്പത്തെ കാര്യമാണ് താങ്കൾ
1: പറയുന്നത്. അതിലെ പാൽക്കാരി വരുന്നതും പാൽക്കാരിയെ കുറെ 2 ആഴ്ചയായിട്ട് കാണാതിരുന്നിട്ട് പിന്നെ വരുന്നതും എന്താ വരാതിരുന്നത്. അപ്പൊ എനിക്ക് ഗോവസൂരി വിട്ട് കിടന്നുപോയി. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത്, ഗോവസൂരി വരുന്നവർക്ക് പിന്നെ മസൂരി വരില്ല എന്നൊക്കെ പറയുന്നു. ആ രാധാകൃഷ്ണന്റെ ആ ഒരു
0: ശബ്ദം അല്ലേ. അതെ അതെ, ഇങ്ങനെ ശ്രോതാക്കളുടെ മനസ്സിലാണ് അതെല്ലാം. കാരണം അതൊന്നും ഇപ്പോൾ ചിലപ്പോൾ റെക്കോർഡിങ്സ് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കാരണം അന്നൊക്കെ ഈ ടേപ്പിലാണ് ഇത് ചെയ്തിരുന്നത്, ഈ റെക്കോർഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ടേപ്പുകൾക്ക് വളരെ ദൗർലഭ്യമായിരുന്നു. ഒരു ടേപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ മുകളിൽ തന്നെ അത് മാച്ച് വേറെ റെക്കോർഡ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ടേപ്പുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു, വില കൂടിയതുമാണ് ഈ ടേപ്പ്. അങ്ങനെ പല പരിപാടികളും നഷ്ടമായിട്ടുണ്ട്. എല്ലാ ദിവസവും വേണം താനും ഇത്, എല്ലാ ദിവസവും റെക്കോർഡിംഗ് വേണ്ട. ഇപ്പോൾ ഈ വാലുമീട് ആണെങ്കിലും ഈ ആരോഗ്യ പരിപാടിയാണെങ്കിലും ഒക്കെ അപ്പോൾ ഒന്നിൻ്റെ മേലും മറ്റൊന്നും എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട്. ഈ നമുക്ക് ഇതുപോലെ ശ്രോതാക്കളുടെ മനസ്സിൽ മാത്രമേ അതൊക്കെ ഉണ്ടാവും. എന്തായാലും പഴയ ഓർമ്മ പങ്കുവച്ചാൽ വളരെ നന്ദി. അതെ അതെ, ഇല്ല ഇല്ല, ആള് മാറിയിട്ടില്ല.
1: പ്രോഗ്രാം എല്ലാം നല്ല
0: വളരെ സന്തോഷം. അപ്പൊ ഇന്നത്തെ പാട്ട് ഏതാ? അത് പറഞ്ഞില്ലല്ലോ.
1: ഞാൻ പറഞ്ഞു കൊട്ടാരം വെച്ചാനുണ്ടെന്ന ചിത്രത്തിലെ ചന്ദ്രകളഭം ചാർത്തി
0: വയലാർ ദേവരാജൻ ടീമിന്റെ യേശുദാസ് പാടിയത് അല്ലെ. 75 ചിത്രമാണ്, 75 പുറത്തു വന്ന ചിത്രമാണ് കൊട്ടാരം വിൽക്കാനുണ്ട്. 75 മെയ്യിലൊക്കെയാണ് അതിന്റെ റിലീസ്. 75 ഒക്ടോബർ ആയപ്പോഴേക്ക് വയലാർ ഇവിടെ പറയുകയും ചെയ്തു.
1: നേരെ പടിഞ്ഞാറ
0: രാഘവപ്പറമ്പിൽ അല്ലെ. ഈ പാട്ടൊക്കെ ഇറങ്ങിയിട്ട് ഏകദേശം 5 മാസത്തോളം ഉണ്ടായുള്ളൂ. 5-6 മാസം ആയപ്പോഴേക്ക് അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഇനിയൊരു ജന്മം കൂടി തരുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള പാട്ടാണല്ലോ.
1: അതെ, കഴിഞ്ഞ വർഷം ഞാൻ സർക്കാർ സർവീസ് ഉണ്ടായിരുന്നു, ട്രഷറിയിലായിരുന്നു. ഇടുക്കി നെടുങ്ങന്ന സബ് ട്രഷറിയിലായിരുന്നു. കഴിഞ്ഞ വർഷം മെയിൻ 31 ഇട്ടറിയു.

0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, വളരെ സന്തോഷം.
1: ഓക്കെ,
0: ഇഷ്ടം കേട്ടോളൂ.

0: ഹലോ,
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ. വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഇത് അനിലയാണ്, വെങ്ങോലയിൽ നിന്ന്.
0: അനില വെങ്ങോല, പേര് പരിചയതാണ്. അഭിപ്രായ വേദിയിൽ എഴുതാറുണ്ട് അല്ലേ?
1: അഭിപ്രായ വേദിയിൽ ഏതാണ്ട് മാക്സിമം വിമർശനായിരിക്കും.
0: ആ, നന്നായി. വിമർശനം നല്ലതാണല്ലോ. ഈ
1: പിന്നെ
0: കൺസ്ട്രക്റ്റീവ്, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയും, അങ്ങനെയുള്ള വിമർശനം നല്ലതാണ്. നമ്മളെ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. വെറുതെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കല്ല.
1: അതല്ല കുറ്റപ്പെടുത്തണമെന്നൊന്നുമില്ല.
0: അല്ല, പറയാമല്ലേ, തെറ്റ് പറ്റാത്ത മനുഷ്യരല്ലല്ലോ. പറയുവാനല്ല, സംസാരിക്കാൻ കഴിഞ്ഞൊരു സന്തോഷം. മറ്റേ നമ്മൾ കത്ത് ഈ സന്ദേശമല്ലേ കാണുന്നുള്ളു. എന്താ, വീട്ടിലാണോ ജോലി വല്ലതും ചെയ്തിരുന്നോ, അതോ എങ്ങനെയാണ്?
1: ജോലിയൊന്നുമില്ല, ഹൗസ് മാനേജറാ.
0: ആ, ശരി. ഹോം മേക്കിംഗ് ഹൗസ് മാനേജറാണോ? പുച്ഛിക്കാൻ പറ്റില്ലല്ലോ, സത്യം പറഞ്ഞാ.
1: പക്ഷേ
0: അത് അങ്ങനെ മാനേജർ എന്ന് പറയുമ്പോ ഒരു വിലയൊക്കെ ഉണ്ടല്ലോ.
1: ഞാൻ ഇടയ്ക്ക് വിളിക്കാറില്ല, ആറുമാസമൊക്കെ കൂടുമ്പോഴേ വിളിക്കുള്ളൂ. ഇപ്പൊ ഡിസംബർ 31 രാത്രിയിൽ 11:30 ശേഷം വിളിച്ചതാ. മറ്റേ ന്യൂ ഇയർ പ്രോഗ്രാമിൽ
0: വിളിച്ചാലേ. ഓക്കെ, ആറുമാസം കഴിഞ്ഞിട്ട്.

0: ആറുമാസമല്ല അത് അങ്ങനെ ക്യാപ് ട്രാവൽ ചെയ്യാറുള്ളത്. ഞാനെപ്പോ വിളിച്ചാലും കിട്ടും.
1: അതെന്താ ടെക്നിക്ക്?
0: അതെ, അത് ഒരു പാട്ട് പോയി സെക്കൻഡ് സ്റ്റാൻസ് തുടങ്ങുമ്പോ ചരണം തുടങ്ങണ ആ ടൈമിൽ വിളിക്കാൻ തുടങ്ങും.
1: ഓ, അതാണ് എന്റെ രഹസ്യം പരസ്യമാക്കി. അപ്പൊ ഇനി ആളുകളെല്ലാം അങ്ങനെ ചെയ്യട്ടെ.
0: അത് ചെയ്തോട്ടെ, വിളിച്ചോട്ടെ, എനിക്ക് പ്രോബ്ലം ഇല്ല. ഞാൻ ആറു മാസം.
1: ഏത് പാട്ടാ വേണ്ടത്?
0: നിറങ്ങളിൽ നീരാടുന്ന ഭൂമി, എനിക്ക് നീദാനം തന്ന ഭൂമി,
1: സ്വന്തം എന്ന പദം അല്ലേ ആ ചിത്രത്തില്?
0: അതെന്താ വെച്ചാല് കൊറേ നാളായിട്ട് നല്ല വെയിലായിരുന്നു. വെയിൽ വന്നപ്പോ എല്ലാം വാടിക്കഴിഞ്ഞപ്പോ മൂന്നാല് ദിവസമായിട്ട് മഴ വന്നപ്പോഴേക്കും പുതിയ തളിരെ ഇലയൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് വെക്കണം. വെച്ചാൽ മനുഷ്യൻ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന നിറങ്ങൾക്ക് അത്രയും വാല്യൂ ഇതായിട്ട് നിക്കണില്ല. ഇത് നല്ല ഇതായിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ട് നിക്കുന്നല്ല നല്ലതില്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ആ പാട്ടും
1: തോന്നിയതാ. ശ്രീകുമാരൻ സാറിന്റെയാണ് അല്ലേ? മധുവും ശ്രീവിദ്യയൊക്കെ അഭിനയിച്ചിരുന്ന ചിത്രമാണ്.
0: സിനിമ തിയേറ്ററിലൊക്കെ പോയി കണ്ടതാ, പക്ഷെ കൊറേ സിനിമകൾ ആ സമയങ്ങളിൽ വെച്ചാ ഒരു 18 വയസ്സ് വരെയും സിനിമ തിയേറ്ററിൽ തന്നെ ആയിരുന്നു കാണല്. അപ്പൊ അതാരണ എല്ലാം കൂടി അവിയലായിരുന്നു. ഏത് ആരാ എന്തോ അറിയാൻ പാടില്ലാത്ത അവസ്ഥയാ. ഫസ്റ്റ് ഷോ, ഫസ്റ്റ് ഡേ, ഫസ്റ്റ് ഷോ അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടർ ആയിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ പുറകോട്ട് വലിഞ്ഞതാ. എന്നുവെച്ചുകഴിഞ്ഞാ നമുക്ക് അടുത്ത് പോവാനായിട്ട് ആൾക്കാരും ഇല്ല, അങ്ങനെയൊക്കെ ഉള്ളത് തോന്നിഞ്ഞപ്പോ നമ്മള്
1: നമ്മുടെ സിസ്റ്റത്തിലേ സ്വന്തം എന്ന പദത്തില് ആ പാട്ട് കാണുന്നില്ല കേട്ടോ. നിറങ്ങളിൽ നീരാടുന്ന ഭൂമി, എനിക്ക് നീദാനം തന്ന ഭൂമി,
0: അത് കാണുന്നില്ലെങ്കിൽ സ്വർഗം താണിറങ്ങി വന്നതോ
1: വനദേവത എന്ന് പറഞ്ഞ ചിത്രത്തില് അല്ലേ?
0: ആ പാട്ട് ഞങ്ങള് ഇവിടെ പോയപ്പോ കേദാറിലൊക്കെ പോയ സമയത്ത് അവിടെ മന്ദാകിനി തീരത്ത് വെച്ചപ്പോ ഞങ്ങളുടെ
1: വനദേവത ചിത്രത്തിന്റെ പേര് സ്വർഗം താണി
0: കൃഷ്ണ സാർ ഉണ്ടായിരുന്നു. പുള്ളി നല്ല പോലെ പഠിച്ച ആ മല ഇതൊക്കെ കൂടി കണ്ടുകഴിഞ്ഞ് താഴെ നല്ല കൊക്ക താഴ്വാരൊക്കെ ആയിട്ട് തന്നെ സ്വർഗം താണി
1: ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു ചിത്രത്തിൽ ഇത് പ്രേമസീറ അഭിനയിക്കുന്നത്, അതേസമയം ഇത് കാണിക്കുന്നത് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്.
0: പക്ഷെ ഈ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ സാർ പാടി ഇത് മന്ദാകിനി തീരത്ത് വെച്ചാ ഗംഗയുടെ കൈ ഇതായിട്ടുള്ള ഉത്തരാഖണ്ഡിൽ വെച്ച്
1: യാത്രയൊക്കെ ചെയ്യുന്ന പറ്റുന്നുണ്ടാവോ അല്ലേ?
0: പോയി കേദാർ ബദരിയൊക്കെ പോയി,
1: ചാർധാം
0: വില്ലേജ്, ചാർധാം യാത്ര, പിന്നെ അത് കഴിഞ്ഞ അയോധ്യ, പ്രയാഗ്രാജ് അതൊക്കെ പോയി.
1: ഓക്കെ,
0: ഇനിയിപ്പോ അടുത്ത യാത്ര കുട്ടികൾക്ക് എല്ലാ വർഷം പോകണത് ഈ 1st പോകാൻ പോകുന്നു.
1: അതെ അതെ, ഇപ്പൊ അതിന്റെ സമയമാണല്ലോ.
0: അതെ അതെ അതെ,
1: എന്തായാലും യാത്രയൊക്കെ സുഖമായിരിക്കട്ടെ. നമുക്ക് ആ പാട്ട് എന്തുകൊണ്ടാ കാണാതെ പോയെന്ന് അറിയില്ല. എനിക്കും ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു അത്. കാശ്മീരിലൊക്കെ വെച്ച് ചിത്രീകരിച്ച ചിത്രമായിരുന്നു. മധു, ശ്രീവിദ്യ, അംബിക, ജോസ് ഒക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു. എന്തായാലും നമുക്കപ്പോ വനദേവതയിലെ പാട്ടിലേക്ക്
0: പോകാം. ഗ്രൂപ്പ് ഉണ്ട് റേഡിയോ ശ്രോതാക്കളുടെ സ്വപ്നക്കൂട് എന്ന് പറഞ്ഞ, സ്വപ്നക്കൂട്ടിലെ എല്ലാവർക്കും ഫാമിലിക്കും വേണ്ടി, പിന്നെ ശ്രവ്യമാതിരം എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പും കൂടി ഉണ്ട്.
1: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് വനദേവതയ്ക്ക് വേണ്ടി,
0: സുധചേച്ചി, സുധചേച്ചിയുടെ ഫാമിലിക്ക് വേണ്ടി,
1: എല്ലാവർക്കും വേണ്ടി യേശുദാസ് പാടി പാട്ട് കേൾക്കാം. സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. ഇഷ്ടമാണ്.
0: താങ്ക് യു, താങ്ക് യു, താങ്ക് യു, വെൽക്കം.

0: ഹലോ, വെള്ളിത്തിരയാണ്. സ്വാഗതം.
1: ആ നമസ്കാരം സിസ്റ്ററേ. ഞാൻ
0: നമസ്കാരം.
1: തന്നെ അറിയാം, രാജി കളവങ്കോടൻ ചേർത്തല.
0: ഓ, അറിയാം. കത്തെഴുതുന്ന ആളും കൂടിയാണല്ലോ.
1: ഒരു റിട്ടയർഡ് സീനിയർ ക്ലർക്ക് സാർ.
0: ആ, അറിയാം അറിയാം. എനിക്ക് കാലിന് സുഖമില്ല എന്നറിയാം.
1: ആ അറിയാം. അപ്പൊ സാറിന് ഇപ്പൊ ആയതുകൊണ്ട് ഞാനൊന്ന് വിളിച്ചാണ് സാർ. ജന്മമാസമായി ജയമോഹനെ വിളിച്ചിട്ട്.
0: ഓക്കെ,
1: അപ്പം ജിത്തിനുമായിട്ട് സംസാരിക്കാൻ.
0: അപ്പൊ ഇന്നത്തെ ഈ പരിപാടിയിലെ അവസാനത്തെ കോളായിരിക്കും ഇത്. പറഞ്ഞോളൂ, ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് സാറിനോടൊന്ന് സംസാരിച്ചാൽ മതി. അതിനു വേണ്ടിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്തതാണ്.
0: വളരെ സന്തോഷം.
1: ഒരു ഇതാണല്ലോ, എനിക്ക് ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കത്തൊക്കെ എഴുതാറുണ്ടല്ലോ സാർ, അഭിപ്രായ വേദിയിലൊക്കെ ഒന്ന് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാനിപ്പോ കോൾ ചെയ്തെന്നേ ഉള്ളേ. ഞാൻ ഒരു രണ്ടു മൂന്ന് പേര് പാട്ട് പാടിക്കട്ടെ സാർ.
0: പെട്ടെന്ന് പാടുന്നു, പാടിക്കോളൂ
1: പാടിക്കട്ടെ.
0: ആ പാടിക്കോളൂ.
1: ഓരോരോ ജന്മങ്ങളിൽ

0: ഓക്കെ
1: ഓക്കെ,
0: നമുക്കപ്പോ ഇന്ന് പാട്ട് ചോദിച്ചിരിക്കുന്നത് മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിലാണ്. ആ പാട്ടൊന്നും പോവില്ല കേട്ടോ, ഇനിയിപ്പോ സമയം ഒട്ടുമില്ല. എന്തായാലും രണ്ടുപേരും കേൾപ്പിക്കാം. ഓക്കെ ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം, ഇഷ്ടമായാലും കേട്ടോളൂ.

ഇന്നത്തെ വെളിത്തിരയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് വെളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. നിങ്ങൾക്കായി പാട്ടുകൾ തിരഞ്ഞെടുത്തത് സ്വാതി സുധാകർ. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് രാധാകൃഷ്ണപിള്ള, ജിജി ചെറിയാൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. വെള്ളിത്തിര. വെള്ളിത്തിര. വെള്ളിത്തിര.

0: ആകാശവാണി FM വാർത്തകൾ.
1: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻമുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് മുൻമുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് ഓൺലൈൻ അദാലത്ത് June 5 നടക്കും. DGP റവാഡ ചന്ദ്രശേഖർ രാവിലെ 11 നടക്കുന്ന അദാലത്തിൽ പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സംരംഭകയായ റസീന ഹംസയാണ്. നമസ്കാരം.
1: നമസ്കാരം.
0: റസീന ഒരു പാചക വിദഗ്ധയാണ് അല്ലെ? ഒരു ചെറിയ സ്ഥലത്ത് ഊണ് കൊടുത്തുകൊണ്ടാണോ തുടങ്ങിയത്? എങ്ങനെയാണ് ഒരു എന്താ പറയുന്നതിന് ഒരു ഫുഡ് ആണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ കാക്കനാടാണ് റസീനയുടെ സ്ഥലം. ഫുഡ് ഒരുക്കി കൊടുക്കുന്നത്

0: കാക്കനാട് ആണ്. ചെറിയൊരു കട എന്ന് പറയാം, ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കൊടുക്കുന്ന ഒരു കടയാണത്
1: അല്ലേ?
0: അപ്പോ ആ കടയിൽ എന്താ കൊടുക്കുന്ന, ഊണാണോ? അവിടെ ഊണ് മാത്രമേ ഉള്ളോ?
1: ഊണുണ്ട്, കഞ്ഞിയുണ്ട്.
0: അതായത് ഉച്ച സമയത്ത് ഉച്ചക്കുള്ള ഫുഡാണ് കൊടുക്കുന്നത് അല്ലേ?
1: ഊണുണ്ട്, കഞ്ഞിയുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, പിന്നെ ഓംപ്ലേറ്റ് കടിച്ചത്
0: അങ്ങനെയാണ്.
1: അങ്ങനെയുണ്ട്.
0: ശരി. അപ്പോ ഈ ഒരു കട തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം, ഈ ആഹാരം ഉണ്ടാക്കാൻ, കൊടുക്കാൻ, വിളമ്പാൻ, ഇതൊക്കെ വലിയ താല്പര്യമുള്ള ആളാണോ?
1: അതെ, തീർച്ചയായിട്ടും. എനിക്കെന്ന് വെച്ചാല് ആദ്യം ഫുഡിന്റെ ഒന്നും പരിപാടി അറിയില്ലായിരുന്നു. എന്റെ ഉമ്മച്ചിയായിട്ടാണ് എന്നെ എല്ലാം പഠിപ്പിച്ചതൊക്കെ. അങ്ങനെ നമുക്കിപ്പോ എന്തായാലും എനിക്കൊരു കൈത്തൊഴിലായിട്ടുണ്ട് അത്. എന്റെ ജീവിതത്തിലേക്ക് അതൊരു ഇതെനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഇപ്പം അത് കണ്ടിന്യൂ ആയിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു ഇങ്ങനെ തുടങ്ങി. പിന്നീട് ചോർത്ത് തുടങ്ങണ്ടായിരുന്നു എന്നിങ്ങനെ വിചാരിച്ച്, പക്ഷെ അങ്ങനെ തന്നെ പിടിച്ചു നിന്ന് എനിക്കിപ്പം കുഴപ്പമില്ല. ശരിക്കും പറയാം, എൻ്റെ

0: നല്ല ഇതിൽ നിന്ന് പിന്നീട് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ച്.
1: അപ്പൊ കാക്കനാടാണ് റസീന താമസിക്കുന്നത്
0: ഇപ്പൊ
1: അല്ലേ?
0: താമസിക്കുന്നത് കാക്കനാടാണ്, എൻ ജി
1: അപ്പം
0: കോട്ടേഴ്സ്.
1: അതെ, ഈ കോട്ടേഴ്സ് ജംഗ്ഷനിൽ തന്നെയാണ് റസീന കട നടത്തുന്നത്
0: അതെ അതെ
1: അല്ലേ?
0: അതെ.
1: അപ്പോ വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടിലെനിക്ക് രണ്ട് മക്കള്, ഭർത്താവ്, ഞാൻ. പിന്നെ ഇപ്പം മൂത്തമോൻ്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷമാകാൻ പോകുന്നു,
1: ശരി.
0: മരുമോളും ഉണ്ട്.
1: അപ്പോൾ ഈ ഒരു കട ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്?
0: സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടുകൾ തുടങ്ങി.
1: ഭർത്താവ് എന്താണ് ചെയ്തത്?
0: ഭർത്താവ് കൂലിപ്പണിയാണ്. അപ്പം പുള്ളിക്കാരൻ മക്കളപ്പോഴത്തേക്കൊന്നും ജോലിക്കൊന്നും പോകാറായിട്ടില്ല, അവരുടെ പഠിത്തം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാമെന്ന് പുറത്തോട്ടൊരു ജോലിക്ക് പോകാനായിട്ട് എനിക്ക് കുറച്ചാൾ പോയതാണ് ഞാൻ. പക്ഷെ പിന്നീട് എനിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല, എൻ്റെ ശരീരം കൊണ്ട് ബുദ്ധിമുട്ടുകളാണ്,
1: ആരോഗ്യ പ്രശ്നങ്ങളാണ്.
0: അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ. പക്ഷേ അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നമുക്ക് ഫുഡിൻ്റെ പരിപാടി തുടങ്ങിയാലോ എന്നിങ്ങനെ അങ്ങനെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് എന്ത് വരട്ടെ വരതെടുത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങി എന്തായാലും ആദ്യമൊക്കെ നമ്മൾ കുറച്ച് വീട്ടിൽ തന്നെ ഇങ്ങനെ ഭക്ഷണം കൊടുത്ത്, പുതിയതായിട്ട് ആളുകൾ വന്ന് ഇൻഫോ പാർട്ടിയിൽ നിന്ന് അങ്ങനെയൊക്കെ ഓരോ ഈ ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുന്ന പിള്ളേർ അങ്ങനെയൊക്കെ വന്ന് കൊടുത്ത്, പിന്നെ നമ്മുടെ നവനിർമ്മ സ്കൂളിലേക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. ഡെയിലി ഒരു 90 പേർക്കുള്ള ഫുഡ് അങ്ങനെ കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് വന്നപ്പോൾ ഓർത്ത് അന്ന് ഇവിടെ ഒരു കട ഇട്ടാലോ എന്ന് ഓർത്ത് ഒരു പെട്ടിക്കട ഇട്ടതാണ് ഞാൻ. അങ്ങനെ ഇട്ടിട്ട് ആദ്യം ഞാനിങ്ങനെ ദോശയുടെ പരിപാടി, രാവിലെ ചെറുകടി, ദോശ, ഉച്ചക്കലത്തെ ഊണ്, അങ്ങനെ എല്ലാമായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ വീണ്ടും എനിക്ക് നട്ടലിന് പ്രശ്നം കൂടി തളർന്നുപോയി. അങ്ങനെ അവിടെ അങ്ങനെ ആ കിടപ്പിൽ എന്തായാലും, പക്ഷെ എൻ്റെ മക്കളും എൻ്റെ കെട്ടിയവനും കൈ പിടിച്ചെന്നെ കയറ്റി. അതെനിക്കൊരു വലിയ, പിന്നെ എൻ്റെ വാപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു, എനിക്ക് അവരായിരുന്നു എല്ലാം തണൽ അവരായിരുന്നു. പക്ഷെ എൻ്റെ വാപ്പയും ഉമ്മയും പോയപ്പോഴത്തേക്ക് ഞാൻ തളർന്നു പോയി. എന്ന് വെച്ചാൽ എന്തിനും എടവും വാലും എൻ്റെ വാപ്പയും ഉമ്മയായിരുന്നു എനിക്ക്. പക്ഷെ അവരും പോയി കഴിഞ്ഞ, പക്ഷെ ഇപ്പം എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എന്നോടൊപ്പം ഇന്ന് ഈ നിമിഷം വരെ എന്നോടൊപ്പം ഉണ്ട്. നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഫുഡിൻ്റെ പരിപാടി വീണ്ടും ഞാൻ പറഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ തുടങ്ങാം, നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് ഉണ്ടെങ്കിലും ഞാൻ തുടങ്ങാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി. തുടങ്ങി കുറച്ച് നാൾ വരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. കച്ചവടം കുറവ് എന്ന് വെച്ചാൽ തുടങ്ങിയ കച്ചവടം ഇട്ട് പോയി, പിന്നീട് നമ്മൾ തുടങ്ങി വെക്കണയാണ്. അപ്പൊ കുറെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ എന്റെ ഭർത്താവിനോട് പറഞ്ഞ് നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളു, ഇനിയും ഇല്ല, അറിഞ്ഞു കേട്ടൊക്കെ എല്ലാവരും വന്നാലും ശരിയായിക്കോളൂ, ഇപ്പം ദൈവം സഹായിച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ല, കച്ചവടം അത്യാവശ്യ കച്ചവടം ആയിട്ടുണ്ട്. പിന്നെ ഇത് കൊണ്ടിട്ടാണോ മൊത്തം കഴിയുന്നത് വെച്ചാൽ അല്ല, ഇതുകൊണ്ട് നമ്മളിപ്പോൾ വടക്കാണ് താമസിക്കുന്നത്. പിന്നെ രണ്ട് മക്കൾ ജോലിക്ക് പോകുന്നുണ്ട്, കെട്ടിയവനും പോകുന്നുണ്ട്, അവരുടെ ഹെൽപ്പ് എല്ലാം ഉണ്ട്. കെട്ടിയവനും ഈ പറഞ്ഞ പോലെ 7 മണിയാകുമ്പോൾ 7:30 ആകുമ്പോൾ പുള്ളിക്ക് ജോലിക്ക് കയറണം. അതിനു മുമ്പ് മാക്സിമം എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പം മോൻ്റെ മൂത്ത മകൻ്റെ കല്യാണം കഴിഞ്ഞ് അവന് ഒന്ന് വേറെ മാറി താമസിച്ച് മകള് പഠിക്കാൻ പോണയാണ്. പിന്നെ ഇളയ മോനും നല്ല ഹെൽപ്പാണ്, എന്തിനും എവിടെ പോകാനാണെങ്കിലും വരാനാണെങ്കിലും വീട്ടിലേക്ക് എന്ത് കാര്യത്തിനും അവൻ നല്ല ഹെൽപ്പാണ്. മൂത്തതും കുഴപ്പമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
1: അപ്പോൾ ഈ ഒരു കട തുടങ്ങാനായിട്ടുള്ള ഒരു മൂലധനം ഉണ്ടല്ലോ, അത് വേണ്ടേ നമുക്ക് കട തുടങ്ങാൻ? അതെങ്ങനെ?
0: അത് നമ്മള് കുറേ ബുദ്ധിമുട്ടിയാണ് അത് ഒപ്പിച്ചെടുത്തത്, കുറച്ച് ബാധ്യതകളാക്കി. ബാധ്യത എന്ന് വെച്ചാല് ചെറിയ രീതിയിലാണെങ്കിലും അതിനും നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല. പക്ഷെ നമ്മളത് എന്താ പറയുന്ന കടം വാങ്ങിച്ച് എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങി നമ്മൾ മുന്നോട്ട് പോയി. പക്ഷെ അതൊക്കെ റെഡിയായി, കുഴപ്പമില്ല. പിന്നെ പെട്ടെന്നായിരുന്നു മോന്റെ കല്യാണം, അങ്ങനെയൊക്കെ.
1: അപ്പം ഇപ്പൊ ഈ കട തുടങ്ങിയിട്ട് ഇപ്പം എത്ര നാളായി?
0: ഞാൻ 2017 ഇവിടെ തുടങ്ങിയതാണ് കട. ഈ കട
1: ആദ്യമായിട്ട് തുടങ്ങിയത് 2017
0: 17 എന്ന് വെച്ചാല് 15 മുതൽ ഫുഡിന്റെ പരിപാടി തുടങ്ങിയേനെ. എന്നിട്ട് ഇത് ഇവിടെ തുടങ്ങിയേക്കുന്നത് 2017.
1: അപ്പൊ ഇടയ്ക്ക് നിർത്തിപ്പോയി,
0: ഇടയ്ക്ക് നിർത്തിപ്പോയി, ആ സുഖമില്ലാണ്ട് നിന്ന സമയത്ത്. അപ്പോഴും ഇല്ല, എന്താ പറയുന്ന, ഇതിനോടായിരുന്നു താല്പര്യം മുഴുവൻ. എനിക്ക് ഫുഡ് എല്ലാം വെക്കണം, കൊടുക്കണം, എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുക്കണം, നമ്മ കഴിക്കുന്ന ഭക്ഷണം തന്നെ മറ്റുള്ളവർക്കും കൊടുക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അതെന്തായാലും ഇതുവരെ ദൈവം സഹായിച്ച് ഇതുവരെ നിലനിന്നു
1: നന്നായി പോകുന്നുണ്ട് കട അല്ലേ. ഏകദേശം ഒരു എത്ര ഊണ് പോകും? അപ്പൊ
0: ഏകദേശം ഒരു 50 ഊണോളം പോകുന്നുണ്ട്.
1: ആ ശരി. സ്ഥിരമായി വന്ന്
0: കഴിക്കുന്നവരുണ്ട്, സ്ഥിരമായി വന്ന് കഴിക്കുന്നവരുണ്ട്. ഒരു ദിവസം ഇപ്പോൾ ഞാനില്ലെങ്കിലും എന്നെ വിളിക്കും, എൻ്റെ നമ്പർ ഈ കടയുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം വിളിക്കും, എന്തെങ്കിലും ഫുഡില്ല. അപ്പം എനിക്കെന്ന് ചേട്ടക്കിടക്ക് ഇങ്ങനെ ഡോക്ടർക്കേല് പോകേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ഒന്ന് മുടക്കും. പിന്നെ ഞാനായിട്ട് പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പം അങ്ങനെ ഒന്നും മുടക്കു വരും, മാക്സിമം മുടക്കാതെ നോക്കുന്നത്. പിന്നെ പറ്റാണ്ടായി കഴിയുമ്പോൾ മാത്രമേ ഞാൻ നിർത്തും, കുഴപ്പമില്ലാണ്ട് പോകും.
1: ഇപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ വില കൂടുതലാണ്. പച്ചക്കറിക്കാണെങ്കിലും പലചരക്കിന്. പിന്നെ ഇപ്പൊ ഒരു ഗ്യാസിന്റെ ഒരു പ്രശ്നവും വന്നു, അപ്പൊ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്?
0: ഗ്യാസിന്റെ പറയുമ്പോ തുടങ്ങി

0: സമയം മുതലേ ഞാൻ ഊണിന് 50 രൂപയാണ് വാങ്ങിക്കുന്നത്. കഞ്ഞിക്ക് ആദ്യം 30 ആയിരുന്നു, പിന്നെ ഞാൻ 40 ആക്കിയത്. പക്ഷേ ഇപ്പോഴും ഈ അടുത്ത സമയം ഗ്യാസിൻ്റെ ഭയങ്കര പ്രശ്നം വരുന്നിടം വരെയും ഞാൻ 50 തന്നെയാണ് ഊണിന് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ അത് പറ്റണില്ല. വലിയ കുറ്റിയെ നമുക്ക് കടയിൽ വെക്കാൻ പറ്റുള്ളൂ, ചെറിയ കുറ്റി വെക്കാൻ പറ്റില്ല. അപ്പം ആ ഗ്യാസ് എടുക്കണമെങ്കിൽ തന്നെ 3,300 രൂപ കൊടുത്താലേ നമുക്ക് ആ ഗ്യാസ് വീട്ടിലേക്ക് കിട്ടുള്ളൂ, കടയിലേക്ക് കിട്ടുള്ളൂ.
1: ശരി.
0: അപ്പം ഞാൻ ഊണിന് 60 രൂപയാക്കി ബാക്കി. പിന്നെ മീനെന്ന് വെച്ചാല് വില കൂടിയും കുറഞ്ഞും ഒക്കെ കിടക്കും. അപ്പം വില കൂടുന്ന സമയത്ത് ഞാൻ അങ്ങനെ വാങ്ങിക്കും, കുറഞ്ഞ സമയതാണെങ്കിൽ കുറഞ്ഞ രീതിയിൽ വാങ്ങിക്കും. അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് നഷ്ടമായിട്ട് തോന്നുന്നില്ല. എന്നാലും പോണ്, ആർക്ക് കഴിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, നമുക്കത് അവര് മനസ്സുകൊണ്ട് ഇതായി തരുവാണെങ്കിൽ നമുക്ക് അതേ നിലനിൽക്കുള്ളു. അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഒരു കൊറേ പേര് അങ്ങനെ വരുന്നുണ്ട്, പിള്ളേര് ഐറ്റം ആണെങ്കിലും വന്നിട്ട് അതിന്റെ ചോറ് ഊണിന് എത്രയാണ് എന്ന് ചോദിക്കുമ്പോ ഞാൻ പറയാം 60. അപ്പൊ അവര് നമുക്ക് കയറി കഴിക്കാന്ന് പറയും. അപ്പം അവരുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടായിരിക്കുമല്ലോ, അവരുടെ കയ്യിലുള്ള പൈസ അനുസരിച്ചിട്ടല്ലേ നമ്മുടെ കടയിൽ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം വരുന്നവർക്ക് അവരുടെ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം, അതാണ് എൻ്റെ ഒരു ഇത് വെച്ചാൽ നമുക്കത് നല്ലത് തന്നെയാണ് കേട്ടാ.
1: അപ്പൊ പൊതുവെ ആളുകൾ, എനിക്ക് തോന്നുന്നു ഈ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, സ്ത്രീകൾ നടത്തുന്ന ഹോട്ടലുകളിലൊക്കെ തേടി പിടിച്ച് പലരും പോയി കഴിക്കാറുണ്ട്. കാരണം അത് ഒന്നാമതൊരു ഒരു സ്ത്രീ വയ്ക്കുമ്പോൾ അതിന് വൃത്തി ഉണ്ടാവും അല്ലേ, അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കണം മിക്കവാറും ആളുകൾ പോയി അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് അങ്ങനത്തെ ഭക്ഷണത്തിന് രുചിയും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ സ്ഥിരമായി അവിടെ തന്നെ കഴിക്കാൻ പോവുകയും ചെയ്യും അല്ലേ. അപ്പൊ എന്തെങ്കിലും പാചകത്തിൽ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടോ, അതോ നമ്മള് സ്ഥിരമായി വെക്കുന്ന കറികളും അങ്ങനെ?
0: സ്ഥിരമായിട്ട് ഞാൻ ഒരു പരീക്ഷണം നടത്തൂല. പരീക്ഷണം എല്ലാം നടത്തി കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചുപോയാൽ അതിന് പിന്നെ ഞാൻ സമാധാനം പറയാൻ നടക്കും.
1: അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ സാധാരണ ഒരു മീൻകറി വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യാറുണ്ട്.
0: എന്ന് വെച്ചാല് ഞാനിപ്പോ ഇന്നിപ്പോ നമുക്ക് ഈ കടയിൽ ശരിക്കും പറയാൻ ഞാൻ തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത്. അല്ലാതെ ഞാൻ വീട്ടിലെന്ന് വെച്ചാല് ഇപ്പൊ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കറി വെക്കണമെങ്കിൽ അങ്ങനെയൊന്നും നോക്കാം എന്നുള്ള ഒരു രീതി. പക്ഷെ കടയിൽ ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് ബാലൻസ് വരൂലേ. അപ്പൊ ഞാൻ കടയിലത്തെ പച്ചക്കറികൾ ഞാനിങ്ങനെ മാറ്റി പിടിക്കും അങ്ങനെ ഒരു ഇതാക്കിയിട്ട് പച്ചക്കറികൾ വെക്കുന്നത്. പിന്നെ മീൻകറി മാത്രം അവർ ഒറ്റ ഇതിൽ ഞാൻ കടയിലേക്ക് വെക്കുള്ളൂ.
1: മുളകിട്ട് മാത്രം അല്ല,
0: തേങ്ങയും മുളകും കൂടെ കരച്ച് ചെറിയ ഉള്ളി ഇഞ്ചി എല്ലാം ചേർത്ത് അങ്ങനെ ഒരു കറി വെക്കുന്നത്. ആ ഒരു കറിയാണ് ഇന്ന് വരെയും വെച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ ഈ കടയിലേക്ക് ഞാൻ വേറൊരു രീതിയിലേക്ക് പോയിട്ടില്ല.
1: അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മീൻ കൂട്ടിയുള്ള ഒരു ഊണ് എന്ന് പറയുമ്പം വില കൂടുതലല്ലേ?
0: കൂടുതലാണ്, പക്ഷേ ഞാനത് അങ്ങനെ മേടിക്കുന്നില്ല. മീൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കി കൊടുക്കുന്നില്ല. അതിലെന്തെങ്കിലും ചെറിയ മീൻ വാങ്ങിച്ച് ഒരു തേങ്ങയും മുളരച്ചൊരു കറി വെക്കുക. അപ്പൊ ആളുകൾക്ക് ഒരു മീനിന്റെ ചാറെന്ന് പറയുമ്പോൾ അതൊരു ഇഷ്ടമായിട്ട് തോന്നും. അപ്പൊ നമുക്ക് സാമ്പാറിനോടൊന്നും അത്ര വലിയ മതിപ്പ് വരില്ല. ഈ മീൻ ചാറുണ്ടെന്ന് പറയുമ്പോൾ ഒരു ചോറുണ്ണാൻ ഒരു ഇതാണ്, അങ്ങനെ കഴിക്കും.
1: അപ്പൊ ഈ ഇപ്പൊ കടയിലേക്കുള്ള ഇതെല്ലാം രാവിലത്തെ ഫുഡ്, ഇപ്പൊ രാവിലത്തെ ഫുഡും കൊടുക്കുന്നുണ്ട്?
0: രാവിലത്തേത് കൊടുക്കുമായിരുന്നു, ഇപ്പൊ ഞാനൊന്ന് ഇതായി ഗ്യാസിന്റെ പ്രശ്നം വന്നപ്പോ ഞാനൊന്ന്
1: നിർത്തി
0: വെച്ചേക്കണേ. രാവിലത്തേത്
1: ചായ കൊടുക്കുന്നുണ്ടോ?
0: ഇല്ല,
1: ചായയുമില്ല. അപ്പൊ ഉച്ചക്ക് ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഉച്ചക്ക് ഊണ് മാത്രമേ,
0: ഊണ് മാത്രം, ഊണും ആ കഞ്ഞി മാത്രം അത് എല്ലാം വീട്ടിൽ നിന്ന് വെച്ചിട്ട് ഇവിടെ
1: കൊണ്ടുവന്ന് വരും. ശരി, വീട്ടിൽ ആണ് തയ്യാറാക്കുന്നത്?
0: തയ്യാറാക്കുന്നത്.
1: അപ്പൊ വിറകടുപ്പിലാണോ?
0: വിറകടുപ്പിലാണ്, വിറകടുപ്പാണ്. കഞ്ഞി ചോറും ഒക്കെ വിറകടുപ്പിലാണ് വെക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കറികളെല്ലാം ഈ അസമയിൽ വെക്കുന്നത് എല്ലാം. പിന്നെ ഈ കടയിൽ വന്ന് ചെയ്യുന്നത് വെള്ളവും തിളപ്പിക്കും, മീൻ വറുക്കും, മുട്ട കോംപ്ലേറ്റ് അടിക്കും. എല്ലാം വീട്ടിൽ വെച്ചാ
1: കൊണ്ടുവരുന്ന അല്ലേ. കുടിവെള്ളം വരെ തിളപ്പിച്ചു കൊണ്ടുവന്ന് വെക്കുക? ഇവിടെ
0: ഇവിടെ തിളപ്പിക്കും, കുടിവെള്ളം കൊണ്ടുവന്നിട്ട് ഇവിടെ തിളപ്പിക്കും.
1: ആ ശരി,
0: അങ്ങനെയാണ്.
1: അപ്പൊ ഈ കട വൈകുന്നേരം അടച്ചു പോകും?
0: ഒരു രാവിലെ വെളുപ്പിനെ വെച്ചാൽ അവര് 7 മണിയൊക്കെ ആകുമ്പോ വന്ന് തുറന്നിടും. പുൽമോനോ ഇളയ മോനോ അല്ലെങ്കിൽ ഭർത്താവോ വന്ന് തുറന്ന് വെള്ളമൊക്കെ എടുത്ത് വെച്ച് പോകും. മോനിക്ക് ഒരു ചെറിയ വർക്കുണ്ട്, ആ വർക്ക് ഇല്ലെങ്കിൽ മോനാണ്, ഞാനും മോനും കൂടെ ആണ് നിൽക്കുന്നത്. പുള്ളിക്കാരൻ ഉച്ചക്ക് ചോറുണ്ണാന് ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് വെച്ചാൽ ഉച്ചക്ക് നല്ല തിരക്കാണ്. അപ്പൊ ആ തിരക്ക് സമയത്ത് രണ്ടുപേരില്ലാതെ പറ്റില്ല.
1: പുള്ളി
0: വന്ന് സഹായിക്കും, എന്നിട്ട് പുള്ളിക്ക് പിന്നെ 2:30 കയറിയാൽ മതി. അപ്പൊ 2:30 ആകുമ്പോഴത്തേക്കും പുള്ളി ഇവിടുന്ന് പോകും. പിന്നെ ഞാനും മോനും കൂടെ എല്ലാം കഴുകി പൊതുക്കി പറക്കി അടച്ച് ഒക്കെ അടിച്ച് ക്ലീൻ ആക്കിയിട്ടിട്ട് ഞങ്ങൾ
1: വീട്ടിലേക്ക് പോകും അല്ലേ. അപ്പൊ ഈ ഒരു കട തുടങ്ങി ഇപ്പൊ ഇത്രയും നാളായി, 2017 തുടങ്ങി എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇത്രയും വർഷമായി. ഇപ്പൊ ഈ ഒരു കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് റസീനയ്ക്ക് എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട്?
0: എനിക്ക് എല്ലാ രീതിയിലും സഹായം.

0: തന്നെയാണ്. എന്നത് എടുത്തു പറയാനായിട്ടില്ല, എല്ലാ രീതിയിലും എനിക്ക് സഹായം തന്നെയാണ്. നമുക്ക് ഇപ്പം നമുക്ക് കുഴപ്പമില്ല, എനിക്ക് എല്ലാം കൊണ്ടും ഒരു എല്ലാം നമ്മളിപ്പോൾ ഇന്നത് വേറെ ആയിട്ട് എടുക്കുന്നില്ല. എങ്ങനെയൊക്കെയാലും നമുക്കൊരു നല്ല രീതിയിൽ കടയിൽ കച്ചവടം ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്നതിന് വേറെ ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നു.
1: അത്രയും വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താൻ ഈ
0: ഉണ്ട്
1: പണം ഉപകരിക്കുന്നുണ്ട്
0: അല്ലേ.
1: അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് എന്താ പറയുക, വെറുതെ ഇരുന്ന് നമ്മുടെ വീട്ടിൽ നമുക്ക് അറിയാവുന്ന ഒരു തൊഴില് അല്ലേ അല്ലേ, നമുക്ക് വീട്ടിലെ സ്ത്രീകൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം മിക്കവാറും സ്ത്രീകൾക്ക്. അപ്പം അവർക്ക് ആ ഒരു കാര്യം കൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സംരംഭം തുടങ്ങി അതിലൂടെയും വരുമാനം ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ കുടുംബത്തെ സഹായിക്കാനും പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റസീന ഒരു കട നടത്തുന്നു, റസീന്റെ കടയിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അല്ലേ, പലതരത്തിലുള്ള ആളുകൾ, പല ശ്രേണിയിൽപ്പെട്ട ആളുകൾ. അപ്പം അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ റസീനയോട് എന്താ പറയുക, നന്നായിരുന്നു ഫുഡ് നന്നായിരുന്നു എന്നൊക്കെ പറയാറുണ്ടോ?
0: പറയാറുണ്ട് ഇങ്ങനെ നല്ല ഫുഡായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. ഇനി ഞങ്ങൾ ഈ ഭാഗം ദൂരെ നിന്ന് വരുന്ന എവിടെയെങ്കിലും യാത്ര പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ കയറി കഴിക്കുമല്ലോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ കടയിലേക്ക് തന്നെ വരുവുള്ളൂ കേട്ടോ, ഇത്താന്ന് പറഞ്ഞിട്ടാ പോകുന്നത്.
1: അപ്പം നമ്മളിപ്പം എന്ത് സാധനം ഉണ്ടാക്കി കൊടുത്താലും അതിന് ഒരു നല്ല വാക്ക് കേൾക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ
0: അല്ലേ.
1: നമുക്ക് ആ പൈസ കിട്ടുന്നതിനേക്കാളും സന്തോഷമല്ലേ ഒരു നല്ല വാക്ക് അവർ പറയുന്നു, നമ്മൾ കൊടുത്ത ഫുഡ് നന്നായിരുന്നു ഇഷ്ടമായി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഈ കട വിപുലപ്പെടുത്തണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? എങ്ങനെയാണ്?
0: അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ എനിക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലൊക്കെ അങ്ങനെ ആഗ്രഹങ്ങളുണ്ട്, ഇതിങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഇത് നമ്മുടെ ഒരു ഇത് കൊണ്ടിട്ടാണല്ലോ നമ്മുടെ മക്കളും എന്താ പറയുന്ന അതുങ്ങളും ഒരു നല്ല ഒരു ഇതിലേക്ക് മുന്നോട്ട് പോകുന്നത് എന്നുള്ള. അപ്പം ശരിയായി വരുമായിരിക്കും, സാമ്പത്തികങ്ങളൊക്കെ ഇങ്ങനെ ശരിയായി വരുമ്പോൾ ഇത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകും.
1: മകൻ എന്താ ഇപ്പൊ ചെയ്യുന്നേ?
0: മോന് ചെറിയ മോനൊരു കാറ്ററിംഗിന്റെ ഇതിലാണ്, അവന് വേറൊരു പയ്യനുമായിട്ട് സ്റ്റേജിന്റെ
1: കാര്യങ്ങളൊക്കെ. മൂത്ത മകനാണ് വിവാഹം കഴിച്ചത് അല്ലേ?
0: അതെ അതെ, അത് നമ്മുടെ ആലഞ്ചോട് ഒരു ഓഫീസിൽ വണ്ടി ഓടിക്കുന്നതാണ്.
1: ശരി.
0: പിന്നെ മകളെന്ന് പറഞ്ഞത്
1: മരുമകളെയാണ്.
0: എനിക്ക് പെമ്പിള്ളേരില്ലല്ലോ.
1: അല്ല, അതും ഒരു നല്ല കാര്യം, നമ്മുടെ വീട്ടിലേക്ക് വന്ന മരുമകളാണെങ്കിൽ നമ്മൾ മകളെ പോലെ കാണണം. അപ്പോൾ ഇതുപോലെ ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും എന്നാണ് റസീനയുടെ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. റസീന പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമുക്ക് ചെറിയ എന്തെങ്കിലും സ്കില്ലുകളൊക്കെ ഉണ്ടാവും, ചിലർ പടം വരയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുക അല്ലേ, അല്ലെങ്കിൽ ഫുഡ് തന്നെയാണെങ്കിലും പല രീതിയിൽ പലരും ഇപ്പം ചിലർ കേക്ക് ഉണ്ടാക്കും അല്ലേ, ചിലർ അച്ചാറുകൾ ഉണ്ടാക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താണ്
0: ഇവിടെ.
1: അപ്പൊ റസീന അച്ചാറുണ്ടാക്കി കടയിൽ വെക്കാറുണ്ട്?
0: ഇല്ല, അങ്ങനെ പറയാറുണ്ട് എല്ലാരും, പക്ഷെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയും, അച്ചാറ് വേണം ഞങ്ങക്ക്, ഒരു ഉപ്പി അച്ചാറ് വേണോന്ന് പറയുമ്പോ ഞാനത്
1: ഉണ്ടാക്കി കൊടുക്കും അല്ലേ.
0: പറയുന്നവർക്ക്, കടയിൽ കൊണ്ടുപോകൂല, പറയുന്നവർക്ക്. എന്റെ കടയിലേക്കുള്ളത്
1: അതെ, കടയിലേക്കുള്ള അച്ചാറും റസീന ഉണ്ടാക്കി വെക്കും, ചോറിന്റെ ഒപ്പം അത്
0: കൊടുക്കും
1: അല്ലേ, വിളമ്പുകയും ചെയ്യും. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമുക്കത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ വച്ചിട്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ. ഒരു സംരംഭം തുടങ്ങാനോ, ചെറുതായിക്കോട്ടെ എത്ര ചെറുതാണെങ്കിലും, നമുക്ക് സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കാൻ അല്ലേ, നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാൻ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്ത്രീകൾ വെറുതെ ഇരിക്കാതെ അല്ലേ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കുകയും നമ്മുടെ വീടിന് അത്
0: സഹായകമാകും, നമ്മുടെ ഭർത്താവിനും മക്കൾക്കും അതൊരു സഹായമാവും, അവർക്കൊരു ഹെൽപ്പാവും.
1: അതെ, കുടുംബം പുലർത്താനായിട്ട് ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് തന്നെ ഒരു കുടുംബം പുലർത്തുന്ന സ്ത്രീകൾ ഒരുപാടുണ്ടല്ലോ. അപ്പോ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണ്ടേ?
0: ഇല്ല, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല,
1: ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ.
0: ഇങ്ങനെ നിലനിന്നു പോകണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത്.
1: അപ്പൊ എന്തായാലും റസീനയുടെ ഈ സംരംഭം നന്നായി നടക്കട്ടെ എന്നാണ് ആശംസ. റസീന ആഗ്രഹിച്ചതുപോലെ ഇത് കുറച്ച് വിപുലീകരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും സംഭവിക്കട്ടെ. അപ്പോൾ റസീനയുടെ ജീവിതത്തെക്കുറിച്ച്, റസീനയുടെ ഈ സംരംഭത്തെക്കുറിച്ച് റസീന നമ്മളോട് സംസാരിച്ചു. താങ്ക് യു റസീന.
0: വെൽക്കം.
1: പ്രിയ ശ്രോതാക്കളെ, സംരംഭകയായ റസീന ഹംസയാണ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനിയൊരു ഗാനം, രാധിക തിലക് ആലപിച്ചത്. ഗാനരചന

0: നക്ഷത്ര കണ്ണുനീർ മുത്ത്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം കെ വി ലീല.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 3 മണി കഴിഞ്ഞ് 27 മിനിറ്റും 39 സെക്കൻഡും. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം തക്ഷക് എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവൻ, അലീഷ ചിനായ് എന്നിവർ പാടിയ ഗാനം. ഗാനരചന മെഹബൂബ്, സംഗീതം AR റഹ്മാൻ.

ജാനം സംജാക്കരോ എന്ന ചിത്രത്തിലെ ഗാനം ഇനി ഹേമ സർജേസായി, അനു മാലിക് എന്നിവർ പാടിയത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ നാടകത്തിന്റെ പുത്തൻ സാധ്യതകൾ കണ്ടെത്തി ഫലപ്രദമായ പ്രമേയങ്ങളിലൂടെ ശ്രോതാക്കളെ നാടകലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രതിഭാശാലി.
2: എന്താ ഇത്? ആരോ ആരോ പാടുന്ന പോലെ. മാധവൻകുട്ടി, മാധവൻകുട്ടി,
3: എന്താ?
2: ദേ ഒന്ന് ശ്രദ്ധിച്ചേ, ആരോ താരാട്ട് പാടുന്ന പോലെയല്ലേ. തൊട്ടിലാടുമ്പം ദാ കയറിന്റെ ശബ്ദം.
3: നിനക്കെന്താ ഭ്രാന്തുണ്ടോ? കാറ്റ് തല്ലെ ജനൽപ്പാളി വളകിയതായിരിക്കും, കിടന്നുറങ്ങാൻ നോക്ക്.
1: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി കേൾക്കാം 30 ഉച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.
4: ആകാശവാണി FM വാർത്തകൾ.
0: റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനം. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം ഇതിനായി അനുവദിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. SIR നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. CMRL എക്സാലോജിക്സ് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തിരുവനന്തപുരത്തെ വാടക വീടിനു മുന്നിൽ വൻ സംഘർഷം. ED ഉദ്യോഗസ്ഥരുടെ വാഹനം പ്രവർത്തകർ അടിച്ചു തകർത്തു. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണ് റെയ്ഡെന്ന് പിണറായി വിജയൻ. റെയ്ഡുകളെക്കുറിച്ച് കേരള പോലീസിനോ ആഭ്യന്തരവകുപ്പിനോ യാതൊരുവിധ മുൻകൂർ വിവരവും ഉണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്ത് ഇതുവരെ എബോള റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് June 5 ഓൺലൈൻ അദാലത്ത് നടക്കും. DGP റവാഡ ചന്ദ്രശേഖർ അദാലത്തിൽ പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 മത്സരം.
4: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2:48. നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ ആശംസകൾ അറിയിക്കാം, അതുപോലെ തന്നെ ഇഷ്ടഗാനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ഇങ്ങോട്ട് അയച്ചാൽ മതി. അയക്കേണ്ട നമ്പർ 9446455888. വോയിസ് മെസ്സേജ് അയക്കരുത്, ടെക്സ്റ്റ് മെസ്സേജ് അയക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു തുടങ്ങിക്കോളൂ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446455888. മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കും.

അപ്പൊ നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് പോയാലോ. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീല ഷിജോയാണ്. നല്ല പേരിട്ടോ, എനിക്കിഷ്ടായി ഷീല, നല്ല പേര്. എന്റെ നാലുമണി പൂവേ, എനിക്ക് ഒരു പാട്ട് വെച്ച് തരാമോ? എനിക്ക് പാട്ട് കേൾക്കാൻ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുകൊണ്ടും കൂടിയാണ് നമ്മൾ വായിക്കുന്നത്. ഒരുപാട് മെസ്സേജൊക്കെ അയച്ചു. മതിവരുവോളം മിണ്ടാൻ കിട്ടുന്നില്ലെങ്കിലും, കൊതിതീരെ കാണാൻ കിട്ടുന്നില്ലെങ്കിലും, എന്റെ മനസ്സ് നിറയെ എന്റെ കൊച്ചി എഫ് എം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് സന്തോഷം ഷീല, നമ്മളെ ഇങ്ങനെ സ്നേഹിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും. അപ്പോൾ തുടരുക, ഇത് പാട്ട് വെച്ചേരാം. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹലോ നാലുമണിപ്പൂവേ, സുഖാണോ? ഞങ്ങൾ കളമശ്ശേരിയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഞങ്ങളുടെ പേര് ഗിരിജ, സീന, സുമ എന്നിങ്ങനെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കൂടി ഒരു പാട്ട് മതി. ഞങ്ങൾ രാവിലെ തുടങ്ങി വൈകിട്ട് 5:30 വരെ റേഡിയോ കേൾക്കുന്നവരാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തന്നിരിക്കുന്നു.

നമുക്കടുത്ത മെസ്സേജ് നോക്കാം. നമസ്കാരം നാലുമണി പൂവേ, 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം എനിക്കൊരു പാട്ട് തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു ബിൻസി വൈക്കത്ത് നിന്നും. ഇന്നലെ എന്റെ അച്ഛന്റെ പിറന്നാളായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും അച്ഛന് പ്രാർത്ഥനയോടൊപ്പം ആശംസകൾ നേർന്നിരുന്നു. അവർക്കൊക്കെയുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് അവർക്കും പിന്നെ എന്റെ അച്ഛനും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും വിശേഷമൊക്കെ പറഞ്ഞു, എന്നിട്ടും എന്റെ ബിൻസിയെ എന്തേ അച്ഛന്റെ പേര് മാത്രം പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഇനി മെസ്സേജ് അയക്കുമ്പോൾ ഇതൊക്കെ നോക്കണം കേട്ടോ. എന്തായാലും ബിൻസിയുടെ അച്ഛന് 4 മണിപ്പൂക്കളുടെ പേരിലും പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് 4 മണിപ്പൂവേ, നിനക്കും കൂട്ടുകാർക്ക് സുഖമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നില്ലേ, ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവർക്കും ബക്രീദ് ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചും ആശംസകൾ നേരുന്നു. പിന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ സലാം കാക്ക് നാരായം എന്ന സിനിമയിലെ ഖൽബിലൊരൊപ്പന പാട്ടുണ്ടോ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് അൻവർ, സിയാദ് പെരുമ്പിലായി, രവി, കാദർ, മൻസൂർ, നന്ദൻ എന്നിവർ മനക്കലപ്പടിയിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ സലാം കാക്കും പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു കൂട്ടുകാരുടെ എല്ലാവരുടെയും പേരിലും 4 മണിപ്പൂക്കളുടെ പേരിലും.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് തൃശൂരിൽ നിന്നും അർച്ചനയാണ്. ഇന്നലെ എന്റെ ചേട്ടന്റെ ഫ്രണ്ടായ ആൽവിൻ ചേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ചേട്ടനെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ച് തരാലോ. അപ്പോ ആൽവിന് നാലുമണിപ്പൂക്കളുടെ പേരിലും അതുപോലെ തന്നെ അർച്ചനയുടെ ബ്രദറിന്റെ പേരിലും ആശംസകൾ അറിയിക്കുന്നു. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹലോ നാലുമണിപ്പൂവേ, ഇന്ന് ബർത്ത്ഡേ ആയ എന്റെ ഫ്രണ്ട്സ് തരുണിനും പ്രമദയ്ക്കും വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ച് നെടുമ്പാശ്ശേരിയിൽ നിന്നും നന്ദു മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പോ നന്ദുവിന്റെ പേരിലും അതുപോലെ തന്നെ നാലുമണിപ്പൂക്കളുടെ പേരിലും ആശംസകൾ അർപ്പിക്കുന്നു തരുണിനും പ്രമദയ്ക്കും. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഞാൻ ചമ്പക്കരയിൽ നിന്നും ജയാ റെജിയാണ്. എന്റെ കൂട്ടുകാരൻ വിനയൻ കൊച്ചി കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു പാട്ട് വെച്ചു തരണം. ഒരു അടിച്ചുപൊളി പാട്ട് തന്നെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ ആയിക്കോട്ടെ.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, നാലുമണിപ്പൂവേ, വന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ സന്ധ്യ സുരേഷാണ്, കടുത്തുരുത്തിയിൽ നിന്നും. എനിക്ക് ഒരു പാട്ട് വെച്ച് തരൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിൽ സ്നേഹം കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിൽ ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ടല്ലോ, അപ്പൊ എല്ലാവർക്കായിട്ട് ഞാനങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുവാണേ. മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എന്റെ മക്കളുടെ പേര് മിയ, ശ്രേയ, മിത്ര. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട്, മൂന്ന് പേർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ചെമ്പുച്ചിറയിൽ നിന്നും ഗ്രീഷ്മ സനോജാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മിയക്കുട്ടിക്കും ശ്രേയക്കുട്ടിക്കും മിത്രക്കുട്ടിക്കും വേണ്ടി പാട്ട് വെച്ചുതരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ദിവ്യയാണ്, പിറവത്ത് നിന്നാണ്. എനിക്ക് ജബ് വി മെറ്റ് എന്ന ഹിന്ദി ഫിലിമിലെ ഏ ഇഷ്ക് ഹായ് എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ചോദിക്കാനുണ്ടോ? വെച്ച് തന്നിരിക്കുന്നു.

അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ജാസ്മിൻ ആണ്, ആലുവയിൽ നിന്നും. അപ്പോൾ ജാസ്മിൻ 4 ആഴ്ചയായി മെസ്സേജ് അയക്കുന്നു. നേഴ്സാണ് ആള്, ആലുവയിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് നാളുകളായി മെസ്സേജ് അയക്കുന്നു, ഒന്നും പരിഗണിച്ചില്ല എന്നുള്ള പരാതിയാണ്. സങ്കടം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സങ്കടമൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചോളൂ, സന്തോഷമായിട്ടിരുന്നോളൂ, ഇന്നെങ്കിലും എനിക്ക് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈവനിംഗ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ രാത്രി 11 മണി വരെയും റേഡിയോ കേൾക്കാറുണ്ട്, എന്നോട് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നെങ്കിലും പാട്ട് വെച്ച് തന്നെ ഒന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പാവം ഒരുപാട് വിഷമത്തിലാട്ടോ, എന്തായാലും കുറച്ച് ലേറ്റായിപ്പോയി, ക്ഷമിക്കണം, മെസ്സേജ് കാണാതെ പോയതാവും, അല്ലാതെ മനഃപൂർവ്വം നമ്മൾ മാറ്റി നിർത്തുന്നതല്ലാട്ടോ. എന്റെ മക്കള് ഗൾഫിൽ നിന്ന് June 1 വരും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ആള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് 4 മണിപ്പൂവേ, എന്റെ അമ്മാമ്മ വിമലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് കൊച്ചുമക്കളാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുക്കു, തക്കു, ലച്ചു, അമ്പാടി, വിച്ചു, ചെല്ലാനത്ത് നിന്നാട്ടോ. അമ്മാമ്മ എല്ലാ ദിവസവും റേഡിയോ കേൾക്കാറുണ്ട്. അപ്പൊ അമ്മാമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചുതരാലോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. കണ്ണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ ചിന്നൂസിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ ചേച്ചി. ഞങ്ങളിപ്പം ഹോസ്പിറ്റലിലാണ്, മോൾക്ക് പനിയാണ്, എൻ്റെ അനിയത്തി കുട്ടിയാണ്, ഞാനും അമ്മയുണ്ട്, അച്ഛൻ വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആള്. വൈറ്റിലയിലാണ്, ഏത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും ചിന്നിക്കുട്ടിയുടെ പനിയൊക്കെ പെട്ടെന്ന് മാറട്ടെ കേട്ടോ. പാട്ട് വെച്ചുതരാം.

ഹലോ നാലുമണിപ്പൂവിയെ, ഞാൻ എരൂരിൽ നിന്നും തരുണികയാണ്. ഇന്ന് എന്റെ അച്ചാമ്മയുടെയും അച്ചാച്ചിന്റെയും 47-ാമത്തെ വിവാഹ വാർഷികമാണ്. അവർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ വെച്ചുതരാമല്ലോ, അച്ചാച്ചന്റെ അമ്മമ്മയുടെയും പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും തരുണിക കുട്ടിയുടെ അച്ചാച്ചനും അമ്മയ്ക്കും അമ്മമ്മയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുന്നു. പാട്ട് വെച്ച് തരാം കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹലോ നാലുമണിപ്പൂവേ, സുഖല്ലേ? ഞാൻ അനന്യയാണ്, പാണാവള്ളിയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. ഇവിടെ ചെറിയ മഴയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങള് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ചായയും കുടിച്ച് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ചിത്ര പാടിയ പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കേട്ടോളൂ.

നാലുമണിപ്പൂവേ, എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ? മോളുടെ പേര് ജാനിയ എന്നാണ്. മോൾക്ക് വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആളുടെ പേരൊന്നും ഇല്ലാട്ടോ. പിന്നെന്തായാലും ഒരു മോൾക്ക് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ടാണ് നമ്മൾ മെസ്സേജ് വായിച്ചത്. ഇനി മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവുമൊക്കെ വെക്കണം, മറന്നുപോകരുത്. മറ്റൊരു മെസ്സേജ് നോക്കാം. ഹായ് സുന്ദരിപ്പൂവേ, ഞാൻ കോതാട് നിന്നും ലീന ഷാജിയാണ്. എന്റെ ഫ്രണ്ടിന്റെ പേരക്കുട്ടി റാഹ മറിയം. മോളുടെ ഒന്നാമത്തെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ എന്റെ അനിയത്തിയുടെ മകൾ അമേയ എലിസബത്ത്, ആളുടെ എട്ടാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് നല്ലൊരു

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയമുള്ള നാല് മണിപ്പൂവേ, മിണ്ടില്ല, കൊള്ളാം. നന്നായി, തുടക്കം തന്നെ അടിപൊളിയാണല്ലോ. ഒരു മാസമായി ഞാൻ മെസ്സേജ് അയക്കുന്നു, പരിഗണിക്കുന്നില്ല. പാലക്കാട് കണ്ണമ്പ്രയിൽ നിന്നും സുരേഷാണ്. എനിക്കൊരു നല്ല പാട്ട് വെച്ച് തരുമോ, ഞാൻ കാത്തിരിക്കുകയാണ് ഇന്നെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി മിണ്ടില്ല എന്ന് പറഞ്ഞതൊക്കെ മാറ്റിക്കോളൂ, ഇനി തുടങ്ങി മിണ്ടണോ കേട്ടോ. എല്ലാ ദിവസവും മിണ്ടണമെന്നില്ല, ഇടക്കിടക്ക് മിണ്ടിയാൽ മതി, അപ്പോൾ നമുക്ക് പാട്ട് വെച്ച് തരാൻ പറ്റും. ഓക്കെ, അപ്പം എന്തായാലും സുരേഷിന്റെ പിണക്കം മാറി എന്ന് വിചാരിക്കുന്നു. പാട്ട് വെച്ച് തരാം, നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് അലൈപായുതേ എന്ന ഫിലിമിലെ പച്ചയും നിറമേ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ. ഞാൻ രാഗിണിയാണ്, ചോറ്റാനിക്കരയിൽ നിന്നും. എന്റെ ഹസ്ബൻഡ് ചന്ദ്രമോഹന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ത് ചോദ്യമാണ് ചേച്ചി അത്? സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു ചന്ദ്രമോഹൻ ചേട്ടന് വേണ്ടിയിട്ട്. ഓക്കെ, പാട്ട് കേൾക്കാം.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ മാൻവിക ദീപക്കാണ്, വച്ചാക്കൽ നിന്നാണ്. എന്റെ അനിയന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനിയന്റെ പേര് അമ്പാടി.

രുക്കുവിനും ഡച്ചുവിനും കൂടെ വേണ്ടിയിട്ടും കൂടി പാട്ട്, ദേവൂട്ടിക്കും കൂടി വേണ്ടിയിട്ട് പാട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ദേവു. മെസ്സേജ് അയക്കുന്നത് എറണാകുളത്ത് നിന്ന് തന്നെയാണ്. എനിക്ക് കൽക്കട്ട ന്യൂസ് എന്ന സിനിമയിലെ എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ എന്ന പാട്ട് വെച്ച് തരൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, വെച്ചു തരാലോ.

അതുപോലെ തന്നെ ശാലിനി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, കോതമംഗലത്ത് നിന്നുമാണ്. ആൾക്കും ഒരു പാട്ട് വെച്ച് കൊടുക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു പാട്ട് മതി. ഞാൻ കുറെ നേരമായി പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നു, ഒരുപാട് മെസ്സേജസ് ആയി അയക്കുന്നു. ഇന്നെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കൊരു പാട്ട് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഡോക്ടർ ഗോവിന്ദൻ പുതുമന കാസർഗോഡ് നിന്ന് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. മൂഴിക്കുളത്ത് നിന്നും സണ്ണി പത്രോസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. SSLC +2 റിസൾട്ടൊക്കെ വന്ന് അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സ്റ്റുഡൻസിനുമായിട്ട് ഒരു പാട്ട് വെച്ച് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രമ്യ പാലാംകടവ് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് നാലുമണിപ്പൂവ്, എല്ലാവർക്കും പാട്ട് കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കും ഒരു നല്ല പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കുമായിട്ട് ഇതാ വരുന്നു അടുത്ത പാട്ട്.

ഇന്നത്തെ നാല് മണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളൊക്കെ തെരഞ്ഞെടുത്ത് ആശംസകൾ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കോട്ടയം മണർകാടുള്ള കോട്ടയം സൈനിക വിശ്രമ കേന്ദ്രത്തിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ പാർട്ട് ടൈം സ്വീപ്പറുടെ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ വിശദ വിവരങ്ങൾ സഹിതം ഈ മാസം 29 വൈകിട്ട് 5 മണിക്ക് മുൻപ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും മുൻഗണന. വിശദവിവരങ്ങൾക്ക് 0481-2-3711-87 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0481-2-3711-87.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ ഏഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
0: കോട്ടയം പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുറിച്ചിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ട്യൂട്ടർമാരെ തെരഞ്ഞെടുക്കുന്നു. ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലേക്കാണ് ഒഴിവുകൾ. ഹൈസ്കൂൾ വിഭാഗത്തിന് അതത് വിഷയങ്ങളിൽ ബിരുദവും BEDഉം UP വിഭാഗത്തിന് TTC യോഗ്യതയും വേണം. UP വിഭാഗത്തിൽ 3, ഹൈസ്കൂൾ വിഭാഗത്തിൽ 6 ഒഴിവുകളുണ്ട്. ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾക്കാണ് അപേക്ഷിക്കാനാവുക. പൂരിപ്പിച്ച അപേക്ഷ ഈ മാസം 30 വൈകിട്ട് 5 മുൻപ് വടവാതൂരിലെ പള്ളം ബ്ലോക്ക് പട്ടികജാതി ഓഫീസിൽ നൽകണം. വിശദവിവരങ്ങൾക്ക് 8547-63-0069 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 8547-63-0069.
3: വെഡിങ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ 2 വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് 2 സയൻസ്, VHSSE, ITI ഇതിൽ ഏതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് 2 വർഷത്തിലേക്ക് പ്രവേശനം നേടാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. വിശദവിവരങ്ങൾക്ക് 9562-452019 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9562-452019. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: സമയം 5 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി 25,530 കോടി രൂപ ചെലവിൽ ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. SIR നടപടികൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിൽ പ്രതിഷേധിച്ച് CPIM നേതാക്കളും പ്രവർത്തകരും. തിരുവനന്തപുരത്തെ വീടിനു മുന്നിലുണ്ടായ സംഘർഷത്തിൽ ED ഉദ്യോഗസ്ഥരുടെ വാഹനം പ്രവർത്തകർ അടിച്ചു തകർത്തു. ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ CPIM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനു മുന്നിൽ നിലയുറപ്പിച്ച് പോലീസ്. CBSE ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാരും CBSEയും NCERTയും 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന് നിർദ്ദേശം. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയും പൂനെ അഭാംഗ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനുമാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടതായ മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് ക്ഷേത്ര ഓഫീസ്. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചെന്നും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ലെന്നുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വിശദീകരണം. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2:47. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസും സംഘവും പാടിയത്. ചിത്രം തൂവൽ സ്പർശം. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ഔസേപ്പച്ചൻ.
2: ചന്ദനരേണു അണിഞ്ഞൊരു പൂവിരളഞ്ജനമെഴുതി മിഴിഞ്ഞൊരു മധുരിമയണി

ചിത്രം കുടമാറ്റം. ഗായകർ ചിത്ര ജോൺസൺ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ.

0: റേഡിയോ നാടകത്തിന്റെ പുത്തൻ സാധ്യതകൾ കണ്ടെത്തി ഫലപ്രദമായ പ്രമേയങ്ങളിലൂടെ ശ്രോതാക്കളെ നാടകലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രതിഭാശാലി.
1: എന്താ ഇത്? ആരോ ആരോ പാടുന്ന പോലെ. മാധവൻകുട്ടി, മാധവൻകുട്ടി,
2: എന്താ?
1: ദേ ഒന്ന് ശ്രദ്ധിച്ചേ, ആരോ താരാട്ട് പാടുന്ന പോലെയല്ലേ. തൊട്ടിലാടുമ്പം ദാ കയറിന്റെ ശബ്ദം.
2: നിനക്കെന്താ ഭ്രാന്തുണ്ടോ? കാറ്റത്തല്ല ജനൽപ്പാളി വളകിയതായിരിക്കും, കിടന്നുറങ്ങാൻ നോക്ക്.
0: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി കേൾക്കാം 30 ഉച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.
3: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം എം ജി ശ്രീകുമാർ പാടിയത്, ചിത്രം പൂക്കാലം വരവായി. ബിജു തിരുമലയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

ചിത്രം പുലിവാൽ കല്യാണം. ഗായകർ വിധു പ്രതാപ്, ജ്യോത്സ്ന രാധാകൃഷ്ണൻ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ചില്ല ജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: അടുത്ത ഗാനം യേശുദാസും സംഘവും പാടിയത് ചിത്രം വിറ്റ്നസ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

അടുത്ത ഗാനം സിതാര കൃഷ്ണകുമാർ പാടിയത് ചിത്രം യക്ഷിയും ഞാനും. കൈതപ്രത്തിൻ്റെ വരികൾ, സംഗീതം സാജൻ മാധവ്.

പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ ആനക്കള്ളൻ എന്ന പടത്തിൽ പാടിയ ഗാനം. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം നാദിർഷാ.

അടുത്ത ഗാനം ശ്യാമിന്റെ സംഗീതത്തിൽ ജെൻസിയും സംഘവും പാടിയത് ചിത്രം ആൺകിളിയുടെ താരാട്ട്. ഗാനരചന പൂവച്ചൽ ഖാദർ.

0: ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ആർദ്രം എന്ന ചിത്രത്തിൽ യേശുദാസിനൊപ്പം ലതികയും സംഘവും പാടിയത്. ഗാനരചന ജോർജ് തോമസ്, സംഗീതം ആർ സോമശേഖരൻ.
1: ഇക്കരയെത്തിയ മാരന്റെ മേടയ്ക്ക് മേൽക്കുരമേയാ തിരിനിരത്തടി. രത്തമ്മേ രത്തമ്മേ.

0: 102.3 സമയം 5 മണി കഴിഞ്ഞ് 45:06. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ തുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കൃഷി ഉപജീവന മാർഗമാക്കിയ ഒട്ടനവധി വീട്ടമ്മമാരെ ഞാറ്റുവേലയിലൂടെ ശ്രോതാക്കൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നും അങ്ങനെയൊരു വീട്ടമ്മയെയാണ് ഞാറ്റുവേല പരിചയപ്പെടുത്തുന്നത്. പച്ചക്കറിയും ഫലവർഗ്ഗങ്ങളും മാത്രമല്ല, സ്വന്തമായി 5 പശുക്കളെയും പരിപാലിച്ച് പാൽ ഉത്പന്നങ്ങളും പച്ചക്കറികളും ഫലവർഗ്ഗവിളകളും കാർഷിക ഉത്പാദന ഉപാധികളായ പച്ചചാണകവും ഉണക്കച്ചാണകവും ഉൾപ്പെടെ വിപണിയിലെത്തിച്ച് മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ശ്രീമതി സിമി. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ അയ്യപ്പൻ കുഴിയിലെ ശ്രീമതി സിമിയുടെ കൃഷിവിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം.

0: എത്ര നാളായി ഈ കൃഷി തുടങ്ങിയിട്ട്?
1: ഒരു 15 വർഷത്തിൽ കൂടുതലാവും കൃഷി തുടങ്ങിയിട്ട്. എങ്കിലും കൃഷി കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ട് ഒരു 7-8 വർഷമേ ആവുള്ളൂ. കൂടുതലും ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ്. മാവിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ റംബുട്ടാൻ, അബിയു, അവക്കാഡോ, അങ്ങനെ കുറേ വെറൈറ്റി ഫ്രൂട്ട്സുകൾ നമ്മളിവിടെ ഇല്ലാത്ത, പണ്ടൊന്നും കണ്ടുവരാത്ത കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒത്തിരി ഉള്ളത്. പിന്നെ കുറച്ച് വാഴ, മരച്ചീനി, ചേന, ചേമ്പ്, കുറച്ച് ബന്ദിക്കൃഷി, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളൊരു കൃഷിയാണ്. അല്ലാതെ ഒരു കൃഷി എന്ന് പറയാൻ ഇല്ല. 1 ഏക്കറിലും ഇതാണ്. പിന്നെ ഈ ബന്ദിക്കൃഷി, ചോളം, അതൊക്കെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ ഒക്കെ വസ്തുവിലാണ്. പന്നിശല്യം ആയതുകൊണ്ട് ആരും ഒന്നും കൃഷി ചെയ്യില്ല. നമ്മളും ചെയ്യുന്നത് പകുതിയും പന്നി കൊണ്ടുപോവുകയാണ് പതിവ്. എങ്കിലും കുറേയേറെയെങ്കിലും നമുക്ക് ഉപയോഗപ്പെടാറുണ്ട്.
0: ഈ പന്നിശല്യത്തിനെതിരെ ഒന്നും ചെയ്തില്ലായിരുന്നോ?
1: പന്നിശല്യത്തിന് നമ്മൾ മുള്ളുവേലിയും നെറ്റും ഒത്തിരി പരീക്ഷിച്ച് നോക്കി, പക്ഷെ അതൊന്നും നമുക്ക് വിജയിക്കാത്തൊരവസ്ഥയാണ്. പക്ക നാട്ടുമ്പുറം ആയതുകൊണ്ട് ശരിക്കും പന്നിശല്യം കൂടുതലാണ്. ഈ മാവൊക്കെ നമ്മൾ ഇപ്പം ചാണകമോ വളമോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയാൽ വന്നത് നശിപ്പിച്ചളയും. ഇത് രാത്രി വരുന്ന, പകല് വരാറില്ല. വൈകുന്നേരം ഒരു 7:30 മുതൽ രാവിലെ 5:30 വരെ ഇതിൻ്റെ ശല്യം ഉണ്ടാവും. ഈ മരച്ചീനി, ചേന, ചേമ്പ് നമുക്ക് കിട്ടാൻ വലിയ പാടാണ്. വാഴയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചളയും. കൃഷിഭവനെ സമീപിച്ചു ഫെൻസിങ് അടിക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യണം, പിന്നീട് കാശ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും ഏരിയയിലാകുമ്പം ഭയങ്കര എമൗണ്ട് ആവും. അല്ലാണ്ട് എന്ന് ഇപ്പം കൊന്ന നട്ട വരല്ല, മഞ്ഞൾ അതിരുവാരം നട്ട എന്ന് പറയണുണ്ട്. പക്ഷെ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. എങ്കിലും വെച്ചിട്ടുണ്ട്, ഈ അതിരില് കൊന്നയും മഞ്ഞയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ തന്നെ ഞങ്ങളെ ഫാമിലീസിന് തന്നെ ഒത്തിരി വസ്തുണ്ട്. അവരെല്ലാവരും വെറുതെ ഇട്ടേക്കുക. ആദ്യമൊന്ന് റബ്ബറിന് ഭീഷണി അല്ലായിരുന്നു പന്നി, ഇപ്പം റബ്ബറിന് ഭീഷണിയാണ്. തൈ നട്ടാൽ അതും കൊണ്ടുപോകും. അതുകൊണ്ട് പലരും ഒന്നും നടാതിട്ടേക്ക്. ഞങ്ങൾ പശുവിന് കൊടുക്കാനുള്ള പുല്ല് നട്ടേക്കുന്ന ഒത്തിരി ഏരിയയുണ്ട്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. നമ്മളിനി എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും പറ്റത്തില്ല. ഇത് കാരണം ഒറ്റയ്ക്കല്ല ഒരു പന്നി വരുന്നത്, ഒത്തിരി കൂട്ടമായിട്ടാണ് വരുന്നത്. അപ്പം ഇത് നശിപ്പിച്ചിട്ട് തന്നെ പോകും. അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചാൽ തന്നെ പകുതി ഈ ഗ്രാമപ്രദേശത്തെ കർഷകർക്ക് ഒത്തിരി ഉപയോഗമുണ്ടാവും.
0: പൂർണ്ണമായും ജൈവ കൃഷിയല്ലേ ചെയ്തു വരുന്നത്?
1: പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ്. രാസവളം ഉപയോഗിക്കാറില്ല. പശുവുണ്ട്, പശുവിൻ്റെ ചാണകവും കോമാളിയും, പിന്നെ ചാണകം പുളിപ്പിച്ചും കടലപ്പിണ്ണാക്കും ബാക്കിയുള്ളതൊക്കെ മിക്സ് ചെയ്തും മീനിൻ്റെ വേസ്റ്റും, അങ്ങനെ ഫുള്ളി ജൈവ കൃഷിയായിട്ടാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്.
0: എന്തൊക്കെ

0: പച്ചക്കറികളാണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത്.
1: എനിക്ക് പച്ചക്കറി പയറുണ്ട്, വെണ്ട, കത്തിരി, മുളക്, പാവല്, കുറച്ച് വെള്ളരി, കുറച്ച് ചീര.
0: ജൈവ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ആവശ്യക്കാരേറെ ഉണ്ടാകും അല്ലേ?
1: നമ്മൾ ജൈവ കൃഷിയാണ്, നാടൻ സാധനമാണ് എന്നറിയുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന പോലെ അത്ര റേറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് മാക്സിമം എടുക്കാൻ ആളുണ്ട്. ഇപ്പം പിന്നെ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു ചന്ത പോലെ വച്ചിട്ടുണ്ട്, കർഷകര പച്ചക്കറി തന്നെ മാക്സിമം കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ആർപിയ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ നമുക്ക് ഹെൽപ്പാണ്, മാക്സിമം വിറ്റ് പോകും, നമ്മൾ സാധനങ്ങളൊന്നും വേസ്റ്റ് ആവില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ പോകുമ്പം ഇവിടെ ഇങ്ങനെ കൃഷിയുണ്ട് എന്ന് കാണുമ്പം അവരിങ്ങോട്ട് ചോദിക്കും, പച്ചക്കറിയോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ, ഒത്തിരി പേരിങ്ങനെ അറിയിക്കുമോ ഉള്ളപ്പോൾ എന്ന് പറയുന്നുണ്ട്. കുഴമ്പലക്കലിൽ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് കൃഷിഭവൻ്റെ കീഴിൽ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് സാധനം നമ്മളെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചാലും ഇട്ടാൽ മതി, അതിൻ്റെ റേറ്റ് അടക്കം. അതായത് കൃഷി ഓഫീസർ അടങ്ങുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൃഷി ഓഫീസിൽ നിന്ന്. പ്രത്യേകിച്ച് കുഴമലക്കിൽ നിന്ന് നല്ലൊരു ഹെൽപ്പ് തരുന്നുണ്ട്. നമ്മളെ കൃഷി സ്ഥലങ്ങൾ സന്ദർശിക്കുകയും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കൃഷിയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, അതിനെന്തൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നൊക്കെ നല്ലൊരു ഹെൽപ്പായതുകൊണ്ട്. പിന്നെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കർഷകർ ചോദിക്കാറുണ്ട്, ഇന്ന സാധനം നട്ടു അത് കുറച്ചും കൂടെ ബെറ്റർ ആവാൻ. കാരണം ഓരോ കർഷകർക്കും ഓരോന്നിനെ കുറിച്ച് നല്ല വ്യക്തമായ അറിവുണ്ടാവും. പിന്നെ വെറൈറ്റിയായ ഫ്രൂട്ട്സൊക്കെ വരികയോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പം ഈ കർഷകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അത് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വിപണന ഒരു വിഷയമല്ല, കാരണം നമ്മൾ വലിയൊരു ബൾക്കായിട്ടൊരു സാധനം ചിലപ്പോൾ കൊടുക്കാൻ കാണില്ല, എങ്കിലും കൊടുക്കാനുണ്ടായാൽ തന്നെ അതെടുക്കാൻ ആളുണ്ട്.
0: കൃഷി ചെയ്തു തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണ്?
1: ഫുള്ള് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, നമ്മൾ മെന്റലി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പുതിയ ഫ്രൂട്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ പച്ചക്കറിയെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കും. എന്നെ സംബന്ധിച്ചൊരു 24 മണിക്കൂർ തികയുന്നില്ല എന്നുള്ളൊരു പരാതിയുള്ള ആളാണ്. കാരണം പണ്ടൊക്കെ ഒത്തിരി സീരിയൽ കാണുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പം ഏതൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല, ഇതൊന്നും നോക്കാനുള്ള സമയമില്ല, പലർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒത്തിരി പേര് ഇതൊക്കെ കാണാൻ വരുന്നുണ്ട്. ടെറസിൻ്റെ മുകളിൽ കുറച്ച് കൃഷിയുണ്ട്, തറയിലുണ്ട്. പിന്നെ ഇതുപോലെ പുതിയ പുതിയ കൃഷിയൊക്കെ വരുമ്പം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അതെങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്.
0: ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്, കൂടാതെ പശുക്കളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിലവിലിപ്പോൾ എത്ര പശുക്കളുണ്ട്?
1: 5 പശുവുണ്ട്, സ്വന്തമായിട്ട് കിടക്കുന്നത്. അത് ഞങ്ങൾ ഒരു കടയുണ്ട്, അവിടെ വിൽക്കും. 1 ലിറ്റർ പാലിന് 50 രൂപ ഈടാക്കുന്നുള്ളൂ. അത്യാവശ്യം എല്ലാവരും വാങ്ങുന്നുണ്ട്, നഷ്ടമില്ല. ചണകമുള്ളതുകൊണ്ട് കൃഷി വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. കാരണം ഇതും കൂടെ വാങ്ങിച്ചാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് കുറച്ചൊക്കെ ഉണക്കി വിൽക്കാൻ പറ്റും. ചണകം 1 ചാക്കിന് 100 രൂപ, ചണകം തണലത്തിട്ട് ഉണക്കി അങ്ങനെയും കൊടുക്കും, അല്ലാണ്ട് വാരി ചാക്കി കെട്ടി വെച്ചിരുന്നിട്ട് ഈർപ്പം പോകുമ്പം അതും കൊണ്ടുപോകുന്നവരുണ്ട്. പശുവിന് തീറ്റപ്പുല്ല് വളർത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പശുവിന് അധികം പുറത്തുനിന്ന് വയ്ക്കോലോ അങ്ങനെയൊന്നും വാങ്ങേണ്ട ഒരു അവസ്ഥയില്ല. പിന്നെ ഈ കൃഷിയെടുത്ത് നിന്ന് തന്നെ കളയൊക്കെ പറിക്കുമ്പോഴും വേസ്റ്റും ബാക്കിയെല്ലാം കൂടെ ആകുമ്പം പശുവിനെ വളർത്താൻ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവില്ല, നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും.
0: ഒരു ഫാമിലിക്ക് ജീവിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതെല്ലാം കൊണ്ടുപോകാൻ പറ്റും. സഹായത്തിന് ആരെങ്കിലും കൂടെ ഉണ്ടോ?
1: ഇല്ല, സഹായത്തിനൊന്നും ആരുമില്ല. ഹസ്ബൻഡിന് ജോലിയുണ്ട്, പുള്ളി രാവിലെ പോകുമ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് പോകും, മൂത്ത മോനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് പോകും, എങ്കിലും ബാക്കിയൊക്കെ ഫുള്ളും തനിയാണ്. ഹെൽപ്പിനൊക്കെ ആളിനെ വെച്ചാൽ നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കണം, അതൊക്കെ ഭയങ്കര ചിലവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയാത്തതൊക്കെ വരുമ്പോൾ ഹെൽപ്പിന് ആളിനെ കൊടുക്കും, അത്രേ ഉള്ളൂ.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാൻ, എൻ്റെ മക്കളും ഹസ്ബൻഡും, രണ്ടുപേരും താല്പര്യമാണ്. മൂത്തയാൾ ഡിഗ്രി പഠിക്കുന്നു, ഇളയാൾ 10ാം ക്ലാസ് പഠിക്കുന്നു. മൂത്തയാളുണ്ട്, ഇളയാൾ കൂടെയല്ല, അവ സ്പോർട്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. എങ്കിലും വരുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മൂത്തയാളിൻ്റെ പേര് ഇമ്രാൻ സിദ്ദീഖ്, ഇളയാളിൻ്റെ പേര് ഇജാസ് സിദ്ദീഖ്, ഹസ്ബൻഡിൻ്റെ പേര് സിദ്ദീഖ്. എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നു.
0: ഈ കൃഷിയിൽ ഹാപ്പിയല്ലേ?
1: മാക്സിമം ഹാപ്പിയാണ്. കാരണം ചില സമയത്തൊക്കെ വിൽക്കുന്ന സാധനത്തിന് നല്ല വില കിട്ടാറുണ്ട്. അപ്പം നമുക്ക് നമ്മളേതായ ഒരു വരുമാന മാർഗമുണ്ട്, അതാർക്കും നമ്മൾ കൊടുക്കണ്ടല്ലോ. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയതാണ്, നമ്മളെ അധ്വാനമാണ്. നമ്മളെ കൃഷി സ്ഥലത്ത് വരുമ്പോൾ നമ്മുടെ തൊഴിലാളിയും, ഇത് വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ മുതലാളിയാണ്, അത്രേ ഉള്ളൂ. കാശ് വാങ്ങിക്കുമ്പോൾ നമ്മൾ മുതലാളിയാണ്. നന്നായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
0: ഇത്രയും നാളത്തെ കൃഷി അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്?
1: സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അത്യാവശ്യം മുളക്, ചീര, കറിവേപ്പില, ഏറ്റവും കൂടുതൽ എല്ലാ വീട്ടമ്മമാരും ഈ കറിവേപ്പില വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടതും ടി വി കേട്ടതും ഒക്കെ ഒത്തിരി വേഷം ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പം

കരിയപ്പിലയൊക്കെ നടാൻ ഒരു വീട്ടിൽ എത്രയായാലും സ്ഥലം ഉണ്ടാവും. പക്ഷെ അതുപോലും ചെയ്യാത്തവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് കുറച്ച് സ്ഥലം മതി, കുറച്ച് മണ്ണും മതി. കരിയേപ്പില, പച്ചമുളക് അതൊക്കെ നടാൻ പറ്റും നമുക്ക്. തക്കാളി വലിയ കൃഷിയൊന്നും നട്ടില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളെ വീട്ടിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നടാൻ പറ്റും. നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് തട്ടിയാൽ തന്നെ ചിലതൊക്കെ മുളച്ചു വരും. അതൊക്കെ എടുത്തിങ്ങനെ പരിപാലിക്കാൻ മനസ്സുണ്ടായാൽ നടക്കും. ഇനി ഈ സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കുന്ന സമയമേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. അത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസവും വേണം. കൃഷി ചെയ്യാൻ ഒരു മനസ്സും നമ്മളത് ചെയ്താൽ സക്സസ് ആകും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വലിയ കൃഷി പാരമ്പര്യം എന്നുള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്നതല്ല. എൻ്റെ വീട്ടിൽ ഈ പറയുന്ന പശു കൃഷി ഒന്നുമില്ലാത്തൊരു ഫാമിലി. ഇവിടെ വന്നപ്പം ഹസ്ബൻ്റെ വാപ്പ പശുവൊക്കെ ഉള്ള ആളായിരുന്നു, ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. എന്നിട്ട് പോലും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കണ്ടപ്പോഴാണ് എനിക്കും ആ ഒരു ഇൻട്രസ്റ്റ്. ഹസ്ബൻഡും അതേ ഒരു മൈൻഡിൽ പോകുന്ന ആളാണ്. അപ്പോൾ ഹസ്ബൻഡാണ് കൂടുതലും ഈ ഫ്രൂട്ട്സ് പ്ലാന്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. വെറൈറ്റി ആയിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടാൽ മാക്സിമം ശ്രമിക്കും. മനസ്സുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. അതിന് വലിയ സ്ഥലമൊന്നും വേണ്ട. ഏക്കർ കണക്കിന് വസ്തു ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നും ചിന്തിക്കാതിരുന്നാൽ തന്നെ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം, എനിക്കറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. കൃഷിയെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ ഫോൺ നമ്പർ 95 67 99 21 63.

വീട്ടമ്മമാരുടെ സമയം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിച്ച് വരുമാന മാർഗമാക്കി മാറ്റാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ശ്രീമതി സിമി. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ അയ്യപ്പൻ കുഴിയിലെ ശ്രീമതി സിമിയുടെ കൃഷിവിശേഷങ്ങൾ മറ്റുള്ളവർക്കും ഒരു മാതൃകയാകട്ടെ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 59:50. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പ്രധാനമന്ത്രി മുദ്രായോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
1: 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രായോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര, കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 ജൂലൈ 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാവായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ, ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ, ശിശു വിഭാഗത്തിൽ 15,789.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പ എടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പ എടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിന്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY കീഴിൽ മുദ്രാ വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ, അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
0: പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലേക്ക്

0: അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ഞാലിപ്പൂവൻ, പാളയം കോടൻ തുടങ്ങിയ വാഴയിനങ്ങൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന പൂക്കാട്ടുപടിയിൽ നിന്നുള്ള ലിബിൻ ജോസ് പങ്കുവയ്ക്കുന്ന കാർഷിക അനുഭവങ്ങൾ. ചെറിയ മുറ്റത്ത് നിന്ന് വലിയ സ്വപ്നങ്ങളിലേക്ക്. തൃപ്പൂണിത്തുറയിലെ വിമല സുരേന്ദ്രൻ തന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. ഏകജാലക സംവിധാനം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയീപറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ. മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ജൂലിസി എബ്രഹാമുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് FM ഡയറിയിലെ ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ. നാടകം ശാന്തസമുദ്രം. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
4: കൊടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
5: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: അറിയിപ്പ് തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇമാം ഹനീഫ് അഷ്റഫ്. 6:00 ആകാശവാണി FM വാർത്തകൾ. അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാത ഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. രാമൻ പള്ളത്തിന്റെ ജഗത്ഗുരു എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറി. ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. തുടർന്ന് ഈ ഗാനം, ഇന്നത്തെ ഗാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി. ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം. ഇടിമിന്നൽ അപകടങ്ങൾ കൂടുമ്പോൾ. തുടർന്ന് നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം. സൗണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാടത്ത് പങ്കെടുക്കുന്നു. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 ഹാലോ VPS ലേക്ക് ഷോർ സ്പോൺസേഡ് പരിപാടി. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില. തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം.
6: റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
7: എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജുവല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് കൈമുട്ട് മാപ്പിളപ്പാട്ട്. കാളഞ്ചേരിയിൽ മുഹമ്മദ് സലീമും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാരയിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിൻ്റെയും ഹൃദയാരോഗ്യത്തിൻ്റെയും പങ്ക്, ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് KV ശരത്ചന്ദ്രൻ്റെ നാടകങ്ങൾ, നാടകം വിതയ്ക്കുന്നവൻ്റെ ഉപമ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
2: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
1: രാവിലെ 7:15. ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
0: നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:30 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:30 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും, തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി, കൃഷിയിലൂടെ മാതൃകയാകുന്ന പൊതുപ്രവർത്തക, കുരീക്കാട് സ്വദേശിനി മിനി പ്രദീപിന്റെ കൃഷി വിശേഷങ്ങൾ. തുടർന്ന് സംയോജിത ജൈവ കർഷകയും സംരംഭകയുമായ എറണാകുളത്തുള്ള ഷിജി ഡേവിഡ് പങ്കെടുക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം, ഇടിമിന്നൽ അപകടങ്ങൾ കൂടുമ്പോൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:50 യുവവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രശ്നോത്തരിയുടെ ശബ്ദലേഖനം, അവസാന ഭാഗം. എട്ട് ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ:
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: നാളെ രാത്രി 9 മണിക്ക് News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം വിതയ്ക്കുന്നവന്റെ ഉപമ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. സുശീല ദേവി പാടിയത്, ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ജോസ്.

ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും സുശീലാദേവി പാടിയത്. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ജോസ്. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള മറ്റൊരു ഗാനവുമായി മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്.

0: റേഡിയോ നാടകത്തിന്റെ പുത്തൻ സാധ്യതകൾ കണ്ടെത്തി ഫലപ്രദമായ പ്രമേയങ്ങളിലൂടെ ശ്രോതാക്കളെ നാടകലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രതിഭാശാലി.
1: എന്താ ഇത്? ആരോ ആരോ പാടുന്ന പോലെ. മാധവൻകുട്ടി, മാധവൻകുട്ടി,
2: എന്താ?
1: ദേ ഒന്ന് ശ്രദ്ധിച്ചേ, ആരോ താരാട്ട് പാടുന്ന പോലെയല്ലേ. തൊട്ടിലാടുമ്പം ദാ കയറിന്റെ ശബ്ദം.
2: നിനക്കെന്താ ഭ്രാന്തുണ്ടോ? കാറ്റത്തല്ല ജനൽപ്പാളി വളകിയതായിരിക്കും, കിടന്നുറങ്ങാൻ നോക്ക്.
0: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി കേൾക്കാം 30 ഉച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.
3: സേവന വാർത്തകൾ. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് താത്കാലിക നിയമനം നടത്തുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ 29 രാവിലെ 11 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പുകൾ, ബയോഡാറ്റ എന്നിവ സഹിതം അന്നേ ദിവസം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 04842 3608 02.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയവാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
3: കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് 11 ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ 2 ലഭ്യമാണ്. പൊതുവിഷയങ്ങളായ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. 04842 60 41 16 04842 60 41 16. പാലക്കാട് ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ യുവതീ യുവാക്കൾക്കായി സൗജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 1 O-level കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. 10 ക്ലാസ്സും +2 അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 18-30 ഇടയിൽ. അപേക്ഷിക്കേണ്ട അവസാന തീയതി 31. കൂടുതൽ വിവരങ്ങൾ നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC/ST ട്രിവാൻഡ്രം എന്ന ഫേസ്ബുക്ക് പേജിൽ നിന്നും ലഭ്യമാണ്. ഇനി പറയുന്ന ഫോൺ നമ്പറിലും കൂടുതൽ വിവരങ്ങൾ അറിയാം: 98 47 59 75 87. 98 47 59 75 87. പല്ലശന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിനായി 28, അതായത് നാളെ നടത്താനിരുന്ന അഭിമുഖം 29 രാവിലെ 11:30 പല്ലശന ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 29:43. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബില്ല് എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്ന പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി.

0: വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനായി 25,530 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 പ്രധാന AI അധിഷ്ഠിത സംവിധാനങ്ങളിൽ ാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. മുൻമുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ED രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നാലെ വിവിധയിടങ്ങളിൽ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ED റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടറിയേറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയാണ് ഇന്ന് നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ തളർത്തിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കൾ പോലീസുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് മികച്ച പിന്തുണയാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്ന് വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കർഷകനായ മുരളീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: പദ്ധതി വളരെ ഗുണകരമാണ്. തുടങ്ങിയതിന് ശേഷം ഇതിപ്പം 6 വർഷമായിട്ട് എല്ലാ ഗഡുക്കളും കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് വളമടിക്കുന്ന സമയത്തും അതിന്റെ പണികൾ എടുക്കുന്ന സമയത്തും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി. ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദ്ധതികൾ കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ച ഒരു പദ്ധതിയായിട്ടാണ് എനിക്കിതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്.
1: ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ കോളേജുകളിലും. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയും നോർക്ക റൂട്ട്സും ഇതിനുള്ള കരാർ കൈമാറി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടുന്നത്.

0: ജർമ്മൻ ഭാഷാ പരിശീലനവും ഉൾപ്പെടുന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള അംഗീകാരം കൂടി പദ്ധതി വഴി ലഭിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സിവിൽ സർവീസിലെ വനിതാ പ്രാതിനിധ്യം 41% ഉയർന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2024 സിവിൽ സർവീസ് ബാച്ചിൽ രേഖപ്പെടുത്തിയ ഈ നേട്ടം സമകാലീന ഇന്ത്യയിലെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ട്രെയിനികളുമായി സംവദിക്കവെ അദ്ദേഹം അറിയിച്ചു. അതേസമയം സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തര സൂചിക UPSC പുറത്തിറക്കി. ഈ മാസം 31 വൈകുന്നേരം 6 വരെ ഓൺലൈനായി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്ന് ലഭിച്ചത്. കായൽ കടലോരങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ് ഉണ്ടായത്. കുട്ടനാട്ടിലൂടെയും അപ്പർ കുട്ടനാട്ടിലൂടെയും ഒഴുകുന്ന നദികളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കായലോരത്തും കടലോരത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ നേരിയ കടൽക്ഷോഭവും ഉണ്ട്. ഇടിമിന്നലിൽ ജില്ലയിൽ 50 വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശം വന്നു. ദേശീയപാത അടക്കമുള്ള റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി.
0: പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ വെളുത്തുള്ളി. ഔഷധഗുണവും തീക്ഷണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഈ വെളുത്തുള്ളി ഇന്ന് കേരളത്തിന്റെ അഭിമാനമായ ഭൌമസൂചിക പദവി നേടിയ ഉൽപ്പന്നം കൂടിയാണ്. കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ സവിശേഷതകളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉത്തമമായ ഈ വെളുത്തുള്ളി ഇന്ന് ഭൌമസൂചിക പദവിയിലൂടെ വ്യാജന്മാരെ തടഞ്ഞ് കർഷകർക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംഭരണ സൌകര്യങ്ങളുടെ അപര്യാപ്തതയും വെല്ലുവിളികളാകുന്നുണ്ടെങ്കിലും കൃത്യമായ പിന്തുണ ലഭിച്ചാൽ കാന്തല്ലൂരിലെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരും. ആധുനിക വിപണന സൌകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ ഈ കാർഷിക വിഭവം ലോകവിപണിയിൽ കൂടുതൽ കരുത്തോടെ ഇടം പിടിക്കും.
0: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചതായും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ല എന്നതും സംബന്ധിച്ച വാദങ്ങൾ ദുർദ്ദേശപരമാണെന്ന് കരുതുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 40:25. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സമാഗമം എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയത്. ONV കുറുപ്പിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം സന്ധ്യയ്ക്കെന്തിന് സിന്ദൂരം. കാവാലം നാരായണ പണിക്കരുടെ വരികൾ, ചിട്ടപ്പെടുത്തിയത് ശ്യാം.

നിരി നിരി ഗമ ഗമ രിഗ രിഗ മത മത ഗമ ഗമ ധനി ധനി മത മത നിരി നിരി തൂവിയ പൂമ്പൊടി തേനൊരു ജീവിതം നീരാജനം നീരിഗ നീ സരിദ നി സമാധനി ഗരിമഗ ധമനി ദശ നിഗരിസ ഗരിമഗ ധമ

0: ശങ്കരി സദാവശം കരി.
1: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടായി. കനത്ത മഴയെ തുടർന്ന് ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കേരളത്തിൽ ഇടിമിന്നലിനും 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 27.6 ഡിഗ്രി സെൽഷ്യസ്. ആകാശവാണി കൊച്ചി FM 102.3.
2: കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: ഇന്ന് കാർഷിക ജീവനത്തിൽ ആദ്യം ചെറിയ മുറ്റത്ത് നിന്ന് വലിയ

0: സ്വപ്നങ്ങളിലേക്ക്. തൃപ്പൂണിത്തുറയിലെ വിമല സുരേന്ദ്രൻ തന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്വന്തം വീട്ടുമുറ്റത്ത് ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും ആരംഭിച്ച ഒരു വീട്ടമ്മ, അതാണ് വിമല സുരേന്ദ്രൻ. ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൂട്ടാക്കി ഇന്ന് തൻ്റെ കൃഷിരംഗം കൂടുതൽ വിപുലപ്പെടുത്തി ഒരു നേഴ്സറിയുടെ ഉടമയായി മാറിയിരിക്കുന്നു. ചെടികളോടുള്ള സ്നേഹവും മണ്ണിനോടുള്ള അടുപ്പവും ജീവിതത്തിൻ്റെ പുതിയ വഴികളിലേക്ക് വിമലയെ കൈപിടിച്ചുയർത്തി. അറിയാം നമുക്ക് ഈ വീട്ടമ്മയുടെ അനുഭവങ്ങളും വിശേഷങ്ങളും. നമസ്കാരം. ഈ ഒരു നേഴ്സറിയിലേക്കുള്ള പാത, ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെയും മണ്ണിനോടുമുള്ള അടുപ്പം, അതെങ്ങനെയാണ് എന്ന് നമ്മുടെ ശ്രോതാക്കളോട് ഒന്ന് വിവരിക്കാമോ?
1: അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്കാണ് മെയിനായിട്ട്. നമ്മൾ പരിശ്രമിച്ച് നമ്മുടെ ഒരു ആഗ്രഹം, അത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു ഗാർഡൻ നേഴ്സറി എന്നുള്ളത്. പക്ഷേ അത് എൻ്റെ ഒരു പരിശ്രമത്തിൻ്റെയും എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടിൻ്റെയും ഗുണം കൊണ്ട് എനിക്കിപ്പോൾ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നേഴ്സറി തുടങ്ങാനായിട്ട് പറ്റി. പിന്നെ സപ്പോർട്ട്, കൃഷിഭവന്റെ സപ്പോർട്ട്, തൃപ്പൂണിത്തുറ കൃഷിഭവന്റെ സപ്പോർട്ട് വളരെയധികം ഉണ്ട്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഞാറ്റടി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതിലും ഇതിലുള്ള ചേട്ടന്മാരും അവരുടെ എല്ലാവരുടെയും പ്രായമുള്ള ചേട്ടന്മാരുണ്ട്, അവരുടെയൊക്കെ കൃഷി അറിവുകൾ എനിക്ക് പങ്കുവച്ചു തന്ന്. അങ്ങനെ ഞാൻ ഈ ഒരു ഇതിലേക്ക് എത്തി. അപ്പോൾ ചെറിയ തോതിൽ തുടങ്ങിയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുകയും എൻ്റെ ഫ്രണ്ട്ഷിപ്പിന്റെ സർക്കിളിൽ കൂടെ സർക്കുലേറ്റ് ചെയ്ത് അങ്ങനെ അറിഞ്ഞ് ഇതിനൊരു നല്ല മാർക്കറ്റിംഗ് ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ അത്യാവശ്യം ഒരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് എനിക്കിപ്പോൾ എത്തി.
0: ആദ്യം തുടങ്ങിയത് പച്ചക്കറി കൃഷിയാണോ അതോ അലങ്കാര ചെടികളായിരുന്നു?
1: ആദ്യം തുടങ്ങിയത് പച്ചക്കറി കൃഷിയായിരുന്നു. പച്ചക്കറി കൃഷി മട്ടുപ്പാവില് പച്ചക്കറി കൃഷിയായിട്ടാണ് തുടങ്ങിയത്. അപ്പൊ അന്ന് 2018 ഒരു അവാർഡൊക്കെ കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അംഗീകാരവും പ്രോത്സാഹനവും കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിലേക്ക് പിന്നീട് കൂടുതൽ ഇറങ്ങുമല്ലോ. അങ്ങനെ പച്ചക്കറി കൃഷിയും പിന്നെ കൂട്ടത്തില് പൂച്ചെടികളും. പൂച്ചെടികൾ ഞാൻ വിൽക്കാൻ വേണ്ടിയിട്ടല്ല, എന്റെ വീട്ടിലെ അതിന് വേണ്ടിയിട്ട് അലങ്കാര ചെടികൾ വളർത്തിയതാണ്. പക്ഷെ ഓൺലൈനായിട്ട് അതിനും ആവശ്യക്കാരുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ ഓൺലൈൻ സെയിൽ തുടങ്ങി. പിന്നീട് വീട്ടിൽ ഒരു ചെറിയ നേഴ്സറി ആക്കി. അതാണ് ഇപ്പോൾ ഞാൻ പുറത്തേക്ക് വന്ന് ഇത്രയും വലിയൊരു നേഴ്സറി ആക്കാൻ പറ്റിയത്.
0: മട്ടുപ്പാവിൽ എന്തെല്ലാമാണ് കൃഷി ചെയ്തിരുന്നത്?
1: മട്ടുപ്പാവിൽ ഞാൻ ഒരുവിധം എല്ലാം ചെയ്തിരുന്നു. ഈവൻ മത്തൻ വരെ ഞാൻ വിളയിച്ചിട്ടുണ്ട് മട്ടുപ്പാവിൽ. അച്ചിങ്ങ പയറുണ്ടായിരുന്നു, തക്കാളി, വെണ്ട, പാവല്, കുമ്പളം, പിന്നെ മുളക്, പച്ചമുളക്, പിന്നെ ഈ പറഞ്ഞ പോലെ മത്തൻ, അങ്ങനെ അതെല്ലാം നമ്മൾ ടെറസിൽ വിളയിച്ചിട്ടുണ്ട്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഇപ്പോഴും ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്നത്. കോവലുണ്ട്. അപ്പോൾ നമുക്കൊരു കയറി എന്താ പറയുക, പച്ചക്കറി നമ്മുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് നേരെ അടുക്കളയിലേക്ക് കൊണ്ടുവരണം,
0: അടുപ്പത്തേക്ക്
1: തോട്ടത്തിൽ നേരെ അടുപ്പിലേക്ക്. അപ്പോൾ അങ്ങനെ അതുപോലെ അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ. നമ്മൾ ആരോഗ്യത്തോടുകൂടി ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ അസുഖം വരില്ല എന്നല്ല, അസുഖങ്ങൾ വളരെ കുറവാണ്.
0: നമ്മുടെ ചിന്ത മുഴുവൻ
1: ചെടികളെ കുറിച്ചാണ്, കൃഷിയെ കുറിച്ചാണ്. അപ്പോൾ മനസ്സിനും കൂടുതൽ സന്തോഷം തരും. നമ്മുടെ ബാക്കിയുള്ള സങ്കടങ്ങളെല്ലാം നമ്മൾ മറന്നു പോകുന്നുള്ള തന്നെയാണ്, അതിന് ഓർക്കാൻ നേരമില്ല. അതാണ്
0: ശരിക്കും മത്തൻ എന്ന് പറയുമ്പോൾ താഴെ നിന്നാണോ നട്ടത്, അതോ അത് ഗ്രോ ബാഗിൽ നട്ടിട്ട് വളർത്തിയെടുത്താണോ?
1: താഴെ തന്നെ ഞാൻ വലിയ പോട്ടിൽ നട്ടിട്ട്
0: ടെറസിൽ,
1: അല്ല ടെറസിൽ തന്നെ ചട്ടിയിൽ നട്ടിട്ട് ടെറസിൽ മറ്റേ നമ്മുടെ അടയ്ക്കാമരത്തിന്റെ ഓലയില് അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടു കൊടുത്ത് തണവ് ഒക്കെ അതിലേക്ക് ഇങ്ങനെ പടന്ന് പടന്ന് പടന്ന് കയറി. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തത്.
0: വിളവ് ലഭിച്ചായിരുന്നു?
1: വിളവ് ലഭിച്ചായിരുന്നു. വിളവ് നമ്മൾ മണ്ണിൽ നടന്ന അത്രയും ലഭിച്ചു എന്നല്ല, എന്റെ മട്ടുപ്പാവില്
0: എനിക്കാകെ
1: 5 സെന്റ് സ്ഥലത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അതിൽ എന്റെ ടെറസില് എനിക്കൊരു 5 എണ്ണം,
0: 5 സന്തോഷം കിട്ടാനും നമുക്ക് ആരോഗ്യം കിട്ടാനും ഒക്കെ അത്ര
1: മതിയല്ലോ. ധാരാളമാണ്.
0: പിന്നെ അതുപോലെ തന്നെ പൂച്ചെടി തുടങ്ങിയെന്ന് പറഞ്ഞു. പൂച്ചെടി എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ കണ്ടിട്ട് ധാരാളം താമര ഇഷ്ടംപോലെ വിരിയിച്ചിട്ടുണ്ട്. എങ്ങനെയാ താമരയുടെ ഒരു കൃഷി?
1: താമര ഞാൻ വീട്ടിലൊരു താമര വിരിയിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഒരു താമരയുടെ ഇത് വാങ്ങിച്ചത്. അത് ട്യൂബറാണ്, അതിന്റെ വേരാണ് നട്ടതായ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 40 വെറൈറ്റി താമര എൻ്റെ അടുത്തുണ്ട്. അത് കൃഷി വളരെ എളുപ്പമാണ്, നമുക്ക് ഒരുപാട് സാധ്യത. ഇപ്പോൾ കുറച്ച് ഡിമായിട്ടുണ്ട്, എന്നാലും ഒരുപാട് വിപണന സാധ്യതയുള്ള ഒരു ഫീൽഡാണ്. ഞാൻ താമര പോട്ടിൽ സെറ്റ് ചെയ്ത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഓർഡർ വരുന്നുണ്ട്. പിന്നെ പൂവിട്ട് നിൽക്കുന്ന ടബ് കണ്ട് നേഴ്സറിയിൽ വന്ന ആൾക്കാർ അങ്ങനെ തന്നെ കൊണ്ടുവന്നുണ്ട്. അതും വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് കൊടുക്കുന്നുണ്ട്. നമ്മൾ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് വലിയ ലാഭം കൊടുക്കാണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ കൃഷിയുണ്ട്. ഒരു 40 താമരയുണ്ട്. ആമ്പലിൻ്റെയും ഏകദേശം ഒരു 10-15 വെറൈറ്റീസ് ഉണ്ട്. കൂടാതെ വേറെ ടൈപ്പ് വാട്ടർ പ്ലാന്റ്സും എല്ലാം ഉണ്ട്. കളക്ഷൻസ് കുറച്ച്

0: ഇതൊക്കെ നമ്മൾ എങ്ങനെയാ എവിടുന്ന കളക്ട് ചെയ്യുന്നത്? കൂട്ടായ്മയുണ്ട്,
1: കൂട്ടായ്മയുണ്ട്. ഞങ്ങൾക്ക് താമരയുടെ ലോട്ടസ് സെയിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഞങ്ങൾക്ക് പോയിക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാറും.
0: അങ്ങനെയാണ് ഇത്രയും
1: വെറൈറ്റീസ് വന്നത്, കളക്ഷൻ വന്നത്.
0: ഇപ്പൊ താമരയ്ക്കും ആമ്പലിനും ഒരേ രീതി തന്നെയല്ലേ?
1: താമരയ്ക്കും ആമ്പലിനും ഒരേ രീതിയല്ല. ആമ്പല് ചെറിയ കുഞ്ഞു പോട്ടിലാണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം അതിന്റെ കിഴങ്ങ് ചെറുതാണ്, അതിന് വെള്ളത്തിൽ, ലീഫിന് വെള്ളത്തിൽ കിടക്കണം എന്നുള്ള ഒരിതുള്ളു. അപ്പൊ നമ്മൾ ചെറിയ പോട്ടിലാണെങ്കിൽ ആമ്പല് സെറ്റ് ചെയ്യാം. പക്ഷെ താമരയ്ക്ക് അത്യാവശ്യം ഇത്തിരി വലിയ പോട്ടാണെങ്കിൽ ഫ്ലവറും വലുതാവും, അതിന് ട്യൂബർ തിങ്ങി വരാതിരിക്കാൻ കുറച്ച് വലിയ പോട്ടിൽ നടണാണ് താമര നല്ലത്.
0: കുടുംബപരമായിട്ട് ഇപ്പൊ വീട്ടിലെ ഹസ്ബൻഡ് ഉണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, അച്ഛനമ്മയുണ്ട്, അവരെ കുറിച്ച് സപ്പോർട്ട് ഉണ്ടെന്നോ? എങ്ങനെയാണ് ഒറ്റയ്ക്ക് എന്തായാലും
1: ഇല്ല. വീട്ടിലിപ്പോ ഈ കൃഷിയുടെ കാര്യങ്ങൾക്കും ചെടികളുടെ പരിപാലനത്തിലും എല്ലാം ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഒരു പരിധിവരെ നല്ലോണം ഉണ്ട്. അപ്പൊ എനിക്ക് നേരമില്ലാത്തപ്പോ നനയ്ക്കുന്നതെല്ലാം ചേട്ടനാണ്, ഹസ്ബൻഡാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ കുറച്ചൊക്കെ ഒരു മുടക്കം വന്നിട്ട് അവരും അത് സപ്പോർട്ട് ചെയ്ത് തന്നെ സഹിക്കുന്നുണ്ട്. പിന്നില്ലേ, സപ്പോർട്ടാണ്. പിന്നെ എന്റെ കൊച്ചുമോള് അവൾ എന്റെ കൂടെ തന്നെയുണ്ട്. അവളുടെ പേരാണ് ഞാൻ എന്റെ നേഴ്സറിക്കിട്ടിരിക്കുന്നത്. അവളും ഈ പറഞ്ഞ പോലെ ചെടിയോട് ഭയങ്കര ഇഷ്ടമാണ്. ചെടി ഇപ്പൊ ഇൻഡോർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിന്റെ എന്ത് പെബിൾസ് ഇടണം, അമ്മ ഈ ചെടിക്ക് ഇന്നത് മതി, അങ്ങനെയൊക്കെ ഇപ്പോഴേ 5 വയസ്സേ
0: ഉള്ളൂ.
1: ആ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ ഒരു ഏകദേശം ആ വേവ് ലെങ്ത് ആണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി അവള് നല്ല സപ്പോർട്ടാണ്.
0: ഇതിനൊക്കെ എന്തൊക്കെ വളങ്ങളാണ്? നമ്മളിപ്പോ പച്ചക്കറിക്ക് വേറെ, പൂച്ചെടിക്ക് വേറെ, അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു?
1: ഞാൻ കീടനാശിനികളൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ജൈവവളങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് ഇതുണ്ട്, ബയോഗ്യാസ് ഉണ്ട്. അപ്പം അതിൻ്റെ സ്ലെറിയാണ് മിക്കവാറും പച്ചക്കറിക്കും പൂച്ചെടികൾക്കും എല്ലാം വളമായിട്ട് ഉപയോഗിക്കുന്നത്. താമരയ്ക്ക് നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുക്കുവാണല്ലോ, അപ്പം അതൊന്നുകിൽ എല്ലുപൊടി അല്ലെങ്കിൽ DAP പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ സാധനം പേപ്പറിൽ പൊതിഞ്ഞ് ഉള്ളിൽ ഒരു 15 ഡേയ്സിൽ വെച്ച് കൊടുക്കുക ചെയ്യണേ. പുറത്തുനിന്ന് അങ്ങനെ വേറെ രാസവളങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല.
0: ഈ വളങ്ങൾ നമ്മൾ സ്വയം ഉണ്ടാക്കാറുണ്ടോ? വെർമി കമ്പോസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ?
1: വെർമി കമ്പോസ്റ്റ് ബയോബിന്നിന്റെ ആ കമ്പോസ്റ്റ് കിട്ടുമല്ലോ, അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ അത് നല്ല വളമാണ്. അത് നല്ല വളം. അതെന്താ വെച്ചാൽ ഞാനിപ്പോ ഒരു മാസം മുന്നേ കൃഷിഭവനിൽ നിന്ന് ഒരു കോവലിന്റെ തൈ കിട്ടിയിട്ട് അതിട്ടിട്ട് ഞാൻ വളം ഇട്ടാ. പക്ഷെ ഇപ്പൊ നിറച്ച് ഒരു നിറയെ കാവി പിടിച്ചു. അപ്പൊ അതൊരു നല്ല വളമാണെന്ന് എനിക്ക് മനസ്സിലായി.
0: എപ്പോഴാണ് രാവിലെ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത്?
1: രാവിലെ എഴുന്നേറ്റ് നമുക്ക് രാവിലെ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് നനയ്ക്കാനും എല്ലാം ചെയ്യുന്നത്. പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം ചെടിയുടെ കൂടെയാണ്. നമുക്ക് ഇന്ന സമയം എന്നില്ല,
0: എപ്പോഴും ഇതിന്റെ പറയാം,
1: എപ്പോഴും ഇതിന്റെ പറയാം. പിന്നെ കുറച്ച് നമുക്കൊരു എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഉടനെ അതിന്റെ അകത്തേക്ക് ഇറങ്ങി ആ ഒരു ടെൻഷൻ റിലീഫാണ്.
0: കൃഷി എന്ന് പറയുന്നത് നമുക്കൊരു മനസ്സിന് ഭയങ്കര
1: സന്തോഷമാണ്. അതൊരു ഒരു കായ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ, ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലെ ഇപ്പോ കണ്ടറിയാൻ പറ്റും. ബബ്ലൂസ് നാരങ്ങ ചട്ടിയിലുണ്ട്, മറ്റേ ലെമൺ ഓറഞ്ച് ചട്ടിയിലുണ്ട്, മക്കോട്ട ദേവ ചട്ടിയിലുണ്ട്, എല്ലാം ചട്ടിയിലാണ് ഞാൻ വിളഞ്ഞു വെക്കുന്നതെല്ലാം. അപ്പൊ അതുപോലെ തന്നെ വാഴകള്, പല ടൈപ്പ് വാഴകൾ ഇട്ടിട്ടുണ്ട്. ചെങ്കതളി, പിന്നെ തായ് മൂസ എന്ന് പറഞ്ഞിട്ട് ചട്ടിയിൽ വളരുന്ന കുഞ്ഞു വാഴ, ആ ചട്ടിയിലാണ് ഞാൻ നട്ട്. ഇപ്പൊ ഒരുമാതിരി പൊക്കമായിട്ടുണ്ട്, കായ് കൊലച്ചിട്ടില്ല. ഡബിൾ മാഹോ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, അത് 2 കൊല വരുന്നതാണ്. അതെല്ലാം ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് സ്ഥലമില്ല, കണ്ടല്ലോ. അപ്പൊ 5 സെന്റേ ഉള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് വയ്ക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിന്റെ ഇടയിലേക്ക് ഒരു കണ്ണ് എത്തിക്കാനുള്ള എപ്പോഴും ഉണ്ടാവും.
0: ഇപ്പൊ ഉദയംപേരൂരും ത്രിപോണത്തറയും ഇതിപ്പോ തുടങ്ങിയേക്കുന്നത്
1: നടക്കാവില്ല.
0: ഇപ്പൊ രണ്ടും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്. എങ്ങനെ ഇത് രണ്ടും കൂടി മാനേജ് ചെയ്യുന്നു?
1: രാവിലെ വീട്ടിലത്തെ എല്ലാം കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. ഇവിടെ വൈകുന്നേരം ഒരു 5:30 വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇതടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് വീട്ടിലത്തെ ബാക്കിയുള്ള
0: കാര്യങ്ങൾ.
1: രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ
0: പണിയിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് കിട്ടിയിരുന്നു, അതിന്റെ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാം.
1: അതെ, അതൊരു വലിയ സന്തോഷമാണ്. എന്നെ പോലെയുള്ള ചെറുകിട കർഷകർക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ്. ഒരു ദേശീയ അവാർഡാണത്, ഭാരത് സേവ സമാജിന്റെ ഓണർ അവാർഡാണ്. അത് സാധാരണ ജനങ്ങളിൽ ഓരോ മേഖലകളിലും ഇത് പുലർത്തുന്ന എല്ലാവർക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ്. അപ്പം എനിക്ക് കൃഷിയുടെ ഇതിലാണ് കിട്ടിയത്. എൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പിൽ ഒരു ഫ്രണ്ട് മുഖേന ആപ്ലിക്കേഷൻ പോയിട്ട് അങ്ങനെ കിട്ടിയതാണ്. അവർ മെയിനായിട്ട് കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 5 സെന്റ് സ്ഥലത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടി ചെയ്ത് ഇത്രയും അവാർഡുകളും കാര്യങ്ങളും അങ്ങനെ അതിനു കിട്ടിയ ഒരു അംഗീകാരമാണ്. അത് തിരുവനന്തപുരത്ത് വെച്ചിട്ട് കവടിയാറ് വെച്ചിട്ടായിരുന്നു. അതൊരു വലിയ സന്തോഷമാണ് എനിക്ക് ഇതിന്റെ കൂടെ കിട്ടിയ സന്തോഷം. എന്റെ നേഴ്സറി ഉദ്ഘാടനത്തിന്റെ തലേദിവസമായിരുന്നു അത്. അപ്പൊ അതൊരു ഇരട്ടി മധുരം പോലെയായി.

0: അവാർഡ് ലഭിച്ചത്?
1: അത് BSS ഓൾ ഇന്ത്യ ചെയർമാൻ ബാലചന്ദ്രൻ സാറാണ് എനിക്ക് അവാർഡ് തന്നത്.
0: കുടുംബസമേതമാണോ പോയത് അവാർഡ്?
1: കുടുംബസമേതം പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വന്നു, കൂടെ വന്നു, പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു.
0: എങ്ങനെയാണ് ഈ സന്തോഷം, കൃഷി എന്ന സന്തോഷത്തെ ഒന്ന് പറയാമോ? എന്താണ് കൃഷി? വിമലയെ ഇത്രയും ഒരു സംരംഭകയാക്കി, ആ കൃഷി എന്താണ് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന്.
1: കൃഷി ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആർക്കും ചെയ്യാവുന്ന, ലേഡീസിന് ഒരുപാട് സമയമുണ്ട്. സമയമില്ല എന്ന് പറയണത് വെറുതെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് സമയം എല്ലാവർക്കും ഉണ്ട്, 24 മണിക്കൂർ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികൾ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിനും അതെല്ലാത്തിനും ഇതൊരു ഇതാണ്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, ഇപ്പം എനിക്ക് എൻ്റെ വേറൊരാളോട് ചോദിക്കാതെ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്കൊരു വരുമാനമാണ് എനിക്ക് കിട്ടിയത്. അതും എൻ്റെ ഇഷ്ടത്തിന് നിന്ന് കിട്ടിയതാണ്, എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ നേടിയെടുക്കണം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കൂടി ഉണ്ടാകുമ്പോൾ അതൊന്നും കൂടി സന്തോഷമല്ലേ. പിന്നെ ആരോഗ്യമുള്ള ഒരു കുടുംബത്തിന് എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു,
2: നമുക്കൊരു സംതൃപ്തിയാണ്. വിഷമില്ലാത്ത പച്ചക്കറികളാണ് എല്ലാവർക്കും കൊടുക്കുന്നത്, സംതൃപ്തി നമ്മുടെ മനസ്സിലുണ്ടാവും.
1: അതിനൊരു ഉദാഹരണമാണ് എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ 95-94 വയസ്സുള്ള രണ്ടുപേരാണ്. ഇപ്പോഴും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവര് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ
2: അതെ, ഒരു അത് കൂടുതലും നമുക്ക് ഈ അസുഖങ്ങൾ കൂടുതലും വരുന്ന ആഹാരത്തിലൂടെയാണ്.
1: അതെ അതെ,
2: എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വീട്ടിൽ തന്നെ ആക്കുകയാണെങ്കിൽ അടുക്കളയിലേക്ക് അത് മതി.
3: പ്രിയരേ, ചെറിയൊരു ചെടിയിൽ നിന്ന് തുടങ്ങി ഇന്ന് നിരവധി പച്ചപ്പുകൾക്ക് ജീവൻ നൽകുന്ന ഒരു നഴ്സറിയായി വളർന്ന ഈ യാത്ര നമ്മെ പഠിപ്പിക്കുന്നത് ആത്മാർത്ഥതയോടെയും അധ്വാനത്തോടെയും മുന്നോട്ട് പോയാൽ ചെറിയ തുടക്കങ്ങൾ പോലും വലിയ വിജയങ്ങളാകാമെന്നതാണ്. മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിച്ച് സ്വന്തം ജീവിതത്തിനും മറ്റുള്ളവർക്കും പച്ചപ്പിൻ്റെ സന്തോഷം പകരുന്ന ഈ വീട്ടമ്മയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. കൂടുതൽ കൃഷിവിശേഷങ്ങൾ അറിയുവാൻ വിമലയെ ഫോണിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 8849649638. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8849649638. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചെറിയ മുറ്റത്ത് നിന്ന് വലിയ സ്വപ്നങ്ങളിലേക്ക്, തൃപ്പൂണിത്തുറയിലെ വിമല സുരേന്ദ്രൻ തൻ്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചത്.

0: പ്രിയ ശ്രോതാക്കളെ, കാർഷിക ജീവനത്തിൽ അടുത്തതായി കേൾക്കാം. ഞാലിപ്പൂവൻ, പാളയം കോടൻ തുടങ്ങിയ വാഴ ഇനങ്ങൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന പൂക്കാട്ടുപടിയിൽ നിന്നുള്ള ലിബിൻ ജോസ് പങ്കുവയ്ക്കുന്ന കാർഷികാനുഭവങ്ങൾ. ലോകത്ത് ആദ്യമായി കൃഷി ചെയ്യപ്പെട്ട ഭക്ഷ്യവിളകളിലൊന്നാണ് വാഴ. വാഴകൃഷി ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ജൈവ കൃഷിയിൽ ആകൃഷ്ടനായി വാഴ കൃഷി ചെയ്യാൻ തുടങ്ങിയ വ്യക്തിയാണ് പൂക്കാട്ടുപടിയിലുള്ള ലിബിൻ ജോസ്. ലിബിന്റെ കൃഷിയിടത്തിൽ ഞാലിപ്പൂവൻ, പാളയം കോടൻ തുടങ്ങിയ നാടൻ ഇനങ്ങൾക്കൊപ്പം ആവശ്യക്കാർ ഏറെയുള്ള റോബസ്റ്റയും സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നു. കൃത്യമായ നന, ജൈവ വളപ്രയോഗം എന്നിവയിലൂടെ മികച്ച വരുമാനം നൽകുന്ന വാഴക്കുലകൾ കൃഷിയിടത്തിൽ നിന്നും സമ്പാദിക്കുകയാണ് ലിബിൻ. രാസവളപ്രയോഗം ഇല്ലാത്തതിനാൽ തന്നെ പഴം, കുടപ്പൻ, വാഴപ്പിണ്ടി എന്നിവയുടെ രുചിയും ഗുണവും ഏറെ മുന്നിലാണെന്ന് ലിബിൻ പറയുന്നു. കേൾക്കാം ലിബിൻ ജോസിന്റെ വാഴകൃഷിയുടെ വിശേഷങ്ങൾ.
1: നമ്മളിവിടെ ജൈവ രീതിയിലാണല്ലോ വാഴ കൃഷി ചെയ്യുന്നത്. ജൈവ രീതിയിൽ വാഴ കൃഷി ചെയ്യാൻ താങ്കളെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്താണ്?
2: ജൈവ കൃഷിയുടെ ഒരു ഇഷ്ടത്തോഴൻ ആണ് ഞാൻ. ഓർഗാനിക് അഥവാ ജൈവം എന്നാൽ ജീവനുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നിനെയും മോശമാക്കുന്നില്ല, പകരം എല്ലാത്തിന്റെയും നന്മയ്ക്കായി പരിണമിക്കുന്ന ഒന്നാണ്. മണ്ണ്, വെള്ളം, കൃഷി ഉൽപ്പന്നങ്ങൾ, അതിലൂടെ മനുഷ്യൻ മറ്റു ജീവ

0: ജലങ്ങളും അതിൻ്റെ ആരോഗ്യവും ആയുസ്സും എല്ലാം ഏറ്റവും ശ്രേഷ്ഠമാക്കുന്നു. ഇവയെല്ലാമാണ് ഒരു ജൈവ കർഷകനാകാനായിട്ട് എനിക്ക് ഉള്ള കാരണങ്ങൾ.
1: ഇവിടെ ഇപ്പൊ പ്രധാനമായിട്ടും ഏതെല്ലാം ഇനം വാഴകളാണ് കൃഷി ചെയ്യുന്നത്?
0: നമ്മളിവിടെ പാളയംകുടൻ, ഞാലിപ്പൂവൻ, റോബസ്റ്റ തുടങ്ങിയ വാഴ ഇനങ്ങളാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്.
1: ഈ മൂന്നിനങ്ങളുടെയും കൃഷികൾ തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസം?
0: പരിചരണം നമുക്ക് വളരെ കുറച്ച് മതി, കേടുപാടുകൾ വളരെ കുറവാണ്. വെള്ളം അത്യാവശ്യത്തിന് കൊടുക്കാൻ കഴിഞ്ഞാല് പിന്നെ നമുക്ക് ജൈവ വളവും ഒരു വർഷത്തിൽ ഒരു മൂന്നാല് പ്രാവശ്യം കൊടുക്കാൻ കഴിഞ്ഞാല് തെറ്റില്ലാത്തൊരു കൊലയും നമുക്ക് കിട്ടും. അപ്പോ ഈ കൊലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അത് വളരെ രുചികരവുമാണ്, ആരോഗ്യപ്രധാനവുമാണ്. പിന്നെ വാഴയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വാഴപ്പിണ്ടി, വാഴയില്ല, ഇലയെല്ലാം നമ്മൾ ചോറ് പൊരിഞ്ഞിട്ട് ഭക്ഷിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാദ് വരണം, കാരണം ആ ഇലയിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, അതാണ് അതിൻ്റെ കാരണം. അതുപോലെ വാഴയുടെ കൊടപ്പൻ, അങ്ങനെ വാഴയുടെ വേസ്റ്റ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല.
1: ഞാലിപ്പൂവൻ വാഴയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാലിപ്പൂവൻ കേരളത്തിലെ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന ഒരു വാഴ ഇനമാണ്. അപ്പോ ഇതിന്റെ കന്നുകൾ തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്?
0: നമ്മുടെ നാടൻ വാഴ ഞാലിപ്പൂവന്റെ കണ്ണുകൾ കിട്ടാനായിട്ട് ഇപ്പോൾ അല്പം ബുദ്ധിമുട്ടാണ്, കാരണം കൂടുതലായിട്ടും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. നമ്മൾ കണ്ണുകൾ തിരഞ്ഞെടുക്കുമ്പോൾ മെയിനായിട്ട് ഈ കണ്ണുകൾ എടുത്തത് അധികം വൈകാതെ, അതായത് അതിനധികം ഉണക്ക് പറ്റാത്ത രീതിയിൽ നമുക്ക് നടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. വെള്ളമാണ് വാഴയുടെ ജീവൻ, കാരണം വാഴയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ജലാംശമാണ്. അപ്പം വെള്ളം നന്നായിട്ട് വാഴകൾക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ വാഴ അവിടെ നന്നായി വളരും. പ്രത്യേകിച്ചും മഴ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വാഴക്കണ്ണുകൾ നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാഴക്കണ്ണുകൾ ഏറ്റവും നന്നായിട്ട് വളരും. അപ്പോൾ നല്ല വാഴക്കണ്ണുകള് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് അതിന്റെ വലിയ വാഴകൾ നമ്മൾ ആദ്യം കാണണം. അത് ഏറ്റവും ആരോഗ്യപ്രദമായിട്ടുള്ള വാഴകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ണുകളെടുത്ത് നമുക്ക് ചെയ്താൽ നമുക്ക് നല്ല ഗുണമുള്ള വിളവ് അതിൽ നിന്ന് ലഭിക്കും.
1: ഇപ്പൊ നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെയാണ് വാഴക്കണ്ണുകൾ വാങ്ങുന്നത് എങ്കിൽ വാഴയുടെ വലിപ്പം നോക്കി വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്?
0: ഇപ്പോ ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ട് ഒരുപാട് വാഴക്കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് വരുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കാത്ത ആളാണ്, കാരണം പ്രകൃതി അതിൻ്റെ തനതായ രീതിയിൽ നമുക്ക് തരുന്ന ഒന്നാണ് വാഴയിൽ നിന്ന് വാഴ. അതിന് ആരോഗ്യം കൂടുതലായി, അതിന് ഈ ഇമ്മ്യൂണിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അതിന് കേടുപാടുകൾ വളരെ കുറവായിരിക്കും. അതുമാത്രമല്ല അതിലുണ്ടാകുന്ന കൊല നല്ലതായിരിക്കും. അത് നട്ട് ഒരു ആറുമാസം കഴിഞ്ഞെത്തിക്കുകയും അതിൽ നിന്ന് അടുത്ത കണ്ണുകൾ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഞാലിപ്പൂവൻ കൃഷി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഞാലിപ്പൂവൻ വാഴകൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്, വലിയ കൃഷി അല്ലെങ്കിലും ചെറുതായിട്ട്. അപ്പൊ അവിടെ നിന്നെല്ലാം നമുക്ക് കണ്ണ് സൂചിപ്പിക്കാൻ പറ്റിയാല് അത് വളരെ നല്ലതായിരുന്നു.
1: ഞാലിപ്പൂവനും പാളയംകോടനും ഇടകലർത്തി കൃഷി ചെയ്യാൻ പറ്റിയ വാഴകളാണോ?
0: ഞാലിപ്പൂവനും പാളയംകോടനും ഇടകലർത്തി കൃഷി ചെയ്യുന്നത് അത്ര യോജ്യമായിരിക്കില്ല, കാരണം പാളയംകോടൻ ഒരുപാട് പൊക്കത്തില് വളരും, അതിന്റെ വിസ്തീർണം വിരിവ് കുറേ കൂടി വലിയതായിരിക്കും. ഞാലിപ്പൂവൻ അത്രയും വിരിവ് ഉണ്ടാവില്ല, അത്രയും പൊക്കവും വെക്കത്തില്ല. ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് വേറെ വേറെ ഏരിയയിലായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്.
1: ഈ വാഴക്കണ്ണുകൾ നടുമ്പോ ഏകദേശം എത്രത്തോളം അകലം പാലിക്കണം?
0: നമ്മൾ ഈ വാഴകളുടെ ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടാത്ത ഒരു അകലമുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ പാളയംകുടനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇലകൾക്ക് നീളം കൂടുതലാണ്. എന്നിരുന്നാലും അത് ഒരു പരിധി വരെ അവിടെ നല്ല വെയിലേർ കിട്ടുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് വളരും. എന്നാലും തീരെ അടുത്ത് പോകരുത്, കുറച്ച് അകലം നമ്മൾ പാലിക്കണം. ഞാലിപ്പൂവന്റെ ഇലകൾക്ക് അത്രയും നീളമില്ലാത്തതുകൊണ്ട് തന്നെ അത് നമുക്ക് എണ്ണത്തിൽ കൂടുതലായിട്ട് നമുക്ക് നടാൻ പറ്റും.
1: നമ്മളിപ്പോൾ ജൈവ രീതിയിലാണ് ഇവിടെ വാഴ കൃഷി ചെയ്യുന്നത്. ജൈവ രീതിയിൽ വാഴ കൃഷി ചെയ്യുമ്പോൾ മണ്ണൊരുക്കം തുടങ്ങിയുള്ള ഘട്ടം ഘട്ടമായുള്ള പരിപാലന രീതികൾ ഒന്ന് പറയാമോ?
0: ഞാനിവിടെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ അതൊരു സീറോ ബഡ്ജറ്റ് ഫാമിംഗ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഈ വാഴ നടാൻ നേരത്ത് നമ്മൾ ഒരു ജോലിക്കാരനെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു കുഴി എടുത്തിട്ട് വാഴ നടുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ചവർ ഇടുന്നതായിരിക്കും, കാരണം മണ്ണിളക്കം കിട്ടാനായിട്ട്. പിന്നെ നമ്മൾ ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൽ ധാരാളം മണ്ണിരകളുണ്ട്. അപ്പോൾ മണ്ണിളക്കം വളരെ ധാരാളമായിട്ട് അവർ തന്നെ ചെയ്തോളും. ഇത് കൂടാതെ നമ്മൾ അവിടെ ജീവാമൃതമാണ് ഉപയോഗിക്കുക, നാടൻ പശുവും നമുക്ക്. അപ്പൊ നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് ജീവാമൃതം ഉണ്ടാക്കി അത് മാസത്തിലൊന്ന് നമ്മുടെ മണ്ണിൽ തളിച്ചു പോകുന്നു. അതുകൂടാതെ വല്ലപ്പോഴും ഇതിനല്പം കോഴികളോ ഈ നാടൻ പശുവിന്റെ ചാണകമോ അങ്ങനെയുള്ളത് നമ്മൾ ഒരു വർഷത്തിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുന്നു എന്നല്ലാതെ വേറെ കാര്യമായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. കാരണം ഈ മണ്ണിനെ ജീവനുള്ളതാക്കി നമുക്ക്

0: മാറ്റുമ്പോൾ അത് ഇതിന് വേണ്ടതെല്ലാം ചെയ്തോളും. നമ്മൾ പിന്നെ കൂടുതൽ പരിചരണമോ കൂടുതൽ സമയമോ ഈ വാഴകൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ടില്ല.
1: രാസവളപ്രയോഗം കൂടാതെ എങ്ങനെയാണ് വാഴകളിലെ കീടങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നത്?
0: രാസവളം കണ്ടുപിടിച്ചിട്ട് ഒരു 100-150 വർഷമായിട്ടുള്ളൂ. പക്ഷേ വാഴകളും മറ്റു കൃഷികളും ഈ പ്രപഞ്ച ഉത്ഭവം മുതൽ തന്നെ ഉള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ രാസവളം നമുക്ക് തുടക്കത്തിലെ ഒരു നല്ല വിള തരുമെങ്കിലും നമ്മുടെ ആ വിളയെയും മണ്ണിനെയും ഇടത് മോശമാക്കിക്കൊണ്ടിരിക്കുക, അതായത് അതിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാരണം ആ മണ്ണിനെ ആദ്യം ജീവനില്ലാതെയാക്കും, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളർത്തുന്ന ഇതെന്തോ അതിനെയും ജീവനില്ലാത്താക്കും. അപ്പോ സ്വാഭാവികമായിട്ട് കാലക്രമേണ അതിന്റെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കുറയും, കീടാണുക്കൾ ധാരാളം വരും. അപ്പൊ നമുക്ക് പല വിഷങ്ങൾ മേടിച്ച് ഈ കീടങ്ങളെ നശിപ്പിക്കേണ്ടതായിട്ട് വരും. പക്ഷെ മണ്ണിനെ നമ്മൾ പരിപോഷിച്ച് നിർത്തിക്കഴിഞ്ഞാൽ, മണ്ണിനെ ഏറ്റവും മികച്ചതാക്കി നമ്മൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നല്ല സൂക്ഷ്മജീവികളുണ്ടാവും. അപ്പോ വാഴകൾക്ക് തന്നെ അതിൽ വരുന്ന കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഒന്ന് ഉണ്ട്. രണ്ട്, ഇതിൻ്റെ അകത്തുള്ള സൂക്ഷ്മജീവികൾ ഈ കീടങ്ങളെയും മറ്റ് ഇതിനെ ആക്രമിക്കാൻ വരുന്ന സാധനങ്ങളെല്ലാം തിരിച്ചു ഓടിക്കാൻ മാത്രം കഴിവുള്ളവരായിട്ട് മാറുകയും ചെയ്യും.
1: ഇപ്പം വാഴകളെ സംബന്ധിച്ചിടത്തോളം ജലസേചനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഞാലിപ്പൂവൻ, പാളയംകൂടൻ, റോബസ്റ്റ തുടങ്ങിയ ഇനങ്ങളുടെ ജലസേചന രീതി ഒന്ന് വ്യക്തമാക്കാമോ?
0: നമ്മളിവിടെ വേനൽക്കാലത്ത് ഒരു ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ നമ്മൾ നനയ്ക്കും. പിന്നെ വേനലിന്റെ കാഠിന്യം അനുസരിച്ചാണ് നമ്മളുടെ നനവിന്റെ രീതികളിൽ വ്യത്യാസം വരുന്നത്. അതികഠിനമായിട്ടുള്ള വേനലാണെന്നുണ്ടെങ്കിൽ, ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ നനച്ചിരിക്കും. പിന്നെ നമുക്ക് അവിടെ കുറച്ചും കൂടി മികവച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്, ഈ വാഴകൾക്കെല്ലാം നന്നായി വെയിൽ ഏറ് കൊള്ളണം. പക്ഷേ മണ്ണിൽ ഒരിക്കലും വെയിൽ കൊള്ളാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ പൊതയിടും. ഈ ഉണക്ക വാഴയില വെച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ചിട്ട് ചവിട്ടുകൾ കൂട്ടി ഇതിന്റെ ചോട്ടിൽ നമ്മൾ പൊതയിടും. അപ്പോൾ വെയിൽ ചോട്ടിൽ അടിക്കാതിരുന്നാൽ ഈ വാഴകൾക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും, അതിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. അവിടെ ജീവിക്കുന്ന ഈ മൈക്രോ ബാക്ടീരിയാസിൽ നിന്നും ഈ വെയിലടിക്കാത്തതുകൊണ്ട് അതിനെല്ലാം അവിടെ നല്ലൊരു സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളത്തിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം ഒന്ന് നനച്ച് അവിടെ ഈ പൊതയുണ്ടെങ്കിൽ ആ വെള്ളം പെട്ടെന്ന് ആകെയായി പോവില്ല. പിന്നെ ഈ ഞാഞ്ഞൂടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ വെള്ളം നമ്മൾ നനച്ചു കഴിയുമ്പോൾ അത് ഒരു ടില്ലറിന്റെ പണിയാണ് ചെയ്യുന്നത്. മണ്ണ് നന്നായി ഇളക്കുക എന്നുള്ളൊരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വിസർജിക്കുന്നത് എന്തോ അത് ഏറ്റവും നല്ല വളവുമാണ്. അപ്പോൾ ഈ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇതിന്റെ ഓട്ടകളിലൂടെ അത് ഭൂമിയുടെ അടിയിലേക്ക് പോവുകയും പിന്നീട് ചൂട് വരുമ്പോൾ ആ ഇതിലൂടെ ഇതിന്റെ വേരുകളിലേക്ക് ആവിയായി തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അതുകൂടാതെ ഈ വാഴകളുടെ വേരുകൾക്ക് മണ്ണിളക്കമുള്ളത് കൊണ്ട് തന്നെ നല്ല ഓട്ടവും വിസ്തീർണവും കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ അകലെയുള്ള വെള്ളങ്ങളെയും ഒരു പരിധി വരെ അതിനെ സൂക്ഷിക്കാനായിട്ടുള്ള കഴിവ് ഈ ജൈവ കൃഷി രീതിയിലൂടെ നമുക്ക് നമ്മുടെ വാഴകൾക്ക് ലഭിക്കാറുണ്ട്.
1: കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം അത് വാഴകൃഷിയെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ?
0: വേനലാണ് പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം, ഒരു വെല്ലുവിളി ആയിട്ട് വരുന്നത്. വേനൽക്കാലത്ത് നമ്മുടെ വാഴകളെ നമുക്ക് നന്നായിട്ട് ജലസേചനം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വാഴകൃഷി ഒരിക്കലും ഒരു വെല്ലുവിളിയല്ല. നമുക്ക് പിന്നെ ഒരു നാടൻ പശുവോ അല്ലെങ്കിൽ കോഴികളോ കുറച്ചുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വളങ്ങൾ ധാരാളമായിട്ട് കിട്ടും. ആ വളങ്ങളും കൂടി നമ്മൾ ഈ വാഴകൃഷിയിലേക്ക് ഉപയോഗിച്ചാൽ നമുക്ക് വാഴകൃഷികൾ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇന്ന് പഴയതുപോലെയല്ല, കാറ്റിന്റെ തീവ്രത അല്പം കൂടി കൂടുതലാണ്. അപ്പോൾ അതിനായിട്ട് അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ഏത് സമയത്ത് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും കൂണുകൾ നമുക്ക് വാഴകൾക്ക് കൊടുക്കാൻ പറ്റും. അതുകൂടാതെ ഈ വാഴകൾ നിൽക്കുന്ന പറമ്പുകളുടെ അതിർത്തിയിൽ വൻ വൃക്ഷങ്ങളെ നമ്മൾ വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വരുന്ന കാറ്റിന്റെ തീവ്രത നമുക്ക് അതുവഴി കുറച്ച് കുറയ്ക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വേനലാണ് വേറൊരു വെല്ലുവിളി. അതല്ലാതെ വാഴയ്ക്ക് ഈ ഇതുവരെയുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ കാര്യമായിട്ട് ബാധിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
1: ഈ നാടൻ ഇനങ്ങൾക്കാണോ അതോ റോബസ്റ്റ പോലുള്ള ഇനങ്ങൾക്കാണോ ആവശ്യക്കാർ അധികം?
0: ഞാലിപ്പൂവനും റോബസ്റ്റയും രണ്ട് ഇനങ്ങൾക്കും ഓരോ സമയങ്ങളിലും സാഹചര്യങ്ങളിലും അതിന് ഡിമാൻഡ് ഉണ്ട്. കാരണം ഓണക്കാലം, വിഷു ഇതുപോലുള്ള വിശേഷ സമയങ്ങളിൽ ഞാലിപ്പൂവനാണ് ഡിമാൻഡ്. അതേസമയം ഇന്ന് കുറെ ഡോക്ടേഴ്സ് പറഞ്ഞത് പ്രമേഹ രോഗികൾക്ക് റോബസ്റ്റ പഴം കഴിക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു 2-3 വർഷമായിട്ട് അതിന് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്.
1: ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം പല വിധത്തിലുള്ള പല ഇനത്തിൽപ്പെട്ട വാഴകളും പഴങ്ങളും കേരള വിപണിയിലേക്ക്

0: നടത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തില് കേരളത്തിന്റെ തനത് വാഴയിനങ്ങളുടെ ഭാവി എന്തായിരിക്കും?
1: കൂടുതൽ ആളുകളും ഗുണത്തെക്കാളേറെ രുചി നോക്കുന്നവരാണ്. അപ്പോൾ ജനറ്റിക്കൽ മോഡിഫൈ ആയിട്ടുള്ള പല വാഴപ്പഴങ്ങളും ഭാവിയിൽ വരും. എന്നാൽ നാടന്റെ ഗുണം ഇവയ്ക്ക് ഒരിക്കലും കിട്ടില്ല. ഉദാഹരണത്തിന് കിവി എന്നൊരു ഫ്രൂട്ട് കിവിസിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട്. വലിയ വിലയ്ക്ക് ആണത് കൊടുക്കുന്നത്, കാരണം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത്രയും മൈലേജ് ചെയ്ത് ഇവിടെ എത്തുന്ന കിവിയിൽ ജല രൂപത്തിലുള്ള വൈറ്റമിൻ സി ധാരാളം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിനേക്കാൾ കൂടുതലായി നമ്മുടെ മുറ്റത്തെ പേരയിൽ ലഭിക്കുന്ന നമുക്ക് വൈറ്റമിൻ സി. ഇതുപോലെ തന്നെ നാടൻ പഴങ്ങളും വളരെ സമ്പന്നമാണ്. ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഓരോരുത്തരും ഈ പഴങ്ങൾ ഭാവിയിൽ ഇന്നും കഴിക്കാം.
0: വാഴകൃഷിയിൽ സജീവമാകാൻ ആഗ്രഹിക്കുന്ന പുതുതലമുറയിൽപ്പെട്ട കർഷകരോട് എന്താണ് പറയാനുള്ളത്?
1: വാഴ എന്നാൽ ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാല് എന്ന് പറയുന്ന പോലെ ആണ് വാഴ. ആദ്യ വാഴയിൽ നിന്ന് കൊല ലഭിച്ചാൽ ആറു മാസത്തിനകം അടുത്ത രണ്ട് കൊലയിൽ നിന്നും നമുക്ക് അടുത്ത രണ്ട് വാഴയിൽ നിന്നും കൊല ലഭിക്കും. പിന്നെ അങ്ങനെ മൂന്ന് ആറ് മാസം കൂടുമ്പോൾ കുലകൾ ലഭിക്കും. ഒപ്പം വാല്യു ആഡഡ് പ്രൊഡക്ട്സ് കൂടി നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ വാണിജ്യ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ മികവ് ലഭിക്കും. എന്റെ അനുഭവത്തിൽ ആറേഴ് വർഷം മുന്നേ നട്ട ഒരു വാളയങ്കുടൻ ആണ് ഓർമ്മ വരുന്നത്. എല്ലാ വർഷവും 15 കിലോ കൂടുതലോ കുറവോ ആ രീതിയിൽ അടുത്ത് തൂക്കമുള്ള 4-5 കുലകൾ എനിക്ക് എല്ലാ വർഷവും ആ ഒരു വാഴ തരാറുണ്ട്, അതിന്റെ ആ ഒരു കുടുംബം. വാഴപ്പഴങ്ങളുടെ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പഴം ഒഴിവാക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ മനസ്സിലാക്കുന്നവർ എല്ലാ ദിവസവും ഒരു പഴം കഴിച്ചിരിക്കും. അത് അങ്ങനെ കൂടുതൽ ആളുകൾ വാഴപ്പഴത്തിന്റെ ഗുണം മനസ്സിലാക്കിയാൽ, വാഴ ഇലകളിൽ ഭക്ഷിക്കുന്നതിന്റെ ഗുണം അറിഞ്ഞാൽ വാഴയുടെ ഭാവി വളരെ ശോഭനമായിരിക്കും.
2: കാർഷിക ജീവനത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഞാലിപ്പൂവൻ, പാളയം കോടൻ തുടങ്ങിയ വാഴ ഇനങ്ങൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന പൂക്കാട്ടുപടിയിൽ നിന്നുള്ള ലിബിൻ ജോസ് പങ്കുവച്ച കാർഷികാനുഭവങ്ങളാണ്. വാഴകൃഷി സംബന്ധിച്ച സംശയ നിവാരണങ്ങൾക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 8714500513. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം പ്രിയ, സഹകരണം ജിത സുധീർ, ലക്ഷ്മി നാരായണൻ.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: പ്രിയ ശ്രോതാക്കളെ, നാളെ വൈകിട്ട് 6:50 കിസാൻ വാണി. കൃഷിയിലൂടെ മാതൃകയാകുന്ന പൊതുപ്രവർത്തക, കുരീക്കാട് സ്വദേശിനി മിനി പ്രദീപിന്റെ കൃഷിവിശേഷങ്ങൾ. ഇതേ തുടർന്ന് സംയോജിത ജൈവ കർഷകയും സംരംഭകയുമായ എറണാകുളത്തുള്ള ഷിജി ഡേവിഡ് പങ്കെടുക്കുന്നു. മറക്കാതെ കേൾക്കുക നാളെ വൈകിട്ട് 6:50 കിസാൻ വാണി. കർഷകർക്കുള്ള കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടായി. കനത്ത മഴയെ തുടർന്ന് ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കേരളത്തിൽ ഇടിമിന്നലിനും 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.6 ഡിഗ്രി സെൽഷ്യസ്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:20:06. ഇപ്പോൾ ഒരു തമിഴ് ചലച്ചിത്രഗാനം കേൾക്കാം. മനോയ്ക്കൊപ്പം S. ജാനകി പാടിയത്. ചിത്രം വാൾട്ടർ വെട്രിവേൽ. ഗാനരചന വാലി. സംഗീതം ഇളയരാജ.

സമയം 7 മണി കഴിഞ്ഞ് 24:43. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ സി പി എം പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും

0: ധാരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ 7-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. യുവജനങ്ങളും വിദ്യാർത്ഥികളും കൃത്യമായ തയ്യാറെടുപ്പിലൂടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: ആപ് സബ് തോ ഇത്നേ അച്ഛേ സംസ്ഥാൻ സേ ശിക്ഷ ലേക്കർ ജാ രഹേ ഹേ മേ യേ കഹനാ ചാഹുംഗി കി അപ്നേ ലക്ഷ്യോ കോ പ്രയോറിറ്റൈസ് കരേ ഷോർട്ട് ടേം ഓർ ലോംഗ് ടേം ഗോൾസ് തയ് കരേ ഓർ ഉനേ അച്ചീവ് കർനേ കി സ്ട്രാറ്റജി ഭി ബനായേ ഷോർട്ട് ടേം ഗോൾസ് ആപ്കോ ഹാർ ദിൻ മോട്ടിവേറ്റഡ് രഖേംഗേ ഓർ ഇൻസേ ആപ്കോ ലോംഗ് ടേം ഗോൾസ് കോ അച്ചീവ് കർനേ മേ മദദ് ഭി മിലേഗി.
0: രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDSൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: इस प्रोग्राम में तीन बड़े सुधार आज अप्रूव हुए हैं. सबसे पहला, राज्य में एक जो FCI का बड़ा गोडाउन होता है वहां से डिफरेंट डिस्ट्रिक्ट्स में डिविजन्स में फेयर प्राइस शॉप तक पहुंचाने का जो कॉस्ट होती है, फैसला लिया है कि उस कॉस्ट को सपोर्ट करेंगे इस प्रोग्राम के तहत. दूसरा, जो फेयर प्राइस शॉप्स है उन फेयर प्राइस शॉप्स में जो डीलर्स का रिम्यूनरेशन रखा गया था एक लंबे टाइम से वो स्टैटिक था, तो वो भी इसमें आज फैसला लिया गया. और तीसरा फैसला लिया गया ടെക്നോളജി കാ യൂസ് കർക്കെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കോ ഹം കൈസേ മോഡേണൈസ് കർ സക്തേ.
0: സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വീട്ടിലും CMRL ഓഫീസിലും പരിശോധന നടന്നു. ED നടപടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. CPM നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ED റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് എതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPIM സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. CBSE ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാരിനും CBSEക്കും NCERTക്കും കോടതി നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, വിപുൽ എം പഞ്ചോളി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. VVPAT സ്ലിപ്പുകളിൽ സമയം രേഖപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. വിഷയം സാങ്കേതിക സ്വഭാവമുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും ഇതു സംബന്ധിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ്

0: അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വീടുകളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ സാമ്പത്തിക സഹായം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് PM സൂര്യഘര യോജന. സുതാര്യവും വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതുമായ സേവനമാണിതെന്നും പദ്ധതിയിലൂടെ വൈദ്യുതി ബിൽ പൂജ്യത്തിലെത്തിക്കാൻ സാധിച്ചതായും ഇടുക്കി മുക്കുടം സ്വദേശി ഗോപി ആകാശവാണിയോട് പറഞ്ഞു.
2: പ്രധാനമന്ത്രിയുടെ സൂര്യഘര യോജന പദ്ധതി പ്രകാരം സോളാർ വെച്ചത്, ഇത് വെച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടുന്നുണ്ട്. കറണ്ട് ബില്ല് -ആണ്. 2 ലക്ഷം രൂപയുടെ ലോണായിരുന്നു. ലോണ് SBI ബാങ്ക് തന്നിട്ടുണ്ട്. അതിൽ 71,000 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. മിച്ചമുള്ളത് ഒരു ബോർഡിലേക്ക് എടുക്കും.
1: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മയിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ.

0: മലപ്പുറം സ്വദേശി ഗോപി ആകാശവാണിയോട് പറഞ്ഞു.
1: പ്രധാനമന്ത്രിയുടെ സൂര്യാഘാത യോജന പദ്ധതി പ്രകാരം സോളാർ വെച്ചത്, ഇത് വെച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടുന്നുണ്ട്. കറണ്ട് ബില്ല് മൈനസാണ്. 2 ലക്ഷം രൂപയുടെ ലോണായിരുന്നു. ലോണ് SBI ബാങ്ക് തന്നിട്ടുണ്ട്. അതിൽ 71,000 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. മിച്ചമുള്ളത് ഒരു ബോർഡിലേക്ക് എടുക്കും.
0: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മയിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ഉഷ്ണതരംഗം മൂലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തമായ വെയിലിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കയ്യിൽ കരുതാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗം രൂക്ഷമായി അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഡൽഹിയിൽ താപനില 43 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, UP എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. 13 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയി 29-ന് നടക്കുന്ന 2ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന 1ാം ക്വാളിഫയറിൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ഈ മാസം 31-നാണ് ഫൈനൽ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി അപകടകരമായ രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവയുടെ അനധികൃത ഓൺലൈൻ വിൽപ്പനയ്ക്കും പരസ്യത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അമോണിയം നൈട്രേറ്റ്, ഗൺ പൌഡർ തുടങ്ങിയ നിയന്ത്രിത വസ്തുക്കളുടെ വിൽപ്പന സംബന്ധിച്ച് പ്രധാന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിപ്പൂരിൽ 2023 നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട വിചാരണ വേഗത്തിലാക്കണമെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ സുപ്രീംകോടതി അധികൃതരിൽ നിന്നും തൽസ്ഥിതി റിപ്പോർട്ട് തേടി. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക പുറത്തിറക്കി UPSC. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 31-ന് വൈകുന്നേരം 6 മണിവരെ ഓൺലൈൻ ചോദ്യപേപ്പർ റെപ്രസന്റേഷൻ പോർട്ടൽ വഴി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പരാതികളും സമഗ്രമായി അവലോകനം ചെയ്തതിനു ശേഷമായിരിക്കും അന്തിമ ഉത്തരസൂചിക തയ്യാറാക്കുക. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ED CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35.

പ്രിയ ശ്രോതാക്കളെ, വൈവിധ്യമാർന്ന നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ എഫ് എം ഈവനിംഗ് ആരംഭിക്കുന്നു. കൊച്ചി എഫ് എമ്മിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എഫ് എം ഈവനിംഗിലേക്ക്.

0: എഫ് എം ഈവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: എസ് എസ് എൽ സി പരീക്ഷാഫലം പുറത്തുവന്നതിന് ശേഷം പ്ലസ് വൺ ഉന്നത പഠനത്തിന് അപേക്ഷിക്കുന്നത് ഏകജാലക സംവിധാനത്തിലൂടെയാണ്. ഇതിന് തുടക്കമായി പഠിക്കേണ്ട വിഷയങ്ങളും സ്കൂളുകളും ഈ സംവിധാനത്തിലൂടെയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. എങ്ങനെ അപേക്ഷിക്കാം, ഇതിലുള്ള ആശങ്കകൾ എന്തൊക്കെ, ഇതേക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നത്.
3: എന്റെ പേര് അതിഥി മനോജ്, ഞാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ കളമശ്ശേരിയിലെ വിദ്യാർത്ഥിയാണ്.
2: വിദ്യാർത്ഥികളുടെ ആശങ്ക,
3: എനിക്ക് ബയോമാത്സ് എടുക്കാനാണ് താല്പര്യം, അപ്പൊ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സ്കൂളില് അത് കിട്ടുമോ എന്നൊരു ടെൻഷനാണ് എനിക്ക് ഏകജാലകത്തിന്റെ ഇതിലുള്ളത്. അക്ഷയ സെന്റർ വഴിയാണ് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അക്ഷയ സെന്ററിലൊക്കെ തിരക്കാണ്, പോരാത്തതിന് നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത് അവിടെ കൊടുത്ത് റേഷൻ കാർഡ് അവ കോപ്പീസ് കുറച്ചധികം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ അക്ഷയ സെന്ററിൽ കയറി ഇറങ്ങുക, ഫോൺ വഴി ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുറവല്ലേ. സ്കൂളിൽ ചേരുന്ന പോലെ പോയി അഡ്മിഷൻ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു എന്നേതോ. ആ പ്രധാനമായി അതാണ് ആശങ്ക. പോരാ പിന്നെ ബസ് റൂട്ടുകൾ കുറവാണ്, ഞാൻ താമസിക്കുന്നവിടുത്ത് ഡെയിലി ബസ് കുറവായതുകൊണ്ട് മെട്രോനെയാണ് ആശ്രയിക്കുക എന്ന് വിചാരിക്കുന്നത്. 30 രൂപ 40 രൂപ എടുത്ത് മെട്രോയില് ഒരു ദിവസം ചെലവുണ്ട്, അതും ഒരു ബുദ്ധിമുട്ടാണ്.
4: ആര്യം മേനോൻ പ്രതീക്ഷയുണ്ട്, സിമ്മറാണ്, അപ്പൊ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്താൽ കിട്ടും. കോമേഴ്സ് കോമേഴ്സ് പഠിക്കാനാണ് എനിക്ക് താല്പര്യം, സ്വിമ്മിങ്ങിന്റെ കൂടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരും. അപ്പൊ ഒരു ഒരു 5 മണിക്കൂർ സ്വിമ്മിങ്ങുള്ള കാരണം കോമേഴ്സ് എടുക്കണമായിരിക്കും നല്ലത്. സ്കൂളില് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഈ സ്പോർട്സ് കോട്ട അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ച സ്കൂളിൽ കിട്ടും. പിന്നെ 9+ കൂടിയുള്ളതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്.
2: രക്ഷിതാക്കളുടെ അഭിപ്രായം.
5: എന്റെ പേര് ശ്രീജ, കളമശ്ശേരി എന്നാണ്. ഞങ്ങക്ക് ബസ് റൂട്ട് ഇല്ലാത്ത സ്ഥലമാണ്, കളമശ്ശേരിയാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പൊ കളമശ്ശേരി വന്നിറങ്ങിയിട്ട് കുറച്ച് 1.5 കിലോമീറ്ററോളം ഞങ്ങൾ ഉള്ളിലേക്ക് വരണം. അപ്പൊ അത് ഓട്ടോനെയാണ് ഞങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പൊ ഓട്ടോക്ക് 35-40 രൂപയൊക്കെയാണ് ഓട്ടോ. ഡെയിലി കുട്ടികളെ കൊണ്ട് അത് താങ്ങില്ലല്ലോ അത്രയൊക്കെ വരുത്. അപ്പൊ കളമശ്ശേരി സ്കൂളിലൊക്കെ തന്നെ വെച്ചാൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് അത് കുറച്ച് എളുപ്പമായിരുന്നു. എനിക്കും ഉള്ളതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ശരിക്കും ഞാനിപ്പോ കണ്ടെടുത്തോളം മറ്റു കുട്ടികൾ തന്നെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ കുട്ടികൾ ഒത്തിരി ടയേർഡായിട്ടാണ് വരുന്നത്. പിന്നീടും പഠിക്കുന്നല്ലോ, അപ്പൊ അത്യാവശ്യം തരക്കേടില്ലാതെ പഠിച്ചിരുന്ന ഒരു കുട്ടിയാണെങ്കിൽ കൂടി ആ കുട്ടിക്ക് ആ അതുവരെ പഠിച്ചിരുന്ന രീതിയിൽ പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേതാകുമ്പോഴത്തേക്കും 4 മണി ക്ലാസ് കഴിഞ്ഞ് 4.5 മണിയോടുകൂടി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ എന്തോന്നിട്ട് കാര്യം നോക്കി ഒരു 6 മണി അവർക്ക് പഠിക്കാനിരിക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോ യാത്ര ചെയ്ത് വരുന്നത് തന്നെ പലപ്പോഴും 6 മണിയൊക്കെ ആവുമ്പോഴാ തിരിച്ചെത്താം. കുറച്ചുകൂടെ അടുത്തുള്ള സ്കൂളുകളിൽ കിട്ടുമായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലല്ലോ എന്നൊരു തോന്നല് ഞങ്ങള് എന്താ പറയുക രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഉത്കണ്ഠയാണത്.
2: ഏകജാലകത്തിന് അപേക്ഷിക്കേണ്ട രീതികളെ കുറിച്ച് കളമശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കെ എ അൻവർ.
6: SSLC കഴിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ഇനി ഏകജാലകം വഴി പ്ലസ് വണ്ണ് അപേക്ഷിക്കേണ്ട സമയമാണ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സൈറ്റിൽ വന്നിട്ടുണ്ട്. സൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിൽ കൂടി ഒരിക്കൽ ഞാൻ പറയാം. HSCAP ഹയർ സെക്കൻഡറി കോമൺ അഡ്മിഷൻ പ്രോസസ് എന്നതിന്റെ ഷോർട്ടാണ് HSCAP.gov.in. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റ് കിട്ടും. ആ സൈറ്റിൽ കയറി ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് വളരെ കൃത്യതയോടെ നൽകി നിങ്ങൾ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിലപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കണം. ഫോൺ നമ്പർ സ്ഥിരം ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ കൊടുക്കുക. ആ ഫോൺ നമ്പർ വഴിയായിരിക്കും ബാക്കി ഇനി ഉള്ള എല്ലാ കാര്യങ്ങളിലും OTP വരുന്നതാണ്. അതുകൊണ്ട് ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആ ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കണം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നമ്പർ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേജിൽ സൈറ്റിൽ വിൻഡോയുടെ ലെഫ്റ്റ് സൈഡ് തന്നെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് നമ്മൾ

0: അപ്പോൾ ക്ലിക്ക് ചെയ്തില്ല, അതിന്റെ താഴെ തൊട്ട് താഴെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് കാണാൻ സാധിക്കും. ആ കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്പറാണ്. ആപ്ലിക്കേഷൻ നമ്പർ എന്റർ ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തപ്പോൾ അതിൽ പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ആ പാസ്വേഡാണ് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്. പാസ്വേഡ് കൊടുക്കുമ്പോൾ എളുപ്പം ഓർക്കുന്ന രീതിയിലുള്ള പാസ്വേഡ് കൊടുക്കുക. ആ പാസ്വേഡ് എവിടെയെങ്കിലും കുറിച്ച് വെക്കുക. കാൻഡിഡേറ്റ് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം വിസിബിൾ ആകും. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ പഠിച്ച സ്കൂൾ ചോദിക്കുന്നുണ്ട്. പഠിച്ച സ്കൂള് നോക്കി കൊടുക്കുക. ഹയർ സെക്കൻഡറി കോഴ്സ് ഉള്ള സ്കൂളാണെങ്കിൽ അതിലുണ്ടാവും. പ്ലസ് ടു കോഴ്സ് ഇല്ലാത്ത സ്കൂളാണെങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യണം. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഹയർ സെക്കൻഡറി കോഴ്സ് പ്ലസ് ടു കോഴ്സ് ഉള്ള സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരത് ചോദിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ SLC ബുക്കിലുള്ള ഡാറ്റാസ് ഒക്കെ അതിൽ തെളിഞ്ഞു വരും. CBSE കുട്ടികളാണെങ്കിൽ അത് പ്രത്യേകം എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ അതൊക്കെ വിസിബിൾ ആവും. നിങ്ങളുടെ അഡ്രസ്സ്, അവർ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഈ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അഡ്രസ്സ് പ്രൂഫ് വേണം. ഒന്നല്ലെങ്കിൽ റേഷൻ കാർഡ് വേണം, അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അല്ലാതെ നിങ്ങൾക്ക് പ്രൂഫ് ഇല്ലാതെ നിങ്ങളിപ്പോ ഏതെങ്കിലും പാലക്കാട് ജില്ലക്കാരൊക്കെ വന്ന് എറണാകുളത്ത് താമസിക്കുന്നവരുണ്ട്, പ്രൂഫ് മേടിച്ച് വെക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മേടിച്ച് വെക്കണം, റേഷൻ കാർഡ് ഇല്ലെങ്കിൽ. കാരണം കളമശ്ശേരി എന്ന നമ്മൾ ലോക്കൽ ബോഡി കളമശ്ശേരി എന്ന് കൊടുത്താൽ അതിന് പോയിന്റ് ഉണ്ട്. താലൂക്ക് കണയന്നൂർ എന്ന് കൊടുക്കുമ്പോൾ അതിന് പോയിന്റ് ഉണ്ട്. അപ്പൊ അതിനെല്ലാം പ്രൂഫ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ റിജക്ട് ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഒരു ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിൽ കാസ്റ്റ് വരുന്നുണ്ട്. കാസ്റ്റിനും പ്രൂഫ് വേണം. അതിൽ SLC ബുക്കില് മാർക്ക് ലിസ്റ്റിൽ കാസ്റ്റ് ഉള്ള മാർക്ക് ലിസ്റ്റ് പ്രിന്റ് കിട്ടും, ആ പ്രൂഫ് വേണം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ SLC മാർക്ക് ലിസ്റ്റിൽ കാസ്റ്റ് ഇല്ലായെങ്കിൽ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മേടിച്ച് വെക്കണം. കാസ്റ്റിന്റെ കേസിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം നമ്മള് സ്കൂളും കോഴ്സും ഒക്കെ സെലക്ട് ചെയ്യണം. സ്കൂളും കോഴ്സും സെലക്ട് ചെയ്യുമ്പോൾ കളമശ്ശേരി സ്കൂളാണെങ്കിൽ 7026 ആണ്. അപ്പൊ പൊതുവെ നമുക്ക് മൂന്ന് സെക്ഷൻ ആയിട്ട് തിരിക്കാം. ഒന്ന് സയൻസ് വിഭാഗം, രണ്ട് ഹ്യൂമാനിറ്റീസ് വിഭാഗം, മൂന്ന് കൊമേഴ്സ് വിഭാഗം. ഓരോന്നിലും കോഴ്സ് കോഡ് ഉണ്ട്. 1 മുതൽ 9 വരെ സയൻസ് ആണ്. അതിനുശേഷം ധാരാളം ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻസ് ഉണ്ട്. അതിനുശേഷം കൊമേഴ്സ് കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പൊ കൊമേഴ്സ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് കൊമേഴ്സ് മാത്സ് ഉണ്ട്, കൊമേഴ്സ് സ്റ്റാറ്റി ഉണ്ട്, കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, കൊമേഴ്സ് പൊളിറ്റിക്സ് ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഓരോ സ്കൂളിലും ഏതൊക്കെയാണ് സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് WGPA നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. WGPA എന്ന് പറഞ്ഞാൽ സബ്ജക്ട് കോഴ്സ് കോഡ് 1 വെക്കുന്ന കുട്ടികൾ, അതായത് 1 എന്ന് പറയുമ്പോൾ സയൻസ് ആണ്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ്, ഇവരുടെ WGPA കാണുമ്പോൾ ഇപ്പോൾ SLC സ്റ്റേറ്റിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ 10 സബ്ജക്ട് പ്ലസ് സയൻസിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ബയോമാത്സിന് അപ്ലൈ ചെയ്യുന്നവർ കുട്ടികൾക്ക് ഈ 4 സബ്ജക്ട് ഒന്നും കൂടി ആഡ് ചെയ്യും മാർക്ക്, എന്നിട്ട് 14 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആ രീതിയിലാണ് WGPA കാണുന്നത്. കൊമേഴ്സ് ആണെങ്കിൽ സോഷ്യൽ സയൻസും മാത്തമാറ്റിക്സും 10 വിഷയങ്ങളോടൊപ്പം ഈ സോഷ്യൽ സയൻസും മാത്തമാറ്റിക്സും വീണ്ടും ആഡ് ചെയ്യുകയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് എടുക്കും, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സോഷ്യൽ സയൻസും ഇംഗ്ലീഷും എടുക്കും. അങ്ങനെയാണ് ഈ WGPA കാണുന്നത്. അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ അലോട്ട്മെന്റ്, മെയിൻ അലോട്ട്മെന്റ് 3 എണ്ണമാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു സ്കൂൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി ആയിട്ടും ചേരാം, പെർമനന്റ് ആയിട്ടും ചേരാം. നിങ്ങൾ വെച്ചിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പെർമനന്റ് ആയിട്ട് തന്നെ ചേരണം. നിങ്ങൾ 3rd ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ 1 ഉം 2 ഉം ഉണ്ടല്ലോ, അതിലേക്ക് വേണമെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് മാറാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ചേരാവുന്നതാണ്. അപ്പോൾ ഈ 3 അലോട്ട്മെന്റിൽ ആദ്യത്തെ 2 അലോട്ട്മെന്റ് വരെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ചേരാം. 3rd അലോട്ട്മെന്റിൽ നിങ്ങൾ പെർമനന്റ് ആയിട്ട് തന്നെ ചേരണം. ഏത് സ്കൂളായാലും പെർമനന്റ് ആയിട്ട് തന്നെ ചേരണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ സ്കൂളുകൾ മാത്രമോ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 3rd അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ദൂരെയുള്ള സ്കൂൾ കിട്ടിയാൽ നിങ്ങൾ അതിൽ പെർമനന്റ് ആയിട്ട് ചേരേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് അതിൽ മാറ്റം കിട്ടണമെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ഫർ വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം കിട്ടാനുള്ള സാധ്യത വളരെ ബുദ്ധിമുട്ടാണ്, കുറവാണ്. അതുകൊണ്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് യാത്രാ സൗകര്യം നോക്കി പ്രത്യേകം കൊടുക്കേണ്ടതാണ്.
1: ഏകജാലക സംവിധാനം എങ്ങനെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ച് ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ജി മഹേഷ്.
2: ഈ വർഷത്തെ ഏകജാലകം വഴിയുള്ള +1 പ്രവേശനത്തിനുള്ള അപേക്ഷാ സമർപ്പണം മെയ് മാസം 25-ാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അവസാന തീയതി June 3rd ആണ്. കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ +1 അപേക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ഈ സിംഗിൾ വിൻഡോ സിസ്റ്റം അഥവാ ഏകജാലക സംവിധാനം. ഇത് അൺ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക്

0: ക്ക് ബാധകമല്ല. ഈ വർഷം സ്റ്റേറ്റ് സിലബസിൽ SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മുൻ വർഷത്തിൽ പാസ്സായ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കേണ്ട രീതി വളരെ ലളിതമാണ്. എന്നാൽ CBSE ICSE പോലെ മറ്റ് സ്ട്രീമിൽ നിന്ന് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. സ്റ്റേറ്റ് സിലബസിൽ SSLC എഴുതിയ വിദ്യാർത്ഥി അവരുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ പരീക്ഷാ ഭവന്റെ പോർട്ടലിൽ ഓൾറെഡി ആ വിദ്യാർത്ഥി രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇവിടെയും ലഭ്യമാകുന്നതാണ്. ആ വിദ്യാർത്ഥിയുടെ SSLC ലഭിച്ച ഗ്രേഡ് ഉൾപ്പെടെ രജിസ്ട്രേഷൻ സമയത്ത് SSLC സ്കീം തിരഞ്ഞെടുക്കണം, രജിസ്റ്റർ നമ്പർ കൊടുക്കണം, ബാക്കി വളരെ എളുപ്പത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്ന വിവരങ്ങളാണ് ഉള്ളത്. തുടർന്ന് കാൻഡിഡേറ്റിന് ലോഗിൻ ചെയ്യുവാനായിട്ട് അവരുടെ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ്, അതുപോലെ ജില്ല, ഒന്നിലധികം ജില്ലയിൽ അപേക്ഷ സമർപ്പിക്കാം, പക്ഷേ പ്രത്യേകം പ്രത്യേകം ലോഗിൻ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. സ്വന്തമായി ചെയ്യുന്ന കുട്ടികളാണ് ഇത്രയും കാര്യങ്ങളിൽ കൂടുതൽ ബോധവാന്മാരാവേണ്ടത്. അക്ഷയ സെന്റർ വഴിയോ സ്കൂളിലെ ഹെൽപ്പ് ഡെസ്ക് വഴിയോ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവിടെ ഇതിലെ വിദഗ്ധരുടെ സഹായത്തോടുകൂടി കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷ സമർപ്പിച്ചവർക്ക് അപേക്ഷിച്ച ജില്ലകളിലെല്ലാം ഒരേ സമയം അലോട്ട്മെന്റ് ലഭിച്ചാൽ അവർ ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രം പ്രവേശനം നേടേണ്ടതും അതോടെ മറ്റ് ജില്ലകളിലെ ഓപ്ഷനുകൾ തനിയെ റദ്ദാവുന്നതുമാണ്. പ്രവേശനം നേടിയ ജില്ലയിൽ ആവശ്യമെങ്കിൽ താൽക്കാലിക അഡ്മിഷനിൽ തുടർന്നുകൊണ്ട് അതേ ജില്ലയിലെ മെച്ചപ്പെട്ട ഓപ്ഷനുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. എന്നാൽ ആദ്യം ഒരു ജില്ലയിൽ മാത്രം അലോട്ട്മെന്റ് ലഭിക്കുകയും അതനുസരിച്ച് പ്രവേശനം നേടിയ ശേഷം തുടർന്നുള്ള അലോട്ട്മെന്റിൽ മറ്റൊരു ജില്ലയിൽ പുതിയതായി അലോട്ട്മെന്റ് ലഭിച്ചാൽ പുതിയ അലോട്ട്മെന്റ് സ്വീകരിക്കാവുന്നതാണ്. വിവിധ ബോണസ് പോയിന്റ് ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ യോഗ്യതാ പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ളവർക്ക് NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, രാജ്യ പുരസ്കാരം നേടിയവർ, SPC, ലിറ്റിൽ കൈറ്റ്സ് എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർ എന്നിങ്ങനെയുള്ള ബോണസ് പോയിന്റിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. അതായത് ഗ്രേസ് മാർക്ക് നിലവിൽ ലഭിച്ച കുട്ടിക്ക് പിന്നീട് ബോണസ് പോയിന്റ് കിട്ടുന്നതല്ല. കാൻഡിഡേറ്റിന്റെ പാസ്വേഡോ അപ്ലിക്കേഷൻ നമ്പറോ മറന്നുപോയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ സംവിധാനമുണ്ട്. മറന്നുപോവാതെ കൃത്യമായിട്ട് അത് എഴുതി വെക്കേണ്ടതാണ്. സാധാരണഗതിയിൽ വിദ്യാർത്ഥിയെ ബാധിക്കുന്ന എല്ലാ വിവരങ്ങളും SSLC സർട്ടിഫിക്കറ്റിൽ നിന്ന് ലഭിക്കും എന്നതിനാൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എല്ലാ രേഖകളുമായും അവിടെ എത്തേണ്ട ആവശ്യമില്ല. എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽ സംവരണം നേടിയിട്ടുള്ള കുട്ടികൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും +1 അഡ്മിഷൻ സമയത്താണ് വിദ്യാർത്ഥി ഹാജരാക്കേണ്ടത്. അതുപോലെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് SSLC പഠിച്ച സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉള്ള സ്കൂളുകൾ മാത്രമേ കാണാൻ സാധിക്കൂ. താൻ പഠിച്ച വിദ്യാലയത്തിൽ ഹയർ സെക്കൻഡറി ഇല്ല എങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിന്റെ പ്രിന്റ് സ്കൂളിൽ നൽകേണ്ടതില്ല. ഫൈനൽ കൺഫർമേഷൻ നടത്തിയതിന് ശേഷം അപേക്ഷയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം കാൻഡിഡേറ്റ് ലോഗിനിലൂടെ സാധിക്കുന്നതാണ്. തെരഞ്ഞെടുത്ത സ്കൂളുകളും സബ്ജക്ട് കോമ്പിനേഷനും ഉൾപ്പെടെ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം മാറ്റുവാൻ അനുവദിക്കുന്നതാണ്. താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിന്റെയും പേരിൽ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നവർ SSLC ബുക്കിൽ ആ വിവരങ്ങൾ ഉണ്ട് എങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ല. അല്ലാത്ത പക്ഷം റേഷൻ കാർഡോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു ജില്ലയിൽ ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇതേ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മറ്റൊരു ജില്ലയിൽ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ച് പുതിയ ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിക്കുവാൻ അക്ഷയയിലോ മറ്റോ പോകുന്ന സമയത്ത് OTP കിട്ടാൻ പാകത്തിന് കയ്യിൽ നിർബന്ധമായിട്ടും ഒരു മൊബൈൽ ഫോൺ വേണ്ടതാണ്. സാമുദായിക സംവരണം പരിശോധിക്കുന്നതിന് SSLC ബുക്കിലെ സമുദായ വിവരങ്ങൾ മതിയാകും. എന്നാൽ SSLC ബുക്കിൽ നിന്നും വിഭിന്നമായ സാമുദായിക വിവരമാണ് സംവരണ വിഭാഗക്കാർ അപേക്ഷയിൽ നൽകിയിട്ടുള്ളത് എങ്കിൽ റവന്യൂ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.
1: ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം സ്കൂളുകളിൽ തന്നെ തുടരാൻ ആരംഭിച്ചത് മുതൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും പാസ്സാകുന്ന കുട്ടികളുടെ വർധനവും തമ്മിലുള്ള അന്തരം കൂടുതലായതോടെ കുട്ടികൾക്ക് സ്കൂളും പാഠ്യവിഷയങ്ങളും തിരഞ്ഞെടുക്കാൻ പ്രയാസമായി. ഇതിന് പരിഹാരം എന്ന രീതിയിലാണ് ഏകജാലക സംവിധാനം നിലവിൽ വന്നത്. കുട്ടികൾക്ക് അപേക്ഷ നൽകാനും മറ്റും ഇപ്പോൾ

ും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പാഠ്യവിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും പഠിച്ച സ്കൂളുകളിൽ അവസരം കിട്ടുമോ തുടങ്ങി നിരവധി സംശയങ്ങളാണ് വിദ്യാർത്ഥികളുടെ മനസ്സിലുള്ളത്. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്നിരുന്നാലും പാസ്സാകുന്ന, തുടർ പഠനം ആഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിഷയങ്ങളും സ്കൂളുകളും തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം സംവിധാനവും ബന്ധപ്പെട്ട അധികാരികൾ ഒരുക്കേണ്ടതാണ്. ഇപ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി ആണെന്നിരിക്കെ ഇതിനുവേണ്ട നടപടികൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. ഇതിലൂടെ കുട്ടികളുടെ താൽപര്യാർത്ഥം സ്കൂളും പാഠ്യവിഷയങ്ങളും തിരഞ്ഞെടുക്കാൻ അവസരം ലഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം എ വി മഹേഷ് ബാബു. സമകാലികം.

0: റേഡിയോ നാടകത്തിന്റെ പുത്തൻ സാധ്യതകൾ കണ്ടെത്തി ഫലപ്രദമായ പ്രമേയങ്ങളിലൂടെ ശ്രോതാക്കളെ നാടകലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രതിഭാശാലി.
1: എന്താ ഇത്? ആരോ ആരോ പാടുന്ന പോലെ. മാധവൻകുട്ടി, മാധവൻകുട്ടി,
2: എന്താ?
1: ദേ ഒന്ന് ശ്രദ്ധിച്ചേ, ആരോ താരാട്ട് പാടുന്ന പോലെയല്ലേ. തൊട്ടിലാടുമ്പം ദാ കയറിന്റെ ശബ്ദം.
2: നിനക്കെന്താ ഭ്രാന്തുണ്ടോ? കാറ്റ് തല്ല ജനൽപ്പാളി വളകിയതായിരിക്കും, കിടന്നുറങ്ങാൻ നോക്ക്.
0: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി കേൾക്കാം 30 ഉച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ശാന്തസമുദ്രം കേൾക്കൂ രാത്രി 9:30. സേവന വാർത്തകളുമായി എഫ് എം ഈവനിംഗ് തുടരുന്നു. തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സിദ്ധ അറ്റൻഡറുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. കുയിലിമല സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഈ മാസം 29 രാവിലെ 11 അഭിമുഖം നടക്കും. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യവും ഒരു ഗവൺമെന്റ് അംഗീകൃത സിദ്ധ മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ 2 പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് 04862 23 23 18 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04862 23 23 18.

0: സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. FM ഈവനിംഗ് തുടരുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
2: രണ്ടുപേരും അകവൂർ മനയിലെത്തി. എന്താ വാര്യരെ വന്നത്? ഈ കുട്ടി ഏതാണ്? എന്റെ വളർത്തുപുത്രനാണ്, പേര് ചാത്തൻ. രണ്ടു നേരവും അന്നം കൊടുക്കാൻ വീട്ടിൽ വകയില്ല. ഇവനെ ഇവിടെ നിർത്തണം, എന്തെങ്കിലും ജോലി പരിശീലിപ്പിക്കണം, കനിവുണ്ടാകണം. അമ്പലവാസി അപേക്ഷിച്ചു. കണ്ടാൽ നല്ല കുട്ടി, ശ്രീത്വമുള്ള പയ്യൻ. അവന് ചാത്തനെന്ന് ആരാണ് പേരിട്ടത്?

0: ഒരു ചെറുമനായി ഇവനെ കൊണ്ടുവന്നത്. ഏതോ ഒരു സ്ത്രീ കാട്ടിൽ വെച്ച് ഇവനെ പെറ്റു, ഉപേക്ഷിച്ചു പോയി. ചെറുമൻ ഇവനെ എടുത്ത് എന്നെ ഏൽപ്പിച്ചു. ഞാനിവനെ ചാത്തൻ എന്ന് വിളിക്കാൻ തുടങ്ങി. വാര്യർ പറഞ്ഞു, നിനക്ക് പണി വല്ലതും ചെയ്യാൻ അറിയോ ചാത്താ? വലിയ നമ്പൂതിരി ചോദിച്ചു. അവനൊന്നും അറിയില്ല, തിന്നാൻ മാത്രം അറിയാം. പക്ഷേ ഇവൻ സത്യസന്ധനാണ്, ഒരു പൊളി പോലും പറയില്ല. ഇവിടുന്ന് ഇവനെ അനുഗ്രഹിക്കണം. വാര്യർ വീണ്ടും അപേക്ഷിച്ചു, ഇവിടെ നിന്നോട്ടെ. തോട്ടത്തിലും പാടത്തുമൊക്കെ പണിക്കാർ പണിയെടുക്കുമ്പോൾ ഒരു മേൽനോട്ടക്കാരനായി ഇവൻ നിൽക്കട്ടെ. എടാ, നിനക്ക് പണമായി ഒന്നും തരില്ല കേട്ടോ, നമ്പൂതിരി പറഞ്ഞു. രണ്ടു നേരവും വയറു നിറയെ ചാപ്പാട് തരുമോ? ചാത്തൻ പെട്ടെന്ന് ചോദിച്ചു. മൂക്കുമുട്ട തിന്നോ, ദഹനക്കേട് വന്നാൽ എന്നെ കുറ്റം പറയരുതെന്ന് മാത്രം. ദഹിക്കാൻ പാകത്തിലേ കഴിക്കൂ, ചാത്തൻ പെട്ടെന്ന് പറഞ്ഞു. വാര്യർ പോയി. ചാത്തൻ ശുഷ്കാന്തിയോടെ തൻ്റെ ജോലി നിർവഹിച്ചു. ഇല്ലത്തെ എല്ലാ കാര്യങ്ങളിലും അവൻ ഊർജ്ജസ്വലനായി മാറി. അവൻ വളർന്നു, യുവാവായി. അകവൂർ ചാത്തൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. നീതിയിലും സത്യത്തിലും അടിയുറച്ചു വിശ്വസിച്ചിരുന്ന ചാത്തന് ഒരു ചെറിയ അന്യായം പോലും സഹിക്കത്തക്കതായിരുന്നില്ല. വലിയ നമ്പൂതിരിക്ക് ഒരു ചെറിയ ദോഷമുണ്ടായിരുന്നു, പിശുക്ക്. പണിക്കാർക്കൊന്നും ശരിക്കു വല്യ കൊടുക്കില്ല. പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഇടയ്ക്കാണ് ഒരു സംഭവമുണ്ടായത്. മകളുടെ വേളിക്ക് വേണ്ടി ഒരു സാധു ബ്രാഹ്മണൻ 1000 നാണ്യം നമ്പൂതിരിയിൽ നിന്നും കടം വാങ്ങിയിരുന്നു. തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. വലിയ നമ്പൂതിരി ബ്രാഹ്മണനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും അകവൂർ ചാത്തനെ ബ്രാഹ്മണന്റെ അടുത്തേക്ക് അയക്കും. ചാത്തനും മടുത്തു. വലിയ നമ്പൂതിരി ഭാരിച്ച സ്വത്തിന്റെ ഉടമയാണ്. മച്ചിനകത്ത് ചാക്കുകളിലാണ് നാണയങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ചാത്തന് വിഷമം തോന്നി. ഒരു ദരിദ്രനായ ബ്രാഹ്മണനെ സഹായിക്കാൻ എന്തുകൊണ്ട് അദ്ദേഹം മുതിരുന്നില്ല? ആ പണം വേണ്ടെന്ന് വെച്ചുകൂടി. ഒരു ദിവസം വലിയ നമ്പൂതിരി ചാത്തനെ വിളിച്ചു പറഞ്ഞു, 1000 നാണ്യവും പലിശയും അയാൾ ഇതുവരെ തിരിച്ചു തന്നില്ല. അയാളുടെ വീട് ജപ്തി ചെയ്തെടുക്കുമെന്ന് പറഞ്ഞേക്ക്. 2 ദിവസത്തെ സമയം കൊടുത്തതായി അറിയിക്കെ. ഇപ്പം തന്നെ പോ. അകവൂർ ചാത്തൻ നടന്നു. എങ്ങനെയാണ് ബ്രാഹ്മണനോട് ഇക്കാര്യം പറയുക? വിവരമറിഞ്ഞാൽ അദ്ദേഹം നീറിനീറി മരിക്കും. യജമാനൻ തന്നെ ഏൽപ്പിച്ച ജോലിയാണ്, അത് ചെയ്യാതിരിക്കാനും വയ്യ. ചാത്തൻ ധർമ്മസങ്കടത്തിലായി.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.

0: സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: പൊതുവിതരണ സംവിധാനത്തിലൂടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റേഷൻ പൊതുവിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിനെതിരെ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടെ തിരുവനന്തപുരത്ത് സംഘർഷം. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. SIR നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. VVPAT സ്ലിപ്പുകളിൽ സമയം രേഖപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം

0: തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപ്പെരുന്നാൾ. സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക പുറത്തിറക്കി UPSC. സ്ത്രീകളിലെ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്ന് സൗജന്യമായി HPV വാക്സിൻ നൽകുന്നത് തുടരുന്നു. ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഈ മാസം 31 വരെ വാക്സിൻ ലഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: സ്വിച്ചിട്ടാൽ തെളിയുന്ന അത്ഭുത വിളക്ക്. മന്ത്രമല്ല, ജാലമല്ല, പുകയില്ല, കരിയില്ല, തീ പിടിക്കുമെന്ന പേടി ഒട്ടുമില്ല. ഇന്ന് കേൾക്കുമ്പോൾ ഇതിലെന്താണ് ഇത്ര അത്ഭുതം എന്ന് ആർക്കും തോന്നിയേക്കാം. എന്നാൽ കുറേ കാലം മുൻപ് ഇതായിരുന്നില്ല അവസ്ഥ. മുമ്പെന്ന് വെച്ചാൽ നൈറ്റ് ലൈഫ് എന്നത് മനുഷ്യൻ്റെ സങ്കല്പത്തിൽ പോലും ഇല്ലായിരുന്നൊരു കാലത്ത്. പണ്ടൊക്കെ മനുഷ്യൻ്റെ ഒരു ദിവസം എന്നത് ഭൂരിഭാഗം പക്ഷിമൃഗാദികളുടെയും പോലെ സൂര്യ അസ്തമയത്തോടെ അവസാനിക്കുന്നതായിരുന്നു. ചന്ദ്രനും നക്ഷത്രങ്ങളും മാനത്ത് കൊളുത്തു വെക്കുന്നത് മാത്രമായിരുന്നു രാത്രിയിൽ ആകെയുള്ള വിളക്കുകൾ. എന്നാൽ എല്ലാ ദിവസവും അവ കാണണമെന്നില്ല. വെളുത്തവാവിന് കൂട്ടായി ചിരിക്കുന്ന നിലാവുണ്ടാവും, എന്നാൽ കറുത്തവാവിന് കൂരിരുട്ടു മാത്രം. കാലമേറെ കഴിഞ്ഞപ്പോൾ എണ്ണവിളക്കുകളും മെഴുകുതിരികളും കണ്ടെത്തി. അതോടെ മനുഷ്യൻ്റെ പകലുകൾക്ക് നീളം കൂടി. തുടർന്ന് വാതക വിളക്കുകൾ വന്നു. എന്നാൽ വെളിച്ചത്തിൻ്റെ ഈ ഉറവിടങ്ങൾക്കൊക്കെ വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നു. മങ്ങിയ വെട്ടം, കരി, പുക, മടുപ്പിക്കുന്ന മണം, കുറേ നേരം ഉപയോഗിച്ചാൽ കണ്ണു വേദനിക്കും. പോരാത്തതിന് എപ്പോൾ വേണമെങ്കിലും വിളക്കിൽ നിന്ന് തീ പടർന്ന് തീപിടുത്തമുണ്ടാവാം. ശാസ്ത്രലോകം അക്കാലത്തൊക്കെ സ്വപ്നം കണ്ടത് സുരക്ഷിതമായും തുടർച്ചയായി ഉപയോഗിക്കാവുന്നതുമായ ഒരു വിളക്കാണ്. വൈദ്യുത ബൾബുകൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. 17 നൂറ്റാണ്ടിൽ തന്നെ ശ്രമം തുടങ്ങിയെങ്കിലും 100 വർഷം നീണ്ട പരീക്ഷണത്തിലൂടെയാണ് വൈദ്യുത ബൾബിൻ്റെ ആദ്യ മാതൃക ശാസ്ത്രലോകം നിർമ്മിച്ചത്. ഇരുമ്പ് നന്നായി ചൂടാക്കിയാൽ എന്തു പറ്റും? അത് ചുട്ടുപഴുക്കും. അപ്പോൾ അതിൽ നിന്ന് വെളിച്ചം പുറത്തു വരും. അതുപോലെയാണ് ബൾബിൻ്റെയും പ്രവർത്തനം. ഒരു വസ്തുവിനെ ഉയർന്ന താപനിലയിൽ ചൂടാക്കുമ്പോൾ അത് ചുട്ടുപഴുക്കുകയും ഈ ചൂട് വെളിച്ചത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരികയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഇൻകാൻഡസൻസ്. അതാണ് ബൾബിൻ്റെ പ്രവർത്തന തത്വം. കൽക്കരിയും വിറകുകൊള്ളിയുമൊക്കെ കത്തിക്കുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. സൂര്യൻ്റെ വെളിച്ചത്തിന് പിന്നിലെ ഗുട്ടൻസും ഇൻകാൻഡസൻസ് തന്നെ. ഗോളാകൃതിയുള്ള ഗ്ലാസ് കവചം, ഫിലമെൻ്റ്, ചെമ്പുകമ്പി, അലുമിനിയം ബേസ് എന്നിവയാണല്ലോ ഒരു ബൾബിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ചെമ്പുകമ്പിയിലാണ് ഫിലമെൻ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. ഫിലമെൻറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നത് ഈ കമ്പികളാണ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ ഫിലമെൻ്റ് ചുട്ടുപഴുക്കുകയും അതുമൂലം പ്രകാശിക്കുകയും ചെയ്യുന്നു. അതായത് ചൂട് വെളിച്ചമായി മാറുന്നു. സാധാരണയായി ബൾബുകളിൽ ടങ്സ്റ്റൻ ലോഹം കൊണ്ടുള്ള ഫിലമെൻ്റാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ സമയം വെളിച്ചം തരാൻ ഇതിന് കഴിയും. ഓക്സിജനുമായി കലർന്നാൽ ടങ്സ്റ്റൻ ഫിലമെൻ്റ് കത്തിപ്പോകും. ഇത് സംഭവിക്കാതിരിക്കാനാണ് ബൾബിൻ്റെ ഉൾവശം വായുരഹിതമാക്കുന്നത്. ഉള്ളിലെ കൊടും ചൂടും മൂലം ഫിലമെൻറ്റിന് ഉണ്ടായേക്കാവുന്ന ബാഷ്പീകരണം തടയാനും ഓക്സിജനുമായി കലർന്ന് തീ പിടിക്കുന്നത് തടയാനും ബൾബിനുള്ളിൽ അലസവാതകം അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് നിറയ്ക്കും. നൈട്രജൻ വാതകമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അന്തരീക്ഷത്തിൽ സുലഭമായതിനാൽ വലിയ ചെലവില്ലാതെ നൈട്രജൻ നിറയ്ക്കാനുമാകും. വെൺമയിൽ ജ്വലിക്കുക എന്നർത്ഥം വരുന്ന ഇൻകാൻഡസൻസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇൻകാൻഡസൈൻസ് ഉത്ഭവിച്ചത്. വൈദ്യുതി കണ്ടെത്തി അധികം വൈകാതെ വൈദ്യുത ബൾബുകൾ രംഗത്ത് വന്നെങ്കിലും അവ കൂടുതൽ കാര്യക്ഷമമായത് ഇൻകാൻഡസൈൻ ബൾബുകളുടെ കണ്ടുപിടുത്തത്തിലൂടെയായിരുന്നു.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
0: സമയം 8 മണി കഴിഞ്ഞ് 5:40. FM ഈവനിംഗ് തുടരുന്നു.
4: എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ.
5: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്

0: മെഡിക്കൽ സയൻസസ്, ചാലക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.
1: ഈ പരിപാടിയുടെ പ്രായോജകർ
2: ശ്രീ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചാലാക്ക, എറണാകുളം.
3: ഇന്ന് ഈ പരിപാടിയിൽ മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിൻ ഡോക്ടർ ജൂലി സി എബ്രഹാമുമായി അഭിമുഖം.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ വിഷയം മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗവും എന്നാണ്. മഴക്കാലം വന്നു തുടങ്ങി, അപ്പോൾ രോഗങ്ങളുടെ സാധ്യതകളും വർദ്ധിക്കും എന്ന് നമുക്കറിയാം. ഏതൊക്കെ രോഗങ്ങളാണ് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് വരാൻ സാധ്യതയുള്ളത് എന്ന് പറയാൻ നമുക്ക് തുടങ്ങാം.
5: മഴക്കാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു രോഗത്തിൻ്റെ കാലം എന്നാണ് നമ്മൾ കരുതുന്നത്. പ്രധാനമായും വായുജന്യ രോഗങ്ങൾ, അതായത് ജലദോഷപ്പനികൾ, അതുപോലെ ഇൻഫ്ലുവൻസ, ശ്വാസകോശ രോഗങ്ങൾ, അതുപോലെ വയറിളക്ക രോഗങ്ങൾ, അതായത് ജലത്തിലൂടെ പകരുന്നതായ രോഗങ്ങൾ, വയറിളക്ക രോഗം, കോളറ, ടൈഫോയിഡ്, വൈറൽ മഞ്ഞപ്പിത്തം, അതുപോലെ ജന്തുജന്യ രോഗങ്ങൾ, അതായത് മൃഗത്തിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ, പിന്നെ ചെള്ളുപനി പോലെയുള്ള പ്രാണികളിൽ നിന്നും പകരുന്നതായ രോഗങ്ങൾ, അതുപോലെ കൊതുകുകളുടെ വർധന കാരണം ഉണ്ടാകുന്നതായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, അതുപോലെ സിക്ക, ജെഇ വൈറസ് ഇൻഫെക്ഷൻ തുടങ്ങിയവ.
4: ഒരു പേഷ്യന്റ് ഈ മഴക്കാലത്ത് പനിയായിട്ട് വന്നു, എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും?
5: അതായത് നമ്മളിപ്പോൾ ഒരു ജലദോഷപ്പനിയൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ തോതിലുള്ള പനിയായിരിക്കും ഉണ്ടാവുക. പക്ഷേങ്കിൽ വളരെ ശക്തമായ പനി ഉണ്ടാകുന്നുണ്ട്. അതും ഏത് പനിയായാലും ഒരു രണ്ട് ദിവസത്തെ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. ചെറിയ പനിയൊക്കെയാണ് നമ്മൾ പാരസെറ്റമോൾ കഴിച്ചത് കുറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം വരെ വേറെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്ന സയൻസ് ഇല്ലാത്ത ഒരു കണ്ടീഷനാണ് എങ്കിൽ മാത്രം രണ്ട് ദിവസം വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതായത് പനിയോടൊപ്പം നിർത്താത്ത ഛർദ്ദില്, വളരെ ശക്തമായ വയറുവേദന, ദേഹത്തൊക്കെ ഭയങ്കരമായ വേദന, അതുപോലെ മൂത്രത്തിന്റെ അളവ് കുറയുക, കണ്ണിനും മഞ്ഞനിറം വരിക, ശ്വാസതടസ്സം ഉണ്ടാവുക, ആൾക്ക് ബോധക്ഷയം അഥവാ പരസ്പര വിരുദ്ധമായ രീതിയിൽ ആൾ സംസാരിക്കുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും സിംറ്റംസ് ഒരു രോഗിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് 48 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കണം. മെയിനായിട്ടും ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് റെസ്റ്റ്, രണ്ടാമത് വേണ്ടത് നമ്മൾ നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, അതായത് നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് നമ്മൾ സപ്പോർട്ടീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ നല്ല സമീകൃതമായ ഭക്ഷണം കഴിക്കുക. ഓരോ രോഗത്തിനനുസരിച്ചിട്ട് ചില രോഗങ്ങൾക്ക് വിശപ്പൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ നമ്മളുടെ ഡയറ്റിൽ വ്യത്യാസം വരുത്തുക. ഇതൊക്കെയാണ് നമുക്ക് സപ്പോർട്ടീവായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പം വൈറൽ മഞ്ഞപ്പിത്തങ്ങളൊക്കെ ആണെങ്കിൽ വളരെ എണ്ണമയമുള്ളതായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത രോഗങ്ങളിൽ എസ്പെഷ്യലി ആളുടെ വിശപ്പിനനുസരിച്ച് ും ആളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് പലതരത്തിൽ ക്രമീകരിക്കാൻ പറ്റും.
4: ഡോക്ടർ, പ്രധാനമായും ഈ ഒരു സമയത്ത് വരുന്നത് ടൈഫോയിഡ്, ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങളാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് തടയാൻ പറ്റും? അതെങ്ങനെ വരുന്നതിൽ നിന്ന് എങ്ങനെ തടയാൻ പറ്റും?
5: ഡെങ്കിപ്പനി ഞാൻ പറഞ്ഞു, ഇത് കൊതുകിൽ കൂടെ വരുന്ന ഒരു രോഗമാണ്. അപ്പോൾ അത് നമുക്ക് തടയാനായിട്ട് കൊതുക് നിർമ്മാർജ്ജനത്തിനുള്ളത് നമ്മളുടെ സെൽഫ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും തന്നെയാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഈ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മീൻസ് എങ്ങനെയാണ് നമുക്ക് ഈ ഡെങ്കിപ്പനിയുടെയും എലിപ്പനിയുടെയും ഒക്കെ സിംറ്റംസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ഡെങ്കിപ്പനിയിൽ എന്താണ് മെയിനായിട്ട് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലശലായ തലവേദന, കണ്ണിൻ്റെ പുറയിലായിട്ട് വേദന അനുഭവപ്പെടുക, അതുപോലെ തന്നെ സന്ധികളിൽ വേദനയുണ്ടാവുക, ശരീരം ആസകലം വളരെ ശക്തമായ വേദന ഉണ്ടാവുക, അതായത് ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയും, അതായത് എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന പോലത്തെ വേദന ഉണ്ടാവുക, ഇങ്ങനത്തെയൊക്കെ സിംറ്റംസ് ആയിരിക്കും കൂടുതലും ഡെങ്കിപ്പനിയിൽ ഉണ്ടാവുക. എന്നാൽ ഈ ഡെങ്കിപ്പനി കുറച്ചും കൂടെ തീവ്രമായിട്ടുള്ള ആളുകളിലാണെങ്കിൽ ശരീരത്തിൽ നിന്ന് പല പല ഭാഗങ്ങളിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവാം, അതുപോലെ തന്നെ ശ്വാസതടസ്സം നേരിടാം, മൂത്രത്തിൻ്റെ അളവ് കുറയാം, കണ്ണിന് മഞ്ഞനിറം വരാം, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ സിവറായിട്ടുള്ള ഛർദ്ദിൽ, നിർത്താതെയുള്ള ഛർദ്ദിൽ, ഭയങ്കരമായ വയറുവേദന, ഇതൊക്കെ അതിനകത്ത് റെഡ് ഫ്ലാഗ് സയൻസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തേടുന്നു, അതനുസരിച്ചിട്ട് ആൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ ഡെങ്കിപ്പനിക്ക് ഡെഫിനറ്റ് ആയിട്ടൊരു ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻ്റ് ഇല്ല, ഇതിനകത്ത് മെയിനായിട്ട് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് ഉള്ളത്. ഈ ജാപ്പനീസ് എൻകെഫലൈറ്റിസ് എന്ന് പറയുന്നത് ഇതും മഴക്കാലത്ത് കുറച്ച് കൂടുതലായിട്ട് വരുന്ന ഒരു രോഗമാണ്. നമ്മുടെ നാട്ടിൽ വളരെയധികം ഇല്ല, എന്നാൽ ഇതും ഈ പറഞ്ഞതുപോലെ ഒരു കൊതുകുജന്യ രോഗമാണ്. അതായത് ഇത് മൃഗങ്ങളിൽ നിന്ന് കൊതുകുകളിലേക്ക് വന്നിട്ട് അത് മനുഷ്യനിലേക്ക് വരുവാണ്. പക്ഷെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അത് പകരുന്നില്ല. അതായത് ഇത് കൂടുതലും വെറ്റ്ലാൻഡ്സ്, അതായത് തണ്ണീർത്തടങ്ങൾ, അതുപോലെ ഈ പിഗിനെ ബ്രീഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അങ്ങനെ പന്നി ബ്രീഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെയാണ് കൂടുതലും ഇത് ഉണ്ടാവുന്നത്. നമ്മുടെ നാട്ടിൽ കുട്ടനാട് ഏരിയയിൽ

0: കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിഗ് അല്ലെങ്കിൽ ഈ വൈൽഡ് ബേർഡ്സ് ലൈക്ക് ഈ പോണ്ട് ഹെറോൺ, എഗ്രറ്റ്സ് ഇതുപോലത്തെയുള്ള ബേർഡ്സിൽ നിന്നും ക്യൂലെക്സ് എന്ന് പറഞ്ഞ മോസ്കിറ്റോ ബ്ലഡ് കുടിക്കുകയും എന്നിട്ട് ആ രക്തം കുടിച്ച കൊതു മനുഷ്യനെ കടിക്കുകയും ചെയ്തു കഴിഞ്ഞാലാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം ഈ പറഞ്ഞപോലെ പനിയെ, ശക്തമായ തലവേദന, ശരീരത്തിന് ക്ഷീണം, ഛർദില് ഇതൊക്കെ ആയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെങ്കിൽ ഈ രോഗം കുറച്ചുകൂടെ മൂർച്ഛിച്ച് കഴിയുമ്പോഴത്തേക്കിനും ആൾക്ക് ഫിറ്റ്സ് വരിക, അതായത് തലച്ചോറിനെ ബാധിക്കും. എൻസെഫലൈറ്റിസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. അപ്പൊ ഇത് തലച്ചോറിനെ ബാധിച്ച് ഫിറ്റ്സ് ഉണ്ടാവുക, അതുപോലെ ആളുടെ ബോധം നഷ്ടപ്പെടുക, അതുപോലെ ചിലപ്പോൾ കൈക്ക് കാലുകൾക്കൊക്കെ ബലക്ഷയം ഉണ്ടാവുക, ഇങ്ങനത്തെയൊക്കെ അവസ്ഥയിലേക്ക് രോഗിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്.
1: ഈ മഴക്കാല രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ഏത് രീതിയിൽ പ്രതിരോധിക്കാം? ഈവൻ വൈറസ് ആയിരുന്നാലും ബാക്ടീരിയ ആയിരുന്നാലും പ്രതിരോധ മാർഗങ്ങൾ ഉണ്ടാവുമല്ലോ എന്തായാലും, അതെങ്ങനെയൊക്കെയാണ്?
0: അതെ, അതായത് പ്രതിരോധമാണ് നമ്മൾ രോഗം വരുന്നതിനേക്കാളും വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല മാർഗം. മഴക്കാലത്ത് ആക്ച്വലി നമ്മളുടെ ചുറ്റുപാടുമുള്ള രോഗാണുക്കളുടെ വർധനയാണ് ഉണ്ടാകുന്നത്. നമ്മളുടെ ഭൂമി മഴ കാരണം നനയുകയും ഭൂമിയിലേക്ക് പതിക്കുന്നതായ സൂര്യന്റെ താപം കുറയുകയും ചെയ്യുന്നു. അപ്പൊ അത് കാരണത്താലേ രോഗാണുക്കൾ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ കൊതുകുകളുടെ എണ്ണം കൂടുന്നു, കാരണം വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു, അതിൽ കൊതുകുകൾ പെറ്റുവരുവാനുള്ള സാധ്യത കൂടുന്നു. അതുപോലെ തന്നെ മലിനജലം നമ്മളുടെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് കൂടുതലായിട്ടും ഈ രോഗങ്ങളുടെ എണ്ണം കൂടുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നമ്മളുടെ വ്യക്തിശുചിത്വം, അതായത് ഈ ജലജന്യ രോഗങ്ങൾ, അതായത് ഭക്ഷണത്തിലൂടെയും മലിനജലം നമ്മളുടെ ഉള്ളിൽ ചെല്ലുന്നതിലൂടെയും ഉണ്ടാകുന്ന രോഗങ്ങളെ നമ്മളുടെ വ്യക്തിശുചിത്വത്തിലൂടെയും, അതായത് നമ്മൾ ശുചിമുറികൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കൈകൾ നന്നായിട്ട് സോപ്പിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകുക, ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കൈകൾ നന്നായി സോപ്പിട്ട് വെള്ളം ഉപയോഗിച്ച് കൈ കഴുകുക, അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യുന്നത് ഭക്ഷണം നല്ലപോലെ കുക്ക് ചെയ്ത ശേഷം മാത്രമേ കഴിക്കാവൂ. പഴവർഗ്ഗങ്ങൾ അത് കഴിക്കുമ്പോൾ നമ്മൾ നല്ലപോലെ നല്ല നമ്മൾ കുടിക്കാൻ പറ്റിയ വെള്ളത്തിനകത്ത് വേണം വാഷ് ചെയ്തിട്ട്, അത് അതുപോലെ തന്നെ പീൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിൻ്റെ സ്കിൻ മാറ്റിയ ശേഷം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജലജന്യ രോഗങ്ങളെ നമുക്ക് അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ. ഈ തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ തിളപ്പിച്ചു നന്നായിട്ട് ഒരു 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ നമ്മൾ തിളപ്പിച്ചു, പക്ഷേങ്കിൽ അത് നമ്മൾ അതിനുശേഷം അത് തുറന്നാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിലേക്ക് ഈച്ചയൊക്കെ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിനെ നല്ലപോലെ അടച്ചു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഭക്ഷണമാണെങ്കിലും പാചകം ചെയ്ത് എത്രയും ചൂടോടെ തന്നെ ഭക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ചു നേരം വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് അടച്ചു വെക്കുക. ഭക്ഷണം വളരെ നേരം പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ പിന്നീട് അത് ഭക്ഷിക്കുന്നത് നല്ലതല്ല, കാരണം അതിലും ബാക്ടീരിയകളൊക്കെ പെരുകിയിട്ട് അതുകൊണ്ടുണ്ടാകുന്നതായ പ്രയാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കൊതുക് പെരുകുന്നത് കൊണ്ടുണ്ടാകുന്നതായ ഡെങ്കിപ്പനി അങ്ങനത്തെയൊക്കെ രോഗങ്ങളെ തടയാനായിട്ട് നമുക്ക് മെയിനായിട്ടും കൊതുക് നിർമാർജ്ജനം, അതായത് കൊതുകുകൾ വളരുന്നതായ സ്രോതസ്സുകൾ ഇല്ലാതാക്കുക. അതായത് മെയിനായിട്ടും ഡെങ്കിപ്പനിയാവുമ്പം നമ്മളുടെ ശുദ്ധജല സ്രോതസ്സുകൾ കെട്ടിക്കിടക്കുന്നതായ അതിലാണ് കൂടുതലായിട്ടും ഈ കൊതുക് വളരുന്നത്. അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റിനുമാണെങ്കിൽ പോലും ചെറിയ ചെറിയ ചിരട്ടകൾ അല്ലെങ്കിൽ ടയറുകൾ, അതുപോലെ ഈവൻ മുട്ടയുടെ തോടായാലും മതി, അത്രയും ചെറിയ ഒരു എമൗണ്ടിലുള്ള വെള്ളം പോലും, അതുപോലെ വീടിനകത്താണെങ്കിൽ പോലും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ട്രെയിൽ, അതുപോലെ നമ്മളുടെ ഫ്ലവർ പോട്ട്സിൻ്റെ ഒക്കെ പ്ലേറ്റിനകത്ത് ഒക്കെ ഉള്ള വെള്ളത്തിനകത്ത് പോലും ഈ ഡെങ്കിപ്പനി പരത്തുന്നതായ ഈ മോസ്കിറ്റോ വളരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെയുള്ള സ്രോതസ്സുകൾ നമ്മൾ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു മാർഗം നോക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറെ മാർഗ്ഗങ്ങളുണ്ട് കൊതുകുകളുടെ നിർമാർജ്ജനത്തിന് വേണ്ടിയിട്ട്. അതായത് ഒരെന്തെങ്കിലും ഔട്ട് ബ്രേക്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നൊക്കെ അവർ വന്ന് ലാർവിസിഡൽ ഏജൻസൊക്കെ സ്പ്രേ ചെയ്യുക, അങ്ങനെയുള്ള ഫോഗിങ് നടത്തുക, അങ്ങനെയൊക്കെയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം. അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്സ്, അതായത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൊതുക് കടിക്കാതിരിക്കാത്ത കൊതുകുള്ള ഫുൾ സ്ലീവ് പിന്നെ വസ്ത്രങ്ങൾ ധരിക്കുക. മോസ്കിറ്റോ റിപ്പല്ലൻറ്റ് ക്രീംസ് അവൈലബിൾ ആണ്, അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പരട്ടാം. പിന്നെ വീട്ടിനകത്തേക്ക് കൊതുക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജനലിന് കതകുകൾക്കൊക്കെ നെറ്റ് ഫിക്സ് ചെയ്യാം, രാത്രിയിൽ നെറ്റിനകത്ത് കിടന്നുറങ്ങാം. അതുപോലെ ചില ഇലക്ട്രിക് വേപ്പർ മെഷീൻസ് ഒക്കെ അവൈലബിൾ ആണ്, അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് അലർജി ഇല്ലാത്തവർക്ക്, ചില ആളുകൾക്ക് അതിനോട് അലർജി ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കൊതുക് നിർമാർജ്ജനത്തിന് നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ ഈ ജന്തുജന്യ രോഗം പറഞ്ഞു, അതായത് എലിപ്പനി. അപ്പോൾ എലിപ്പനി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി നമ്മളുടെ കേരളത്തിൽ എലിപ്പനി വളരെയധികം കണ്ടുപെടാറുണ്ട് ഈ മഴക്കാല സമയത്ത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലിന ജലത്തിൽ ഇറങ്ങുന്നവർക്കാണ് ഇതുണ്ടാകുന്നത്, അതായത് അവരുടെ കാലുകളിലോ എന്തെങ്കിലും ചെറിയ മുറിവുകളോ വ്രണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കൂടിയാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിവതും മലിനജലത്തിൽ ഇറങ്ങാതിരിക്കുക. അങ്ങനെ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡോക്സി സൈക്ലിൻ എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് അവൈലബിൾ ആണ്. അതൊരു 200 മില്ലിഗ്രാമിൻ്റെ ഒരു സിംഗിൾ ഡോസ് അങ്ങനെയുള്ള

0: കഴിക്കേണ്ടതാണ്. അത് മെയിനായിട്ടും ഈ സാനിറ്റേഷൻ വർക്കേഴ്സ്, പിന്നെ അതുപോലെ തന്നെ റൈസ് ഫീൽഡുകളിൽ വയലുകളിലൊക്കെ പണി ചെയ്യുന്നവർക്ക് ഏറെ നേരം ഇങ്ങനത്തെ ജലത്തിൽ നിൽക്കേണ്ടി വരും. അപ്പൊ അവരൊക്കെ അത് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതായത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഡോക്സിസൈക്ലിൻ ഗുളിക ഒരു നേരം ഒരു പ്രാവശ്യം കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് അതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തും എലിപ്പനി ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിൽ മലിനജലം നമ്മുടെ ഉള്ളിൽ ചെന്നാലും വളരെ റെയർ ആയിട്ട് നമുക്ക് എലിപ്പനി ഉണ്ടാവും. അപ്പോൾ അതും തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക. കഴിവതും പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, അതായത് ഗം ബൂട്ട്സ് പോലെയുള്ളത്, പിന്നെ ഗ്ലൗസ് ഇതൊക്കെ ധരിച്ച് മാത്രമേ മലിനജലത്തിൽ പോകേണ്ടതായ ഒരവസ്ഥ വന്നാൽ അങ്ങനെ പോകാവൂ.
1: അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാട്ടറിൻ്റെ കാര്യത്തിൽ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ കോളിഫോം ബാക്ടീരിയയുടെ വാട്ടറിൽ അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചെറിയ അളവിലായിരുന്നാലും ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിളപ്പിച്ച് ആറ്റിയ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഇതിനകത്ത് വരാനുള്ള സാധ്യതകളുണ്ടോ?
0: ഇല്ല, നന്നായി തിളപ്പിച്ച വെള്ളമാണെങ്കിൽ ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാവിധ രോഗാണുക്കളും അതുവഴി നശിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളമാണ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെങ്കിൽ ചില ആളുകൾ തിളപ്പിച്ച വെള്ളം കുറച്ചു നേരം കഴിഞ്ഞാൽ അത് ചൂടോടെ അതിന്റെ കൂട്ടത്തിൽ വേറെ പച്ചവെള്ളം കൂടെ ചേർക്കാറുണ്ട്. അങ്ങനെ ചെയ്താൽ അതിന്റെ ഇഫക്റ്റ് കിട്ടത്തില്ല. അതുപോലെ തന്നെ ജസ്റ്റ് ഫിൽട്ടർ ചെയ്ത വെള്ളം, അതുകൊണ്ടും നമുക്ക് എല്ലാ വൈറസുകളെയും ബാക്ടീരിയകളെയും മാറ്റാൻ പറ്റത്തില്ല. എന്നാൽ റിവേഴ്സ് ഓസ്മോസിസ് അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ അൾട്രാ വയലറ്റ് പ്യൂരിഫിക്കേഷൻ സിസ്റ്റമുള്ള പ്യൂരിഫയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമുക്ക് പ്രൊട്ടക്ഷൻ തരും.
1: ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷന് എന്താണ് പ്രതിരോധ മാർഗങ്ങൾ?
0: ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻസിന് നമുക്ക് പ്രതിരോധ മാർഗം എന്ന് പറഞ്ഞാൽ, ഒന്ന്, അതായത് പലതരത്തിലുള്ള ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ മഴക്കാലത്ത് കാണുന്ന വായുജന്യ രോഗങ്ങൾ, അതായത് ശ്വാസകോശത്തെ ബാധിക്കുന്നതായ ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ, ന്യൂമോണിയ ഒക്കെ ഉണ്ടാക്കുന്ന രോഗങ്ങളാണെങ്കിൽ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് അഥവാ രോഗമുള്ള ആളിൽ നിന്നും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 5 അടി ദൂരം വിട്ട് അവരുമായിട്ട് സമ്പർക്കപ്പെടേണ്ട ആവശ്യം വന്നാൽ അങ്ങനെ ചെയ്യുക. അതുപോലെ മാസ്ക് ധരിക്കുക. അതുപോലെ തന്നെ രോഗി സ്വന്തമായിട്ട് ഐസൊലേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ ശ്വാസകോശ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് വാക്സിൻസ് ഉണ്ട്. എസ്പെഷ്യലി ഈ ന്യൂമോണിയ, ന്യൂമോകോക്കൽ വാക്സിൻ അവൈലബിൾ ആണ്. അത് പ്രത്യേക, അതായത് ഹൈറിസ്ക് ആയിട്ടുള്ള ആളുകൾക്ക് അത് എടുക്കാവുന്നതാണ്. അതുപോലെ ഹെൽത്ത് വർക്കേഴ്സിന് അത് എടുക്കാവുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ന്യൂമോണിയ, അതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ള, അതായത് ന്യൂമോകോക്കൽ വാക്സിൻ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇൻഫ്ലുവൻസ വരാതിരിക്കാനുള്ള ഇൻഫ്ലുവൻസ വാക്സിൻ, അത് ആനുവലി എടുക്കേണ്ടതായ, ഓരോ വർഷം പുതിയ പുതിയ സ്ട്രെയിൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ വരാറുണ്ട്. ആ വാക്സിനും അതുപോലെ തന്നെ പ്രത്യേക ഹൈറിസ്ക് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അത് കൊടുക്കാവുന്നതാണ്. ഇതാണ് മെയിനായിട്ടുള്ള ഈ ശ്വാസകോശ രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള വാക്സിനുകൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ജലജന്യ രോഗമായ ടൈഫോയിഡ് ഉണ്ട്, അതിന് നമുക്ക് വളരെ ഫലപ്രദമായ വാക്സിൻ അവൈലബിൾ ആണ്. അതുപോലെ മറ്റുള്ള രോഗങ്ങൾ, അതായത് കോളറ, ഡെങ്കിപ്പനി, ഇതിനൊക്കെ വാക്സിനുകൾ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഡെങ്കിപ്പനിക്ക് എസ്പെഷ്യലി നമ്മളത് വളരെ യൂസ് ചെയ്യുന്നില്ല. അതിന് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് അത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ കോളറയ്ക്കും നമുക്ക് വാക്സിൻ അവൈലബിൾ ആണ്. പക്ഷെങ്കിൽ ഈ പറഞ്ഞതുപോലെ വ്യാപകമായി അത് യൂസ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഔട്ട് ബ്രേക്സ് ഉണ്ടാകുന്ന കണ്ടീഷനുകളിൽ മാത്രമേ അത് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളൂ.
1: ടോട്ടൽ നോക്കുകയാണെങ്കിൽ മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധ മാർഗവും വളരെ കൃത്യതയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഡോക്ടർ ഇതുവരെ പറഞ്ഞത്. നമ്മുടെ ശ്രോതാക്കളോടുള്ള സജഷൻ എന്താണ് ഡോക്ടർ?
0: മഴക്കാല രോഗങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും പ്രതിരോധ മാർഗങ്ങളിലൂടെ നിയന്ത്രിച്ചു നിർത്താവുന്നതായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതായ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, അതുപോലെ തന്നെ മാലിന്യങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയാതിരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, നമ്മളുടെ കൈകളൊക്കെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കഴുകുക, മലിനജലമായിട്ട് നമ്മൾ കോണ്ടാക്ട് വരുവാണെങ്കിൽ അതിനെടുക്കേണ്ടതായ പ്രിക്കോഷൻസ് എടുക്കുക, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മലിനജലത്തിലൊക്കെ കോണ്ടാക്ട് വരേണ്ട ആളുകളാണെങ്കിൽ ഡോക്സിസൈക്ലിൻ പ്രൊഫലാക്സിസ് എടുക്കുക, അതുപോലെ തന്നെ കൊതുക് നിർമാർജ്ജനം കാര്യങ്ങളിലൂടെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ രോഗങ്ങളെല്ലാം തന്നെ പ്രതിരോധിക്കാവുന്നതാണ്.
1: അപ്പോൾ ഇത്രയും നേരം മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗത്തെക്കുറിച്ചും പറഞ്ഞ ഡോക്ടറിന് നന്ദി.
0: നന്ദി.
2: മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിൻ ഡോക്ടർ ജൂലി സി എബ്രഹാമുമായി ഇതുവരെ സംസാരിച്ചത് NS ജയമോഹൻ.
3: ഹൃദയത്തിന്റെ താളം ഇനി തെറ്റാതിരിക്കട്ടെ. ശ്രംസ് കാർഡിയോളജി, പ്രശസ്തരായ ഹൃദ്രോഗ വിദഗ്ധരുടെ സേവനം ഇനി 24 മണിക്കൂറും ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, അത്യാധുനിക കൊറോണറി കെയർ യൂണിറ്റും മറ്റു സൗകര്യങ്ങളും. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. 0484-266-1500.
4: എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ.
5: ഈ പരിപാടിയുടെ പ്രായോജകർ ശ്രീനാരായണ.

0: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചാലാക്ക എറണാകുളം.
1: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചാലാക്ക എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484 266 1500.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 1444 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

സമയം 8 മണി കഴിഞ്ഞ് 23:33. സേവന വാർത്തകൾ. ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് 2026-27 അധ്യയന വർഷത്തെ ബിടെക് NRI ക്വാട്ടയിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് അപേക്ഷിക്കാവുന്നത്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ കീം 2026 യോഗ്യത നേടാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം: 98-46-59-73-11, 98-46-59-73-11.

0: അസാപ്പ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30 ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അന്നേ ദിവസം രാവിലെ 10 ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 99 96 67 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 94 95 99 96 67.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ആയ തസ്തികയിൽ താത്കാലിക നിയമനത്തിനായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു.

0: കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത SSLC. അപേക്ഷകർ 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29-ന് വൈകിട്ട് 4 മണിക്ക് മുൻപായി അപേക്ഷകൾ സമർപ്പിക്കണം. അപേക്ഷ അയക്കേണ്ട വിലാസം ഇതാണ്: സീനിയർ സൂപ്രണ്ട്, ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പുന്നപ്ര, വാടക്കൽ PO, ആലപ്പുഴ 6880003. കൂടുതൽ വിവരങ്ങൾക്ക് 94 97 72 70 49 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ആവർത്തിക്കാം: 94 97 72 70 49.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ: കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
3: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

കോട്ടയം ജില്ലയിൽ IHRD കീഴിലുള്ള മറ്റക്കര മോഡൽ പോളിടെക്നിക് കോളേജിലെയും പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജിലെയും ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് 85 47 00 50 00 എന്ന ഫോൺ നമ്പറിലോ അതത് കോളേജുകളിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 47 00 50 00.

ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടിവിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി ഇന്നത്തെ ഈവനിങ് മെലഡി. ചിത്രപാടിയ ഗാനം ചിത്രം ദേശാടനക്കിളി കരയാറില്ല. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിൽ കൊല്ലം ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ എം ഇ പി സൂപ്പർവൈസർ, റോഡ്വേ സർവേയർ, സോളാർ ടെക്നീഷ്യൻ, കോമീസ് ഷെഫ് എന്നിവയിൽ സൗജന്യ പരിശീലനം നൽകുന്നു. അപേക്ഷകർക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അപേക്ഷകർ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, ആധാർ കാർഡ് എന്നിവയുമായി ഈ മാസം 30 മുൻപായി നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 80 78 98 00 80 78 98 00 00. വെബ്സൈറ്റ് വിലാസം പറയാം: www.iiic.ac.in www.iiic.ac.in.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജിലെ ട്രോമാ കെയർ വിഭാഗത്തിൽ ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിലെ 3 ഒഴിവുകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ മാസം 29 ഉച്ചയ്ക്ക് 12 പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ അഭിമുഖം നടക്കും. താൽപ്പര്യമുള്ളവർ ജനന തീയതി, മേൽവിലാസം, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ഒരു സെറ്റ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 0477 2 28 26 11. 0477 2 28 26.

0: പതിനൊന്ന്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി എന്നിവിടങ്ങളിലാണ് ഒഴിവുകളുള്ളത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്ക് 0484257630 എന്ന നമ്പറിൽ വിളിക്കുക. 0484257630.

തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലെ IAS അക്കാദമിയുടെ 2026-27 UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള കോഴ്സ് അടുത്ത മാസം ആദ്യ വാരത്തിൽ തുടങ്ങും. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% ഫീസിളവ് ഉണ്ടായിരിക്കും. വിശദാംശങ്ങളും രജിസ്ട്രേഷൻ ലിങ്കും www.kile.kerala.gov.in/kile-IAS-academy എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.kile.kerala.gov.in/kile-IAS-academy. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2-47-99-66 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0471-2-47-99-66.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഈവനിങ്ങിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ജോസഫ് എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾ, രഞ്ജിൻ രാജിന്റെ സംഗീതം.

0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. FM ഈവനിംഗിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
2: മൈനർ തെങ്ങിന്റെ തലപ്പത്തിരുന്ന് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കെ താഴെ നിന്നും രാമർ വിളിച്ചു ചോദിച്ചു, കടലിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ മൈനറെ? കടലിലല്ല, ചൊവ്വ വയലിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സ്കൂളിന്റെ അടുത്തായി എന്തെല്ലാമോ കെട്ടിക്കൊണ്ടിരിക്കുക, മൈനർ വിളിച്ചു പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ലേ, ഇന്ന് മോന്തിക്കല്ലേ നാടകം, അതിനുവേണ്ടി ആടെ സ്റ്റേജ് കെട്ടുവാണ്, രാമർ വിശദീകരിച്ചു കൊടുത്തു. തെങ്ങിന്റെ മുകളിൽ നിന്നും ചൂളമടിച്ചുകൊണ്ട് അതിവേഗത്തിൽ താഴെ ഇറങ്ങുമ്പോൾ മൈനർ പറഞ്ഞു, ഓ, ഞാനക്കാര്യം മറന്നുപോയി, ഇന്നെന്തായാലും നാടകം കാണണം. അടുത്ത തെങ്ങിൽ കയറി മണ്ടയിലിരുന്ന് കിഴക്കോട്ട് നോക്കിയപ്പോൾ രാമർ ഓർമ്മപ്പെടുത്തി, മൈനറെ, ഇനി മഴയെക്കുറിച്ചൊന്നും പറഞ്ഞേക്കല്ലേ, ഇന്ന് നാടകം കളിക്കാനുള്ളതാ. മൈനർ ഒന്നും പറഞ്ഞില്ല. തെങ്ങിന്റെ തലപ്പത്തിരുന്ന് വടക്ക് കിഴക്കോട്ട് നോക്കുക മാത്രം ചെയ്തു. തെല്ലിട കഴിഞ്ഞും അയാൾ ഇറങ്ങി വന്നില്ല, ചൂളം വിളിയും കേൾക്കാനില്ല. രണ്ടു തെങ്ങിൽ കയറേണ്ട സമയത്തോളം മൈനർ തലപ്പത്തിരുന്നു, പിന്നെ സാവകാശം ഇറങ്ങി വന്നു. ഇറങ്ങാനും കുറേ നേരമെടുത്തു. അടുത്ത തെങ്ങിൽ കയറിയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. വടക്ക് കിഴക്കോട്ട് തലതിരിച്ച് താഴോട്ട് നോക്കിയിരിക്കും. താഴെ എന്താണിത്രയും സൂക്ഷ്മമായി തിരയാനുള്ളതെന്ന് മാത്രം രാമറിന് മനസ്സിലായില്ല. മൈനർ അത് പറയുന്നുമില്ല. മൂന്നാമത്തെ തെങ്ങ് കയറിയപ്പോഴും മൈനർ ഇതേ മന്ദതയിലായിരുന്നു. നാലാമത്തെ തെങ്ങിനടുത്തെത്തിയപ്പോൾ രാമർ നിശ്ചയിച്ചു, ഇതിന്റെ രഹസ്യം അറിഞ്ഞേ പറ്റൂ. തെങ്ങുകൾക്ക് മുകളിൽ മൈനർ വെറുതെ ഇരിക്കുകയില്ല, പണിയിൽ മന്ദത കാണിക്കുകയുമില്ല, ചൂളം വിളിക്കാൻ മറക്കുകയുമില്ല. പറമ്പിന്റെ കിഴക്കേ ഭാഗത്ത്

0: പുറത്ത് ചിതറിവീണ തേങ്ങകൾ എടുക്കുകയാണെന്ന ഭാവത്തിൽ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ കുളിപ്പുര ശ്രദ്ധയിൽപ്പെട്ടത്. അതിന്റെ മുകൾഭാഗം ശൂന്യമായിരുന്നു. തെങ്ങിലിരിക്കുന്നയാൾക്ക് കുളിപ്പുരയുടെ ഉൾഭാഗം നന്നായി കാണാൻ കഴിയുമായിരുന്നു. അവിടെ ആരോ കുളിക്കുന്നുമുണ്ടായിരുന്നു. തെല്ലിട കഴിഞ്ഞ് ഒരു ബാല്യക്കാരി ഇറങ്ങിപ്പോകുന്നതും കണ്ടു. തെങ്ങിൻ മുകളിൽ കയറിക്കഴിഞ്ഞ് മൈനർ ഏണി നിലത്തോട് ചാരി തളപ്പുകൾ അതിൽ ചേർത്തുവച്ചു. തേങ്ങ എണ്ണി തിട്ടപ്പെടുത്തി. ദേഹത്ത് പൊടിഞ്ഞ വിയർപ്പും പൊടിയും തോർത്തുകൊണ്ട് തുടയ്ക്കുന്നതിനിടയിൽ രാമർ ചോദിച്ചു,
1: മൈനറേ, ഏതാ ആ പെണ്ണ്?
2: ഏതു പെണ്ണ്?
1: നീ ഇത്രയും നേരെടുത്ത് നോക്കിയില്ലേ ആ പെണ്ണ്?
2: ഓ, അതോ, അത് കൊയിലോത്തെ ശേഖരൻ നമ്പ്യാർ അടയാളം വെച്ച പെണ്ണാ.
1: നോക്കാനേ പറ്റൂ,
2: തോടാൻ പറ്റൂല.
0: വളരെ നിസ്സാരമായിട്ടാണ് മൈനർ അത് പറഞ്ഞതെങ്കിലും രാമറിൽ അത് വലിയ ജിജ്ഞാസ ഉണർത്തി. കുറേ കാലമായി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് മൈനർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിക്കേളു പറയാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അതെന്താണെന്ന് മൈനറോട് ചോദിക്കുവാൻ മടിയുണ്ട്. എങ്കിലും ചോദിക്കാതെ വയ്യ. ഇന്നെങ്കിലും അതിന്റെ അർത്ഥമറിയണം. ചോദ്യം കേട്ടപ്പോൾ മൈനർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു.
1: ഇതെന്തൊരു പൊട്ടൻ എന്നൊരു ഭാവം ആ ചിരിയിലുണ്ടായിരുന്നു.
2: രാമറേ, ഇന്നിന്ന് നാട്ടുകാരനായിട്ടും ഇത് അറിയാതെ പോയല്ലോ.
1: സത്യമായിട്ടും എനിക്കത് അറിയില്ല,
0: രാമർ തറപ്പിച്ചു പറഞ്ഞു.
2: എന്നാൽ കേട്ടോ, അത് കുറച്ച് വെടക്ക് കാര്യ. തീയന്മാരുടെ ഇടയിൽ ഒരു രീതിയുണ്ട്. പണ്ടേ ആണും പെണ്ണും തമ്മിൽ ലോഹിയായി കെർപ്പായാൽ മംഗലം കഴിപ്പിക്കുന്ന ആചാരത്തിന് അടയാളം വെക്കുക എന്ന് പറയുക.
0: മംഗലം കഴിപ്പിക്കാൻ പൈസ വേണ്ടേ?
2: പൈസ ഇല്ലാത്ത തീയന്മാർ ഇതാ ചെയ്യുക. ആണിനെയും പെണ്ണിനെയും കൂടി മോന്തിക്ക് ഒരു മുറിയിലാക്കും. കാലത്തെ പുറത്തുവിടും. അതോടെ ഓല് അടയാളം വെച്ച തീയനും തീയത്തിയുമായി. പണ്ട് പാവപ്പെട്ട ആൾക്കാരായി ഇങ്ങനെ മംഗലം കഴിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ അർത്ഥവും മട്ടും മാറി. വാഴുന്നവരുടെ ആളുകൾ ഇന്നാട്ടിലെ പാവപ്പെട്ട വീട്ടിലെ നല്ല പെൺകുട്ടികളെ കണ്ടുവെക്കും, സ്വന്താക്കും. പൊരയിലെ എല്ലാ ചെലവും ഓരുടെ വക തന്നെ. അതുകൊണ്ട് പൊരക്കാർ ഒന്നും എതിരു പറയൂല. പറഞ്ഞിട്ടും കാര്യമില്ല. എതിര് പറഞ്ഞാൽ ആ പൊരക്കാരെ എല്ലാ തരത്തിലും ദ്രോഹിക്കും. കിടക്കപ്പുറുതി കിട്ടൂല. പെണ്ണിന് വയറ്റിലുണ്ടായാൽ, അല്ലെങ്കിൽ വാഴുന്നവരുടെ ആളുകൾക്ക് മതിയായാൽ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് ഒന്നിച്ച് പാർപ്പിക്കൂ. അതിനും ഒരുമ്പെട്ട ആളുകൾ ഇന്ന് നാട്ടിലെമ്പാടുണ്ട്. അടയാളം വെച്ചതിൻ്റെ ഇപ്പോഴത്തെ രൂപ ഇത്.
0: ഇവിടെ ഒരുപാട് അടയാളം വെച്ച പെൺകുട്ടികളുണ്ടോ? രാമർ തിരക്കി. പാവപ്പെട്ട പൊരയിലെ പെൺകുട്ടികളെ വയസ്സറിയിക്കുന്നതിന് മുമ്പേ മംഗലം കഴിപ്പിച്ചില്ലെങ്കിൽ ഓരെങ്ങനെയെങ്കിലും കൊയിലോത്തുള്ളോരടയാളം വെച്ച പെണ്ണാക്കും. അതാ ഈ നാട്ടിലെ അവസ്ഥ. ഇതിനൊക്കെ എന്താ പറയ? മൈനറിന്റെ വാക്കുകളിൽ രോഷമുണ്ടായിരുന്നു, നിസ്സഹായതയും. രാമറിന്റെ മനസ്സ് പെട്ടെന്ന് കനത്തു വിങ്ങി. നാട്ടിലെ പെൺകുട്ടികളോടുള്ള കോവിലകത്തെ പുരുഷന്മാരുടെ പെരുമാറ്റം സഹിക്കുവാൻ കഴിയുന്നതിനപ്പുറം തന്നെയാണല്ലോ. പക്ഷേ എങ്ങനെയാണ് ഇതിനെ എതിർക്കുക? രാമറിന് അതിനെക്കുറിച്ച് മാത്രം ഒരു രൂപവുമില്ലായിരുന്നു. പഠിക്കുന്ന കാലത്ത് വാഴുന്നവരുടെ പെൺകുട്ടിയെ നാണിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നത് വലിയൊരു ആഹ്ലാദമായി തോന്നിയിരുന്നു. ഇപ്പോൾ ആഹ്ലാദമെല്ലാം എങ്ങോ പോയി. പകരം പകയാണ് മനസ്സ് നിറയെ. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തതിലുള്ള നിരാശയും.
3: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
4: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
5: അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. മലയാള നാടകവേദിയിൽ അത്ഭുതകരമായ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു നാടകമാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 1930 പ്രകാശിതമാവുകയും അവതരിപ്പിക്കപ്പെടുകയും ചെയ്ത ഈ നാടകം നമ്പൂതിരി സമുദായത്തിൻ്റെ പരിഷ്കരണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കന്യകമാരുടെ കരപല്ലവങ്ങളിൽ ഈ നാടകം സമർപ്പിക്കുന്നുവെന്ന് വി ടി ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. ഈ നാടകത്തിന് അവതാരിക കുറിച്ച കെ കേളപ്പനും പിൽക്കാല നാടക പഠിതാക്കളും യാഥാസ്ഥിതികത്വത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ പൊട്ടിത്തെറി ഉളവാക്കിയ ബോംബാണ് ഈ നാടകമെന്ന് അഭിപ്രായപ്പെടുന്നു. വ്യക്തികളെയും സമൂഹത്തെ ഒന്നാകെ തന്നെയും പുതിയ ചിന്തകളിലേക്കും

0: പരിഷ്കൃത ജീവിതത്തിലേക്കും നയിച്ച കലാസൃഷ്ടിയാണ് ഈ കൃതിയെന്ന് നാടക ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. അന്ധകാരം നിറഞ്ഞ അകത്തളങ്ങളിൽ വീർപ്പടക്കിക്കഴിഞ്ഞിരുന്ന അന്തർജനങ്ങളെ വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് ആനയിക്കാൻ വി ടി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ നാടകം. ഈയൊരു ലക്ഷ്യത്തോടെ എം ആർ ബി രചിച്ച മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, എം വി ഭട്ടതിരിപ്പാട് രചിച്ച ഋതുമതി എന്നീ നാടകങ്ങളും സാമുദായിക പരിഷ്കരണവേദിയിൽ ശ്രദ്ധേയമായി. തേദിയും മാധവനുമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലെ മുഖ്യ കഥാപാത്രങ്ങൾ. 16 അംഗങ്ങളായാണ് നാടകം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വിളയൂരില്ലത്തെ കുട്ടികളാണ് തേദിയും കുഞ്ചുവും. ഓത്തുപഠിക്കുന്ന കുട്ടികളുടെ ദൃശ്യമാണ് ആദ്യ ഭാഗത്ത് കാണുന്നത്. അവർ തമ്മിലുള്ള ആത്മബന്ധം ഇവിടെ വ്യക്തമാകുന്നുണ്ട്. 2 അംഗത്തിൽ മാധവൻ തേദിയെ മോതിരം അണിയിക്കുന്നു. തുടർന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് മാധവൻ ഇല്ലത്തുനിന്നും പുറപ്പെടുന്നു. മാധവൻ പഠനാർത്ഥം അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഇല്ലത്ത് പലതും സംഭവിക്കുന്നു. തേദിക്കുട്ടിയെ കർക്കിടാങ്കുന്നത്തച്ഛന് വേളി കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. വൃദ്ധനായ കർക്കിടാങ്കുന്നത്തച്ഛൻ അതിന് തുനിയുന്നത് പണത്തിനു വേണ്ടിയാണ്. ഇക്കാര്യങ്ങൾ തേദി അറിയുന്നു. മാധവൻ തന്നെ മറന്നുവോ എന്നവൾ ചിന്തിക്കുന്നു. കുഞ്ചുവും മാധവനും ചേർന്ന് കളിച്ചു നടന്ന ചെറുപ്പകാലങ്ങൾ അവളുടെ ഓർമ്മയിൽ വരുന്നു. മദ്രാസിയിൽ തൻ്റെ കൂട്ടുകാരോടൊപ്പം ചർച്ചകളിൽ മുഴുകുന്ന മാധവനെ തുടർന്ന് അവതരിപ്പിക്കുന്നു. മരുമക്കത്തായം, അതിൻ്റെ ഗുണദോഷങ്ങൾ, സ്ത്രീ സ്വാതന്ത്ര്യം, നമ്പൂതിരി വിവാഹ ബില്ല് തുടങ്ങിയ വിഷയങ്ങൾ അവർ ചർച്ചയ്ക്കെടുക്കുന്നു. ഈ സമയം തേദിയുടെ വിവരങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു കമ്പി മാധവന് കിട്ടുന്നു. തുടർന്ന് വരനും ബന്ധുക്കളും വിവാഹത്തിനായി എത്തുമ്പോൾ മജിസ്ട്രേറ്റിൻ്റെ ഇഞ്ചക്ഷൻ ഓർഡർ എത്തുന്നു. എല്ലാവരും ചേർന്ന് മാധവനെയും തേദിയെയും ഒരുമിപ്പിക്കാൻ തീരുമാനമെടുക്കുകയും വിവാഹം സമംഗളം നടക്കുകയും ചെയ്യുന്നു. നാടകത്തിൻ്റെ അവസാന ഭാഗം നാടകശാലയിൽ വെച്ച് നടക്കുന്ന ഒരു ചെറിയ മീറ്റിംഗാണ്. അതിൽ കുഞ്ചു ഇങ്ങനെ പ്രസംഗിക്കുന്നു: ഒരു വൃദ്ധവിവാഹത്തെ തടയുവാനും നമ്മുടെ സമുദായത്തിൽ സുദുർലഭമായ പരിവേദന വിവാഹത്തെ നടപ്പാക്കുവാനും ഇന്നത്തെ സംഭവം ഇടയാക്കിയതിൽ അതിയായ സന്തോഷവും സംതൃപ്തിയും തോന്നുന്നു. ഓദിക്കൻ, അച്ഛൻ നമ്പൂതിരി, മാധവൻ എന്നിവരുടെ പ്രസംഗത്തോടെ പുതിയ ഒരു സമ്പ്രദായത്തെ വിളംബരം ചെയ്തുകൊണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന് തിരശ്ശീല വീഴുന്നു. മലയാള നാടക പാരമ്പര്യത്തിൽ പുതിയ ശൈലിയും ഭാഷയും കാഴ്ചപ്പാടും സമ്മാനിക്കാൻ ഈ നാടകത്തിന് കഴിഞ്ഞു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്.

കളമശ്ശേരി നഗരസഭയിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ അടുത്തമാസം 15 മുൻപായി നഗരസഭാ ഓഫീസിൽ പുതുക്കിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്.

ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു: രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായി ന്യൂഡൽഹിയിൽ റെയ്സീന ഹിൽസിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ രാഷ്ട്രപതി നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: ഹൈദരാബാദ്. രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതിയാണ് ഇത്.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇമാം ഹനീഫ് അഷ്റഫ്. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി.

6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ രാമൻ പള്ളത്തിന്റെ ജഗദ്ഗുരു എന്ന കവിത. നാളെ രാവിലെ 7:35 എഫ് എം ഡയറിയുടെ തുടർഭാഗത്ത് സമകാലികം, ഇടിമിന്നൽ അപകടങ്ങൾ കൂടുമ്പോൾ. തുടർന്ന് നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. നാളെ രാവിലെ 8:05 ചിത്രപതംഗത്തിൽ സൗണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാടത്ത് പങ്കെടുക്കുന്നു. 8:30 ഹലോ വി പി എസ് ലേക് ഷോർ സ്പോൺസേഡ് പരിപാടി. നാളെ രാവിലെ 11:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് കൈമുട്ട് മാപ്പിളപ്പാട്ട്, കാളഞ്ചേരിയിൽ മുഹമ്മദ് സലീമും സംഘവും അവതരിപ്പിച്ചത്. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക്, ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുന്നു. നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ കൃഷിയിലൂടെ മാതൃകയാകുന്ന പൊതുപ്രവർത്തക കുരീക്കാട് സ്വദേശിനി മിനി പ്രദീപിന്റെ കൃഷിവിശേഷങ്ങൾ. തുടർന്ന് സംയോജിത ജൈവ കർഷകയും സംരംഭകയുമായ എറണാകുളത്തുള്ള ഷിജി ഡേവിഡ് പങ്കെടുക്കുന്നു. നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ എഫ് എം ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈവിധ്യമാർന്ന നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി എഫ് എം ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 7:35 മുതൽ 9:00 വരെ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭാശംസകൾ.

തമിഴ് ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പി ഉണ്ണികൃഷ്ണൻ, സ്വർണലത എന്നിവർ ചാർലി ചാപ്ലിൻ എന്ന പടത്തിൽ പാടിയത്. ഗാനരചന പാ വിജയ്, സംഗീതം ഭരണി.

0: സമയം 9:30 10 സെക്കൻഡ്. ഇപ്പോൾ കെ വി ശരത്ചന്ദ്രൻ്റെ നാടകങ്ങൾ. നാടകം ശാന്തസമുദ്രം.
1: ശാന്തസമുദ്രം. നാടകരചന കെ വി ശരത് ചന്ദ്രൻ. പങ്കെടുക്കുന്നവർ സർവശ്രീ എൻ എഫ് വർഗീസ്, എം കെ വാര്യർ, വി എസ് രവീന്ദ്രനാഥ്, പറവൂർ രാമചന്ദ്രൻ, ബിന്ദു ശിവദാസ്, മിനി മജീദ്. സംവിധാനം എൻ കെ സെബാസ്റ്റ്യൻ. ശാന്തസമുദ്രം.
2: ഒന്ന് പതുക്കെ വിടറാ, നീ മനുഷ്യനെ കൊന്നടങ്ങുള്ളൂ. എടാ ഫ്രണ്ട്സേ, നിന്നോടാ ചോദിച്ചത്.
3: എന്താ നീ പറഞ്ഞേ?
2: നീ ഇതെവിടെയാ ഇങ്ങനെ ഇത്രയും സ്പീഡിൽ കത്തിച്ചു വിടുന്നത്?
3: എന്താ പേടിച്ചു പോയോ? ഇതൊക്കെ ഒരു സ്പീഡാണോടാ, ഇതേ എന്റെ സ്ഥിരം സ്പീഡിന്റെ പാതി പോലും ആയിട്ടില്ല. ഹരികൃഷ്ണൻ എന്താ മരിക്കാൻ പേടിയുണ്ടോ?
2: മരിക്കാൻ പേടിയൊന്നുമില്ല.
3: നിന്നെ പോലുള്ള പേടിപ്പണ്ടാരങ്ങളെയും കൂട്ടി യാത്രക്കൊരുങ്ങി എന്നെ പറഞ്ഞാ മതിയല്ലോ. സകല മൂടും പോയി. അടുത്തൊന്നും ഒരു ബാറും

0: അത് ശരി, നീ കാറ് നിർത്ത്, ഞാനിവിടെ ഇറങ്ങിക്കോളാം. എനിക്ക് തിരിച്ചു പോയി വേറെ പണിയുണ്ട്.
1: ചൂടാകാതെടാ, എത്ര നേരം ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യണം? രണ്ടേ രണ്ട് ആഴ്ച അത്രയും മതി.
0: ഷേ, തിരക്കുകൾ മാറ്റി വെച്ച് നിന്നോടൊപ്പം ഇറങ്ങി തിരിക്കണ്ടായി.
1: അതെന്താടാ ഹരി നീ അങ്ങനെ പറഞ്ഞത്? എത്ര കാലത്തിന് ശേഷമാ നമ്മള്?
0: അതൊക്കെ ശരി തന്നെ, പക്ഷേ എന്താ ഈ യാത്രയുടെ ഉദ്ദേശം? നീ ഇതിങ്ങനെ കാറ് കത്തിച്ച് വിടുന്നതല്ലാതെ പിന്നെ ഇടയ്ക്ക്

0: ശേഷമാണ് നമ്മള്.
1: അതൊക്കെ ശരി തന്നെ, പക്ഷേ എന്താ ഈ യാത്രയുടെ ഉദ്ദേശം? നീ ഇതിങ്ങനെ കാറ് കത്തിച്ച് വിടുന്നതല്ലാതെ, പിന്നെ ഇടയ്ക്ക് ഓരോ ബാറുകൾ കയറുന്നതല്ലാതെ എവിടേക്കാ പോകുന്നെന്ന് പറഞ്ഞില്ല.
0: ഇതൊക്കെ പറയാമെടാ, നമ്മൾ കാത്തിരുന്ന മധുശാല ഹോട്ടൽ റീജൻസി ബാർ അറ്റാച്ച്ഡ്. അയ്യേ, നീ എന്താണ് ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ മൂടിയായിരിക്കുന്നേ?
1: ഒന്നുമില്ല.
0: എന്നാ ഓരോരോ ലാർജ് കൂടി പറഞ്ഞാലോ?
1: വേണ്ട, എനിക്ക് വേണ്ട.
0: ഹലോ, എക്സ്ക്യൂസ് മീ, രണ്ട് ലാർജ്
1: എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
0: യു ഡോണ്ട് വറി, അത് എനിക്കുള്ളതാ.
1: നീ ഇതെന്ത് ഭാവിച്ച? വണ്ടി ഓടിക്കാനുള്ളതല്ലേ?
0: ഈ പ്രിൻസ് ജോർജിന് സ്റ്റിയറിംഗ് പിടിച്ചിരിക്കാനുള്ള ബോധം മാത്രം മതി.
1: എന്നാൽ ഇനി വണ്ടി ഓടിക്കുന്ന ഞാനാ. പക്ഷേ എവിടേക്കാണ് യാത്ര എന്ന് പറയണം. അതറിഞ്ഞാൽ വീട്ടിൽ വിളിച്ച് പറയാമായിരുന്നു വരാൻ വൈകുമെന്ന്.
0: വരാൻ വൈകുമെന്നല്ല, ഇന്നിനി വരില്ലെന്നാണ് നീ പറയേണ്ടത്. എത്ര കാലത്തിന് ശേഷമാണ് ഈ കണ്ടുമുട്ടൽ, നമുക്കിതൊന്ന് ആഘോഷിക്കണം.
1: ഇനിയൊന്നും വേണ്ട, താനന്തരം ബില്ല് സെറ്റിൽ ചെയ്തേ.
0: നോ നോ നോ, ഐ വാണ്ട് വൺ മോർ ഡ്രിങ്ക് പ്ലീസ്.
1: താനന്തരം നോക്കി നിൽക്കുന്നു, താനോടല്ലേ ബില്ല് സെറ്റ് ചെയ്യാൻ പറഞ്ഞേ.
2: ശരി സർ.
0: അപ്പോ ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നേ? ആ, ഒന്ന് ആഘോഷിക്കണം അല്ലേ.
1: നമ്മൾ എങ്ങോട്ടാ പോകുന്ന നീ ഇനിയും പറഞ്ഞില്ല, അതറിഞ്ഞിട്ട് വേണം വീട്ടിലേക്കൊന്ന് വിളിക്കാൻ.
0: ഓ ഗൃഹസ്ഥൻ, വീടും വീട്ടാരും ഇല്ലാത്തവർക്കും ജീവിക്കണ്ടേടാ. പറഞ്ഞിട്ടെന്ത് കാര്യം, തിരിച്ചു പോകാനൊരു വീടും അവിടെ കാത്തിരിക്കാൻ വീട്ടുകാരും ഉണ്ടാകുന്നതിൻ്റെ ഒരു സുഖം, എനിക്കത് പരിചയമില്ലല്ലോ.
1: ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടല്ലേ.
0: ശരിയാ.
1: ആ, നീ എന്റെ ചോദ്യത്തിന് മറുപടി തന്നില്ല.
0: ആ, ഈ യാത്ര എങ്ങോട്ടാണെന്ന് അറിയണം അല്ലേ.
1: അതെ.
0: നമ്മളിപ്പം ഒരു റിസൾട്ട് അറിയാൻ പോവുക.
1: റിസൾട്ടോ?
0: അതെടാ, ഒരു വലിയ പരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കുന്ന ദിവസമാണെന്ന്. ഈ IAS പരീക്ഷയ്ക്കൊക്കെ ഉള്ളതുപോലെ പ്രിലിമിനറി പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇനി അറിയാനുള്ളത് മെയിൻ പരീക്ഷയുടെ ഫലം. ഒരുപക്ഷെ ഇതിനകം പ്രസിദ്ധീകരിച്ച് കാണും. എനിക്ക് നല്ല വിജയ പ്രതീക്ഷയുണ്ട്.
1: നീ എന്താ മനുഷ്യനെ പൂളാക്കുകയാണോ? ഏതായാലും ഞാൻ ഇറങ്ങുക, നീ വരുന്നെങ്കിൽ വാ.
0: ഹാ, ഡാ നിന്നെ, ദേ ഇതുകൂടി ഞാനൊന്ന് വലിക്കട്ടെ. ഡാ ഹരി നിക്കടാ, ജസ്റ്റ് എ മിനിറ്റ്, ദാ ഞാൻ വരികയാണെന്ന്. ഓ നാശം. ഹാ, മുഖം വീർപ്പിച്ചിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറയണ്ട ഹരി. ആ മിണ്ടാണ്ടിരുന്ന് നീ യാത്രയുടെ സകല മൂടും കളയും.
1: എവിടേക്കാ ഈ യാത്ര എന്നറിയാതെ ഞാനിനി ഒരക്ഷരം മിണ്ടുന്നില്ല. പോരെ.
0: ഓ, അപ്പോഴേക്കും പെണ്ണിങ്ങോ, പെണ്ണുങ്ങളെ പോലെ ഈ നശിച്ച മോന്ത എനിക്കിനിയും കണ്ടുകൊണ്ടിരിക്കാൻ മേല. എവിടേക്കാണ് യാത്ര എന്നറിയണം, അത്രയല്ലേ ഉള്ളൂ.
1: അതെ,
0: ഡോക്ടർ ഏലിയാസിന്റെ ക്ലിനിക്കിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവിടേക്കാണ്, അവിടേക്കാണ് യാത്ര.
1: ഓ മൈ ഗോഡ്.
3: മിസ്റ്റർ പ്രിൻസ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, കുറച്ച് നേരത്തേക്ക് ഒന്ന് പുറത്തു പോയിരിക്കൂ.
0: ഓഫ് കോഴ്സ് ഡോക്ടർ, പക്ഷേ എന്നോട് പറയാവുന്നതല്ലേ ഉള്ളൂ.
3: സോറി മിസ്റ്റർ പ്രിൻസ്, പേഷ്യൻസിനോട് ഇത്തരം ഡീറ്റെയിൽസ് ഞങ്ങൾ നേരിട്ട് ഡിസ്കസ് ചെയ്യാറില്ല. ഐ വിൽ ഡിസ്കസ് ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്. നേഴ്സ്, ഇതാ ഇദ്ദേഹത്തെ ഒന്ന് അപ്പുറത്തോടെ മേലേ കൊണ്ടുപോകൂ. ഓ സോ മിസ്റ്റർ ഹരീഷൻ, കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ പറയുന്നതാണ് എൻ്റെ ഒരു രീതി. എലീസ ടെസ്റ്റിൻ്റെ റിസൾട്ട് പ്രകാരം നിങ്ങളുടെ സുഹൃത്ത് HIV പോസിറ്റീവാണ്. ഇന്നിപ്പോൾ വെല്ലൂരിൽ നിന്നും വെസ്റ്റേൺ ബ്ലോട്ടിൻ്റെ റിസൾട്ടും വന്നു. അത് നിങ്ങളുടെ സുഹൃത്ത് എയ്ഡ്സ് പേഷ്യൻ്റ് ആണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു.
2: ദൈവമേ,
3: നിങ്ങളിപ്പം വിളിച്ച ദൈവത്തിന് പോലും സേവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അയാൾ. ഐ തിങ്ക് ഹീ ഈസ് നൗ ഇൻ ദി ലാസ്റ്റ് ഫേസ് ഓഫ് ദി ഡിസീസ്.
2: ഇനി എന്താ ഡോക്ടർ ചെയ്യാനാവുക?
3: നത്തിങ്, ഒന്നും ചെയ്യാനാകില്ല. അയാൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ വിധി നടപ്പിലാകുന്ന ദിവസം ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. അതുവരെയുള്ള നാളുകൾ അയാൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നതാണ് റിയൽ പ്രശ്നം. അട്ടെ, ഈ സുഹൃത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ലൈഫ് സ്റ്റൈലും ഒക്കെ എങ്ങനെയാ?
2: ഒരു പ്ലാന്ററുടെ ഒറ്റ മകൻ, അളവറ്റ സ്വത്തും കുത്തഴിഞ്ഞ ജീവിതവും.
3: ഓ ഐ സി. ആള് വിവാഹിതനാണോ?
2: ഇല്ല, കുടുംബജീവിതത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളാ.
3: പ്രിൻസിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശം?
2: ഞാനും

0: അതാണ് ആലോചിക്കുന്നത്. അവനങ്ങനെ അടുത്തതെന്ന് പറയാൻ ബന്ധുക്കൾ ആരുമില്ല. എല്ലാ ബന്ധങ്ങളും അറുത്തു മുറിച്ചെറിഞ്ഞവനവൻ. ഇവിടെ എവിടെയെങ്കിലും കിടത്തി ചികിത്സിപ്പിക്കാനുള്ള സൗകര്യമുണ്ടോ ഡോക്ടർ?
1: ചികിത്സകൾ ഈ രോഗത്തിനില്ല എന്നറിയില്ലേ? ആ പിന്നെ ഉണ്ട്, സാന്ത്വന ചികിത്സ എന്നൊക്കെ പറയാവുന്ന ചിലത്. പാലിയേറ്റീവ് കെയറും കൗൺസിലിങ്ങും ഒക്കെയായ ഒരു ചികിത്സ. അതിന് ചികിത്സ എന്നൊന്നും പറയാനാവില്ല, മനഃശാസ്ത്രപരമായ ചില സമീപനങ്ങൾ. അതിനൊപ്പം ഇമ്മ്യൂണിറ്റി റീട്ടെയിൻ ചെയ്യാനാവുന്ന ചില മെഡിസിൻസ്. ദാറ്റ്സ് ഓൾ.
0: ഇവിടെ ഈ ക്ലിനിക്കിൽ?
1: സോറി മിസ്റ്റർ ഹരീഷൻ, ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെയുള്ള ഒരു സാനിറ്റോറിയം, ഐ മീൻ എയ്ഡ്സ് പേഷ്യൻസിന് മാത്രമായുള്ളൊരു സാനിറ്റോറിയം ഇതേ ടൗണിൽ കടൽ തീരത്ത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഗുരുജി എന്ന് എല്ലാവരും വിളിക്കുന്ന ഒരു ഗുരുദാസനാണ് നടത്തുന്നത്. ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനും ഒക്കെയാണ്. പിന്നെ ഞാനിവിടുത്തെ വിസിറ്റിംഗ് ഫിസിഷ്യൻ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സൗത്ത് ഇന്ത്യയിലെ തന്നെ മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കാം അത്. നിങ്ങളുടെ സുഹൃത്തിന് ട്രൈ ചെയ്യാവുന്നതാണ്.
0: പക്ഷേ അവൻ്റെ ഒരു സ്വഭാവം വെച്ച് മുറിയിൽ അടങ്ങിയതും കിടക്കാനൊന്നും തയ്യാറാവില്ലെന്ന് മാത്രം.
1: ഇനിയിപ്പോൾ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റാതെ പറ്റുമോ?
0: ഞാൻ ഈ റിസൾട്ടും കയ്യിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അവനെ ഫേസ് ചെയ്യുക? ഞാൻ എന്താ പറയുക? ഒക്കെയും പറഞ്ഞാൽ തകർന്നു പോവില്ലേ അവൻ?
1: ടെസ്റ്റുകൾക്കായി കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അസാധാരണമായ മനക്കരുത്തുള്ള ഒരാളാണ് അയാൾ. എങ്കിലും പെട്ടെന്ന് തന്നെ അയാൾ അറിയണമെന്നില്ല, പതിയെ പതിയെ മാത്രം. ബട്ട് എനി കോസ്റ്റ് ഹി ഷുഡ് ബി അഡ്മിറ്റഡ് സംവെയർ.
2: നീ ഇപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കുകയാണോ? എന്തെങ്കിലും മിണ്ടി പറഞ്ഞിരുന്നൂടെ നിനക്ക്?
0: ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല.
2: നിന്നോട് ആരെ ഇപ്പൊ ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞത്?
0: അടിച്ച് പിറ്റായിട്ട് നീ ഇപ്പൊ കാർ ഓടിക്കണ്ട.
2: ഓ പിന്നെ ഫിറ്റൊക്കെ ഇറങ്ങിട്ട് നേരെ അത്രേ. ആ ക്ലിനിക്കിലെ കാത്തിരിപ്പ് ആനെ ബോറായി പോയടാ. പിന്നെ ആ മത്തങ്ങാത്തല ഡോക്ടർ എന്താ പറഞ്ഞേ?
0: പ്രത്യേകിച്ചൊന്നുമില്ല. റിസൾട്ടൊക്കെ വരാൻ ഇനിയും വൈകും. അതുവരെ കുറച്ചു കാലം പോലെ റിസോർട്ട്സിലോ മറ്റോ പോയി റെസ്റ്റ് എടുക്കാനാ ഡോക്ടർ പറഞ്ഞത്.
2: അത് വിട്ടുകളാ, മറ്റെന്തെങ്കിലും സംസാരിക്കേ.
0: പ്രിൻസേ, ഞാൻ രാവിലെ മുതൽ ചോദിക്കണം എന്ന് വിചാരിച്ച ഒരു കാര്യമുണ്ട്. നിന്റെ സോഫിയ ഇപ്പൊ എവിടെ ഉണ്ട്?
2: ഏത് സോഫിയ? ഏത് സോഫിയയുടെ കാര്യമാണ് നീ ചോദിക്കുന്നേ? മദ്രാസിലെ അതോ ബാംഗ്ലൂരിലെ? പിന്നെ അതൊക്കെ ഈ ഉള്ളവന്റെ പേഴ്സണൽ ആയ കാര്യങ്ങളല്ലേ, ഹൈലി പേഴ്സണൽ ആയ കാര്യങ്ങൾ. അങ്ങനെ എത്രയോ പേര് ഈ ജീവിതത്തിലൂടെ കടന്നുപോയടാ.
0: തകർന്നുപോയ അവരുടെ ജീവിതങ്ങളോ എന്തിനി? നിന്റെ സ്വന്തം ജീവിതം പോലും നിന്റെ പരിഗണനയിൽ വന്നില്ല.
2: അതിനൊക്കെ എവിടെയാ നേരം? ഇതാ ഈ ഫോറിൻ കാർ പോലെ അങ്ങ് ഒഴുകി പോവുകയായിരുന്നില്ലേ ഈ ഉള്ളവന്റെ ജീവിതം.
0: നിന്നോട് സംസാരിക്കാൻ ഞാനില്ല.
2: അതെ, നീ വണ്ടി നിർത്തിയേ, നിനക്ക് വഴിതെറ്റി.
0: വഴിതെറ്റിയെന്നോ?
2: ആ നമുക്ക് പോകേണ്ടത് ഗുരുജി നടത്തുന്ന സാനിറ്റോറിയത്തിലേക്കല്ലേ. ലെഫ്റ്റിലേക്ക് തിരിക്കുന്നതിന് പോലെ നീ സ്ട്രെയിറ്റ് എടുത്തു.
0: പ്രിൻസേ,
2: എനിക്കറിയാടോ എല്ലാം. സ്വന്തം വിധി എങ്ങനെയെന്ന് മുൻകൂട്ടി കണ്ടവനാടാ ഈ പ്രിൻസ്. നീ വണ്ടി എടുക്ക്.
0: അപ്പോ നിനക്കെല്ലാം?
2: നീ ഇങ്ങനെ അന്തിച്ചു നിൽക്കാതെ വണ്ടി റിവേഴ്സ് എടുക്കണം മോനെ. സാനിറ്റോറിയം എങ്കിൽ സാനിറ്റോറിയം. ബാ.
3: ഇതൊരു കമ്മ്യൂണാണ്, സമൂഹത്തിൽ നിന്നും ബഹിഷ്കൃതരായവരുടെ ഒരു കൂട്ടം. എനിക്ക് തോന്നുന്നു ദൈവമഹത്വം ഇവിടെയാണെന്ന്. പിന്നെ മാറാരോഗികൾക്കുള്ളൊരു പുനരധിവാസ കേന്ദ്രമായല്ല ഞങ്ങൾ ഈ സാനിറ്റോറിയത്തെ കാണുന്നത്. രോഗബാധിതരായി സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് മനസ്സ് തകർന്നവർക്ക് സാന്ത്വനം പകരുക, ചെറിയ രീതിയിൽ ആതുര ശുശ്രൂഷ ചെയ്യുക, ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാനാകുന്നുള്ളൂ.
0: പക്ഷേ ഗുരുജിക്ക് അറിയില്ല അവനെ. സാനിറ്റോറിയത്തിൻ്റെ ഈ മതിൽക്കെട്ടിനുള്ളിൽ പ്രിൻസിനെ നിയന്ത്രിച്ചു നിർത്താനാകുമോ എന്തോ?
3: ശരിയാണ്, മതിൽക്കെട്ടുണ്ട്. പക്ഷേ ഇതിന് പുറത്തുള്ള വിശാലമായ ലോകത്തിൽ അദൃശ്യമായ എത്രയെത്ര മതിൽക്കെട്ടുകളാണ് ഉള്ളത്. പിന്നെ മനസ്സുള്ളവർക്ക് ഇതിനുള്ളിലും വിശാല ലോകങ്ങൾ പണിയാനാവും. ഹരി,
4: ഫ്രാൻസിസേ, പുറത്തിരിക്കുന്ന ആളോട് വരാൻ പറയൂ.
3: അടെ, എങ്ങനെയുണ്ട് അയാൾ?
0: മനസ്സ് മുഖത്തെപ്പോഴും പ്രതിഫലിക്കണമെന്നില്ലല്ലോ.
3: ആ ശരിയാണ്.
2: ഗുഡ് ഈവനിങ് ഗുരുജി.
3: ഗുഡ് ഈവനിങ്. ഇയാളെ എനിക്ക് നല്ല മുഖപരിചയമുണ്ടല്ലോ.
2: ഗുരുജി എന്നെ മറന്നുപോയോ?
3: മറന്നുപോയോ എന്ന് ചോദിച്ചാൽ,
2: ഗുരുജി വാഗത്താനം സത്സംഗമാശ്രമത്തിലായിരുന്നില്ലേ?
3: അതെ.
2: അന്നവിടെ അങ്ങ് തട്ടിക്കൂട്ടിയ ഭക്തിഗാനമുള്ള ട്രൂപ്പിലെ വയലിനിസ്റ്റിനെ ഓർക്കുന്നില്ലേ?
3: ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ,
2: ഈ മുഖത്ത് ഒരു ഊശാന്താടി കൂടി ഒന്ന് സങ്കല്പിച്ചു.

0: നോക്കി. അന്ന് എനിക്ക് ഒരു ഊശാന്തൊക്കെ ഉണ്ടായിരുന്നു.
1: അങ്ങനെ വരട്ടെ, പിടികിട്ടി, ആളെ പിടികിട്ടി. താൻ പ്രിൻസ് അല്ലേ?
0: അതെ.
1: കുരിശങ്കലെ ജോർജ് മുതലാളിയുടെ മകൻ. എത്ര കൊല്ലമായി കാണും? ഒരു 10 കൊല്ലം?
0: നോ, 12 കൊല്ലം.
1: ഇപ്പോൾ ഞാൻ എല്ലാം ഓർക്കുന്നു. താൻ അപ്പച്ചനുമായി തെറ്റി നാട് വിട്ടതും അപ്പച്ചൻ രോഗശയ്യയിലായതും വരെ കാര്യങ്ങൾ എനിക്കറിയാം. അതിൽ പിന്നെ ഞാനങ്ങ് ഗാന്ധിഗ്രാമിലായിരുന്നല്ലോ. അവിടെ നിന്ന് വന്നതിൽ പിന്നെ ഒന്നും ഒട്ട് അന്വേഷിച്ചതുമില്ല. കേട്ടോ ഹരി, ഇവനന്ന് ആ ഏരിയയിലെ സ്റ്റാർ വയലിനിസ്റ്റായിരുന്നു. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇവിടെ വച്ചാകരുതായിരുന്നു ഈ കണ്ടുമുട്ടൽ. നിങ്ങൾക്കറിയോ, പുതുതായി ഓരോ രോഗിയും ഈ സാനിറ്റോറിയത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഹൃദയം പറഞ്ഞു പോകുന്നത് പോലെയാ.
0: പാപത്തിന് ശമ്പളം മരണമെന്നല്ലേ പറയുന്നത്? ഞാൻ ചെയ്തു കൂട്ടിയതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശമ്പളം ഇത്രയും പോരാ. ചെറിയൊരു ശമ്പള വർദ്ധനവിന് കൂടി അർഹനാണ് ഞാൻ.
1: വന്നതൊക്കെ വന്നു, ദൈവനിശ്ചയമാണെന്ന് കരുതി സമാധാനിക്കുക. സമൂഹം ഭയപ്പെടുകയും വെറുപ്പോടെ വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രോഗത്തിന് അടിമയാണ് നീ. പുറം ലോകത്തിൻ്റെ നന്മയെ കരുതി ഈ സാനിറ്റോറിയത്തിൽ ശേഷിക്കുന്ന കാലം കഴിച്ചുകൂട്ടുകയാണ് വേണ്ടത്.
0: ഞാൻ ചെയ്ത കുറ്റങ്ങൾക്കുള്ള ശിക്ഷ അപ്പോൾ ഗുരുജി പ്രഖ്യാപിച്ചു. ഒന്ന് ഏകാന്ത തടവ്, പിന്നെ മരണശിക്ഷ, അല്ലേ ഗുരുജി?
1: ഹരി, നീ ഇവനെയും കൂട്ടി ബീച്ചിലൂടെ ഒക്കെ ഒന്ന് നടന്നിട്ട് വാ. ഞാൻ ഈ ഫോർമാലിറ്റീസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തരാം.
0: നീ എന്താടാ ഒന്നും പറയാതെ ഇങ്ങനെ?
2: ഞാൻ എന്താ പറയേണ്ടത്? സാരമില്ലെന്നോ? അതോ ഒക്കെയും ശരിയാവുമെന്നോ?
0: അതൊക്കെ കളയടാ. നിന്റെ മട്ടും ഭാവം കണ്ട നിനക്കാണ് രോഗം തോന്നുമല്ലോ.
2: എന്നാലും നിനക്ക് എങ്ങനെ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല.
0: ഈ രോഗം വരാവുന്ന എല്ലാ വഴികളിലൂടെയും മുൻപിൻ നോക്കാതെ സഞ്ചരിച്ചവനാടാ ഞാൻ. നൈമിഷികങ്ങളായ സുഖങ്ങൾ, യൗവനത്തെ ചിറകിലേറ്റിക്കൊണ്ടുപോയ മയക്കുമരുന്നുകൾ, സങ്കടമില്ല, എല്ലാം സങ്കടമില്ല.
2: നിനക്കൊന്ന് കരയുകയെങ്കിലും ചെയ്തൂടെ? ഉള്ളിലുള്ളതൊക്കെ അടക്കി പിടിച്ച് ആരെ ബോധിപ്പിക്കാനാ നീ ഇങ്ങനെ ചിരിച്ച് കളിച്ച്?
0: സത്യമായി എനിക്കൊന്നുമില്ലടാ, ആകപ്പാടെ ഉള്ളത് ഒരുതരം നിർവികാരത മാത്രം. ഇന്നിപ്പം HIV പോസിറ്റീവ് ആണെന്നറിഞ്ഞപ്പോഴും അതേ നിർവികാരത.
2: ഈ സാനിറ്റോറിയത്തിനകത്ത് ഒറ്റപ്പെട്ട ജീവിതമൊക്കെ നിനക്ക് പരിചയമില്ലാത്തതല്ലേ?
0: നിനക്ക് എന്തറിയാം, അമ്മച്ചി മരിച്ചതി പിന്നെ ബംഗ്ലാവ് മുറികളിൽ തളം കെട്ടി നിന്ന കുട്ടിക്കാലത്തെ ഏകാന്തതയെക്കാളും കടുത്തതാവില്ലടായത്. ഏകാന്തതയുടെ ആ സാമ്രാജ്യത്തിൽ കളിപ്പാട്ടങ്ങളായിരുന്നു എൻ്റെ പ്രജകൾ. ഓരോ ദിവസവും ഓരോ പുതിയ കളിപ്പാട്ടങ്ങൾ. കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്താൽ മകനോടുള്ള എല്ലാ കടമകളും തീർന്നു എന്ന് അപ്പച്ചൻ വിശ്വസിച്ചു. വളർന്നു വലുതായപ്പോ എന്നെ പൊതിഞ്ഞു നിന്ന ഏകാന്തതയെ ഞാൻ സ്ത്രീകളിലൂടെ അതിജീവിച്ചു. സ്ത്രീകളും കളിപ്പാട്ടങ്ങളും. കളിപ്പാട്ടങ്ങൾ എന്നെ തേടി വന്നപ്പോ സ്ത്രീകളെ തേടി ഞാൻ ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ ഏകാന്തതയെയും ഏതെങ്കിലും മാർഗത്തിലൂടെ ഞാൻ അതിജീവിക്കും.
2: ഇരുട്ടായി തുടങ്ങി, വീട്ടിലെ ആകെ ടെൻഷനായി കാണും.
0: ഓ, പോകാൻ ധൃതിയായല്ലേ?
2: വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത് നിനക്കറിയാലോ, പെങ്ങളുടെ കല്യാണമാ, നാളെ തുണിയെടുക്കണം.
0: ഓ, ഞാനത് മറന്നു.
1: ആരുടെ കല്യാണത്തിന്റെ കാര്യമാ നിങ്ങൾ ഈ പറയുന്നത്?
2: ഗുരുജിയോ? അത് എൻ്റെ പെങ്ങളുടെ കല്യാണം അടുത്താഴ്ച, അതിൻ്റെ തിരക്കിലാണ് ഞാൻ. എനിക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകണമെന്ന് പറയായിരുന്നു.
1: ഓ, അതിനെന്താ? ഹരി രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ. ഹരി പോട്ടെ, അല്ലേ പ്രിൻസേ?
2: അപ്പോൾ ഗുരുജി, ഞാൻ അങ്ങോട്ട് കല്യാണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വരാം. അപ്പോൾ പറഞ്ഞ പോലെ.
1: ഓക്കെ ഹരി, ഗുഡ് നൈറ്റ്.
0: ഗുഡ് ഹരി, നീ വന്നില്ലെങ്കിലും ഇടയ്ക്കനെ ഒന്ന് വിളിക്കണേ.
1: അതൊക്കെ ഹരി വിളിച്ചോളും. പ്രിൻസേ, നമുക്കൊന്ന് നടന്നാലോ?
0: ഓ,
1: ഈ നേരത്ത് എനിക്കൊരു നടത്തം പതിവുള്ളതാ.
0: കടൽ നന്നെ പ്രക്ഷുബ്ധമാണല്ലോ.
1: ഈ സമയത്ത് കടൽ അങ്ങനെയാ, കുറച്ചുകൂടെ കഴിഞ്ഞ് കടലിനെ കാണണം. ഭയപ്പെടുത്തുന്ന ഒരു ശാന്തതയാണപ്പോൾ കടലിന്. അങ്ങനെ നിന്ന് നോക്കുമ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ തന്നെ പ്രതീകമായി തോന്നും കടലിനെ. കാറ്റും കോളും തിരയിളക്കങ്ങളും എല്ലാം ഒടുക്കം മരണത്തിൻ്റെ ശാന്തതയിലേക്ക് അലിയിച്ചെടുക്കുന്ന ഒരു ശാന്ത സമുദ്രം. വാസ്തവത്തിൽ അത് തന്നെയല്ലേ ഓരോ മനുഷ്യജീവിതവും.
0: ഗുരുജി ഇപ്പോൾ പറഞ്ഞത് അസലൊരു കവിതയാണല്ലോ.
1: അതേടോ, കടലിലേക്ക് കണ്ണുന്ന

0: കുറച്ചിരുന്ന് നോക്കി, തനിക്ക് പോലും കവിതയോ ഫിലോസഫിയോ ഒക്കെ വരും. എനിക്ക് തോന്നുന്നു ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയ ഏറ്റവും നല്ല കാഴ്ചകളിലൊന്ന് സമുദ്രങ്ങൾ തന്നെയാണെന്ന്.
1: ദാ വീണ്ടും കവിത. അങ്ങിവിടെ രോഗികൾക്കിടയിലിരുന്ന് മുരടിക്കേണ്ട ഒരാളല്ല. ഗുരുജിക്ക് പറഞ്ഞത് സംഗീതവും കവിതയും ഒക്കെയാ.
0: ആ, അതൊക്കെ പോട്ടെ. പ്രിൻസിനിപ്പോ എന്തു തോന്നുന്നു? സാധാരണ താൻ രോഗിയാണെന്ന വസ്തുതയോട് ആരും അത്ര പെട്ടെന്ന് പൊരുത്തപ്പെടാറില്ല, അതും ഈ ഒരു രോഗത്തോട്.
1: ഓ, എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്കുള്ളിൽ സംഭവിക്കുന്നു എന്ന് തോന്നി തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇന്നാണത് സ്ഥിരീകരിച്ചതെന്ന് മാത്രം.
0: നീ ഇങ്ങനെ വഴിപിഴച്ചു പോകരുതായിരുന്നു കുട്ടി.
1: സാഹചര്യങ്ങളല്ലേ ഗുരുജി മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നത്. കുരിശിങ്കൽ ജോർജ് എന്ന പ്ലാനറുടെ മകനായി പിറന്നപ്പോൾ തന്നെ എൻ്റെ വഴിപിഴച്ചു തുടങ്ങിയിരുന്നല്ലോ. അമ്മച്ചി മരിച്ചതിൽ പിന്നെ കുരിശിങ്കൽ ജോർജ് ശരിക്കും ഒരു കിങ് ജോർജ് ആയിരുന്നു. അപ്പച്ചൻ ദാനാധാരപ്രകാരം എഴുതി തന്ന ഏകാന്തതയുടെ സാമ്രാജ്യത്തിൽ പിന്നീട് ഞാനായിരുന്നു ചക്രവർത്തി. തിന്നും കുടിച്ചും മുടിച്ചിട്ടും മറ്റൊരു വശത്ത് നിന്ന് പെരുകി വരുന്നുണ്ടായിരുന്ന പൈതൃക സ്വത്ത് പണം കൊടുത്താൽ നേടാൻ കഴിയാത്തൊന്നുമില്ല എന്ന് ഞാൻ കരുതി. പിന്നീട് ഞാൻ കടന്നു വന്ന വഴികളൊക്കെ പിഴച്ചവയായിരുന്നു ഗുരുജി.
0: നീ പറഞ്ഞതിനും കാര്യമുണ്ട്. അട്ടെ, നമുക്കിനി തിരിച്ചു പോയാലോ? വേഗം നടന്നോളൂ, പ്രാർത്ഥന തുടങ്ങിയെന്ന് തോന്നുന്നു.

0: ആഹാ, ഇത് കൊള്ളാമല്ലോ. കണ്ണും തുറന്ന് കിടക്കുകയാണോ താൻ? ഒന്ന് എണീറ്റേടോ, താൻ ഉറങ്ങുമ്പോ ഇവിടെ മൊത്തം ഉറങ്ങുന്നത് പോലെയാ.
1: ഞാനങ്ങനെ ഓരോന്ന് ആലോചിച്ച്.
0: ആ പിന്നെ ദാ എന്റെ വക നിനക്കൊരു സമ്മാനമുണ്ട്. നിന്നെ സംബന്ധിച്ചിടത്തോളം എ വാല്യുബിൾ ഗിഫ്റ്റ്.
1: എന്താ ഗുരുജി ഇത്രയും അമൂല്യമായൊരു ഗിഫ്റ്റ്? ഞാനൊന്ന് കാണട്ടെ.
0: ആ നീ ഒന്ന് കണ്ണു പൂട്ടിയേ.
1: ആ പൂട്ടി.
0: തുറക്കരുത്.
1: എന്താ ഇത്?
0: വയലിൻ പ്രിൻസ് എന്ന വിഖ്യാതനായ കുരിശിങ്കൽ ജോർജ് മകൻ പ്രിൻസിന് ഇതെന്താണെന്ന് അറിയില്ലേ?
1: ഇത് എനിക്കുള്ളതാണോ?
0: പിന്നല്ലാതെ, നിനക്ക് തരാനാകുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ഇതായിരിക്കില്ലേ? നീ ഇത് വാങ്ങ്.
1: താങ്ക് യു ഗുരുജി. വയലിൻ ഒന്ന് തൊട്ടിട്ട് പോലും വർഷം എത്രയായിരുന്നോ?
0: രണ്ടേ രണ്ട് ദിവസം നീ അതുമായി ഒന്ന് പെരുമാറിയാ മതി, അത് നിനക്കിണങ്ങിക്കൊള്ളും. എന്നിട്ട് നമുക്ക് ഈ സാനിറ്റോറിയം ആകെ സംഗീത സാന്ദ്രമാക്കണം.
1: ഒരു കൈ നോക്കാം.

0: ശാന്തസമുദ്രം ഒരിടവേളയ്ക്ക് ശേഷം.
1: അല്ല ഡോക്ടർ, എനിക്കൊരു സംശയം. ഈ എച്ച് ഐ വി ബാധിതർക്ക് എന്തെങ്കിലും ചികിത്സ ലഭ്യമാണോ ഡോക്ടർ?
2: തീർച്ചയായും. എച്ച് ഐ വി ബാധിതർക്ക് അണുബാധയുടെ കാഠിന്യം കുറയ്ക്കാനുള്ള ആന്റി റിട്രോ വൈറൽ ചികിത്സ ലഭ്യമാണല്ലോ. ഈ ചികിത്സയ്ക്ക് ARTഎന്നും പറയും.
1: കേരളത്തിൽ അത് എവിടേക്കുണ്ട്?
2: തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ മെഡിക്കൽ കോളേജുകളിൽ ഈ സൌകര്യം ലഭിക്കുന്നുണ്ട്. താമസിയാതെ മറ്റ് ജില്ലകളിലേക്കും ARTI സൌകര്യം വ്യാപിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ചികിത്സ സർക്കാർ തികച്ചും സൗജന്യമായാണ് നൽകുന്നത്.
0: എച്ച് ഐ വി ബാധിതർ ചികിത്സ നേടുക. ARTI ചികിത്സ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു നൽകും.
3: എച്ച് ഐ വി പോസിറ്റീവ് കേസുകൾ ഭയപ്പെടുത്തുന്ന വിധത്തിൽ പെരുകി വരികയാണ്. ഇതാ ഇന്നും ക്ലിനിക്കിൽ രണ്ട് കേസുകൾ കൺഫേം ചെയ്തു. അതിലൊന്ന് ഒരു സ്ത്രീ. കുറെ കൂടി വിപുലമാക്കണം നമുക്ക് ഈ സ്ഥാപനം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ബ്ലോക്ക്.
4: വിപുലപ്പെടുത്തണമെടോ, പക്ഷേ എന്റെ പ്രോജക്ട് പ്രപ്പോസൽസ് മുഴുവൻ ഇത്തവണയും തള്ളി. അമേരിക്കയിലേക്ക് ഞാനായിട്ടൊന്ന് രണ്ട് പ്രപ്പോസൽസ് അയച്ചിട്ടുണ്ട്. ഇനി അതിലാണ് ഒരു പ്രതീക്ഷ. താൻ കേട്ടില്ലേടോ പ്രിൻസിന്റെ സംഗീതം? തന്റെ കാൽക്കുലേഷൻസ് ഒക്കെ പഴച്ചില്ലേ. അടേ, എത്ര മാസം എന്നാ താൻ പറഞ്ഞേ? ഒന്നോ അതോ രണ്ടോ?
3: ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. ഹി ഈസ് ഫൈറ്റിംഗ് ബാക്ക്. പക്ഷേ റീസെന്റ് ടെസ്റ്റ് സൂചിപ്പിക്കുന്നത് മരണം അടുത്തു വരികയാണെന്ന് തന്നെ. ഏത് നിമിഷത്തിലും സംഭവിക്കാവുന്ന ഒന്ന്.
4: മരണത്തെ സംഗീതം കൊണ്ട് കീഴടക്കുകയാണവൻ.

0: അന്ന് വന്ന് ഓപ്പൺ എയറിലായോ സംഗീത കച്ചേരി?
1: മുറിക്കാതിരുന്ന് ശ്വാസം മുട്ടുന്നത് പോലെ.
2: തണുത്ത കാറ്റുള്ളതാ പ്രിൻസിന്റെ ശരീരത്തിന് അത്ര നന്നല്ലേ കാറ്റ്?
1: ഓ, മനസ്സിൽ കുറച്ച് കാറ്റും വിളിച്ചും കടക്കട്ടെ ഡോക്ടർ.
0: അല്ല ഡോക്ടർ, എനിക്കൊരു ഐഡിയ. സാനിറ്റോറിയത്തിന്റെ വാർഷികം വരികയല്ലേ, പ്രിൻസ് വയലിൻ വായിക്കുന്നുണ്ട്, തബല സേവിയർ വായിക്കും, ഹാർമോണിയത്തിനാണെങ്കിൽ പിന്നെ ഞാനുണ്ടല്ലോ. നമുക്കൊരു ഗാനമേള ഇങ്ങോട്ട് പ്ലാൻ ചെയ്താലോ?
2: ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന സേവിയറിനെ കൊണ്ട് തന്നെ എനിക്ക് തബല വായിപ്പിക്കണം അല്ലേ?
0: അത് ഡോക്ടർക്കറിയില്ലേ, തബല മുന്നിൽ ഇട്ടു കൊടുത്താൽ അവന് ജീവൻ വയ്ക്കും. സമൂഹ പ്രാർത്ഥനയ്ക്കൊക്കെ കണ്ടിട്ടില്ലേ അവൻ്റെ പ്രകടനം? പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടൻ പിന്നെ മരിക്കാനുള്ള കാത്തുകിടപ്പിലേക്ക് മടങ്ങും.
1: ഗുരുജിക്ക് ഇതെവിടെ പോയാലും ഒരു ഗാനമേള ട്രൂപ്പ് നിർബന്ധമല്ലേ?
0: എന്ത് ചെയ്യാം?
2: അപ്പൊ പിന്നെ പാടാൻ പുറത്തു നാളെ കൊണ്ടുവരണം. സമൂഹ പ്രാർത്ഥന പോലല്ല ഗാനമേള.
0: എടോ, ഒന്നും കാണാതെയല്ല ഗുരുദാസൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ ഈ സാനിറ്റോറിയത്തിൽ നിന്ന് തന്നെ ഒരു വാനമേടിയ സംഘടിപ്പിക്കും. എന്താ പോരെ?
1: ഇവിടെ എനിക്കാണെങ്കിൽ ഈ വയലിൻ സോളോ വായിച്ച് വായിച്ച് മടുത്തും.
0: അപ്പോ നാളെ നമ്മുടെ പ്രാർത്ഥനാ ഹാളിൽ ഫസ്റ്റ് റിഹേഴ്സൽ. പിന്നെ ഡോക്ടറെ, തന്നോട് പറയാൻ മറന്നു, സ്ത്രീകളുടെ ബ്ലോക്കിൽ കാര്യങ്ങൾ നോക്കി നടത്താൻ നമുക്കൊരാൾ വേണ്ടേ? താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു കുട്ടി ഇന്നലെ വന്നിരുന്നു. എന്താ കുട്ടിയുടെ പേര്? ആ, ആശ.
2: സ്ത്രീകളുടെ ബ്ലോക്കിൽ ഇപ്പം രോഗികൾ മാത്രമാണുള്ളത്. രോഗികളുടെ മാത്രം ഒരു സൊസൈറ്റിയായി അവർക്ക് ഫീൽ ചെയ്താൽ മെൻ്റലി അതുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഭീകരമായിരിക്കും. താൻ ഇനി ഒന്നും ആലോചിക്കണ്ട, ആ കുട്ടിയോട് ഒന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞോളൂ. ആ, അപ്പം ഞാൻ ഇറങ്ങട്ടെ.
0: ആവട്ടെ.
3: 10 മണി എന്ന് പറഞ്ഞിട്ട് ഗുരുജി ഇതുവരെ കണ്ടില്ലല്ലോ.
1: നീ ഇങ്ങനെ കിടന്ന് കയർ പൊട്ടിക്കല്ലേ, അദ്ദേഹം വരും. താ ഗുരുജി വരുന്നുണ്ട്, കൂടെ ഏതോ ഒരു പെണ്ണുമുണ്ട്. നമുക്കൊന്ന് ഉഷാറായി മുട്ടാം.
0: അത് കൊള്ളാമല്ലോ, നിങ്ങൾ തുടങ്ങുകയും ചെയ്തോ? ഇത്ര കൃത്യനിഷ്ഠയുണ്ടെന്ന് കരുതിയില്ല ഞാൻ. പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് സോഫിയ, ഇത് തബലിസ്റ്റ് സേവിയർ.
3: നമസ്കാരം.
0: ഇത് പ്രിൻസ്.
4: പരിചയപ്പെടുത്തണ്ട ഗുരുജി, എനിക്ക് ഇയാളെ നന്നായി അറിയാം. ഗുരുജി ഒന്ന് പുറത്തേക്ക് വരാമോ? എനിക്കൊരു കാര്യം പറയണം.
0: എന്താ സോഫിയ?
4: നമുക്ക് പുറത്തൊന്ന് സംസാരിക്കാം.
0: ശരി, വരൂ. എന്താ എന്താ സോഫിയക്ക് പറയാനുള്ളത്?
4: ഗുരുജി ക്ഷമിക്കണം, പാടാൻ എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ അകത്ത വയലിനും പിടിച്ചിരിക്കുന്ന മനുഷ്യന്റെ കൂടെ പാടാൻ ഞാനില്ല.
0: എന്താ സോഫിയ ഇങ്ങനെയൊക്കെ?
4: ആ മനുഷ്യന്റെ വയലിൻ സംഗീതത്തിന് ഒപ്പിച്ച് കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഞാൻ. ഇനി എനിക്കതിനാവില്ല. ഞാൻ പാടാൻ തയ്യാറായിരുന്നതിനെ കൂട്ടിക്കോ, പക്ഷെ ഞാൻ പാടുമ്പോ ഇനി അയാൾക്ക് വയലിൻ വായിക്കാനാവില്ല, എനിക്കത് ഉറപ്പുണ്ട്.
0: എന്തൊക്കെയാ മോള് പറയുന്നത്?
4: ഗുരുജിക്ക് എല്ലാം പതിയെ മനസ്സിലാവും. ഞാൻ വരട്ടെ.
0: എവിടൊക്കെയോ എന്തൊക്കെയോ പന്തികേടുകളുണ്ട്.
2: കുറെ കാലമായല്ലോ ഹരി ഈ വഴിക്കൊക്കെ കണ്ടിട്ട്.
0: പ്രിൻസിനെ കണ്ടോ ഹരി?
2: ഇവിടെ കയറി ഗുരുജിയെ കണ്ട്, കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവനെ കാണാമെന്ന് കരുതി. എങ്ങനെയുണ്ടവൻ?
0: അവൻ ഇവിടെ ഉള്ളപ്പോ ആകെ ഒരു ഉഷാറാ, കളിയും പൊട്ടിച്ചിരിയും ഒക്കെ തന്നെ. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു വാട്ടം വന്നതുപോലുണ്ട്.
2: എല്ലാ പ്രതിരോധങ്ങളെയും തകർക്കുന്ന മാരകമായ വൈറസുകൾ അവൻ്റെ രക്തപശയിൽ. കളിയും ചിരിയും കൊണ്ട് മാത്രം അതൊന്നും അജീവിക്കാനാവില്ല.
0: പക്ഷേ പ്രിൻസിൻ്റെ കാര്യം നേരെ മറിച്ചാന്നാണ് എനിക്ക് തോന്നുന്നത്. തളരാത്ത മനസ്സാവൻ്റേത്. ഡോക്ടറുടെ പ്രവചനങ്ങളെ ഇതിനകം തന്നെ എത്ര തവണ തെറ്റിച്ചിട്ടുണ്ടവൻ. എന്താ ഫ്രാൻസിസ്?
3: കാണണമെന്ന് പറഞ്ഞൊരു സ്ത്രീ പുറത്ത് നിൽക്കുന്നുണ്ട്.
0: ഓ, വരാൻ പറയൂ.
2: എന്നാൽ ഞാൻ പോയി പ്രിൻസിനൊന്ന് കണ്ടിട്ട് വരാം.
0: എന്നാ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാം.
2: ആര് വെയിറ്റ് ചെയ്യുന്നൊന്നല്ലേ പറഞ്ഞത്? പോകാൻ നേരം ഞാനിത് വഴി വരാം. ദൈവമേ, ഇതാര്? ആശയോ? ഇവളെന്താ ഇവിടെ?
5: ഹരികൃഷ്ണൻ.
2: അതെ, ആശയല്ലേ?
5: അതെ, ഇതെന്താ ഇവിടെ?
2: അത് ഞാൻ ഗുരുജിയെ ഒന്ന് കാണാൻ വന്നതാ.
5: സോറി ഹരി, എനിക്ക് ഗുരുജിയുമായി ഒരു അപ്പോയിൻമെന്റ് ഉണ്ട്, ഞാൻ അകത്തേക്ക് പോവാണ്. ഹരി, എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഞാൻ ഉടനെ അകത്ത് പോയി വരാം.
0: ആശയോ? ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വിമൻസ് ബ്ലോക്കിൽ മേൽനോട്ടത്തിനായി ഒരു കുട്ടിയുടെ കാര്യം?
2: ഐ സി. എന്താ പേര്?

0: ആശ, ആശ മുകുന്ദൻ.
1: ആ ആശ, ഇത് ഡോക്ടർ ഏലിയാസ്. ഡോക്ടർക്ക് ടൗണിലൊരു ക്ലിനിക്കുണ്ട്, പിന്നെ ഇവിടെ വിസിറ്റിംഗ് ഫിസിഷ്യനായും വരുന്നു.
2: എന്തൊക്കെയാണ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ്?
0: എം എ സൈക്കോളജി, ജേർണലിസം, പിന്നെ കുറച്ച് കമ്പ്യൂട്ടർ.
2: പിന്നെന്താ മറ്റു ജോലിക്കൊന്നും ട്രൈ ചെയ്യാതെ ഇതുപോലൊരു സ്ഥാപനത്തിൽ? അതും വേണ്ടത്ര പ്രതിഫലമില്ലാതെ?
0: മനസംതൃപ്തിയോളം പോകുന്ന ഒരു പ്രതിഫലമുണ്ടോ ഡോക്ടർ?
1: അങ്ങനെ ചോദിക്കുമോളെ.
2: യുനോ, ഇവിടെയുള്ള രോഗികളെ ശുശ്രൂഷിക്കുക എന്നൊക്കെ പറയുന്നതിൽ നല്ല റിസ്ക്ണ്ട്.
0: ജീവിക്കുക എന്നത് അതിലും വലിയ റിസ്ക് ആവുമ്പോഴോ ഡോക്ടർ?
1: അസല് മറുപടികള്. മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഡോക്ടർക്ക്? ഇല്ല അല്ലേ. ഇനി ഒന്നും ആലോചിക്കാനില്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അതൊക്കെ പിന്നീടാകാം. കുട്ടി പുറത്തു പോയി നിന്നുള്ളൂ. ഫ്രാൻസിസിനെ ഞാൻ വിടാം, താമസിക്കാനുള്ള മുറി അവൻ കാണിച്ചു തരും. പിന്നെ വിമൻസ് ബ്ലോക്കിൽ തന്നെ ആകും മുറി, കേട്ടോ?
0: ശരി ഗുരുജി, വരട്ടെ ഡോക്ടർ. കാത്തിരുന്ന് മുഷിഞ്ഞോ?
2: ഏയ് ഇല്ല. എന്താ ഗുരുജിയെ കാണണമെന്ന് പറഞ്ഞത്?
0: ഞാൻ ഇവിടെ ഒരു തൊഴിൽ തേടി വന്നതാ.
2: ഇവിടെയോ? ഇവിടെ നിനക്കെന്ത് തൊഴിലാണ്?
0: തൊഴിലെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ, തൊഴില് പോലെ ഒന്ന്.
2: മദ്രാസിൽ നിന്ന് നീ പോയതിൽ പിന്നെ നിന്റെ വിശേഷങ്ങൾ ഒന്നും പറഞ്ഞിരുന്നില്ല.
0: അറിയാൻ മാത്രം വിശേഷങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നു ചില വിശേഷങ്ങൾ.
2: ഈ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
0: ഹരിക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇത്.
2: ഇല്ല, ആശ എന്നെ തെറ്റിദ്ധരിക്കുക.
0: ഓർക്കാൻ തന്നെ വെറുപ്പ് തോന്നുന്ന അക്കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നെ ഹരിക്ക് അറിയണോ? മദ്രാസിൽ നിന്ന് പോന്നെ പിന്നെ എഴുത്തുകുത്തുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചു കാലം. കാത്തു നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കാത്തു നിന്നു വർഷങ്ങളോളം. ഒരിക്കലും എനിക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനാകാത്ത വിധം ഒളിച്ചു നടക്കുകയായിരുന്നു. പിന്നീട് ഒരു ദിവസം വല്ലാതെ മാറിപ്പോയൊരു മനുഷ്യനെ പോലെ വന്ന് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് പോലും പറഞ്ഞു. ഒരു ദിവസം കൂടി വന്നു അയാൾ. കല്യാണം നടക്കില്ല, ബന്ധുക്കളുടെ എതിർപ്പിനെ അവഗണിക്കാനാവില്ല എന്ന് പറയാൻ. അതിൽ പിന്നെ യാതൊരു വിവരവുമില്ല.
2: ഈ പറഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞതല്ല.
0: കല്യാണം നടക്കാതായപ്പോ വീട്ടിൽ പ്രശ്നങ്ങൾ, തുടരെ തുടരെ കല്യാണ ആലോചനകൾ. ഞാനാണെങ്കിൽ പുരുഷവർഗത്തെ തന്നെ വെറുത്തിരിക്കുകയായിരുന്നു. വീട്ടുകാരെ വക കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും. ഒരു ജോലിയും കിട്ടിയില്ല. പിന്നീട് എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരേയൊരു വഴി ഇതായിരുന്നു, സാമൂഹ്യ സേവനം. ആട്ടെ, ചോദിക്കാൻ മറന്നുപോയി. ഈ പറഞ്ഞ എൻ്റെ കഥയിലെ വീരനായകനില്ലേ, നിങ്ങളുടെ സുഹൃത്ത്, ഇപ്പോഴെവിടെയുണ്ട് അറിയാമോ ഹരിക്ക്?
2: അറിയാം.
0: എവിടെയുണ്ട്, എവിടെയുണ്ട് അയാൾ?
2: ഇവിടെ, ഈ സാനിറ്റോറിയത്തിൽ.
3: ആ നീയോ? നീ ഏത് കുഴിയിൽ പോയി കിടക്കായിരുന്നു?
2: ഓരോരോ തിരക്കുകൾ. ഇതെന്താ പതിവില്ലാതൊരു കിടപ്പ്?
3: മരിക്കാൻ വേണ്ടിയുള്ള കിടപ്പല്ലേടാ. ഇനി കിടക്കാത്തതുകൊണ്ട് മരിക്കാതിരിക്കണ്ട.
2: പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ?
3: ഓ, ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു രസമുണ്ടായി. ഗുരുജിക്ക് പഴയതുപോലെ ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കണം. എല്ലാം ഒത്തുവന്നു. പാടാനാളെത്തിയപ്പോൾ നല്ല കഥ, അവൾ പാടത്തില്ല. ഞാൻ വയലിൻ വായിക്കുകയാണെങ്കിൽ അവൾ പാടത്തില്ല. ആരായി അവളെന്നറിയോ?
2: ഇല്ല.
3: അതല്ലേ രസം. നമ്മുടെ സോഫിയ, ഹാ, അപ്പോളോ ഹോസ്പിറ്റലിലെ, നിനക്കറിയില്ലേ, എടാ കലാതരങ്കിൽ പാടുന്ന സോഫിയ, അവളിപ്പോഴും ഇവിടെയാ സ്ത്രീകളുടെ ബ്ലോക്കിൽ.
2: ഓ മൈ ഗോഡ്!
3: അതിന് നീ എന്തിനാ ഇങ്ങനെ തരിച്ചിരിക്കുന്നത്?
2: പ്രിൻസേ, എനിക്ക് തോന്നുന്നു ഓരോരോ തിരമാലകൾ ആർത്തലച്ച് വരികയാണെന്ന്. നിന്റെ ഭൂതകാലത്തിൽ നിന്നും നിന്നെ കീഴടക്കാനായി.
3: നീ എന്താടാ സാഹിത്യം പറയുകയാണ്?
2: സാഹിത്യമല്ല, സത്യം. ഇവിടെ ഈ സാനിറ്റോറിയത്തിൽ രോഗിയായി സോഫിയ, മറ്റൊരാൾ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്.
3: നീ എന്താടാ അവിടെ ഇവിടെയും തൊടാതെ ഇങ്ങനെ?
2: നിന്റെ മറ്റൊരു കാമുകി കൂടി എത്തിച്ചേർന്നിട്ടുണ്ടെന്ന്.
3: ഇതെന്താ ഇത്? എന്റെ കാമുകിമാരുടെ പരേഡ് ഗ്രൗണ്ടാണോ ഇത്? അല്ല, അതിരിക്കട്ടെ, ആരായി പുതിയ കഥാപാത്രം?
2: അറിയണോ നിനക്ക്? ആശ, ആശ മുകുന്ദൻ.
4: നോ നോ, ഇല്ല, നീ കളവ് പറയുകയാണ്.
2: അതെടാ, രോഗിയായിട്ടല്ല, രോഗികളെ പരിചരിക്കാൻ. വിമൻസ് ബ്ലോക്കിൽ ഞാൻ അവളെ കണ്ടു, സംസാരിച്ചു, പിന്നെ നീ ഇവിടെ ഉണ്ടെന്ന് പറയേണ്ടിയും വന്നു.
3: എനിക്കുള്ള പരീക്ഷണങ്ങൾ തുടങ്ങിയെന്ന് തോന്നുന്നു. വരട്ടെ, നോക്കാം. ഐ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്.

0: സോഫിയയ്ക്ക് ആരെല്ലാമുണ്ട് വീട്ടിൽ?
1: എല്ലാവരും ഉണ്ട്, പക്ഷേ ആരുമില്ല.
0: അതിവിടെ എല്ലാവർക്കും അങ്ങനെയല്ലേ? നമ്മൾ ഉണ്ടെന്ന് കരുതുന്നതൊക്കെയും യഥാർത്ഥത്തിൽ ഇല്ലാത്തവയാണ്.
1: പിന്നെ സോഫി ചതിക്കപ്പെട്ടവളാണ് അല്ലേ?
2: അതെ,
0: സ്ത്രീകൾക്ക് ചതി പറ്റാറേ ഉള്ളൂ. ചതിപ്പെട്ടിയൊരുക്കി അവർ പുരുഷന്മാർ കാത്തിരിക്കും. സ്നേഹത്തിൻ്റെ ഒരു തേങ്ങാപ്പുള്ളു കൂടി തൂക്കിയിടും, പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. ഓരോ ചതിപ്പെട്ടിയും അടയുമ്പോൾ അവരുടെ വിചാരം സ്ത്രീകൾ പരാജയപ്പെട്ടു എന്നാണ്. പക്ഷെ നമ്മൾ സ്ത്രീകൾ തോൽക്കുന്നത് സ്നേഹത്തിൻ്റെ മുന്നിലാണ്.
1: നാശം, ഞാൻ ആ ജനാലയൊന്ന് അടച്ചു വരട്ടെ.
0: അതെന്താ, കടൽക്കാറ്റ് ഇഷ്ടമല്ലേ?
1: എനിക്ക് ആ ചെകുത്താൻ സംഗീതം ഇഷ്ടമില്ലാത്തത് ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, വെറുപ്പും കൂടിയാണ്.
0: പക്ഷേ സോഫിയ പാടുന്നൊക്കെയാണല്ലോ ഗുരുജി എന്നോട് പറഞ്ഞത്.
1: പാടിയിരുന്നു, പാട്ട് എൻ്റെ ജീവൻ കൂടിയായിരുന്നു. പക്ഷേ ആ സംഗീതമാണ് എന്നെ ഈ സാനിറ്റോറിയത്തിൽ എത്തിച്ചത്.
0: സോഫി എന്താ പറഞ്ഞേ?
1: അതെ, എനിക്കിപ്പോൾ തോന്നുന്നു സംഗീതത്തിൽ പോലും ചതിയുണ്ടെന്ന്. പ്രലോഭിപ്പിച്ച് വീഴ്ത്തുന്ന എന്തൊന്നുണ്ട് സംഗീതത്തിൽ.
0: പക്ഷേ സംഗീതം സത്യമാണ് സോഫിയ. ദിവ്യമായ സംഗീതത്തിൽ പോലും ചതിക്കുഴികൾ തീർക്കുന്നത് മനുഷ്യനാണ്. നീ കിളികളുടെയും കടലിൻ്റെയും സംഗീതം കേട്ടു നോക്കിയേ, കലർപ്പുണ്ടോ അതിൽ? സത്യവും ശുദ്ധവുമാണത്.
1: ആളിങ്ങനെയൊക്കെയാണെങ്കിലും ആശയൊരു റൊമാൻറ്റിക്കാണല്ലേ.
0: ഏതൊക്കെ മുഖംമൂടി അണിഞ്ഞു നിന്നാലും ശരിയായി നമ്മൾ എന്താണോ അത് ചിലപ്പോഴൊക്കെ പുറത്തു വരും സോഫി. ആ, സോഫിയ പറഞ്ഞു തീർത്തില്ല.
1: അതെ, സംഗീതം ചതിച്ചു. സംഗീതത്തിലൂടെ ഒരാൾ എന്നെ ചതിച്ചു. ഈ സാനിറ്റോറിയത്തിൽ ഞാൻ എത്തി നിൽക്കുന്നത് ആ ഒരു മനുഷ്യൻ്റെ വിശാല മനസ്കത കൊണ്ടാണ്. ചതിയൻ
0: ആരാണ് അയാൾ?
1: പണവും സൗന്ദര്യവും സംഗീതവും കൊണ്ടൊക്കെ ദൈവം അനുഗ്രഹിച്ച ഒരാൾ, എന്നാൽ മനസാക്ഷി എന്തെന്നറിയാത്ത നീചൻ. ഇപ്പോൾ ഒരു നിയോഗം പോലെ ദൈവം ഇവിടെ ഈ സാനിറ്റോറിയത്തിൽ എൻ്റെ മുന്നിൽ കൊണ്ട് എത്തിച്ചു തന്നിട്ടുണ്ട് അയാളെ. എനിക്ക് മുന്നിൽ പൊടിഞ്ഞില്ലാതാകും അയാൾ. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എന്നെ ദൈവം അനുഗ്രഹിച്ചത്. ഒരു ദിവസം ഞാൻ അയാളെ ആശയ്ക്ക് കാണിച്ചു തരാം. ഗുരുജി എന്നെ വിളിപ്പിച്ചത്?
3: മോളെ, നമുക്കൊന്ന് നടന്നിട്ട് വരാം.
1: എവിടേക്കാ ഗുരുജി?
3: ദൂരെയൊന്നും അല്ല, ഇതിനകത്ത് തന്നെ. മോളുവാ, നടക്ക്. പിന്നെ ആശയില്ലേ അവിടെ?
1: അവിടെ ഗാർഡൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പില്ല. ഞാനും അവിടെ നിന്ന് വരിക, എല്ലാരും ഉണ്ട്.
3: ആശ വന്ന പിന്നെ ആക്ടിവിറ്റീസ് ഒട്ടേറെയായി അല്ലേ മോളെ?
1: മനസ്സിലൊക്കെ ഇത്തിരി വെളിച്ചവും തെളിച്ചവും ഒക്കെ വന്നതുപോലെ.
3: അങ്ങനെ വേണം മോളെ രോഗത്തെയും മരണത്തെയും ഒക്കെ തോൽപ്പിക്കാൻ.
1: ഇത് എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞില്ല.
3: മോള് വാ, നീ അകത്തേക്ക് വാ. നിങ്ങളുടെ പിണക്കവും പരാതിയും ഇന്ന് തീരണം.
1: ഇയാളുടെ അടുത്തേക്കാണോ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്?
3: സോഫിയ വേണ്ട, പ്രിൻസ് എഴുന്നേക്കണ്ട. കേട്ടോ സോഫിയ, അന്ന് നിന്നെ കണ്ടതിൽ പിന്നെയാ അവൻ ഇങ്ങനെ മൂഡൌട്ടായി കിടക്കുന്നത്. നിങ്ങൾ സംസാരിക്ക്, സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ പുറത്തു നിൽക്കാം. സോഫിയ,
1: നിങ്ങൾ എന്നോട് സംസാരിക്കരുത്, എനിക്കൊന്നും പറയാനില്ല നിങ്ങളോട്.
4: സംസാരിക്കാനില്ലെങ്കിൽ പിന്നെന്തിനാണ്? അല്ല, സോഫിക്ക് എന്തോ എന്നോട് പറയാനുണ്ട്.
1: ശൃംഗരിക്കുന്നു എന്നോട്? ജീവിതവും തകർത്തിട്ട് മുന്നിലിരുന്ന് പഴയതുപോലെ ശൃംഗരിക്കുന്നു?
4: ജീവിതം തകർത്തുന്നു ഈ ഞാനോ?
1: നിങ്ങളുടെ ഈ ചിരി ഉണ്ടല്ലോ, ഈ ചിരിയിൽ പോലും വിഷാണുക്കളാണ്. അതെ, നിങ്ങളാണ്, നിങ്ങൾ ഒരുത്തനാണ് എൻ്റെ ജീവിതം തകർത്തത്. എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു പുരുഷൻ നിങ്ങളാണ്. നിങ്ങൾക്കങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്ത്രീ മാത്രമാണ് ഉള്ളത്.
4: അത് അങ്ങനെ ചോദിച്ചാൽ
1: ഉത്തരം കിട്ടും അല്ലേ? എനിക്കറിയാം, ഒരു പക്ഷേ ഈ രോഗമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നതിന് മുമ്പേ എനിക്കത് നിശ്ചയമുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങൾ മാത്രമാണ് ഞാൻ അറിഞ്ഞ ഏക പുരുഷൻ. അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെയല്ലേ എൻ്റെ ജീവിതം തകർത്തത്? നിങ്ങൾ തന്നെയല്ലേ ഈ രോഗം എനിക്ക് തന്നത്?
4: സ്വയം നശിക്കാനല്ലാതെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഇത് സത്യമാണ്, സത്യം.
1: സത്യം മീണ്ടരുത് നിങ്ങൾ എന്നോട്.
4: നിന്റെ ജീവിതം തകർത്തത് ഞാനാണെങ്കിൽ നീ തരുന്ന ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം.
1: ദൈവം ശിക്ഷിച്ചു കഴിഞ്ഞതല്ലേ രണ്ടുപേരെയും? പക്ഷേ മരണശിക്ഷ കിട്ടിയിട്ടും തകരാത്ത ജീവിതമാണ് നിങ്ങളുടേത്. നിങ്ങൾ നോക്കിക്കോ, ഞാനത് തകർക്കും, തകർത്ത് തരിപ്പണമാക്കും. ഇനിയും വൈകിട്ടില്ല, നിന്റെ ഈ ഊറ്റമുണ്ടല്ലോ

അത് ഞാൻ തകർക്കും. ശിക്ഷയായല്ല, അല്ലെങ്കിലും ശിക്ഷിക്കാൻ ഞാൻ ആര്? മരിച്ചു കഴിഞ്ഞാൽ എന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണം. ഞാൻ ഇപ്പൊ പോകുന്നു, കാണാം ഇനിയും.

0: എന്താ സോഫിയ, എന്തു പറ്റി? ഇല്ല, ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. എന്താ പറ്റിയെന്ന് പറയേ സോഫി. ഞാൻ എന്നെ ചോദിക്കുന്നത്,
1: ഞാൻ അന്ന് പറഞ്ഞില്ലേ ആ മനുഷ്യനെ ഞാൻ ഇന്ന് കണ്ടു. മരണം കാത്ത് കിടക്കുകയാണ് അയാൾ. പക്ഷേ അയാളുടെ മനസ്സ് ഇപ്പോഴും തളരാതെ പഴയ അതേ ഊറ്റത്തോടെ നിലനിൽക്കുകയാണ്.
0: അയാൾക്ക് കുറ്റബോധം പോലും ഇല്ലേ?
2: കുറ്റബോധം, പശ്ചാത്താപം പോലും ഭംഗിയായി അഭിനയിക്കാൻ അറിയുന്ന മികച്ച ഒരു അഭിനേതാവാണ് അയാൾ.
1: എനിക്കറിയാം അയാളെ.
0: സോഫിയ, സമാധാനമായിരിക്കും.
1: എനിക്കിനി എന്ത് സമാധാനം?
0: ഇല്ല, നീ നോക്കിക്കോ ആശേ. ഞാൻ അയാളെ നിലംപരിശാക്കും.
2: എൻ്റെയും എന്നെ പോലുള്ളവരുടെയും ജീവിതം തകർത്ത അയാളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, അത് ഞാൻ തകർക്കും.
0: സോഫി,
2: അയാൾ എനിക്ക് മുന്നിൽ പൂർണ്ണമായി തകർന്നടിയുന്നത് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടാവില്ല. പക്ഷേ അയാളുടെ തകർച്ചയ്ക്ക് ഞാൻ തുടക്കം കുറിക്കും.
0: അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ ഈ തുലഞ്ഞുപോയ ജീവിതം കൊണ്ട് എന്ത് കാര്യം?
3: അയാൾ ആരാണെന്ന് ഇതുവരെയും സോഫിയനോട് പറഞ്ഞില്ല.
2: ഇതേ സാനിറ്റോറിയത്തിൽ ആസന്നമായ മരണത്തെ കാത്തു കിടക്കുമ്പോഴും പ്രസന്നവദനായിരിക്കുന്ന ഒരു വൃത്തിയിട്ട മനുഷ്യനുണ്ട് റൂം നമ്പർ 102.
4: പ്രിൻസ് ജോർജ്.
0: പ്രിൻസ്.

0: ഹരിയെ ഞാൻ ബുദ്ധിമുട്ടിച്ചു, തിരക്കാണെന്നറിയാം. പക്ഷേ പ്രിൻസിൻ്റെ കാര്യം, ദ്രവിച്ചു തീരുന്ന ശരീരത്തിൽ തളരാത്ത ഒരു മനസ്സും വെച്ചുകൊണ്ടായിരുന്നു അവൻ ഇതുവരെ പിടിച്ചു നിന്നത്. പക്ഷേ ഇപ്പോഴാ മനസ്സ്.
1: എന്താ ഇത്ര പെട്ടെന്നൊരു മാറ്റം?
0: ഇന്നലെ ഇവിടെ ഒരു ദുർമരണം നടന്നു, ഒരാത്മഹത്യ.
1: ആരാ ഗുരുജി?
0: ഒരു സോഫിയ. എന്താ ഹരിക്കറിയാമോ അവരെ? പ്രിൻസിനറിയാം സോഫിയയെ. മിനി എന്ന കുട്ടി പ്രിൻസുമായി സംസാരിച്ചത് കൂടിയാണ്. ഇന്നലെ ഗാനമേള ട്രൂപ്പിൻ്റെ കാര്യത്തിന് വരാമെന്നും പറഞ്ഞതാ. പക്ഷേ ആ കുട്ടി എന്തിനു ചെയ്തു? ഞാൻ ആലോചിച്ചിട്ട് ഒരു കാരണവും കാണുന്നില്ല.
1: മരണം സുനിശ്ചിതമായിരിക്കുന്ന രോഗികൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പെരുമാറാറുണ്ട്.
0: എന്തായാലും ആ മരണം തളർത്തിയിരിക്കുന്നത് പ്രിൻസിനെയാണ്, അതുപോലെ ആശയെയും.
1: ശ്രീ മിസ്റ്റർ ഹരി, ഞാൻ കുറച്ചു മുമ്പ് പ്രിൻസിനെ ചെക്കപ്പ് ചെയ്ത് വന്നേ ഉള്ളൂ. അവൻ നിന്നെ തിരക്കുന്നുണ്ടായിരുന്നു.
2: ഞാൻ അങ്ങോട്ട് പോകാണ്ടിരിക്കുക. പക്ഷേ എങ്ങനെ, എന്തു പറഞ്ഞ് ഞാൻ അവനെ സാന്ത്വനിപ്പിക്കും? എനിക്ക് വയ്യ, എനിക്ക് വയ്യ ഡോക്ടർ.
0: അയ്യേ, എന്താ ഇത് ഹരി? നമ്മളൊക്കെ കൂടി ബലം കൊടുക്കേണ്ടതല്ലേ അവൻ്റെ മനസ്സിന്? നീ ഇങ്ങനെ നിയന്ത്രണം വിട്ട പിന്നെ പിന്നെ എങ്ങനെ കുട്ടി?
2: ഇല്ല ഇല്ല ഗുരുജി, ഞാനിത് മാനേജ് ചെയ്തോളാം.

0: ആരെ ഹരിയോ? നീ വരില്ലെന്ന് കരുതി.
1: അതെന്താടാ
0: ഇത്രയും വൈകിയപ്പോ? എനിക്കിനി നിന്നെ കാണാനാവില്ലെന്ന് കരുതി.
1: നീ ജനാലുകളെല്ലാം കൊട്ടിയടച്ച് ഇങ്ങനെ കിടന്നാലോ? കാറ്റും വിളിച്ചൊക്കെ കടക്കട്ടെ, ഇതാ ഇവിടെ ഈ കട്ടിൽ ചാരിയിരുന്നോളൂ, അപ്പോൾ നിനക്ക് കടലും കാണാലോ.
0: നെഞ്ചിനകത്തൊരു മഹാസമുദ്ര ഇളകി മറിയുമ്പോ കടൽ കാണേണ്ട കാര്യമുണ്ടോ?
1: എന്താ നീ ഇങ്ങനെയൊക്കെ?
0: നീ സോഫിയയുടെ കാര്യം അറിഞ്ഞില്ലേ?
1: അറിഞ്ഞു.
0: നിനക്കറിയാമോ, അവള് എന്നെ തോൽപ്പിക്കാൻ ചെയ്തതാണത്. വെറും ഒരു വിട്ടിയാണവൾ. ഞാൻ തോൽവി സമ്മതിച്ചു കഴിഞ്ഞൊരു കളിയിലാണ് സ്വന്തം ജീവനൊടുക്കി അവളിങ്ങനെ ജയിച്ചു കയറിയത്.
1: വിധി എന്ന് കരുതി സമാധാനിക്കുക.
0: നീ പറഞ്ഞത്

0: എന്റെ ഭൂതകാലം ഒരു തിരമാലകളായി ആർത്തരച്ചു വരികയാണ്. ആ തിരമാലകളിൽ ഈ ദ്വീപ് അലിഞ്ഞലിഞ്ഞില്ലാതാകും. പിന്നെ ഹരി, ആശ ഇതുവരെ എന്നെ കാണാൻ വന്നില്ലല്ലോ.
1: ഞാൻ പോയി വിളിക്കട്ടെ.
0: നോ, നീ എന്തിനെനിക്ക് വേണ്ടി അപമാനിതനാകണം? അവൾ വരില്ല. എനിക്കുറപ്പുണ്ട്, തീർത്താൽ തീരാത്ത പക ആണ് മുഴുക്ക്.
1: നീ എന്തിനാടാ അവൾക്ക് ഇത്രയും പ്രതീക്ഷകളും നിരാശകളും നൽകിയത്?
0: നിനക്കറിയോ ഹരി, എന്റെ കൂടി പ്രതീക്ഷകളായിരുന്നു അത്, എന്റെ കൂടി നിരാശകളും.
1: മനസ്സിലായില്ല.
0: കുത്തഴിഞ്ഞ ജീവിതമൊക്കെ മതിയാക്കി ആശയും ഒത്തൊരു കുടുംബജീവിതം, അതെന്റെ കൂടി പ്രതീക്ഷയായിരുന്നു.
1: പിന്നെന്താ നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്?
0: ഒഴിഞ്ഞു മാറിയതല്ലടാ. നീ പറ, എല്ലാം മറച്ചു വെച്ച് ഞാൻ എൻ്റെ രക്തത്തിലെ എയ്ഡ്സ് വൈറസുകൾ അവൾക്ക് പകർന്നു കൊടുക്കണമായിരുന്നു. അറിഞ്ഞുമറിയാതെയും ഒട്ടേറെ ജീവിതങ്ങൾ നശിപ്പിച്ചവനാണ് ഞാൻ. സ്നേഹം എന്തെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരുത്തിയുടെ ജീവിതം ഞാൻ നശിപ്പിക്കണമായിരുന്നു. പറയേ, നശിപ്പിക്കണമായിരുന്നു.
1: ഇതൊക്കെ നിനക്ക് അവളോട് പറയാമായിരുന്നില്ല.
0: എന്തിന്? എന്തിന്? ഒന്നാമത് എനിക്ക് അവളുടെ മുൻപിൽ കുറ്റബോധത്തിന്റെ കുനിഞ്ഞ ശിരസുമായി നിൽക്കാനാവില്ല.
1: ഞാൻ അവളോട് പറയട്ടെ?
0: നോ പ്ലീസ്. എനിക്ക് തോന്നുന്നു എന്നോടുള്ള ദേഷ്യവും പകയുമാണ് അവളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ പക അണഞ്ഞു പോയാൽ പിന്നീട് അവളുടെ ജീവിതത്തിന് വലിയ അർത്ഥങ്ങളില്ലാതാവും. പറയരുത് ഹരി, പ്ലീസ്.
1: ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, നീ കുറച്ച് വിശ്രമിക്കേ.
0: ആ ഹരി, പോകുന്നതിന് മുമ്പ് ആ ടേപ്പ് റെക്കോർഡർ ഒന്ന് ഓണാക്കി പോകൂ. അതിനുള്ളിൽ എൽ സുബ്രഹ്മണ്യത്തിന്റെ വയലിനാണ് ഫ്യൂഷൻ. ആ, നീ കേട്ടിട്ടുണ്ടോ? തകർപ്പനല്ലേ, തകർപ്പൻ.

0: ഓ, ഹരികൃഷ്ണനോ? വരൂ. എന്താ ഹരി?
1: എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആശയോട് സംസാരിക്കണമെന്നുണ്ട്.
0: ഇങ്ങനെയൊരു മുഖോരിയുടെ കാര്യം എന്താ ഹരി?
1: അത്
0: മനസ്സിലായി. പഴയതുപോലെ ആത്മസുഹൃത്തിന്റെ സന്ദേശവാഹകനായി വന്നതാണ് അല്ലേ?
1: അല്ല, ഇത് ഞാനായിട്ട് തന്നെ വന്നതാണ്. പഴയതുപോലെ നിനക്ക് തരാൻ എന്റെ കയ്യിൽ പ്രിൻസിന്റെ പ്രണയ സന്ദേശങ്ങളുമില്ല.
0: പിന്നെന്തിനാ ഹരി വന്നത്? നിങ്ങളുടെ സുഹൃത്ത് തുളിച്ചു കളഞ്ഞ എന്റെ ഈ അവസ്ഥയിൽ സഹതപിക്കാനോ?
1: ആശേ,
0: അതോ അയാൾ ചെയ്തതൊന്നും ബോധപൂർവമല്ല എന്ന് പറയാനോ?
1: ഞാൻ വന്നത് അതിനൊന്നുമല്ല, പ്രിൻസിന് വേണ്ടി ഒരു ദയാഹർജിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്.
0: പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നു. നിങ്ങളുടെ സുഹൃത്തിന് ചില അന്ത്യാഭിലാഷങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ ഞാൻ സാധിപ്പിച്ചു കൊടുക്കണം. മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് പോയി അയാളെ കാണണം അല്ലേ?
1: അതെ.
0: ജീവിതത്തിൽ ആഗ്രഹിച്ചൊക്കെ നേടിയെടുത്ത മനുഷ്യനയാൾ അവസാനത്തെ ആഗ്രഹം അതെങ്കിലും ആഗ്രഹമായി തന്നെ ബാക്കി കിടക്കട്ടെ. അതുകൂടി പൂർത്തീകരിച്ചാൽ പിന്നെ അയാളുടെ ആത്മാവിന് ശാന്തി ലഭിക്കില്ലേ? പാടില്ല, അത് പാടില്ല. ഒട്ടേറെ ജീവിതങ്ങൾ തകർത്തെറിഞ്ഞ ആ മനുഷ്യന്റെ ആത്മാവ് ശാന്തിയില്ലാതെ അലയണം.
1: എന്ത് ഭ്രാന്താ നീ പറയണത്? മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്ന ഒരാളോടാണോ നിന്റെ ഈ അർത്ഥശൂന്യമായ പക?
0: എന്റെ ഈ നശിച്ച ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുള്ളതായി തോന്നുന്നത് ഇതാ ഇപ്പോഴാണ്. അയാൾ കാരണം ആത്മഹത്യ ചെയ്ത സോഫിയയുടെ ദൗത്യം എനിക്ക് പൂർത്തിയാക്കുകയും വേണം.
1: നീ ഇങ്ങനെ ക്രൂരമായി സംസാരിക്കരുത്.
0: ക്രൂരത, ആ പദത്തിന്റെ അർത്ഥവ്യാപ്തി എന്തെന്ന് ഞാനും സോഫിയും അറിഞ്ഞത് അടുത്ത ബ്ലോക്കിൽ മരിക്കാൻ കിടക്കുന്ന നിങ്ങളുടെ സുഹൃത്തിലൂടെയാണ്. ഹരി തന്നെ പറയൂ, മനഃശാന്തിയോടുള്ള മരണത്തിന് അയാൾ അർഹനാണോ?
1: ശരിയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ ആശയ്ക്ക് തീർച്ചയായും അവകാശമുണ്ട്. തകർന്നുപോയ നിങ്ങളുടെയൊക്കെ ജീവിതമാണല്ലോ, അതിന് കാരണക്കാരൻ പ്രിൻസ് ആണ് താനും. എന്നാൽ അവൻ നിന്റെ ആത്മസുഖത്തിനായി മറച്ചുവെച്ചൊരു കാര്യമുണ്ട്, അത് അതെങ്കിലും നീ അറിയണം.
0: വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട.
1: അങ്ങനല്ല, നീ അത് കേൾക്കണം.
0: വേണ്ടെന്നല്ലേ പറഞ്ഞത്?
1: ശരിയാ, നിനക്കവനെ കാണാനാകില്ല. അല്ലെങ്കിലും മരിച്ചു പോകുന്നവന് ശാന്തി കിട്ടിയിട്ട് എന്ത് കാര്യം? അവനെ കാണാൻ വരാതിരുന്നാൽ നിനക്കാ ശാന്തി കിട്ടുമെങ്കിൽ നീ വരരുത്, വരരുത്.

0: വരില്ലെന്ന് കരുതി അല്ലേ?
1: എന്തേ ഈ സമയത്ത്
0: ഇങ്ങനൊരു കൂടിക്കാഴ്ചക്ക് രേഖകളും സാക്ഷികളും ഉണ്ടാവരുത്. ആരുമില്ലെന്ന് ഉറപ്പു വരുത്തിയാണ് ഈ രാത്രിയിൽ വന്നത്. ഏതായാലും തളർന്നൊടിഞ്ഞുള്ള നിങ്ങളുടെ കിടപ്പ് കാണാൻ നല്ല രസമുണ്ട്.
1: എന്തായാലും നീ വന്നല്ലോ, അത് മതി.
0: മരിക്കും മുമ്പേ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അല്ലേ? എന്തേ കുറ്റബോധം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ?
1: എന്തിനാശ ഇപ്പോഴീ വിചാരണ?
0: നിങ്ങൾ കുറ്റവാളിയാണ്, അതുകൊണ്ട് തന്നെ.
1: അതെ, ഈ രോഗം ഒരേ സമയം കുറ്റവും ശിക്ഷയുമാണ്.
0: നിങ്ങൾ ചെയ്ത കൊടുംബാധകങ്ങൾ അതൊന്നുമല്ല.
1: അതെനിക്കറിയാം, പക്ഷേ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ഇപ്പോൾ ഒരു വിചാരണ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ.
0: ആ ഒരു വിചാരണയിൽ നിങ്ങൾക്കെതിരെ തെളിവുകളുമായി എത്തുന്ന സാക്ഷിയാണ് ഞാൻ. എന്റെ സാക്ഷിമൊഴികൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലെ കുറ്റബോധം ആളി കത്തിക്കും. ആ തീനാളങ്ങൾ കോടതി മുറിയെ തന്നെ ചുട്ടി ചാമ്പലാക്കും.
1: നീയും എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ?
0: പക്ഷേ ഇതെനിക്ക് വേണ്ടിയല്ല, സോഫിയയ്ക്ക് വേണ്ടി, അവളുടെ ആത്മശാന്തിക്ക് വേണ്ടി. കടൽക്കരയിലെ സാനിറ്റോറിയത്തിൽ കടൽക്കാറ്റ് മേറ്റ് ശാന്തമായി മരിക്കാമെന്ന് കരുതി അല്ലേ?
1: കണ്ണുകെട്ടി ആരോ എന്നെ ഇരുൾ വഴികളിലൂടെ നടത്തുകയായിരുന്നു.
0: സോഫിയ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അഭിനയ ശേഷിയെ കുറിച്ച്. നിങ്ങളുടെ ഈ കുമ്പസാരം കാണുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്.
1: കഴിഞ്ഞു നിന്റെ വിചാരണ, എങ്കിലും വിധിന്യായം കൂടി പ്രസ്താവിച്ചു പോയിക്കൂടെ?
0: ഇത് തന്നെ വിധി, നീറി നീറിയുള്ള മരണം. ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത് നിങ്ങളുടെ അവസാന ദിവസമായിരിക്കാം എന്ന്.
1: എനിക്കും അങ്ങനെ തോന്നുന്നു.
0: എന്നാ ഞാൻ ഇറങ്ങട്ടെ. പൂർവകാമുകന് ശാന്തപൂർണമായ മരണം പോലും നേരാനാകാതെ പോകേണ്ടി വന്നതിൽ ഖേദമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഈ വരവിന് രേഖകളില്ല, സാക്ഷികളില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നിട്ടുമില്ല. ഗുഡ് ബൈ.
1: ആശേ ഒന്ന് നിന്നെ, എനിക്ക് ചിലത് പറയാനുണ്ട് ആശേ.

0: ഗുരുജി, കടൽ പതിവിലും ശാന്തമാണല്ലോ, ചലനമറ്റതുപോലെ.
1: അതെ,
0: ഇപ്പോൾ എൻ്റെ മനസ്സും ശാന്തമാണ്.
1: നല്ലത്.
0: അവസാന ദിവസമാണിതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു.
1: എല്ലാം നീ ഈശ്വരൻ അർപ്പിക്കൂട്ടി.
0: എനിക്കിനി അതിനാകുമ്പോൾ ഗുരുജി, ഈശ്വരന് നിരക്കാത്ത കാര്യങ്ങളല്ലേ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ളത്.
1: എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ, കുറേ തെറ്റുകളും വളരെ കുറച്ച് മാത്രം ശരികളും.
0: പക്ഷേ തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ.
1: അങ്ങനെയല്ല മോനെ, നമ്മുടെ ശരികൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാനാവില്ല.
0: ഗുരുജി, എനിക്ക് അവസാനമായി കടലൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്.
1: അയ്യോ, നീ എന്തായി പറയുന്നത്? തളർന്ന് അവശനായി കിടക്കുമ്പോൾ നടക്കാത്ത കാര്യമാണ് നീ പറഞ്ഞത്.
0: എന്നാ ഗുരുജി പറയേ, എങ്ങനുണ്ട് കടലിപ്പോ?
1: നീ എന്താ മോനെ ഇങ്ങനെ? ചന്ദ്രോദയ സമയത്തെ പ്രക്ഷുബ്ധതകളൊക്കെ മാറി കടലിപ്പോ ശാന്തമാണ്. ആർത്തലച്ചു വരുന്ന തിരമാലകളില്ല, കാറ്റും കോളും തിരയിളക്കങ്ങളും ഒന്നുമില്ല. അനന്തവിശാലമായ ശാന്തത.
0: നിലാവുണ്ടോ ഗുരുജി? എങ്കിൽ കടലിന് നല്ല വെളിച്ചമായിരിക്കും അല്ലേ?
1: നീ അധികം സംസാരിക്കണ്ട ഹരി. ഇവിടെ ഒരാൾക്ക് ഹരിയെ കാണാതെ തൊട്ടു മുമ്പ് ചോദിച്ചു, ആ ഡോക്ടറുണ്ടല്ലേ?
0: നീ എവിടെയായിരുന്നടാ?
2: ഞാൻ വെറുതെ പുറത്ത് ഡോക്ടറുടെ കൂടെ.
0: ഡോക്ടറോ? പിന്നെ ഡോക്ടറെ, ഇക്കുറി ഡോക്ടറുടെ പ്രവചനം ഫലിക്കും കേട്ടോ. ഡോക്ടർ ധൈര്യമായി പറഞ്ഞോളൂ, ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന്. അല്ലേ ഗുരുജി?
1: നീ എന്താ മോനെ പറയണത്?
0: അല്ല, എന്താ എല്ലാരും ഇങ്ങനെ ഒരു മൂഡ് ഓഫായി? ഡാ ഹരി.

0: എന്താ?
1: ആ നീ ആ ടേപ്പ് റെക്കോർഡർ ഒന്ന് ഓണാക്കി കേട്ടോ ഡോക്ടർ. എൽ സുബ്രഹ്മണ്യത്തിന്റെ വയലിനാ, ഫ്യൂഷൻ വയലിൻ. അതല്ല, അത് വേണ്ട, അത് മരണത്തിന്റെ സംഗീതമാ. ഇപ്പൊ തന്നെ ഇവിടെ ഒരു വിഷാദത്തിന്റെ ഓവർ ഡോസ് ആണ്. ഡോക്ടർ പോലും കണ്ണിൽ വെള്ളം നിറഞ്ഞു നിൽക്കുക. ആ ഹരി, നീ കാസറ്റ് ഒന്ന് തിരിച്ചിട്, അവിടെ കേൾക്കാൻ നിനക്ക് സംഗീതം, ജീവിതത്തിന്റെ സംഗീതം. സത്യം പറഞ്ഞാൽ കേട്ട് മതിയായിരുന്നില്ല ഈ സംഗീതം. അത് വയ്ക്കണം.

0: ആ ഗുരുജിയോ, അകത്തേക്ക് വരൂ.
1: ഇല്ല മോളെ, കയറുന്നില്ല.
0: എന്താ ഗുരുജി നേരത്തെ?
1: ഏയ് ഒന്നുമില്ല, മനസ്സിനെന്തോ ഒരു വല്ലാത്ത കനം പോലെ.
0: ഗുരുജി എന്താ വല്ലാതിരിക്കുന്നേ?
1: തൊട്ടു മുമ്പേ ഇവിടത്തെ ഒരു അന്തേവാസി മരണമടഞ്ഞു. ഒട്ടേറെ മരണങ്ങൾ കണ്ടവനാ ഞാൻ, പക്ഷേ ഇത്രയും ശാന്തമായ ഒരു മരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചില നേരങ്ങളിൽ കടലിനൊരു ശാന്തതയുണ്ടല്ലോ മോളെ, അതുപോലെ പേടിപ്പിക്കുന്ന ഒരു ശാന്തതയായിരുന്നു ആ മരണം. അതേ മോളെ, നമ്മെ എല്ലാവരെയും തോൽപ്പിച്ച് കളഞ്ഞുകൊണ്ട് അവൻ പ്രിൻസ് പോയി. എന്താ മോളെ? എന്താ?
0: ഒന്നുമില്ല, ഒന്നുമില്ല ഗുരുജി.
1: മോള് കരയുകയാണോ?
0: അല്ല, ഇല്ല, ഈ ആശയ്ക്ക് ഇനി കരയാനാകില്ല, കരയാനാകില്ല ഗുരുജി.

ശാന്തസമുദ്രം നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും പ്രിൻസ് ജോർജ്, എൻ എഫ് വർഗീസ്, ഗുരുജി എം കെ വാര്യർ, ഡോക്ടർ ഏലിയാസ് വി എസ് രവീന്ദ്രനാഥ്, ഹരികൃഷ്ണൻ, പറവൂർ രാമചന്ദ്രൻ, ആശ, ബിന്ദു ശിവദാസ്, സോഫിയ, മിനി മജീദ്. നാടകരചന കെ വി ശരത് ചന്ദ്രൻ. സംവിധാനം എൻ കെ സെബാസ്റ്റ്യൻ. വയലിൻ സോളോ ബിജിബാൽ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് KV ശരത്ചന്ദ്രൻ്റെ നാടകങ്ങൾ, നാടകം വിതയ്ക്കുന്നവൻ്റെ ഉപമ മറക്കാതെ കേൾക്കൂ. നാളെ ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 9:30-നും KV ശരത്ചന്ദ്രൻ്റെ നാടകങ്ങൾ, നാടകം വിതയ്ക്കുന്നവൻ്റെ ഉപമ.
1: റേഡിയോ നാടകത്തിന്റെ പുത്തൻ സാധ്യതകൾ കണ്ടെത്തി ഫലപ്രദമായ പ്രമേയങ്ങളിലൂടെ ശ്രോതാക്കളെ നാടകലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രതിഭാശാലി.
2: എന്താ ഇത്? ആരോ ആരോ പാടുന്ന പോലെ. മാധവൻകുട്ടി, മാധവൻകുട്ടി,
3: എന്താ?
2: ദേ ഒന്ന് ശ്രദ്ധിച്ചേ, ആരോ താരാട്ട് പാടുന്ന പോലെയല്ലേ. തൊട്ടിലാടുമ്പം കയറിന്റെ ശബ്ദം.
3: നിനക്കെന്താ ഭ്രാന്തുണ്ടോ? കാറ്റത്ത് നല്ല ജനൽപ്പാളി വളകിയതായിരിക്കും, കിടന്നുറങ്ങാൻ നോക്ക്.
1: മലയാള

0: റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി കേൾക്കാം 30 ഉച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.
1: എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
2: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു എന്റെ റൂംമേറ്റ് ബാബു. മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ദേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ അപ്പ വഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
1: എന്തു പറഞ്ഞാലും അപ്പ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
2: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസമായിരുന്നു ആ കോളേജ് കാലം.
1: അയ്യടാ, ഒരു കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവർക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി FM ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
2: ആ, അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ?
3: എന്തിനു മടിക്കണം? നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മ ചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സ്ആപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447562212. വാട്സ്ആപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: അന്ന് ഞങ്ങൾ കുറേ നേരം കളിച്ചു. നേരമിരുട്ടിയപ്പോൾ അവൻ പറഞ്ഞു, അമ്മ അന്വേഷിക്കും, ഞാൻ പോട്ടെ. തിരിഞ്ഞു നടന്ന് അവനെ നോക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇനി ഒരിക്കലും അവനെ കാണാനാകില്ലെന്ന്. പിറ്റേന്ന് അച്ഛൻ്റെ കൂടെ സ്ഥലം മാറി ദൂരദിക്കിലേക്ക് പോകുന്നതിനിടയിൽ തങ്ങൾ എന്നും കളിക്കാറുള്ള സ്കൂൾ മുറ്റത്തേക്ക് പാളി നോക്കി ഞാൻ സങ്കടപ്പെട്ടു. പുതിയ സ്ഥലവും പുതിയ അന്തരീക്ഷവും സ്വപ്നം കണ്ട് സന്തോഷിച്ചിരിക്കുന്ന സഹോദരിമാർക്കിടയിൽ ഞാൻ ദുഃഖിതനായിരുന്നു. എങ്ങനെയാണ് ഞങ്ങൾ ചങ്ങാതിമാരായത് എന്നറിയില്ല. സമൂഹത്തിൽ രണ്ടു തട്ടിലുള്ള ഞങ്ങളുടെ സൗഹൃദം പലർക്കും ഇഷ്ടമായിരുന്നില്ല. പലരും പരാതി പറയുമായിരുന്നു. കടലോര ഗ്രാമത്തിൻ്റെ ഇല്ലായ്മകൾ പകർന്നു നൽകിയ ചങ്കുറപ്പ് അവനിൽ പ്രകടമായിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ നിസ്സംഗത അവനിൽ കണ്ടതായി ഇന്നെനിക്ക് പറയാൻ കഴിയും. കാലമേറെ കഴിഞ്ഞും ഈ ജീവിത സായാഹ്നത്തിലും തൻ്റെ ബാല്യകാല സുഹൃത്തിനെ ഓർക്കുന്നു. ഞാൻ പോകട്ടെ എന്ന് വിടചൊല്ലി പിരിഞ്ഞ രംഗം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. നിറം മങ്ങിയ വെള്ളക്കുപ്പായവും പിന്നുകുത്തി താങ്ങി നിർത്തിയ പിന്നിയ ബ്രൗൺ നിക്കറും. അന്നവൻ കടന്നുപോയത് എൻ്റെ സൗഹൃദം കൂട്ടിക്കൊണ്ടായിരുന്നു എന്നെനിക്കറിയില്ലായിരുന്നു. പിന്നീട് എത്ര ചങ്ങാതിമാർ, ഒന്നിനും അവൻ്റെ ഓർമ്മകളെ തന്നിൽ നിന്ന് മറക്കാനായില്ല.

പുതിയ സ്ഥലവും പുതിയ അന്തരീക്ഷവും പുതിയ കാഴ്ചകളും തന്നെയും ആഹ്ലാദിപ്പിച്ചു. ക്രമേണ ഞാൻ ആ കാഴ്ചകളുടെ ഭാഗമായി. ഏതാനും പുതിയ സൗഹൃദങ്ങൾ, കളിച്ചും രസിച്ചും പഠിച്ചും ജീവിതം മുന്നോട്ട്. പാട്ടുകാരനായ എൻ്റെ സുഹൃത്തിനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ദരിദ്രനല്ലാത്തതിനാൽ അവനോട് കൂട്ടുകൂടുന്നതിന് സമൂഹത്തിന് പ്രശ്നമുണ്ടായിരുന്നില്ല. ആർത്തുല്ലസിച്ച് നടന്ന ആ വേനൽ അവധിക്കാലം ഇന്നും എനിക്ക് ഓർക്കാൻ കഴിയും. മാമ്പൂവിൻ്റെ ഗന്ധവും മാമ്പഴത്തിൻ്റെ മാധുര്യവുമുള്ള ആ കാലം.

താൻ കളിച്ചു തിമിർത്ത് നടന്ന ഇടവഴികളും കുന്നും വയൽപ്പരിപ്പുകളും പിന്നിലേക്ക് ഓടിച്ച് ബസ് മുന്നോട്ട് കുതിക്കവേ ഞാൻ അറിഞ്ഞു വീണ്ടും എൻ്റെ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുകയാണെന്ന്. ഇത്തവണ ഞാൻ ഏറെ സങ്കടപ്പെട്ടില്ല. പുതിയ സ്ഥലവും പുതിയ ചങ്ങാതിമാരും തനിക്കുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ ഞാൻ പുതിയ കാഴ്ചകളുടെ ഭാഗമായി.

നഷ്ടപ്പെടുന്ന സൗഹൃദങ്ങൾ എന്നെ ഏറെയൊന്നും സങ്കടപ്പെടുത്തിയില്ല. പുതിയ ചങ്ങാത്തങ്ങൾ ഏറെ സന്തോഷപ്പെടുത്തിയതുമില്ല. ഇന്നത്തെ ചങ്ങാതികൾ നാളത്തെ നഷ്ടസൗഹൃദമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇന്നിൻ്റെ ലോകത്ത് ജീവിക്കാൻ ഞാൻ പഠിച്ചു.

ജീവിതം വീണ്ടും മുന്നോട്ട്. പുതിയ ചങ്ങാതിമാർ, രൂപവും ഭാവവും മാറുന്ന സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, ബന്ധനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ ആഘോഷമായ ജീവിതം മുന്നോട്ട്. അവസാനം ഈ പന്തിയിൽ ഞാൻ ഒറ്റയ്ക്കായി. ഇതിനിടെ താൻ കടന്നുപോയ മുഖങ്ങളെ ഏറെയൊന്നും എനിക്ക് തിരിച്ചറിയാനാകുന്നില്ല.

നഷ്ടപ്പെട്ട സൗഹൃദങ്ങളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നുണ്ടോ? അറിയില്ല. ഒരുതരം നിസ്സംഗതയാണ് മനസ്സിൽ. മനസ്സിലിപ്പോഴും തെളിയുന്ന നിറമുള്ള ചിത്രങ്ങളിൽ ഏറെ മിഴിവാർന്നത് നിറം മങ്ങിയ വെള്ളക്കുപ്പായവും പിന്നിയ ബ്രൗൺ നിക്കറുമിട്ട് നടന്നു നീങ്ങിയ

0: ബാല്യകാല സുഹൃത്തിന്റെ ഓർമ്മകൾ മാത്രം.
1: പച്ചപ്പുൽചാടി, മഞ്ഞപ്പുൽചാടി, ചമലപ്പുൽചാടി, പുള്ളിപ്പുൽചാടി.

സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ് എന്നും എപ്പോഴും. ഈ തിരിച്ചറിവോടെ ചില്ലുജാലകം ഇവിടെ തീരുന്നു. വീണ്ടും അടുത്തയാഴ്ച. അതുവരെ വിട.

ചില്ലുജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം സെൽവരാജ് മറ്റത്തിൽ, സഹായം അർപ്പണ കൃഷ്ണരാജ്.

ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിൽ അല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ

പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോണൌട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.